ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 24 2026 ജൂലൈ 8 ബുധനാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ശുഭചിന്ത. ജീവിതത്തിൽ നാം ഉദ്ദേശിക്കുന്ന ഉയർച്ച ലഭിക്കുവാനും ലഭിച്ചവ നിലനിർത്തുവാനും പലപ്പോഴും കഠിനാധ്വാനവും നിശ്ചയദാർഢ്യത്തോടെയുള്ള കാത്തിരിപ്പും അനിവാര്യമാണ്. പലപ്പോഴും വളരെ മോശപ്പെട്ട ദുർഘടപാതയിലൂടെ സഞ്ചരിക്കേണ്ടതായും വന്നേക്കാം. നമ്മുടെ ജീവിതം നമ്മുടേത് മാത്രമാണ്. അതിനെ മറ്റുള്ളവരുടേതുമായി താരതമ്യപ്പെടുത്തി അനാവശ്യ ദുഃഖങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. ഏവർക്കും ശുഭദിന ആശംസകൾ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 7 മണിക്ക് ഭാഗ്യരാശി, 8 മണിക്ക് ലിറ്റററി വേൾഡ്, 9 മണിക്ക് ടെക് ബൈറ്റ്സ്, 10 മണിക്ക് ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 3 മണിക്ക് ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, വൈകിട്ട് 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5 മണിക്ക് തൂവാനം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് ഗാനമന്ദാരം, 8:30 അഭ്രപാളിയിലെ അത്ഭുതങ്ങൾ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകിട്ട് 6:30 7:25 ആകാശവാണിയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്. ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 8. നാൽപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം ബംഗ്ലാദേശിനും ഇന്ത്യക്കും ഇടയിൽ നേരിട്ടുള്ള പാസഞ്ചർ ട്രെയിൻ യാത്രകൾ പുനരാരംഭിച്ചതും പെരുമൺ ദുരന്തം നടന്നതും ലോകത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയ ടൊർണാഡോ വീശിയതുമൊക്കെ ഒരു ജൂലൈ 8. ജൂലൈ 8 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 8. വാസ്കോഡ് ഗാമ യൂറോപ്പിൽ നിന്ന് 170 സംഘവുമായി കടൽമാർഗം ഇന്ത്യയിലെത്തിയത് 1897 ജൂലൈ 8. നാൽപ്പത്തിരണ്ട് വർഷത്തിനു ശേഷം ബംഗ്ലാദേശിനും ഇന്ത്യക്കും ഇടയിൽ നേരിട്ടുള്ള പാസഞ്ചർ ട്രെയിൻ യാത്രകൾ പുനരാരംഭിച്ചത് 2007 എന്നീ ദിവസമായിരുന്നു. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യമായി ഇന്ത്യയിൽ നിന്നുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെ ട്രെയിനിൽ കൊണ്ടുപോയത് ഇന്നേ ദിവസമായിരുന്നു. 1918-19 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ മൊണ്ടാഗു ചെംഫോർട്ട് റിപ്പോർട്ട് രൂപീകരിച്ചത് ജൂലൈ 8. ഇന്ത്യൻ ഭരണഘടന പരിഷ്കരിക്കുന്നതിനായിട്ടായിരുന്നു മൊണ്ടാഗു ചെംഫോർട്ട് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ജൂലൈ 8 ഇന്നേ ദിവസമായിരുന്നു പെരുമൺ ദുരന്തം നടന്നത്. കൊല്ലം ജില്ലയിലെ പെരുനാടിനടുത്തുള്ള പെരുമൺ പാലത്തിൽ നിന്ന് ബാംഗ്ലൂർ കന്യാകുമാരി ആലൻഡ് എക്സ്പ്രസ് പാളം തെറ്റി അഷ്ടമുടിക്കായലിലേക്ക് പതിച്ചത് ഇന്നേ ദിവസമായിരുന്നു. ഈ ദുരന്തത്തിൽ 105 പേർ മരണപ്പെടുകയും 200-ലധികം പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു. 1947 ആദ്യമായി രേഖപ്പെടുത്തിയ ടൊർണാഡോ അമേരിക്കയിലെ മസാച്യുസെറ്റ്സിൽ വീശിയത് 1680 ജൂലൈ 8. ജൂലൈ 8 റഷ്യയും തുർക്കിയും സുരക്ഷാ ഉടമ്പടിയിൽ ഒപ്പുവച്ചത്. 1988 വനിതകളുടെ റിക്രൂട്ട്മെന്റ് ആരംഭിച്ചത് 1988 ജൂലൈ 8. 8th പ്രധാനമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ അന്തരിച്ചത് 2007 ജൂലൈ 8. 1990 നവംബർ മുതൽ 1991 ജൂൺ വരെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു.
1: 90.4 FM അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: മണ്ണിടിച്ചിലുണ്ടായ വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. കള്ളാടി ദുരന്തത്തിൽ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായതായി മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴ കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ബെൽജിയവും സ്വിറ്റ്സർലാൻഡും ക്വാർട്ടർ ഫൈനൽ. വാർത്തകൾ വിശദമായി. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തം ഉണ്ടായ കള്ളാടിയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരന്ത മേഖലയിൽ ഇന്ന് സന്ദർശനത്തിനെത്തും. തിരുവനന്തപുരത്തു നിന്ന് ഹെലികോപ്റ്ററിൽ രാവിലെ 11:30 മുഖ്യമന്ത്രി എത്തുക. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയായ കള്ളാടി മീനാക്ഷിപ്പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മണ്ണിനടിയിൽ നിന്ന് 3 പുരുഷന്മാരുടെ മൃതദേഹമാണ് ലഭിച്ചത്. മധ്യപ്രദേശ് സ്വദേശി ചന്ദ്രബാൻ, ബീഹാറുകാരനായ ബികാഷ് കുമാർ, ജാർഖണ്ഡിലെ അൻമോൽ എന്നീ അതിഥി തൊഴിലാളികളാണ് മരിച്ചത്. വൈത്തിരി താലൂക്ക് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം. ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പോലീസ് സർജനെ അടിയന്തരമായി വൈത്തിരിയിലേക്ക് എത്തിച്ചാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കിയത്. കാണാതായ 5 പേർക്കായി തെരച്ചിൽ ഇന്നും തുടരും. മേപ്പാടി വിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന 9 പേരിൽ 2 പേരെ ഡിസ്ചാർജ് ചെയ്തു. ചികിത്സയിൽ കഴിയുന്ന 7 പേരിൽ ഒരാൾ മലയാളിയാണ്. സൈറ്റ് എഞ്ചിനീയറായ ഇദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. പരിക്ക് ഗുരുതരമല്ല. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ ICU. മേപ്പാടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കൺട്രോൾ റൂം തുറന്നതായും മന്ത്രി മുരളീധരൻ അറിയിച്ചു. മന്ത്രിമാരായ കെ പി അനിൽകുമാർ, ടി സിദ്ദിഖ് തുടങ്ങിയവർ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു. വയനാട്ടിൽ മണ്ണിടിഞ്ഞ് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ടെന്ന് പ്രിയങ്കാഗാന്ധി MP അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ടെന്നും പോലീസും NDRFഉം മന്ത്രിമാരും രക്ഷാപ്രവർത്തന ദൌത്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും MP വ്യക്തമാക്കി. ഭരണകൂടത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ച് സാധ്യമായ എല്ലാ പിന്തുണയും നൽകണമെന്ന് പ്രിയങ്ക പാർട്ടി പ്രവർത്തകരോടും പൊതുജനങ്ങളോടും അഭ്യർത്ഥിച്ചു. കനത്ത മഴയിൽ വയനാട് കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 5 പേർ മരിച്ച വാർത്ത വേദനാജനകവും ദാരുണവുമാണെന്ന് MK രാഘവൻ MP പറഞ്ഞു. മണ്ണും അവശിഷ്ടങ്ങളും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ കുന്നുകൂട്ടിയതാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്ന പ്രാഥമിക വിവരങ്ങൾ കടുത്ത ആശങ്ക ഉണ്ടാക്കുന്നതാണെന്ന് അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടം അതീവ ദുഃഖകരമെന്ന് പദ്ധതി കരാർ കമ്പനിയായ ദിലീപ് ബിൽഡ്കോൺ ലിമിറ്റഡ് അറിയിച്ചു. ദുരന്തത്തിന്റെ ഇരകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ചേർത്തുപിടിക്കുമെന്ന് കമ്പനി അയച്ച കത്തിൽ അറിയിച്ചു. പ്രദേശത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും കമ്പനി സെക്രട്ടറി വ്യക്തമാക്കി. സംഭവത്തിൽ ഏതന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാൻ കമ്പനി പ്രതിജ്ഞാബദ്ധ ാണെന്നും സെക്രട്ടറി അറിയിച്ചു. വയനാട് മേപ്പാടി മേഖലയിൽ പെയ്ത കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. മഴ തുടരുന്നതിനാൽ ചാലിയാർ തീരനിവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. തീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് നാടുകാണി ചുരത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം ഉണ്ട്. കനത്ത മഴയും വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ അവധി നൽകി. ജില്ലയിലെ അങ്കണവാടികൾക്കും അവധി ബാധകമാണ്. സർവകലാശാല പരീക്ഷകൾ, PSC പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമില്ല. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും അഭിവൃദ്ധിക്ക് പുറമെ പ്രാദേശിക ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സഹകരണം സംഭാവന ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ബന്ധം 100 ആണ്ടുകൾ പഴക്കമേറിയതാണെന്നും സമാനമായ ജനാധിപത്യ മൂല്യങ്ങൾ, പരസ്പര വിശ്വാസം, ഭാവിയിലേക്ക് പൊതുവീക്ഷണം എന്നിവ പങ്കിടുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഭീകരതയ്ക്കെതിരെയും പ്രാദേശിക സുരക്ഷയെ ദുർബലപ്പെടുത്തുന്ന ഏകപക്ഷീയമായ നടപടികൾക്കെതിരെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. വികസനം, സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നീ തത്വത്തിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നത്. രാജ്യരക്ഷ, സമുദ്രസുരക്ഷ, വ്യാപാരം, ഡിജിറ്റൽ സാങ്കേതിക

0: വിദ്യാഭ്യാസം, കൃത്രിമ ബുദ്ധി, നിർണായക ധാതുക്കൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും കൂടുതൽ സഹകരണം ഉറപ്പുവരുത്തണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. രണ്ടു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതിന് UPI, നിർമ്മിത ബുദ്ധി, വിദ്യാഭ്യാസം, സ്റ്റാർട്ടപ്പുകൾ, നവീകരണം എന്നിവയുൾപ്പെടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളിൽ സഹകരണം വികസിപ്പിക്കുന്നതിന്റെ ആവശ്യകതയും അദ്ദേഹം വ്യക്തമാക്കി. ഗ്രേറ്റ് നിക്കോബാർ മുതൽ മലാക്ക കടലിടുക്ക് വരെ വ്യാപിച്ചുകിടക്കുന്ന സൈബർ സുരക്ഷ, സമുദ്ര സുരക്ഷ എന്നിവയിൽ കൂടുതൽ സഹകരണം ആവശ്യമാണ്. ഗംഗാ മഹാകുംഭ് പോലെ ഇന്ത്യയുടെ സാംസ്കാരിക ധാർമ്മികതയെ പ്രതിഫലിപ്പിക്കുകയും ഉഭയകക്ഷി ഇടപെടൽ കൂടുതൽ ആഴത്തിലാക്കാൻ അവസരം നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധത്തിന്റെ പുതിയ അധ്യായമായി സഹകരണത്തെ വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളുടെയും സൌഹൃദം ഇന്തോ പസഫിക് മേഖലയിലുടനീളം സമാധാനത്തിനും പുരോഗതിക്കും കാരണമാകുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു.
1: രണ്ടു ദിവസത്തെ ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം കൊച്ചിയിൽ ഇന്ന് വനിതാ മന്ത്രിതല യോഗം ആരംഭിക്കും. ഇന്നും നാളെയുമായി ഹോട്ടൽ ഗ്രാൻഡ്സ് ഹയാത്തിൽ ആണ് പരിപാടി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണദേവി, മന്ത്രി ബിന്ദുകൃഷ്ണ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. സമ്മേളന സമാപന ദിവസമായ നാളെ സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. എൽനിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉണ്ടാകാവുന്ന ആഘാതവും തയ്യാറെടുപ്പ് നടപടികളും ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉന്നതതല യോഗം ചേർന്നു. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്രയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്നലെ രാത്രി അറ്റ്ലാന്റയിൽ ഈജിപ്തിനെ 2-3 പരാജയപ്പെടുത്തിയാണ് അർജന്റീന ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചത്. നേരത്തെ സിയാറ്റലിൽ മറ്റൊരു മത്സരത്തിൽ ബെൽജിയം അമേരിക്കയെ തോൽപ്പിച്ചു. 1-4 നേടിയാണ് ബെൽജിയം ക്വാർട്ടറിലെത്തിയത്. വാൻകൂവറിൽ കൊളംബിയയെ തോൽപ്പിച്ച് സ്വിറ്റ്സർലാൻഡും ക്വാർട്ടറിലെത്തി. നിശ്ചിത സമയത്തും അധിക സമയത്തും ഗോൾരഹിത മത്സരത്തിന് ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 എന്ന സ്കോറിലായിരുന്നു സ്വിറ്റ്സർലാൻഡിന്റെ ജയം. വിശദാംശങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: മത്സരത്തിന്റെ 79th വരെ 2 പിന്നിൽ നിന്ന ശേഷം അവിശ്വസനീയമായ തിരിച്ചുവരവിലൂടെയാണ് അർജന്റീന ഈജിപ്തിനെ കീഴടക്കിയത്. ആദ്യ പകുതിയുടെ 15th യാസർ ഇബ്രാഹിം ഈജിപ്തിനെ മുന്നിലെത്തിച്ചു. തിരിച്ചടിക്കാൻ ലഭിച്ച പെനാൾട്ടി സൂപ്പർതാരം മെസ്സി പാഴാക്കിയതോടെ ഈജിപ്ഷ്യൻ പ്രതീക്ഷകൾ വാനോളമുയർന്നു. 67th കളിയുടെ ഗതിക്കെതിരെ മൊസഫ സീക്കോ വീണ്ടും എമിലിയാനോ മാർട്ടിനസിന്റെ വലയിൽ പന്തെത്തിച്ച് ഈജിപ്തിന്റെ 2-0 കീർത്തി. മത്സരം കൈവിടുമെന്ന ഘട്ടം കൺമുന്നിൽ കണ്ട മെസ്സിപ്പട 2 ഗൾപ്പിച്ച് ഇരമ്പി അർത്ഥത്തോടെ 79th ക്രിസ്റ്റ്യൻ റൊമാരയിലൂടെ 1 തിരിച്ചടിച്ചു. 4 ശേഷം 83rd കിടിലൻ ഗോളിലൂടെ മെസ്സി സ്കോർ നില 2-2 മാറ്റി. ഈ ലോകകപ്പിലെ മെസ്സിയുടെ 8th ഗോളായിരുന്നു അത്. ഇഞ്ചുറി ടൈമിൽ സൂപ്പർ ഹെഡറിലൂടെ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയുടെ ക്വാർട്ടർ ഉറപ്പാക്കി. തെക്കേ അമേരിക്കൻ കരുത്തരെ കൊളംബിയയെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ മറികടന്ന സ്വിറ്റ്സർലൻഡാണ് ക്വാർട്ടറിൽ അർജന്റീനയുടെ എതിരാളികൾ.
1: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പുരുഷ ക്രിക്കറ്റ് 5 പരമ്പരയിലെ 3rd മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി. നോട്ടിംഗ്ഹാമിലെ ട്രെൻഡ് ബ്രിഡ്ജ് സ്റ്റേഡിയത്തിൽ 125 റൺസിനാണ് ഇംഗ്ലണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ട് ഉയർത്തിയ 222 വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 11.4 76 പുറത്തായി. സ്ത്രീകളുടെ സൗജന്യയാത്ര ഗവൺമെന്റിന്റെ നയമാണെന്നും ഇതിൽ പാവപ്പെട്ട സ്ത്രീയെന്നോ വൃദ്ധയായ സ്ത്രീയെന്നോ വ്യത്യാസമില്ലെന്നും മന്ത്രി CP ജോൺ കാസർകോട്ട് പറഞ്ഞു. പ്രിയദർശിനി ബസ് സർവീസുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസ്സുകൾക്കുണ്ടാകുന്ന പ്രശ്നം പഠിച്ചു പരിഹരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. സ്വകാര്യ ബസ്സും KSRTC ബസ്സും ഒരുമിച്ചോടുന്ന റൂട്ടുകളിൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്നും CP ജോൺ പറഞ്ഞു. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി പോലെ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി എല്ലാ ഡിപ്പോകളിലും രൂപീകരിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ ഏറ്റുമാനൂരിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ ഗേൾസ് സ്കൂളിൽ മന്ത്രി KA തുളസി മിന്നൽ പരിശോധന നടത്തി. ഇന്നലെ രാത്രി 7:30 മന്ത്രിയുടെ അപ്രതീക്ഷിത സന്ദർശനം. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണിടിച്ചിലുണ്ടായ വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. കള്ളടി ദുരന്തത്തിൽ മരിച്ച 3 പോസ്റ്റ്മോർട്ടം പൂർത്തിയതായി മന്ത്രി KE മുരളീധരൻ. കനത്ത മഴ കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ബെൽജിയവും സ്വിറ്റ്സർലാൻഡും ക്വാർട്ടർ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका रचा झा.
4: You are now listening to Radio Santhanam 90.4 FM. Stay tuned.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

சாந்தனம் 90.4 FM. Stay tuned. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഭാഗ്യരാശി. ആശയം അവതരണം ഡോക്ടർ സി ആർ ജയശങ്കർ. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 ഭാഗ്യരാശിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ജ്യോതിഷശാസ്ത്രത്തിൻ്റെ വൈവിധ്യമാർന്ന അറിവുകളും നിരവധി വിശേഷണങ്ങളും ഒക്കെയായി പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്ന ഒരു പരിപാടിയാണ് ഭാഗ്യരാശി എന്നത്. ഭാഗ്യരാശിയിൽ ഞാൻ രജനി ഗിരീഷാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിജ്ഞാനപ്രദമായ നിരവധി അറിവുകൾ പകർന്നു നൽകുന്നത് ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ സാറാണ്. എല്ലാ ഞായറാഴ്ച വൈകിട്ട് 5 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാവിലെ 7 മണിക്കുമാണ് ഭാഗ്യരാശിയുടേത്. നമസ്കാരം സാർ.
1: നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ച ഒരു പ്രധാന കാര്യം ഒന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണക്കാരായ നമുക്കെല്ലാം നിത്യജീവിതത്തിൽ വളരെയേറെ ഉപകാരപ്പെടാവുന്ന ജ്യോതിഷ വസ്തുതകളാണ് ഈ പരിപാടിയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് മാത്രം നമുക്കെല്ലാം എപ്പോഴും ഓർമ്മയിൽ വരണമെന്നില്ല. അതിനാൽ സാധ്യമാകുന്നവർ ഈ പരിപാടി ഒന്ന് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അത് നിങ്ങൾക്ക് പിന്നീട് പല കാര്യങ്ങൾക്കും ഉപകാരപ്പെട്ടേക്കാം.
0: സർ, കഴിഞ്ഞ ആഴ്ച യുക്തിപൂർവമായ നിരവധി ആൻസറുകളാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിനൊക്കെ സർ പറഞ്ഞത്. നമ്മുടെ വിവാഹവും ജാതകവും പൊരുത്തവും ജാതക പരിശോധനയും ഒക്കെ പറഞ്ഞതിന് ശേഷം കഴിഞ്ഞ ആഴ്ചയിൽ സാറ് നമ്മുടെ ജാതക പൊരുത്തം മാംഗല്യദോഷം പെൺകുട്ടികൾക്കുണ്ടെന്ന് കണ്ടാൽ അത് പുരുഷന്റെ ആയുസ്സിനെ ബാധിക്കുമെന്ന് പറയും, അതൊക്കെ യുക്തിസഹമാണോ? പിന്നെ ദേശത്തുനിന്ന് വിട്ടൊരാൾ ജീവിക്കുമ്പോൾ അവർക്ക് ദോഷങ്ങൾ എങ്ങനെ, ഈ ദേശമാറ്റം ദോഷങ്ങളെ എങ്ങനെ ബാധിക്കും എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യനാണ് സാർ ആൻസർ പറഞ്ഞത്. അപ്പോൾ ഈ ആഴ്ച നമുക്ക് ചൊവ്വാദോഷത്തെ കുറിച്ച് കുറച്ചൊന്നറിയാം. അപ്പൊ ചൊവ്വാദോഷം നമുക്ക് 30 വയസ്സ് കഴിഞ്ഞാൽ ഇല്ലാതാകും, 28 അല്ലെങ്കിൽ ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ ഇല്ലാതാകുമെന്ന് ഇങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഈ ഗ്രഹങ്ങളുടെ നില ജാതകത്തിൽ മാറാത്ത സ്ഥിതിക്ക് പ്രായം കൂടുന്നത് എങ്ങനെയാണ് നമ്മുടെ ഈ ദോഷത്തെ ബാധിക്കുന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും. അതിനെക്കുറിച്ച് സാറൊന്ന് പറയുമോ?
1: നല്ല ചോദ്യമാണ്. ജ്യോതിഷ നിയമപ്രകാരം ഒരാളുടെ ജാതകത്തിലെ ഗ്രഹനില ജനനം മുതൽ മരണം വരെ മാറുന്നില്ല എന്ന് നമുക്കറിയാം. എങ്കിലും 28 വയസ്സിന് ശേഷം ചൊവ്വാദോഷത്തിന്റെ കാഠിന്യം കുറയും എന്ന് പറയുന്നതിന് പിന്നിൽ കൃത്യമായ ചില കാരണങ്ങളുണ്ട്. ജ്യോതിഷ തത്വമനുസരിച്ച് ഓരോ ഗ്രഹത്തിനും ഒരു പക്വതാകാലം അല്ലെങ്കിൽ ഒരു ഏജ് ഓഫ് മെച്യൂറിറ്റി ഉണ്ട്. ചൊവ്വയുടെ പക്വതാകാലമായി കണക്കാക്കുന്നത് 28 വയസ്സാണ്. ഈ പ്രായമെത്തുന്നതോടെ ചൊവ്വയുടെ നിഷേധാത്മകമായ വീര്യം കുറയുകയും അത് പോസിറ്റീവായ ഊർജമായി മാറുകയും ചെയ്യും എന്ന് കരുതപ്പെടുന്നു. കൗമാരത്തിലെ എടുത്തുചാട്ടം 30കളിലേക്ക് കടക്കുമ്പോൾ കുറയുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണിത്. പിന്നീടുള്ളത് ചൊവ്വാദോഷത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ നമുക്കറിയാം. ദേഷ്യം, വാശി, വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം എന്നിവയാണ്. 20 വയസ്സിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ 20 to 28 വയസ്സ് വരെയൊക്കെ ഉണ്ടാകുന്ന ഈ സ്വഭാവ വൈകല്യങ്ങൾ 28-30 വയസ്സാകുമ്പോഴേക്കും ജീവിത അനുഭവങ്ങൾ കൊണ്ട് സ്വയം നിയന്ത്രിക്കപ്പെടും, അല്ലെങ്കിൽ തന്നെ ഈ വ്യക്തിക്ക് നിയന്ത്രിക്കാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ചൊവ്വ ഉണ്ടാക്കിയേക്കാവുന്ന ദാമ്പത്യ കലഹങ്ങൾ പക്വതയുള്ള വ്യക്തികളിൽ അത്ര കണ്ട് ബാധിക്കണം എന്നില്ല. നമ്മൾ ഒരുപാട് സീരിയലുകളിലും കാർട്ടൂണുകളിലും ഒക്കെ കാണാറുണ്ട്, ഭയങ്കര വഴക്കുണ്ടാക്കുന്ന ഭാര്യയും വളരെ നിശബ്ദത പാലിച്ച് പക്വതയോടെ ഇരുന്ന് വഴക്ക് ഒഴിവാക്കുന്ന ഭർത്താവിനെയൊക്കെ മിസ്സിസ് നായർ എന്നൊക്കെ പറയുന്ന കാർട്ടൂണിലൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ. അത് ഒരു വസ്തുത തന്നെയാണ്. രണ്ട് കൈയും കൂട്ടിമുട്ടിയാലേ ശബ്ദമുണ്ടാകൂ. അതുപോലെ ഒരു കൈ മുട്ടാൻ വിസമ്മതിച്ചാൽ മറ്റേ കൈ എത്ര കണ്ട് ശ്രമിച്ചാലും ശബ്ദമുണ്ടാകില്ല. അത് ഒരു ലോകതത്വം തന്നെയാണ്. പിന്നീട് ചൊവ്വ 7 or 8 നിൽക്കുന്നത് കൊണ്ടുള്ള പ്രധാന ഭയം അത് ദാമ്പത്യം തകർക്കും എന്നുള്ളതാണ്. എന്നാൽ മുതിർന്ന പ്രായത്തിൽ വിവാഹം കഴിക്കുമ്പോൾ വ്യക്തികൾക്ക് കൂടുതൽ സഹിഷ്ണുത ഉണ്ടാകുന്നു. ജ്യോതിഷം ഇതിനെ ദോഷത്തിന്റെ വീര്യം കുറയുന്നതായി വ്യാഖ്യാനിക്കുന്നു. ഗ്രഹങ്ങൾ മാറുന്നില്ല, പക്ഷെ ദശ മാറുന്നു എന്ന് നമുക്കറിയാം. ജനന സമയത്തെ ചൊവ്വ അവിടെ തന്നെ കാണുമെങ്കിലും 28-30 വയസ്സാകുമ്പോഴേക്കും ജാതകന്റെ ദശ മാറിയിട്ടുണ്ടാകും. ചൊവ്വാദോഷത്തെ ഉത്തേജിപ്പിക്കുന്ന ദശകൾ മാറി കൂടുതൽ ശാന്തമായ ഗ്രഹങ്ങളുടെ ദശകൾ വരുമ്പോൾ, പ്രത്യേകിച്ചും ശുഭഗ്രഹങ്ങളുടെ ദശകളോ അന്തർദശകളോ ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായും ചൊവ്വാദോഷത്തിന്റെ പ്രത്യാഘാതങ്ങൾ കുറയുകയാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ചൊവ്വാദോഷം 28 വയസ്സിന് ശേഷം മാന്ത്രികമായി അപ്രത്യക്ഷമാകുന്ന ഒന്നല്ല,

0: ആ പ്രായമാകുമ്പോഴേക്കും വ്യക്തിക്കുണ്ടാകുന്ന മാനസിക വളർച്ചയും ഗ്രഹങ്ങളുടെ പക്വതയും ആ ദോഷത്തെ നേരിടാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ചൊവ്വാദോഷമുള്ളവർ അല്പം വൈകി വിവാഹം കഴിക്കുന്നത് ജ്യോതിഷപരമായി തന്നെ ഉത്തമമാണെന്ന് പറയാറുണ്ട്.
1: വളരെ രസകരമായ ഒരു ക്വസ്റ്റ്യനും നല്ല രീതിയിലുള്ള ഒരു ആൻസറും ആയിരുന്നു. കാരണം നമ്മുടെയൊക്കെ പ്രായത്തിന്റെ ഒരു പക്വതയാണ്, അല്ലാതെ ചെറിയൊരളവ് വരെയൊക്കെ ഈ ദോഷങ്ങളുള്ളൂ എന്നുള്ള സാറിന്റെ ഈ ഒരു ആൻസർ നമുക്ക് ഇരുന്ന് പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് സാർ ഈ ഭാഗ്യരാശി എന്ന ഈ പ്രോഗ്രാമിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് നക്ഷത്രങ്ങളുടെ സ്വഭാവത്തെ കുറിച്ചും കൂടെ ഒന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരേ നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഒരേ സ്വഭാവമായിരിക്കുമോ, അതോ നക്ഷത്ര പൊരുത്തം നോക്കുമ്പോൾ ആ നക്ഷത്രത്തിലുള്ള എല്ലാവരും ആ പങ്കാളിക്ക് അനുയോജ്യരാണോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും. അതിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം സാർ.
0: നമ്മൾ എല്ലാവരും കാണാറുണ്ട് നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കി വാരികകളിലും മറ്റും ജ്യോതിഷികൾ പൊതുവായി നടത്തുന്ന സ്വഭാവ നിരൂപണം നമ്മൾ കാണാറുണ്ട് അല്ലേ. പക്ഷേ നമ്മൾ ഒരു കാര്യം ആലോചിച്ചാൽ, ഇത് കൃത്യമാണ് എന്ന് ഉണ്ടെങ്കിൽ, അതിൽ ഏറ്റക്കുറച്ചിലുകളില്ലാതെ അത് കൃത്യമാണ് എന്നുണ്ടെങ്കിൽ, നമുക്കറിയാം 27 നക്ഷത്രങ്ങളാണ് ആകെയുള്ളത്. അപ്പം മനുഷ്യരുടെ മൊത്തം, ലോകത്തുള്ള കോടാനുകൂടി മനുഷ്യരുടെ മൊത്തം സ്വഭാവത്തെ 27 തരമായിട്ട് നമ്മൾ തിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ യഥാർത്ഥത്തിൽ ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ളതാണ്. മനുഷ്യൻ പലവിധ സ്വഭാവങ്ങളുടെ ഒരു സമാഹാരമാണ്. ഇത് എല്ലാ സ്വഭാവങ്ങളും ഒരേ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒന്നുപോലെ ആയിരിക്കണം എന്നില്ല. അവരുടെ സാഹചര്യങ്ങൾക്കും മറ്റ് ഘടകങ്ങൾക്കും ഒക്കെ അനുസരിച്ച് ഇതിനകത്ത് വ്യത്യാസം വരാറുണ്ട്. നമ്മൾ വാരികകളിലൊക്കെ കാണുമ്പോൾ സ്വന്തം നക്ഷത്രത്തിന്റെ സ്വഭാവം എല്ലാവരും സൂക്ഷ്മമായി വായിക്കാറുണ്ട്. അതിൽ തന്റെ സ്വഭാവവുമായി എന്തെങ്കിലും വ്യത്യാസം കണ്ടാൽ നമുക്കൊരു ഈർഷ്യ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഒരേ നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഒരേ സ്വഭാവമായിരിക്കുമോ എന്നതിന് അല്ല എന്ന് തന്നെയാണ് ഉത്തരം. ആ ഉത്തരം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇതെല്ലാം വായിക്കുവാനും വിലയിരുത്താനും എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ജ്യോതിഷത്തിൽ നക്ഷത്രം എന്നുള്ളത് ഒരു വ്യക്തിയുടെ അടിസ്ഥാന സ്വഭാവത്തെ മാത്രം സൂചിപ്പിക്കുന്ന ഒന്നാണ്. അതിനാൽ ഒരേ നക്ഷത്രത്തിൽ ജനിച്ചവർ തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതിന് പ്രധാനമായും 4 കാരണങ്ങളാണ് ഉള്ളത്. 1, ഓരോ നക്ഷത്രത്തിനും 4 പാദങ്ങൾ ഉണ്ട്. 4 പാദങ്ങളായി ഒരു നക്ഷത്രത്തെ വേർതിരിച്ചിരിക്കുന്നു. ഓരോ പാദത്തിനും വ്യത്യസ്തമായ നവാംശക അധിപന്മാരുമുണ്ട്. ഉദാഹരണത്തിന്, ഒരേ നക്ഷത്രത്തിൽ ജനിച്ച 1 പാദത്തിൽ ജനിച്ചവനും 4 പാദത്തിൽ ജനിച്ചവനും തമ്മിൽ സ്വഭാവത്തിൽ കാര്യമായ മാറ്റമുണ്ടാകും. അവരുടെ ജീവിത ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും എല്ലാം വിവിധ തോതുകളിൽ വ്യത്യസ്തമായിരിക്കും. അടുത്തത്, ലഗ്നത്തിന്റെ സ്വാധീനം ജ്യോതിഷത്തിൽ എന്താണ് എന്നുള്ളതാണ്. ചന്ദ്രൻ നിൽക്കുന്ന രാശിയെക്കാളും നക്ഷത്രത്തെക്കാളും ഒരാളുടെ വ്യക്തിത്വത്തെ നിശ്ചയിക്കുന്നത് ലഗ്നമാണ്. ഒരേ നക്ഷത്രത്തിൽ ജനിച്ച 2 വ്യക്തികളിൽ ഒരാൾ ചിങ്ങം ലഗ്നവും മറ്റൊരാൾ മീനം ലഗ്നവുമാണെങ്കിൽ അവരുടെ പെരുമാറ്റ രീതികൾ ആകാശവും ഭൂമിയും പോലെ വ്യത്യസ്തമായിരിക്കും. ഒരാൾ ആധിപത്യം പുലർത്താൻ ശ്രമിക്കുമ്പോൾ, ചിങ്ങൻ രാശിയിൽ ചിങ്ങം ലഗ്നമായി ജനിച്ചയാൾ ആധിപത്യം പുലർത്താൻ ശ്രമിക്കുമ്പോൾ, മീനം ലഗ്നത്തിൽ ജനിച്ചയാൾ എപ്പോഴും വിട്ടുവീഴ്ച മനോഭാവമുള്ള ആളായിരിക്കും. അവര് ഒരേ നക്ഷത്രമാണ് എന്ന് പറഞ്ഞാലും അതങ്ങനെ തന്നെ ആയിരിക്കും. പിന്നീടുള്ളത് ഗ്രഹനിലയുടെ വ്യത്യാസമാണ്. ചന്ദ്രൻ ജനന സമയത്ത് ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നുവോ അതാണ് ഒരാളുടെ ജന്മ നക്ഷത്രം. ചന്ദ്രൻ മനസ്സിന്റെ കാരകനാകയാൽ അത് മനസ്സിന്റെ അവസ്ഥ മാത്രമാണ്. എന്നാൽ ബുദ്ധിയെ നിയന്ത്രിക്കുന്ന ബുധൻ, ആത്മവിശ്വാസത്തെ നൽകുന്ന സൂര്യൻ, സ്നേഹത്തെ നൽകുന്ന ശുക്രൻ, മറ്റ് പല സവിശേഷതകളെ നിയന്ത്രിക്കുന്ന മറ്റ് ഗ്രഹങ്ങൾ ഒക്കെ ജാതകത്തിൽ എവിടെ നിൽക്കുന്നു എന്നതിനനുസരിച്ച് വ്യക്തിയുടെ സ്വഭാവം മാറാം. ഒരേ മാതാപിതാക്കൾക്കുണ്ടായ ഒരേ ജനിതക ഘടനയുള്ള ഇരട്ടക്കുട്ടികൾ പോലും വളരെ.
2: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

പ്രധാന വാർത്തകൾ. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയും ഇന്തോനേഷ്യയും. രാജ്യം വികസനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെന്ന് ഇന്തോനേഷ്യൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ദുരന്ത മേഖല സന്ദർശിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ

0: ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയും ഇന്തോനേഷ്യയും. ജക്കാർത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് പിന്നാലെ പുറപ്പെടുവിച്ച സംയുക്ത പ്രസ്താവനയിലാണ് ഇരു രാജ്യങ്ങളും നിലപാട് വ്യക്തമാക്കിയത്. യു എൻ രക്ഷാസമിതിയുടെ ഉപരോധ സമിതി നിരോധിച്ചവ ഉൾപ്പെടെയുള്ള ആഗോള ഭീകര സംഘടനകൾക്കെതിരെ കർശന നടപടി വേണമെന്ന് ഇരു നേതാക്കളും ആവശ്യപ്പെട്ടു. സൈബർ സുരക്ഷ, പ്രതിരോധ വ്യവസായം, സമുദ്രസുരക്ഷ, ബഹിരാകാശം എന്നിവയിലെ സഹകരണം വിപുലീകരിക്കുന്നതിനായി മൂന്നാമത് ഇന്ത്യ ഇന്തോനേഷ്യ സുരക്ഷാ സംഭാഷണം ഉടൻ സംഘടിപ്പിക്കാനും ധാരണയായി. ഇന്ത്യയുടെ വികസിത ഭാരത് 2047 ദർശനവും ഇന്തോനേഷ്യയുടെ ഇന്തോനേഷ്യ എമാസ് 2045 അജണ്ടയും മുൻനിർത്തി സാമ്പത്തിക ബന്ധം ശക്തമാക്കാനും ആസിയാൻ ഇന്ത്യ ചരക്ക് വ്യാപാര കരാർ സമയബന്ധിതമായി പുതുക്കാനും തീരുമാനിച്ചതായി പ്രസ്താവനയിൽ പറയുന്നു. ഇന്തോ പസഫിക് മേഖലയിലെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാനായാണ് ഇന്ത്യ നിലകൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിർത്തി വിപുലീകരണം ഇന്ത്യയുടെ നയമല്ലെന്നും രാജ്യം വികസനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിലൂടെ ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സംഭാവന നൽകാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: हम ऐसे वर्ल्ड ऑर्डर के लिए काम करेंगे जहां डेवलपमेंट इंक्लूसिव हो, टेक्नोलॉजी एक्सेसिबल हो और ग्लोबल गवर्नेंस अधिक न्यायपूर्ण और रिप्रेजेंटेटिव हो.
0: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തി. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനുമൊപ്പം മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും പങ്കെടുക്കുന്ന ശ്രീ മോദി ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 11 ദിവസത്തെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽ സന്ദർശനം തുടരുന്നു. ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ബഹ്റൈൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ശ്രീ ജയശങ്കർ അറിയിച്ചു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. രണ്ട് ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണദേവി, മന്ത്രി ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശനും ബ്രിക്സ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: ഇന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ചകൾ നടത്തും. സമ്മേളനത്തിന്റെ സമാപന ദിവസമായ നാളെ സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരടും അവതരിപ്പിക്കും. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രതിരോധ ശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും പ്രത്യേക എക്സിബിഷനും ഒരുക്കും.
0: വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു. 5 പേരെയാണ് കണ്ടെത്താനുള്ളത്. മണ്ണിടിച്ചിലിൽ 3 പേർ മരിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തും. തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്ററിലാകും വയനാട്ടിലെത്തുക. മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ജില്ലാതല കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. 0939628875 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കള്ളാടിയിൽ ഉണ്ടായത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനും അറിയിച്ചു. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. വയനാട് മേപ്പാടി മേഖലയിലെ കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാടുകാണി ചുരം വഴിയുള്ള യാത്രക്കാരും ജാഗ്രത പാലിക്കണം. വയനാട് ജില്ലയിൽ നിന്നാണ് മലപ്പുറത്തേക്ക് അതിർത്തി വനത്തിലൂടെ ചാലിയാർ പുഴ ഒഴുകിവരുന്നത്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശക്തമായ മഴയെ തുടർന്ന് വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ നിലവിലെ വില സ്ഥിരമായി തുടരുകയോ കുറയുകയോ ചെയ്താൽ ആഭ്യന്തര പെട്രോൾ ഡീസൽ വില ഉപഭോക്താക്കൾക്ക് അനുകൂലമാകുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. വെല്ലുവിളി നേരിട്ടപ്പോൾ സമയബന്ധിതമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ എൽപിജിയുടെ വിതരണം തടസ്സമില്ലാതെ ഉറപ്പാക്കിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് കോൺക്ലേവ് 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ പുരി. ബീഹാറിലെയും കേരളത്തിലെയും ദേശീയപാത ഇടനാഴി പദ്ധതികളുടെ പുരോഗതി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും എല്ലാ നിർവഹണ ഏജൻസികളും ഏകോപനത്തോടെ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. വിവിധ മേഖലകളിൽ എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളും അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 15-ലധികം മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വിശദാംശങ്ങളിലേക്ക്.
1: സാഹചര്യം നിരന്തരം നിരീക്ഷിക്കണമെന്നും സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് കാലവർഷം വൈകുന്നതിന്റെയും ദുർബലമാകുന്നതിന്റെയും ആഘാതം വിലയിരുത്തണമെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശിച്ചു. കാലിത്തീറ്റയുടെ ലഭ്യതയും കുടിവെള്ള ലഭ്യതയും ഉറപ്പാക്കുന്നതിന് മുൻഗണന നൽകണം. ജലസംഭരണികളിലെ ജലനിരപ്പ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. ജൂൺ ജൂലൈ മാസങ്ങളിലെ മഴയുടെ സ്ഥിതിഗതികൾ കാലാവസ്ഥാ വകുപ്പിലെ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഖാരിഫ് സീസണിൽ എൽനിനോയുടെ ആഘാതം തടയാൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് ആഴ്ചതോറും വിള കാലാവസ്ഥാ നിരീക്ഷണ ഗ്രൂപ്പിന്റെ യോഗങ്ങൾ ചേരുന്നുണ്ടെന്ന് കൃഷി സെക്രട്ടറി വ്യക്തമാക്കി. 262 ദുർബല ജില്ലകൾക്കായി ജില്ലാ കാർഷിക അടിയന്തര പദ്ധതികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഉഷ്ണതരംഗങ്ങൾ, ഡെങ്കിപ്പനി വ്യാപനം എന്നിവ നിരീക്ഷിക്കാൻ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിനെ ചുമതലപ്പെടുത്തി. വൈദ്യുതി ഉൽപാദനവും ലഭ്യതയും സംബന്ധിച്ച് വൈദ്യുതി വകുപ്പ് വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പിലെ അവസാന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയയെ മറികടന്ന് സ്വിറ്റ്സർലാന്റ് ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പെനാൾട്ടി ഷൂട്ടൌട്ടിലൂടെ 3-4 സ്വിറ്റ്സർലാന്റിന്റെ ജയം. മറ്റൊരു മത്സരത്തിൽ ഈജിപ്തിനെ തകർത്ത് അർജന്റീനയും ക്വാർട്ടറിൽ പ്രവേശിച്ചു. 2-3 അർജന്റീനയുടെ ജയം. ക്വാർട്ടറിൽ അർജന്റീന സ്വിറ്റ്സർലാന്റിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റിലെ 3 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 125 റൺസിനാണ് പരാജയപ്പെടുത്തിയത്. ഈ വിജയത്തോടെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-0 മുന്നിലെത്തി. ഹോർമുസ് കടലിടുക്കിൽ 3 ചരക്കു കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് തൊട്ടുപിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ US വ്യോമാക്രമണം. താൽക്കാലിക വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇറാനിയൻ എണ്ണ വിൽക്കാൻ നൽകിയിരുന്ന അനുമതിയും അമേരിക്ക റദ്ദാക്കി. US നടപടികൾ കരാറിന്റെ ലംഘനമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. വെനസ്വേലയിൽ ഇക്കഴിഞ്ഞ June 24 ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 3,685. 16,740 പേർക്ക് പരിക്കേറ്റതായാണ് ഔദ്യോഗിക കണക്കുകൾ. ഭൂകമ്പത്തെ തുടർന്ന് തടസ്സപ്പെട്ട വാണിജ്യ വ്യോമ ഗതാഗതം എത്രയും വേഗം പുനരാരംഭിക്കുമെന്ന് ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അറിയിച്ചു. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഭവൻസ് എസ് രാമകൃഷ്ണൻ സ്മാർട്ട് സെന്റർ ഓഫ് എക്സലൻസിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് നിർവഹിക്കും. ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസൃതമായി അധ്യാപക പരിശീലനവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് പുതിയ ട്രെയിനിംഗ് സെന്ററിലൂടെ ലക്ഷ്യമിടുന്നത്. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം ചെയർമാൻ TS പട്ടാഭിരാമൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയും ഇന്തോനേഷ്യയും. രാജ്യം വികസനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെന്ന് ഇന്തോനേഷ്യൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി പങ്കെടുക്കും. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ദുരന്ത മേഖല സന്ദർശിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ അർജന്റീനയും സ്വിറ്റ്സർലാന്റും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

0: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: ചന്ദനം മണക്കുന്ന പൂന്തോട്ടം.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: tune. ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
3: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: വിലോ 999.
6: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: ഹേ ജെമിനൈ, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
8: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
7: ആണോ, അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
8: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
7: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
8: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
7: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
8: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ലഭ്യമാണ്.
7: അപ്പൊ എന്റെ അടുത്ത ചുവട് വയ്പ് MES ലേക്ക് തന്നെ.
9: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
7: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
9: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447676033 9400789 9447560336.
7: എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
10: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: that touch the heart.
1: Radio Sandhanam 90.4 FM il srodhakal idvare ketathu Literary World. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ പാർവതി ജീവൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448480. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: ബിലോ 999
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212126 80.
6: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785.

ഇന്ത്യസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസ്സായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
3: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: ബിലോ 999
6: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുലം 90.4 FM.

FM ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: ഹലോ, നമസ്കാരം. റേഡിയോ സന്ദനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ. നമ്മളെ ടെക് ലോകത്തെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനും നിങ്ങൾ സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് അനുപേട്ട നമ്മൾ കൂടെ ഉണ്ട്. അനുപേട്ട, വെൽക്കം ബാക്ക്.
1: എല്ലാവർക്കും നമസ്കാരം.
0: ഓക്കെ അനുപേട്ട, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇ വിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് കുറച്ച് ശ്രോതാക്കൾ നമുക്ക് ഇ വിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ ചോദിച്ച് സജഷനിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ആഴ്ച കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഐഫോണിന്റെ കുറച്ച് ന്യൂസുകളും
1: വരുന്നത്. മാക്കിന്റെ ഒക്കെ വന്നിട്ടുണ്ട്.
0: അതെ അതെ. അപ്പോ ഐഫോൺ 18 and 18E ഇറങ്ങാൻ പോകുന്ന ഐഫോണും 18 and 18E 9 GB റാം കൊണ്ടായിരിക്കും വരുന്നതെന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ എന്താണ് അതിനകത്ത് വാസ്തവം കാര്യങ്ങളും? ഈ 18 and 18E 9 GB വരുമ്പോഴത്തേക്ക് പ്രോ മോഡൽസിലൊക്കെ എന്തായിരിക്കും എത്ര? കാരണം ഈ ആപ്പിൾ ഐഫോണിന്റെ എല്ലാം റാം നമുക്ക് എപ്പോഴും അത്ര ക്ലിയർ അല്ല എത്ര ഉണ്ടായിരിക്കും എന്നുള്ളത്.
1: അതെ അതെ അതെ. ഇത് ശരിക്കും ഒരു അൺയൂഷ്വൽ മെമ്മറി ഡിസൈൻ ആണ്. കാരണം നോർമലി നമ്മൾ 2 മൾട്ടിപ്പിൾസ് ആയിട്ടാണ് ഈ മെമ്മറി ഡൈസ് ഉണ്ടാക്കുന്നത്. 2 GB മൾട്ടിപ്പിൾസ് ആയിട്ടാണ്. ഇപ്പൊ 2 GB എന്ന് പറയുമ്പോൾ 4 GB, 8 GB, 16 GB അങ്ങനെയാ പോകുന്നത്. 12 GB, 16 GB അങ്ങനെയാ പോകുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ആപ്പിൾ ഇപ്പം ഈ ഐഫോൺ 18, അതായത് അവരുടെ ലോവർ എൻഡ് മോഡൽസിന് 18 and 18E 1.5 GB വെച്ചിട്ടുള്ള ഡൈസ് ആയിട്ടാണ് അവർ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ 9 GB വരുന്നത്, അതായത് 1.5 6 എന്തുകൊണ്ടാണ് അത് അവർ ചെയ്തേക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല. രണ്ട് രീതിയിലും ഉണ്ടാകാം. കാരണം ഒന്ന്, ഇപ്പം നമുക്ക് ഈ ഡിറാം ചിപ്പിന്റെ അവൈലബിലിറ്റി ഒരു പ്രശ്നമാണ്. രണ്ട്, അവർക്ക് എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ലോവർ മോഡൽസിന്റെ അകത്ത് മെമ്മറിയുടെ ഒരു അറേ സെറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഹയർ മോഡൽസിനും ഈ 1.5 GB തന്നെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ 12 GB കൂടുതൽ ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കണം, അങ്ങനത്തെ കുറെ റീസൺസ് കൊണ്ടായിരിക്കണം അവര് ഈ ഒരു 1.5 GB ഡൈസ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്കിപ്പം 1.5 GB 6 ഇതായിട്ടാണ് 9 GB വന്നേക്കുന്നത്. പക്ഷെ ഇതിനകത്ത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നതിന്, അതായത് അവരുടെ ആപ്പിൾ ഇന്റലിജൻസും iOS 27 ഒക്കെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നതിന് മിനിമം ആണ് ഈ 9 GB. അപ്പൊ ഈ ഐഫോൺ 18 and 18E മിനിമം കോൺഫിഗറേഷനിലാണ് ഇത് വരുന്നത്,
0: റാം വരുന്നത്.
1: നോർമലി ബാക്കി അവരുടെ ഹയർ എൻഡ് മോഡൽസിലെല്ലാം 12 GB ഉണ്ട്. അപ്പൊ കാരണം ആപ്പിൾ ഇന്റലിജൻസിന്റെ ഫുൾ ഫീച്ചേഴ്സ് എനേബിൾ ചെയ്യണമെങ്കിൽ മിനിമം കോൺഫിഗറേഷൻ 12 GB
0: വേണം.
1: അപ്പൊ നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും ഈ ആപ്പിൾ 18 ഐഫോൺ 18 അകത്ത് ഫുൾ ഫീച്ചേഴ്സ്, ആപ്പിൾ ഇന്റലിജൻസിന്റെ ഫുൾ ഫീച്ചേഴ്സ് നമുക്ക് ഒരു പക്ഷേ എനേബിൾഡ് ആക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം.
0: അത് കാര്യം ഈ മറ്റേ കോൺഫറൻസിൽ തന്നെ പറയുന്നുണ്ടായിരുന്നല്ലോ, ഫുള്ളി എനേബിൾ ആയിട്ടുള്ള സിറിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പ്രോ മോഡൽസിൽ
1: മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളത്. അപ്പൊ അതാണ് ഇതിന്റെ അകത്ത് വരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ചിപ്പിന്റെയും ഇതിന്റെയൊക്കെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് പിന്നെ രണ്ടും, അതായത് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയുണ്ടായി നമ്മള് 3nm പ്രോസസ്സിലായിരിക്കും ചിലപ്പോൾ ഐഫോൺ 18 വരുന്നതെന്നുള്ള ചിപ്പ്. പക്ഷെ അല്ല, A20 തന്നെയാണ് വരുന്നത്. A20 2nm പ്രോസസ്സിൽ തന്നെയാണ് വരുന്നത്. പക്ഷെ സ്കെയിൽ ഡൗൺ വേർഷൻ ആയിരിക്കും. പ്രോ ചിപ്പിന്റെ ഫീച്ചേഴ്സ് ഉണ്ടാവില്ല. ഗേറ്റ് ഓൾ അറൗണ്ട് ടെക്നോളജി എല്ലാം ഉണ്ടെങ്കിൽ പോലും എഫിഷ്യൻസി എത്രത്തോളം പെർഫോമൻസും എഫിഷ്യൻസിയും പ്രോ ചിപ്പുകളുടെ അത്രയും ഉണ്ടാകില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.
0: അതെ,
1: തീർച്ചയായിട്ടും. പിന്നെ ഇതിന്റെ അവൈലബിലിറ്റി ശരിക്കും ഫസ്റ്റ് ഇതിന്റെ ലോഞ്ച് വരുന്നത് ഫസ്റ്റ് ഹാഫ് ഓഫ് 2027 ആണ്, അതായത് സ്പ്രിംഗ് സമയത്തായിരിക്കും. നോർമലി ആപ്പിളിന്റെ ഇപ്പം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത, നമ്മൾ പല എപ്പിസോഡുകളും പറയുകയുണ്ടായി, ആപ്പിളിന്റെ സ്പ്ലിറ്റ് ചെയ്ത ലോഞ്ചുകളാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവരുടെ പ്രോ മോഡൽസ് എല്ലാം സെപ്റ്റംബറിലും സ്കെയിൽ ഡൗൺ മോഡൽസ് എല്ലാം ജനുവരി ഫെബ്രുവരി മാർച്ച് സമയത്ത് ലോഞ്ച് ആകുന്നത്. പിന്നെ ഈ ഫോൾഡബിളിൻ്റെ അകത്ത് നമ്മൾ ഇപ്പം പ്രോയും ഫോൾഡബിളും വരുന്നത് ശരിക്കും 12 GB വെച്ച് തന്നെയാണ്. 18 Pro 18 Pro Max പിന്നെ അൾട്രയും. അൾട്ര എന്ന് വെച്ചാൽ ഫോൾഡബിൾ. ഇതെല്ലാം 12 GB റാം ആയിട്ടായിരിക്കും വരുന്നത്. ഇതിന് മാത്രമാണ് ഈ ശരിക്കും 9 GB ഒരു റാം, അത് 1.5 GB വെച്ച് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ശരിക്കും ഈ അൾട്ര മോഡൽസിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞാൽ 1.5 GB ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഇപ്പൊ 12 GB പറഞ്ഞെങ്കിൽ 8 വരും, 8 days ആയിരിക്കും. പക്ഷെ 12 GB എങ്കിലും മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആപ്പിൾ ഇന്റലിജൻസിന്റെ ഫുൾ ഫീച്ചേഴ്സ് എനേബിൾഡ് ആവും.
0: 12 ആയിരിക്കും, അതിൽ കൂടുതൽ ആവാനുള്ള സാധ്യതയുണ്ട്.
1: 12 GB കൂടുതലായിരിക്കും മിനിമം, എന്തായാലും 12 GB ഉണ്ടാവും. 12 GB വേരിയൻസ് ആയിട്ടായിരിക്കും വരുന്നത്.
0: അതെ,
1: മിനിമം, അതായത് എൻട്രി ലെവല് 12 GB തൊട്ട് മുന്നോട്ട് ഉണ്ടാവും. 16 GB ഒക്കെ പോവാം.
0: അപ്പൊ ഇതിന്റെ റീസൺ നമുക്ക് നിലവിൽ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ പ്രൈസിംഗിന്റെ കാര്യം,

0: ഇപ്പൊ തന്നെ 100,000 രൂപയോളം അവര് മാക്കിന്റെ പ്രൊഡക്ഷന് കൂട്ടിയിട്ടുണ്ട്, ഐഫോണിന്റെ കൂട്ടാനിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ എല്ലാ പിന്നെ നിർമ്മാതാക്കളും അതിന്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ഇതിന്റെ ചൂട് പിടിച്ച് വില ഫോണിന്റെ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഐഫോണിന്റെ ശരിക്കും
1: ആൻഡ്രോയിഡ് ഫോണുകളും വില കൂട്ടി, നമ്മള് ഐഫോൺ എന്താ കൂട്ടാത്തതെന്ന്
0: വലിയൊരു അടിയായി. അപ്പൊ സാധാരണ ആൾക്കാർക്ക് ഇത് കയ്യത്തും ദൂരത്തായി മാറിക്കാണ് മാറിക്കൊണ്ടിരിക്കുകയാണ്.
1: അല്ലാതെ തന്നെ പ്രോ മോഡലിനൊക്കെ ഭയങ്കര വിലയാണ്.
0: ഏകദേശം എനിക്ക് തോന്നുന്നു $300 ഒക്കെ വ്യത്യാസം വരാൻ US കറൻസി വെച്ച് നോക്കുകയാണെങ്കിൽ $300 ഒക്കെ വ്യത്യാസം വരാൻ ചാൻസസ് ഉണ്ടെന്ന് തന്നെ അഭ്യൂഹങ്ങളുണ്ട്. പക്ഷേ $300 നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അതൊരു പക്ഷേ 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ വരെ വരാൻ ചാൻസസ് ഉണ്ട് നോർമലിൻ്റെ അകത്ത് നിന്ന്. അപ്പൊ തന്നെ വില ഇപ്പൊ നോർമലി തുടങ്ങുന്ന തന്നെ ഐഫോണിന്റെ വില 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. അപ്പൊ അതെങ്ങനെ വരും എന്നുള്ള അറിയില്ല. ഫോൾഡബിൾ എന്തായാലും നമുക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ വിലയായിരിക്കും. പിന്നെ നമുക്ക് മാക്കിന്റെ ഇതും വെച്ച് നോക്കുകയാണെങ്കിൽ M3 ശരിക്കും ഐഫോൺ എയർ, ഐഫോൺ 17 പ്രോ മാക്സ് രണ്ടിന്റെയും പ്രോയും പ്രോ മാക്സും, പിന്നെ M4 ഐപാഡ്, 12 GB വരുന്ന ഐപാഡുകൾ, മാക്കിന്റെ M3 പ്ലസ്, M5 വിഷൻ പ്രോ, ഇതിന്റെ അകത്ത് എല്ലാം 12 GB റാമാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്
1: കൊടുത്തിരിക്കുന്നത്.
0: അപ്പൊ ഈ 1.5 GB ഡൈ വെച്ചിട്ട് തന്നെയാണ് അത് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതാണ് നമുക്കിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയേക്കുന്ന ഇതിനെ കുറിച്ചുള്ള റാമിനെ
1: കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് നമുക്ക്.
0: അതെ, അതിന്റെ തൊട്ട് പുറകെ തന്നെ എന്റെ ലോഞ്ചിനെ കുറിച്ചുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ വന്നൊരു ഇൻഫർമേഷൻ ആണ്.
1: അപ്പോ ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്ന ഇപ്പൊ പറഞ്ഞ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, നോർമലി നമ്മൾ വരുന്ന റാമിന്റെ ഒരു രീതിയിൽ നിന്ന് മാറ്റിയിട്ട് 9 GB, അതൊരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഒന്നുകിൽ 2 അല്ലെങ്കിൽ 4 8 അങ്ങനെ പോകുന്നിടത്ത് 9 GB റാം എന്നുള്ള ഒരു കോൺഫിഗറേഷനിലാണ് പുതിയ ഐഫോൺ 18 സീരീസ്, അതായത് 18 ഉം 18 E ഒക്കെ വരാൻ
0: പോകുന്നത്.
1: ആ ഒരു അപ്ഡേറ്റ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. തുടർന്ന് ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, ഐഫോൺ 18 സീരീസിന്റെ ലോഞ്ച് ഡേറ്റ് ആയിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അനുപേടാ, 18 സീരീസിന്റെ ലോഞ്ച് ഡേറ്റ് കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് അറിയാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഡേറ്റ്സ് ഒക്കെ എന്തായിരിക്കും? ഇപ്പൊ 18, 18E, 18 Pro, 18 Pro Max അതിന്റെ ഒക്കെ ഡേറ്റ്സും, പിന്നെ ഇതിന്റെ പ്രൈസിംഗിനകത്തൊക്കെ എന്തെങ്കിലും അപ്ഡേറ്റോ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ?
2: തീർച്ചയായിട്ടും. ശരിക്കും 18 സീരീസിന്റെ അകത്ത് നമുക്ക് സെപ്റ്റംബർ ലോഞ്ചിനെ കുറിച്ചാണ് നമുക്കിപ്പം കൂടുതൽ ഏകദേശം ഉള്ള ഡീറ്റെയിൽസ്. അത് നമുക്ക് അറിയാൻ കഴിയുന്ന സെപ്റ്റംബറിൽ തന്നെ ലോഞ്ച് ഉണ്ടാവും. അത് എക്സ്പെക്ടഡ് ഡേറ്റ് എന്ന് പറയുന്നത് 8th or 9th എന്നുള്ളതാണ്. കാരണം സാധാരണ ഗതിയിൽ ആപ്പിൾ ലോഞ്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ട്യൂസ്ഡേ, സെപ്റ്റംബറിലെ ഫസ്റ്റ് ട്യൂസ്ഡേ അല്ലെങ്കിൽ വെനസ്ഡേ ആയിരിക്കും. ആഫ്റ്റർ ദ US ലേബർ ഡേ, ആ US ലേബർ ഡേ കഴിഞ്ഞ് തൊട്ട് പുറകെ ഉള്ള ട്യൂസ്ഡേ വെനസ്ഡേ. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും 8th ആകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ 9th ആയേക്കാം. കാരണം ഒരു ദിവസം അവർ ആ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, കഴിഞ്ഞ നമ്മൾ 2022 iPhone 17 ലോഞ്ച് ചെയ്ത് അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഗ്യാപ് ഇട്ടിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും പോവാം. സെപ്റ്റംബർ 9th എന്നുള്ള ഒരു ഡേറ്റ് കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു അലവൻസ് കൊടുക്കാം എക്സ്ട്രാ ട്രാവൽ ഡേക്ക് വേണ്ടിയിട്ടുള്ള. ഇതെല്ലാം ശരിക്കും അവർ ഈ ഫസ്റ്റ് വീക്ക് തന്നെ അവർ തീരുമാനിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ iPhone സെയിൽസ് ഫിഗേഴ്സ് കാണിക്കുന്നത് അവരുടെ ആ ഒരു

0: സെപ്റ്റംബർ സെയിൽസ് തന്നെ അവർക്ക് കിട്ടും.
1: ഓക്കെ,
0: കാരണം ഫോൺ ലോഞ്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർ സ്റ്റോറുകളിലെല്ലാം ഇത് വിട്ടിട്ട് മിഡോടുകൂടി തന്നെ അവർക്ക് സെയിൽ ഡാറ്റ ഫിഗേഴ്സ് കയറി തുടങ്ങും. അപ്പൊ അതൊരു ഇതാണ്. പിന്നെ റവന്യൂ എത്രത്തോളം കിട്ടും എന്നുള്ള റെക്കഗ്നിഷൻ കിട്ടും ക്വാർട്ടർ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, അതായത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആ
1: ക്വാർട്ടർ റിലീസ് ചെയ്ത ഫസ്റ്റ് വീക്ക്.
0: അതെ അതെ, എക്സാക്ട്ലി. പിന്നെ അതേപോലെ തന്നെ എത്രത്തോളം സ്റ്റോക്ക് അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റോക്ക് എത്രത്തോളം വേണ്ടി വരും, ഹോൾഡേ സീസൺ

0: മെയിൻ കാരണം തന്നെ, കാരണം അവരുടെ ഏറ്റവും കൂടുതൽ ക്യാഷ് കോ ആ പ്രോ മോഡൽസ് ആണ്, ഏറ്റവും കൂടുതൽ വോളിയം ചെയ്യുന്നത് ആ പ്രോ മോഡൽസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ ആദ്യമേ സെപ്റ്റംബറിൽ തന്നെ ഈ പ്രോ മോഡൽസ് കൊണ്ടുവരുത്തിക്കാനുള്ള കാരണം. ഇത് സ്പ്ലിറ്റ് ചെയ്യാനുള്ള കാരണവും ഈ അതേപോലെ സെയിൽസ് കൂട്ടാൻ വേണ്ടി മാത്രമല്ല, ഈ ഷിപ്മെന്റ് അതായത് ലോജിസ്റ്റിക്സ് ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് പാടാണ്. എല്ലാ മോഡലും കൂടെ ഒറ്റയടിക്ക് ലോഞ്ച് ചെയ്യുമ്പോൾ ഓരോ മോഡൽസും അവർക്ക് ഷിപ്പ് ചെയ്യുന്നതിന്റെ തകരാറുകൾ, അതായത് മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്ന് ഈ സാധനങ്ങൾ ഒരേപോലെ തന്നെ കിട്ടണ്ടേ എല്ലാം. അപ്പൊ അതിനകത്ത് ഇപ്പൊ നമുക്ക് ഈ പിന്നെ റാമിന്റെ ഒക്കെ അവൈലബിലിറ്റി, പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ കാരണം ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട്, ഗ്യാപ്പുകൾ വരുന്നുണ്ട് പല മോഡൽസും തമ്മിൽ. അപ്പൊ അതൊക്കെ ഒന്ന് റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയും നമുക്ക് ന്യൂസ് കിട്ടുന്നുണ്ട്. ഈ പിന്നെ 2026 സെപ്റ്റംബർ ലൈനപ്പിന്റെ അകത്ത് വരുന്ന ഫോണുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോ മോഡൽസ് ആണ്, 18 പ്രോ 18 പ്രോ മാക്സ്, പിന്നെ ഫോൾഡബിൾ വരുന്ന നമ്മൾ അൾട്രാ എന്ന് ഒരു കോഡ് നെയിം ഇട്ടിരിക്കുന്നത്. അതൊരു പക്ഷേ വേറെ എന്തെങ്കിലും പേരിലായിരിക്കാം വരാൻ, എന്നാലും ഐഫോൺ അൾട്രാ നമുക്കിപ്പോ തൽക്കാലം വിളിക്കാം.
1: വാങ്ങാൻ പറ്റുമോ വാങ്ങാൻ പറ്റത്തില്ലയോ, ഈ അൾട്രാ മോഡലിനെയാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്
0: അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന്റെ നമ്മുടെ ഡിസൈൻ ലിക്കിന്റെ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറയുന്നുണ്ടായി, നോർമൽ ഫോൾഡബിൾ ഫോൺ പോലെ വ്യത്യാസമുണ്ട്. തുറന്നു നോക്കുമ്പോൾ ഐപാഡ് മിനി, നോർമലി ഐപാഡ് മിനിയുടെ ഒരു ഇതും, പക്ഷെ ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ അതിനേക്കാൾ ചെറുത്, നോർമൽ ഫോൾഡബിൾ ഫോണിനേക്കാൾ ചെറുതുമാണ്. പിന്നെ ടിം കുക്ക്, ഇപ്പൊ പ്രൈസിംഗ് പ്രശ്നത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ടിം കുക്ക് ഓൾറെഡി അത് സിഗ്നൽ ചെയ്തിട്ടുണ്ട്, കാരണം ആപ്പിളിന് ഇത് കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് ചേഞ്ച് ആയിട്ടുള്ള. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മാക്കിനും മാക് ബുക്കിനും ഐപാഡിനും ആപ്പിൾ ടി വിക്കും ഹോം പോഡിനും എല്ലാം അവർ വില കൂട്ടിയിട്ടുണ്ട്. ഐഫോൺ ഐഫോൺ ഇതുവരെ വില കൂട്ടിയിട്ടില്ല, പക്ഷെ ഉടനെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രിഡിക്ട് ചെയ്യുന്നത്. അത് പ്രിഡിക്ട് ചെയ്യുന്ന, ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ $200 to $300 വരെ വ്യത്യാസം ഉണ്ടാകാനാണ് ചാൻസ്. പിന്നെ iPhone 18 പ്രൈസിംഗ് ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു $1,249 to $1,299 വരെയാണ്
1: $18 Pro.
0: പ്രോ മാക്സിന് റഫ്ലി ഒരു $1,349 to $1,399 വരെയാണ്. ഫോൾഡബിള് ഒരു $3,000 മുകളിലായിരിക്കും. $3,000 എന്നൊക്കെ പറയുമ്പോ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യയിൽ ഒരു $10
1: ഈ $1,249 എന്ന് പറയുമ്പോൾ ഏകദേശം ഇന്ത്യൻ കറൻസി വരുമ്പോൾ 1.20 ഒക്കെ ആയിരിക്കും വരുന്നത്. അതിൽ കൂടുതലാണോ ചാൻസ്?
0: അല്ല, നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കറൻസി കൺവേർട്ട് ചെയ്യുമ്പോൾ ഡ്യൂട്ടി കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്, പിന്നെ ജി എസ് ടി ഉണ്ട്, എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ, പിന്നെ അത് മാത്രമല്ല ഷിപ്മെന്റ് കോസ്റ്റ് ഒക്കെ ഒരുപാട് കൂടുതലാണ്. ചൈനയിൽ നിന്നാണ്, ചൈനയിൽ നിന്ന് ഇത് ഒരുപക്ഷെ US നിന്ന് പോയിട്ട് US നിന്നായിരിക്കും നമുക്ക് ഇത് ഷിപ്പ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇന്ത്യയിൽ ഒരു പ്രൊഡക്ഷൻ തുടങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ iPhone 18 പ്രൊഡക്ഷൻ ഒന്നും ഇന്ത്യയിൽ ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വില കൂടുതൽ തന്നെ ആയിരിക്കും. എങ്ങനെ പോയാലും നമുക്ക് ഒരു 1.5 lakh രൂപയ്ക്ക് മുകളിലോട്ട് പ്രതീക്ഷിക്കാം ഏറ്റവും മിനിമം. 18 കേസ് എനിക്കറിയില്ല, 18 പ്രോഡക്റ്റ് കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ ഇതിപ്പം എന്തുകൊണ്ടാണ് ഇത്രയും പൈസ ഇൻക്രീസ് വരാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേജർ ഫാക്ടറി മെമ്മറിയുടെ കോസ്റ്റുകൾ തന്നെയാണ്, പിന്നെ പ്രൊഡക്ഷൻ കോസ്റ്റും കൂടിയിട്ടുണ്ട്. കാരണം പല കമ്പോണൻസിനും വില കൂടിയിട്ടുണ്ട്, അപ്പം മദർ ബോർഡിനായാലും അതിന്റെ സർക്യൂട്ടറിക്ക് ആയാലും എല്ലാത്തിനും വില കൂടിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഓട്ടോമാറ്റിക്കലി അവർക്ക് അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണെന്നാണ് ടിങ് ബുക്ക് പറയുന്നത്. പിന്നെ ഇത് ഇതിന്റെ ഒരു ഇതായിട്ട് ഒരു പ്രൈസ് ലിഫ്റ്റ് ഇപ്പൊ നമ്മൾക്ക് ബാക്കിയുള്ള പ്രൊഡക്ട്സിന്റെ അകത്ത് എഫക്ട് ചെയ്തേക്കുന്ന പോലെ നമ്മൾ പറയുകയാണെങ്കിൽ $1,099 ഉള്ള സാധനത്തിന് $1,299 അവരാക്കിയിട്ടുണ്ട്. അത് $200 വ്യത്യാസത്തില്ല.
1: അപ്പൊ
0: അത് നമുക്ക് ഈ പിന്നെ മാക്കിന്റെ അകത്ത് നമുക്ക് വളരെ പ്രകടമായിട്ട് അറിയാം, $100,000 നമുക്ക് ഇവിടെ കൂടിയിട്ടുണ്ട്. അതെ, അപ്പൊ പിന്നെ ഐഫോണിന്റെ കേസ് പറയേണ്ട കാര്യമില്ല, എന്തായാലും നമുക്ക് കണ്ടറിയാം. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുന്ന ലോഞ്ച് ഡേറ്റുകളെ കുറിച്ചുള്ളത്, പ്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഡീറ്റെയിൽസ്.
1: അപ്പൊ ഇത്രയാണ് കാര്യം. എന്തായാലും നമ്മള് എന്തേ കൂടാത്ത കൂടാത്ത എന്ന് കാത്തിരുന്ന അവസാനം കൂടിയപ്പോഴത്തേക്ക് നമ്മളെ ഭീകരമായിട്ട് ഞെട്ടിക്കുന്ന രീതിയിലുള്ള കൂടുതലായി പോയി.
0: അപ്പൊ
1: ഇനിയിപ്പോ ഇറങ്ങാൻ പോകുന്ന 18 സീരീസ്, 18 Pro യും Pro Max ആണെങ്കിലും അടുത്ത വർഷം ഇറങ്ങാൻ പോകുന്ന മീൻസ് ബേസ് 18 മോഡൽസ് ആണെങ്കിലും എല്ലാത്തിനും പ്രൈസിങ്ങിനകത്ത് മിനിമം ഒരു 15 to 30,000 ആ രീതിയിലെങ്കിലും വ്യത്യാസം കാണാനുള്ള സാധ്യത
0: ഉറപ്പായിട്ടുണ്ട്.
1: അതായത് നമ്മൾ പ്രീവിയസ് മോഡൽ ഇറങ്ങിയ ഫോണുകൾ കമ്പയർ ചെയ്തിട്ട് ഈ ഒരു വ്യത്യാസം വരാനുള്ള സാധ്യത ഉറപ്പായിട്ടും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് വന്നിരിക്കുന്ന ന്യൂസ് എന്താന്ന് വെച്ചാൽ, മാക് അതായത് ആപ്പിളിൻ്റെ ലാപ്ടോപ്പ് സീരീസുകളിനകത്ത് വന്നിരിക്കുന്ന ചിപ്സെറ്റിനകത്ത് ചില മാറ്റങ്ങളാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്.
0: അതിലേക്ക്
1: പോകുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അനുവേട്ടാ, നമ്മളിപ്പോ അറിഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല്, ആപ്പിൾ അവരുടെ ലാപ്ടോപ്പ് സീരീസുകൾ, അതായത് മാക്ബുക്ക് പ്രോ സീരീസുകളിനകത്ത് M6 Pro M6 Max ചിപ്സെറ്റും ഒഴിവാക്കിയിട്ട് ഡയറക്ട്ലി M6 ചിപ്സെറ്റ് ഉണ്ട്, പ്രോയും മാക്സും ഒഴിവാക്കിയിട്ട് ഡയറക്ട്ലി M7 Pro M7 Max ചിപ്സെറ്റിലേക്ക് പോവുകയാണ്. എന്താണ് അതിന്റെ റീസൺ? എന്തെങ്കിലും പർട്ടിക്കുലർ കാര്യം ഉണ്ടായിട്ടാണോ അങ്ങനെ
2: ചെയ്യുന്നത്? ആപ്പിൾ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ്. ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് ശരിക്കും M6 Pro M6 Max ചിപ്പുകൾ അവർ ഒഴിവാക്കുകയാണെന്നുള്ളതാണ്. അപ്പൊ ഹൈ എൻഡ് ചിപ്പുകൾക്ക് പകരം M7 Pro M7 Max

0: മാക്സിമം ആയിരിക്കും 2027 നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതിന്റെ ശരിക്കും AI ഫോക്കസ്ഡ് ചിപ്പ് ഡെവലപ്മെന്റ് ആണ് ഇതിന് ആ ഒരു ഫോക്കസ് കൊടുക്കാനുള്ള കാരണം. കാരണം ഈ ആപ്പിൾ ഇന്റലിജൻസ് ഇപ്പം ഗൂഗിളുമായിട്ട് ചേർന്നിട്ട് ജെമിനൈ ആയിട്ട് ചേർന്നിട്ട് അവർ ഭയങ്കര സ്ട്രോങ് ആക്കിക്കൊണ്ട് വരുന്നതുകൊണ്ട് ഒരുപാട് AI ഫീച്ചേഴ്സ് അവർ എനേബിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ AI ഫീച്ചേഴ്സിനും എനേബിൾ ചെയ്യാൻ വേണ്ട ആവശ്യമായ ഒരു പ്ലാറ്റ്ഫോം ആണ് അവരിപ്പോ ഉണ്ടാക്കുന്നത് അക്രോസ് ദ ഡിവൈസസ്. ഇപ്പൊ നമുക്ക് ഐഫോണിന്റെ അകത്ത് നോക്കിയാൽ ഞാൻ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ 12 GB റാം അങ്ങനെ, അത് മാത്രമല്ല 2NM A20 ചിപ്പ് ആണ്, അത് ഭയങ്കര സ്ട്രോങ് ചിപ്പ് ആണ്. ആ ചിപ്പ് തന്നെ അവരിപ്പം ലാപ്ടോപ്പിലോട്ടും കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ട്. കാരണം അവർ ഓൾറെഡി അങ്ങനെ ഒരു ഇറക്കിയായിരുന്നു. അപ്പൊ അങ്ങനത്തെ കുറെ പ്ലാറ്റ്ഫോം അക്രോസ് ദ പ്ലാറ്റ്ഫോംസ് അവര് ഇങ്ങനെ ഒരു AI റിലേറ്റഡ് ആയിട്ടുള്ള റിവാമ്പ് റെവല്യൂഷൻ അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ M6 Pro M6 Max അവർ ഒഴിവാക്കുന്നത്. ശരിക്കും M6 വരുന്നുണ്ട്. M6 അവരുടെ എൻട്രി ലെവൽ മാക്ബുക്ക് എയറിന്റെ അകത്തും അതിന്റെ അകത്ത് എല്ലാം അവർ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ M6 Pro മാക്സും വേരിയൻസും ആണ് ഇല്ലാത്തത്. ഇത് ശരിക്കും ഒരു പ്രോയും മാക്സും വേരിയൻസ് ഒരു ചിപ്പിന് ഇല്ലാത്ത ആദ്യത്തെ ഒരു സംഭവമാണിത്.
1: ആദ്യത്തെ
0: സീരീസ് ആണ് ബാക്കി. കാരണം M1 M2 M3 അകത്ത് എല്ലാത്തിന്റെ അകത്തും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇപ്പൊ ഈ അൾട്രാ ചിപ്പ്, നമ്മൾ M1 M2 M3 അകത്ത് അൾട്രാ ചിപ്പ് ഉണ്ടായിരുന്നു, അത് പക്ഷെ ഇപ്പൊ കാണുന്നില്ല. ഒരു 3 വേരിയന്റ് ആയിട്ട് നമുക്ക് കാണാൻ ചാൻസ് ഇല്ല. ഇതിന്റെ അകത്തും ഇല്ല, M7 അകത്തും കാണാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ അൾട്രാ അവർ ഒഴിവാക്കിയിട്ട് വേറെ എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫീച്ചേഴ്സ് അഡീഷണൽ ആയിട്ട് ഈ മാക്സിന്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് അറിവായിട്ടില്ല. എങ്കിലും വരുന്ന നാളുകളിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിവാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പിന്നെ ഇനി ഇതിന്റെ ഒരു ലൈനപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ M5 Pro M5 Max നമുക്ക് കഴിഞ്ഞ March 3 കഴിഞ്ഞ March 3 ലോഞ്ച് ആയത്. അപ്പൊ അത് മാക്ബുക്ക് പ്രോയും പിന്നെ സ്റ്റാൻഡേർഡ് മാക്ബുക്ക് എയറും ഒക്കെയാണ് അവർ അത് പവർ ചെയ്യുന്നത്. അതെല്ലാം 3NM ചിപ്പുകളാണ്. ഇപ്പൊ ഈ M7 എന്ന് പറയുന്നത് 2NM ആണ്. M6 3NM ആണ്. അതെ. അപ്പം അത് 3NM ചിപ്പുകളാണ്. അപ്പം ആപ്പിളിന്റെ പുതിയ ഫ്യൂഷൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ പുതിയ 18-core CPU പിന്നെ 12 performance core ഒക്കെ വെച്ചുകൊണ്ടുള്ള ഹൈ പെർഫോമൻസ് സൂപ്പർ കോഴ്സ് ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ചിപ്പാണ് അത്. അത് മാത്രമല്ല, അതിന്റെ ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ് ആണ് ഏറ്റവും നമ്മൾ പറയേണ്ട കാര്യം. അതിന് കാരണം 40 കോറുകളുണ്ട്. നോർമലി നമുക്ക് ഇന്റലിന്റെ ഒക്കെ ശരിക്കും 18-20 കോറുകൾ നിൽക്കുമ്പോഴാണ് ആപ്പിൾ 40 കോറുകൾ കൊണ്ടുവരുന്നത്. പക്ഷെ എന്തുകൊണ്ടോ AMD റൈസനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. AMD റൈസൺ ഏകദേശം ഡൈനാമിക് ആണെന്നാണ് അവർ പറയുന്നത്. കാരണം കോറിന്റെ ആക്ച്വലി നമ്മുടെ പ്രോസസിംഗ് CPUന്റെ പ്രോസസിംഗ് കോറും കൂടെ അവർ ഷെയർ ചെയ്യും, ഹൈ ഗ്രാഫിക് ഇന്റൻസ് ആയിട്ടുള്ള സാധനങ്ങൾ. അതുകൊണ്ടാണ് AMD ചിപ്പുകൾക്ക് ഭയങ്കര ഡിമാൻഡ്
1: വരുന്നത്.
0: പക്ഷെ ആപ്പിളിന്റെ GPU 40 cores ആണ്. അത് 4 times GPU പെർഫോമൻസ് നൽകും. AI കാര്യത്തിൽ GPU പെർഫോമൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ M4 Max M4 Pro അത് M4 അകത്ത് M5 അകത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അടുത്ത M7 അകത്ത് എങ്ങനെ ആവുന്നുള്ളത് അറിയില്ല. ആർക്കിടെക്ചർ അവർ പുറത്ത് വിട്ടിട്ടില്ല. 2NM ആണെന്ന് മാത്രമേ നമുക്ക് അറിയാൻ കഴിയും. കാരണം A20 കൂടെ തന്നെയാണ് അതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്.
1: അപ്പൊ
0: ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ
1: കഴിഞ്ഞിട്ടുള്ളത്.
0: അതിപ്പം ആപ്പിളിന്റെ ഡിവൈസസ് ഇല്ലാത്തെല്ലാം അവര് AI ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ് ശ്രമമാണ്. അപ്പൊ അവർക്ക് ഇപ്പം സ്വന്തമായിട്ട് ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഗൂഗിളുമായിട്ട് ചേർന്നിട്ട് ജെമിനൈ ആയിട്ട് ചേർന്നിട്ട് അവർ അത് മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻവയോൺമെന്റ് ഫുൾ അവർ മാറ്റാണ്.
1: അപ്പൊ അതാണ് ആപ്പിളിന്റെ M-series ചിപ്പുകളെ പറ്റി നമുക്ക് കിട്ടുന്നത്. അതായത് പുതിയ വരുന്ന ലാപ്ടോപ്പുകളിനകത്ത് M6 ചിപ്പുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം വരുന്ന ലാപ്ടോപ്പുകൾ M7 M7 Pro M7 Pro Max ആ രീതിയിലായിരിക്കും ചിപ്പുകൾ വരുന്നത്. ഇനി നമുക്ക് വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, മോട്ടോറോള അവരുടെ ഒരു പുതിയ പാഡ് ഇറക്കിയിരിക്കുകയാണ്, മോട്ടോ പാഡ് 70 Pro. അത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതിന്റെ ന്യൂസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങൾ

0: ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-9-3-7-1-4, മൊബൈൽ 09-46-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-9-3-7-1-4, മൊബൈൽ 09-46-20-27-60.
1: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രൻ 90.4 FM. അതിനിടെ മോട്ടോറോള അവരുടെ ഒരു പുതിയ പാഡ് കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലെ, മോട്ടോ പാഡ് 70 Pro. അതിന്റെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. 10,200 mAh ബാറ്ററിയും 13-inch സ്ക്രീൻ, 3.5K ഡിസ്പ്ലേ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ ബാക്കി വരുന്ന സ്പെക്കുകൾ, എന്തൊക്കെയാണ് ഇതിന്റെ പ്രൈസിംഗിന്റെ കാര്യം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്?
1: മോട്ടോറോടെ ഒരു പുതിയ ഫ്ലാഗ്ഷിപ്പ് ടാബ്ലറ്റ് ആണ് അവർ ഇപ്പോൾ ഇന്ത്യയിൽ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുകയാണ്. July 4 ലോഞ്ച്. നമുക്ക് ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും എല്ലാം മേടിക്കാൻ സാധിക്കും. ഇതിന്റെ പ്രൈസ് പോയിന്റ് വന്നിട്ട് 37,000 രൂപയാണ് ബേസ് മോഡൽ. 8GB 128GB സ്റ്റോറേജിന് വരുന്നത്. ഈ 250GBയുടെ വേരിയന്റിന് ഏകദേശം 40,000 രൂപയാവും. പിന്നെ ഇതിന്റെ കൂടുതൽ ബണ്ടിൽഡ് ആയിട്ടുള്ള കീബോർഡും എല്ലാം കൂടെ വരുന്നതിന്, അത് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് 6,000 രൂപയുള്ള, അത് വരുമ്പോഴത്തേക്ക് ഏകദേശം 46,000 രൂപയാവും. പിന്നെ ഒരു 4,000 rupees ഡിസ്കൗണ്ട് ICC ബാങ്ക് ഹോൾഡേഴ്സ്, ബാങ്കിന്റെ കാർഡ് ഉള്ളവർക്ക്, കാർഡ് ഹോൾഡേഴ്സിന് ഒരു 4,000 rupees ഡിസ്കൗണ്ടും ഉണ്ട്. ഇത്രയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ സ്പെക്കിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ സൈസ് വന്നിട്ട് 13-inch ആണ്. 13-inch LCD സ്ക്രീൻ ആണ്. 3.5K ആണ്, 4K അല്ല. 144 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. 800 nits പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. 319 PPI ആണ്, ഡോൾബി വിഷൻ ആണ്. പിന്നെ മോട്ടോടെ പെൻ കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് അതിന്റെ സ്പെക്ക് വരുന്നത്.
0: പിന്നെ ഞാനൊരു സംശയം, കാരണം ഇന്ന് LED സ്ക്രീനുകൾ ഇത്രയും പോപ്പുലർ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഇങ്ങനൊരു പാഡിനകത്ത് അവര് അതും 3.5K ഡിസ്പ്ലേ ഒക്കെ വരുമ്പോഴത്തേക്ക് LCD കൊടുത്തിരിക്കുന്നതിന്റെ റീസൺ
1: അല്ല, 13-inch ആയതുകൊണ്ടാണ് LCD വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം കോസ്റ്റ് ഇതിനകത്ത് നിർത്തണം. രണ്ട് കോമ്പറ്റീഷൻ ഇപ്പൊ 1+ന്റെ ബാഡും ഒക്കെയാണ്. 1+ന്റെ ബാഡും LCD സ്ക്രീൻ ആണ്. പക്ഷെ അത് 4K ആണ്. അപ്പം അതുകൊണ്ടാണ്, കാരണം അമോലഡ് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പ്രൈസ് 1,00,000 രൂപയുടെ മുകളിൽ
0: പോകും.
1: അതാണ് ഇപ്പൊ റിട്ടേൺ ഡിസ്പ്ലേ ഉള്ള ഐപാഡിന്റെ പ്രൈസിങ് 1,00,000 രൂപയ്ക്ക് മുകളിലാണ്, മനസ്സിലായില്ല. അപ്പൊ അത് പ്രൈസ് പോയിന്റ്
0: താഴെയാണ്
1: LCD സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ ഡോൾബി വിഷൻ ഉണ്ട്, അപ്പൊ അത്രത്തോളം അത്യാവശ്യം ക്ലാരിറ്റി ഉള്ളതാണ്. പിന്നെ പ്രോസസറിലേക്ക് വരുമ്പോഴത്തേക്ക് സ്നാപ് ഡ്രാഗണിന്റെ 8th Gen 4 ആണ്, 5 അല്ല 4 ആണ്. ഒക്ടാ കോർ ആണ്, 8GB റാം, 256GB വരെ സ്റ്റോറേജ്, എക്സ്പാൻഡബിൾ ആണ്. നമുക്ക് മൈക്രോ SD കാർഡ് യൂസ് ചെയ്യാൻ
0: പറ്റും.
1: 2TB SD കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. 2TB വരെയുള്ള മൈക്രോ SD കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അവരുടെ ഹലോ UI ആണ്, ആൻഡ്രോയിഡ് 16 ആണ്. അപ്പൊ അങ്ങനത്തെ പിന്നെ മോട്ടോറോള ഒരു 4 വർഷത്തേക്കുള്ള അപ്ഗ്രേഡ്സും അവർ പറയുന്നുണ്ട്. ആൻഡ്രോയിഡ്
0: സോഫ്റ്റ്വെയർ
1: അപ്ഗ്രേഡ്സും പറയുന്നുണ്ട്. ബാറ്ററിയിലേക്ക് വരുമ്പോഴത്തേക്കും അത് വൂപ്പിംഗ് 10,200 mAh ബാറ്ററി ഉണ്ട്. 45 W വയർഡ് ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട്. അത് സെയിം 1+ന്റെ ബാഡുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ സെയിം തന്നെയാണ്. പിന്നെ ക്യാമറയുടെ കേസിൽ 13 MP ഒരു റിയർ ക്യാമറയും 8 MP ഒരു ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. നോർമൽ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, ഭയങ്കര കിടിലൊന്നും അല്ല.
0: പാഡ് യൂസ് ചെയ്യുന്നവർക്ക്
1: ആവശ്യം വരുന്നില്ല. പിന്നെ സ്പീക്കേഴ്സ് 4 JBL 2 സ്പീക്കേഴ്സ് ആണ്, ഡോൾബി അറ്റ്മോസ് ഉള്ള. 2 മൈക്രോഫോൺ ഉണ്ട്, വൈഫൈ 7 ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് സിം കാർഡ് ഇടാൻ പറ്റില്ല, സിം ഇല്ലാത്ത മോഡലാണ്
0: ഇതെല്ലാം. സെല്ലുലാർ ഉള്ള മോഡൽസ് ഇറക്കുന്നില്ല,
1: ഇല്ല.
0: വൈഫൈ മോഡൽസ് ആണ്,
1: അത്രേ ഉള്ളൂ. പിന്നെ സ്ലിം ആണ്, 6.2 mm തിക്നെസ്സേ ഉള്ളൂ, 589 g ഉള്ളൂ. പിന്നെ സെൻസേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൈറോസ്കോപ്പ് ഉണ്ട്, ആക്സിലറോമീറ്റർ ഉണ്ട്, ഹാൾ സെൻസർ ഉണ്ട്, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഇത്രയാണ് എന്റെ ബേസിക് സ്പെക് എന്ന് പറയുന്നത്. പിന്നെ ഇത് നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ ഓഫ്ലൈൻ വഴിയോ നമുക്ക് മേടിക്കാൻ സാധിക്കും.
0: July 4 എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്ലിപ്കാർട്ടിലാണല്ലേ എന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്?
1: ഫ്ലിപ്കാർട്ടിലാണ്. അപ്പൊ അത് ഓഫ്ലൈൻ സ്റ്റോറിലും അവൈലബിൾ ആയിരിക്കും.
0: ഓക്കെ, അപ്പോ അത്രയാണ് നമുക്ക് മോട്ടോയുടെ പാഡ് 70 Pro പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നത്. ആ ഒരു പ്രൈസിംഗ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു സ്പെക്കാണ് ഇതിനകത്ത് വരുന്നത് അല്ലേ. കാരണം 10,000 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളെല്ലാം ചിപ്സെറ്റും വലിയ മോശമാണെന്ന് പറയാൻ
1: പറ്റില്ല.
0: അപ്പൊ അതാണ് മോട്ടോ പാഡ് 70 Pro ഡീറ്റെയിൽസ് വരുന്നത്. അടുത്ത് നമുക്ക് വന്നിരിക്കുന്ന ഒരു ലീക്ക് എന്താന്ന് വെച്ചാല് സ്നാപ് ഡ്രാഗൺ 8 Lite Gen 6 8 Lite Gen 6 Pro കുറച്ച് ലീക്സ് ആണ് വന്നിരിക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രൻ 90.4 FM.

0: விழிப்புணர்வு 90.4 FM. Stay tuned.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്ദനം 90.4 FM. അനുപട്ട, സ്നാപ്ഡ്രാഗന്റെ 8 Lite Gen 6 8 Lite Gen 6 Pro അതിന്റെ കുറച്ച് ലീക്സ് വന്നിരിക്കുകയാണ്. അപ്പോ ഇത് എങ്ങനെയാണ്, നമുക്ക് ഏതൊക്കെ ഫോണുകളിലാണ് ഇത് വരാൻ സാധിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഈ പുതിയ ലീക്സും അപ്ഡേറ്റ്സും ആയിട്ടെന്നുള്ള നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? കാര്യം എന്ന് വെച്ചാല് പുതിയ ഫോണുകൾ ഇറങ്ങുന്നതെല്ലാം മിക്കവാറും ഇപ്പൊ പഴയ സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് വെച്ചാണ് ഇറങ്ങുന്നത്. അപ്പൊ ഈ ഇതൊക്കെ ഏതെങ്കിലും ഫോണുകൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്.
2: തീർച്ചയായിട്ടും പുതിയ സീരീസ് വൺ പ്ലസും പിന്നെ അതേപോലെ തന്നെ IQ അവരുടെ എല്ലാം ഫോണുകളിലെല്ലാം ഈ മോഡൽസ് വരുന്നുണ്ട്. പക്ഷെ അതിന്റെ എല്ലാം പ്രൈസിംഗ് ഭയങ്കര കൂടുതലായിരിക്കും വ്യത്യാസം. അപ്പൊ ഈ ബഡ്ജറ്റ് ഫോൺസിലാണ് ഇപ്പം സ്നാപ്ഡ്രാഗന്റെ പഴയ സീരീസ്
1: വെച്ചിട്ടാണ് എല്ലാവരും
2: സിക്സ്ജനും ഫോർ ജനും ഒക്കെ വെച്ചിറക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് അറിയാൻ കഴിയുന്നത് പിന്നെ ലീക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഡിജിറ്റൽ സ്റ്റാറ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു വിഷയമാണ് വഴി. അപ്പൊ അതിനകത്ത് അവർ പറഞ്ഞേക്കുന്നത് സ്നാപ്ഡ്രാഗൺ 8 സീരീസ്

0: 2NM-ലും 3NM-ലും അവർ ഇറക്കുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക്, 2NM ഏതാണ് 3NM ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് പിന്നെ കോമൺ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ CPU ഇപ്പോൾ 8th-gen പുതിയ ലേറ്റസ്റ്റ് സാധനങ്ങളിൽ CPU അതായത് ഒറിയോൺ CPU കോറിൻ്റെ പുതിയ വേർഷൻസ് ആണ് വരുന്നത്. AI-ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് അവരത് ചെയ്തേക്കുന്നത്. പിന്നെ അപ്ഡേറ്റഡ് അഡ്രിനോ GPU ഉണ്ട്, പിന്നെ ഫാസ്റ്റർ മെമ്മറി സപ്പോർട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വളരെ പ്രകടമായിട്ട് അറിഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സീരീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 8L8 Gen 6 Pro ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്. അത് 2NM-ലാണ് വരുന്നത്, TSMC 2NM പ്രോസസ്സിലാണ് വരുന്നത്. അതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 2+3+3 ഒറിയോൺ CPU ആർക്കിടെക്ചറാണ്. അതായത് 2 പെർഫോമൻസ് സ്കോറും 3 ആക്ടിവേഷൻ കോറും 3 ലോഡ് കോറുകളും ആയിരിക്കും സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. അതായത് 2+3+3 ഒറിയോൺ CPU ആർക്കിടെക്ചർ വിത്ത് 16 MB ഷെയർഡ് L2 ക്യാഷ് ആണ്. അഡ്രിനോ 850 GPU ആണ് വരുന്നത്. 18 MB GMM ഉണ്ട്, അതായത് ഗ്രാഫിക്സ് മെമ്മറി. പിന്നെ LPDDR6 ഉം LPDDR5X RAM സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അത്രത്തോളം ഫാസ്റ്റർ ആയിട്ടുള്ള മെമ്മറീസ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. പിന്നെ അൾട്രാ പ്രീമിയം ഫോൺസിൻ്റെ അകത്തും ട്രൂ ഫ്ലാഗ്ഷിപ്സിൻ്റെ അകത്ത് മാത്രമായിരിക്കും ഇത് സപ്പോർട്ട്
1: ചെയ്യുക.
0: ഇങ്ങനെ അങ്ങനെയുള്ള മോഡൽസിൽ മാത്രമേ ഇത്
1: വരികയുള്ളൂ.
0: അപ്പൊ തന്നെ പ്രൈസിങ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സ്നാപ്ഡ്രാഗൺ 8L8 Gen 6 സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വരുന്നതിൻ്റെ അകത്ത് അതും 2NM തന്നെ ആയിരിക്കും. ഒറിയോൺ CPU ആർക്കിടെക്ചറിന്റെ സ്കെയിൽ ഡൗൺ വേർഷൻ ആയിരിക്കും. 16 MB L2 ക്യാഷ് തന്നെ ഉണ്ട്. അഡ്രിനോസ് 845 GPU ആണ്, കുറച്ചുകൂടെ 850 അതെ. 16 MB പകരം 18 MB ഗ്രാഫിക്സ് മെമ്മറിക്ക് പകരം 12 MB ഗ്രാഫിക്സ് മെമ്മറിയെ കാണുള്ളൂ ഇതില്. LPDDR5X LPDDR6 ഇല്ല, LPDDR5X മാത്രമേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ബാലൻസ് ബിറ്റ്വീൻ പെർഫോമൻസ് ആൻഡ് പവർ എഫിഷ്യൻസി ആണ്. അപ്പൊ ഇത് ഒരു സെമി ഫ്ലാഗ്ഷിപ്സിൻ്റെ അകത്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം.
1: 8L8 Gen 6.
0: പിന്നെ അഡീഷണൽ 3NM വേരിയൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8L8 Gen 5 പുതിയ വേർഷൻസ് ആയിരിക്കാം.
1: ഓ ശരി ശരി, അതാണ് ഈ 3 nanometer
0: വരുന്നതാണ്. പിന്നെ ഒരു 8 Snapdragon 8 Gen 5 Pro ചിലപ്പം വരാൻ ചാൻസസ് ഉണ്ട്. അതെല്ലാം 3NM-ലായിരിക്കും.
1: അപ്പൊ ഈ Gen 6 2 nanometer തന്നെ.
0: 2 nanometer തന്നെ. പിന്നെ ഒരു അലോങ് സൈഡ് ഒരു സാധനം കൂടെ വരാനുണ്ട്. അതായത് 8L8 Gen 5 കൂടെ തന്നെ ഈ പറഞ്ഞ നമ്മളിപ്പോ പറഞ്ഞ പ്രോസസേഴ്സ് എല്ലാം ഒരു പക്ഷേ, അതായത് Gen 5 Pro അല്ലെങ്കിൽ 8L8 Gen 5.1 or 5.2 അങ്ങനത്തെ എഡിഷൻസ് ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട്. കാരണം SM885OQ എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ സൈറ്റില്. കാരണം അത് പിന്നെ സൈറ്റിലെല്ലാം ലിസ്റ്റ് ചെയ്തേക്കുന്ന അവർ ശരിക്കും സർട്ടിഫിക്കേഷന് വേണ്ടി ലിസ്റ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പൊ ആ മോഡലിന്റെ കേസൊക്കെയാണ് ഇത് നമ്മൾ പറഞ്ഞത്. SM8845 എന്ന് പറഞ്ഞൊരു മോഡൽ വരുന്നുണ്ട്. ഇതൊക്കെ ഏതൊക്കെ മോഡൽസിലേക്ക് വിഷ്വലൈസ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. പക്ഷെ എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് Gen 5 Pro അല്ലെങ്കിൽ 8L8 Gen 5.0 എഡിഷനോ അങ്ങനത്തെ എന്തെങ്കിലും എഡിഷൻസ് ഒക്കെ ആയിരിക്കാം എന്നുള്ളതാണ്. പിന്നെ മീഡിയ ടെക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് പുതിയ 2NM-ന്റെ 9600 Pro മീഡിയ ടെക്ക് ശരിക്കും കോൾകോമിന്റെ ചിപ്പിനേക്കാൾ ഗ്രാഫിക്സിൽ കുറച്ചും കൂടെ കൊള്ളാം എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ അവര് ആ Gen 6 കുറച്ചും കൂടെ അവർ അതുകൊണ്ട് ഈ ഡിലേ വരുത്തുന്നതിന്റെ കാര്യം അത് തന്നെയാണ്. കാരണം GPU കുറച്ചും കൂടെ എഫക്റ്റീവ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റംസ് അവർ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ മീഡിയ ടെക്ക് ഒഫീഷ്യലി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും, മീഡിയ ടെക്കും പറഞ്ഞിട്ടില്ല, സ്നാപ്ഡ്രാഗണും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതിന്റെ കൂടുതൽ വ്യക്തമായ ചിത്രങ്ങൾ നമുക്ക് സെപ്റ്റംബറോട് കൂടി നമുക്ക് അറിയാൻ കഴിയും. കാരണം ബൈ എൻഡ് ഓഫ് ദിസ് ഇയർ ആണ് ഇത് ലോഞ്ച് ചെയ്യാൻ അവർ പ്ലാൻ ചെയ്യുന്നത്.
1: അപ്പോൾ ഉള്ള ഫോണുകളിലൊക്കെ ആയിരിക്കും ഇത് വരുന്നത്.
0: അതെ.
1: ശരി.
0: അപ്പൊ OnePlus ഓൾറെഡി അത് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. OnePlus പറഞ്ഞിട്ടുണ്ട്, ഒപ്പോ പറഞ്ഞിട്ടുണ്ട്, IQ
1: പറഞ്ഞിട്ടുണ്ട്.
0: ഇത്രയാണ് നമുക്ക് ഈ സ്നാപ്ഡ്രാഗനെ കുറിച്ച് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ്.
1: അപ്പൊ അതാണ് നമുക്ക് സ്നാപ്ഡ്രാഗൺ 8L8 Gen 6 6 Pro പറ്റിയുള്ള ഡീറ്റെയിൽസും ലീക്സും കിട്ടുന്നത്. അപ്പോ ഇത് ഈ ചിപ്പുകൾ വെച്ച ഫോണുകൾ മിക്കവാറും നമുക്ക് സെപ്റ്റംബറിൽ ആപ്പിളിന്റെ ഒക്കെ ലോഞ്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആൻഡ്രോയിഡിന്റെ കുറച്ച് ഫോണുകൾ ഉറപ്പായിട്ടും ഉണ്ടാവും. ആ ഫോണുകൾ വരുന്ന ഈ ഒരു നവംബർ ഡിസംബർ ആ ടൈമിലായിരിക്കും. അതിലൊക്കെ ആയിരിക്കും ഈ ഒരു ചിപ്പ് വെച്ചുള്ള ഫോൺ
0: വരാനുള്ളത്.
1: ഇനിയിപ്പോ ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാല്, കഴിഞ്ഞ കുറച്ചാഴ്ചകളായിട്ട് അല്ലെ മാസമായിട്ടും തന്നെ അവരെ പറയാം, നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ സംസാര വിഷയമായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇനി ആവാനും പോകുന്ന കാര്യമാണ് ഫ്യൂവൽസിന്റെ കാര്യം. അതായത് എത്തനോൾ ഫ്യൂവൽ. നമ്മളിപ്പോ നിലവിൽ നമ്മൾ E20 Fuel വ്യാപകമായിട്ട് തന്നെ ഉപയോഗിക്കുന്നു. അതിനുശേഷം തുടരെ നമുക്ക് E85 വന്നു, E100 വന്നു. അപ്പോ ഇതൊന്നും നമ്മളെ സാധാ വണ്ടികളിൽ ഇപ്പോൾ അടിക്കാൻ പറ്റത്തില്ല, ഈ 85 ഈ 100 ഒന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എഞ്ചിൻ സെപ്പറേറ്റ് ഡിസൈൻ ചെയ്ത് കമ്പനികൾ ഇറക്കി തുടങ്ങി. ഇപ്പോൾ മാരുതിയുടെ വണ്ടിയും ടൂ വീലർ നോക്കുമ്പോഴത്തേക്ക് ഹീറോയുടെ കമ്പനിയൊക്കെ അങ്ങനെ ഒന്ന് രണ്ട് ബൈക്കുകളും കാറും ഒക്കെ ഇറക്കി, ഫ്ലെക്സ് ഫ്യൂവൽ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഒരു ഡിസ്കഷൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് EV എടുക്കുന്നതായിരിക്കുമോ ഈ ഫ്ലെക്സ് ഫ്യൂവൽ വെച്ചുള്ള വണ്ടി എടുക്കുന്നതായിരിക്കുമോ ലാഭം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഈ എത്തനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പെട്രോൾ ഫ്യുവൽ, അപ്പോ E20 പെട്രോൾ 2023 ശേഷം ഇറങ്ങിയ ഒട്ടുമിക്ക വണ്ടികളിലും E20 പെട്രോൾ കോമ്പാറ്റബിൾ ആണ്. അതിന് മുന്നേ ഇറങ്ങിയ പല വണ്ടികളിലും ഇപ്പോഴത്തെ E20 പെട്രോൾ അടിക്കുന്നതുകൊണ്ട് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട്. പലർക്കും മൈലേജ് കുറഞ്ഞു, പല വണ്ടികൾക്കും സ്റ്റാർട്ടിങ് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, വണ്ടി നിന്നു പോകുന്നതിന്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് നേരിട്ട് പരിചയമുള്ള എന്റെ സുഹൃത്തുക്കളുടെ തന്നെ സ്കൂട്ടറുകളും ബൈക്കുകളും ഒക്കെ സ്റ്റാർട്ടാവാതുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പോ ഇപ്പോഴത്തെ ഒരു സംസാര വിഷയം എന്ന് വെച്ചാൽ, ഇപ്പോ ഈ 85 E100 ഫ്യൂൽ ഇറങ്ങി തുടങ്ങി. അതിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള എഞ്ചിൻ വെച്ചിട്ടുള്ള വണ്ടികളും കമ്പനികളും ഇറക്കി തുടങ്ങി. ഇപ്പോ മാരുതി ആണെങ്കിലും മാരുതി സുസുക്കി വാഗനർ ഇറക്കി, ഹീറോ മോട്ടോകോപ്പ് അവരുടെ 2 ബൈക്കുകൾ ഇറക്കി. EV മാർക്കറ്റും ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പോ ഇപ്പോഴത്തെ ചർച്ച എന്ന് പറഞ്ഞാൽ, EV ആയിരിക്കുമോ അതോ ഫ്ലെക്സ് ഫ്യൂൽ വെച്ചിട്ടുള്ള വണ്ടികളായിരിക്കും നമുക്ക് ലാഭകരം ലോങ് ടേമിൽ നോക്കുമ്പോഴത്തേക്ക്, എന്താണ് അതിനെപ്പറ്റി?
8: ശരിക്കും അതൊരു കോൺട്രവേഴ്ഷ്യൽ പോയിന്റ് ആണ്. ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ച് ശരിക്കും ഈ എത്തനോൾ എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇതൊരു ശാശ്വതമായ പരിഹാരമല്ല, കാരണം ഇതിന്റെ അകത്ത് ദൂരവ്യാപകമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്കിപ്പോൾ 85 to 100 പോയി കഴിഞ്ഞാൽ ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് സ്പെസിഫിക് ആയിട്ടുള്ള എഞ്ചിൻ നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കണം. ഇന്റർനാഷണലി E20, അതായത് 20% എഥനോൾ വരെ ഉള്ള കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫ്യൂവലിനെ സപ്പോർട്ട് ചെയ്യുന്ന എഞ്ചിൻസ് മാത്രമേ ഡെവലപ്ഡ് ആയിട്ടുള്ളൂ. അതിന് മുകളോട്ടുള്ള എല്ലാം ശരിക്കും എഞ്ചിൻ ഡാമേജസ് ഉണ്ടാക്കുന്നതാണ്. കാരണം എഥനോളിലേക്ക് പോകുമ്പോൾ പ്യുവർലി ആൽക്കഹോൾ സ്പിരിറ്റായി മാറിയാണ്. രണ്ടാമത്തെ കേസ്, ഇനി EV നമുക്ക് എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. EV ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡീസ്റ്റബിലൈസ് ചെയ്യുന്ന, നമ്മുടെ ഒരു എൻവയോൺമെന്റിനെ ഡീസ്റ്റബിലൈസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. കാരണം ബാറ്ററി മാനുഫാക്ചറിങ് അതൊരു വലിയ ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. കാരണം ഇതിന് വേണ്ടിയിട്ടുള്ള റെയർ എർത്ത് നമുക്ക് മൈൻ ചെയ്യേണ്ടി വരും. ഇത് മൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഭൂമി മൊത്തം നമ്മൾ മൈൻ ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് രണ്ടിന്റെയും ഒരു ഒരു ഫൈൻ ലൈൻ ഉണ്ട്. ആ ഫൈൻ ലൈൻ ആണ് ശരിക്കും നമുക്ക് ആവശ്യം. അപ്പൊ അതിന് എത്രത്തോളം എന്തൊക്കെ ടെക്നോളജീസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ടെക്നോളജി ഉണ്ട്, അത് പെട്രോളും ഉണ്ട് ബാറ്ററിയും ഉണ്ട്. അത് ഒരു ശാശ്വതമായൊരു ടെക്നോളജി ആയിട്ട് നമുക്ക് ഇപ്പം പ്രതീക്ഷിക്കാം. ഫോർ എക്സാമ്പിൾ ടൊയോട്ട, ടൊയോട്ട ഇതുവരെ ഈ അവർ ഇവല്ല എന്ന് പറഞ്ഞൊരു മോഡൽ ഇറക്കുന്നുണ്ടെങ്കിൽ പോലും അത് മാരുതിയാണ്, മാരുതിയുടെ ഇതാണ്. പക്ഷെ ടൊയോട്ട സ്വന്തമായിട്ട് ഒരു ഈ ഇവി വണ്ടിയിലേക്ക് വരാത്തതിൻ്റെ ഒരു മെയിൻ കാരണം അവരുടെ ഹൈബ്രിഡ്സ് ആണ്. കാരണം ടൊയോട്ട എപ്പോഴും ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു ലെവലിലാണ് അവർ അവരുടെ കമ്പനി എത്തിക്സ് കൊണ്ടുപോകുന്നത്. അപ്പൊ അത് നമ്മൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എപ്പോഴും ഹൈബ്രിഡ്, അതായത് പാർഷ്യലി പെട്രോളും പാർഷ്യലി
7: ഇലക്ട്രിക്കും.
8: അങ്ങനെ ഒരു മോട്ടോർ ഉണ്ടാവും, ഒരു മോട്ടോർ നമുക്ക് സിറ്റി ഡ്രൈവിന് അർബൻ ഡ്രൈവിന് ആ മോട്ടോർ യൂസ് ചെയ്യാം, അപ്പോൾ ഫ്യൂവൽ എഫിഷ്യൻസി കൂടും. ലോങ് ഡ്രൈവിന് ഓട്ടോമാറ്റിക്കലി ഫ്യൂവലിലേക്ക് നമ്മളുടെ ഫോസിൽ ഫ്യൂവലിലേക്ക് സ്വിച്ച് ചെയ്യും. ഇതാണ് ശാശ്വത. അപ്പൊ അതൊരു ഫൈൻ ലൈനാണ്. അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ടെക്നോളജി, ഇപ്പൊ ഫ്യൂവൽ സെൽസ് ഉണ്ട്, ഹൈഡ്രജൻ ഫ്യൂവൽ സെൽസ് ഉണ്ട്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള എനർജി നമുക്ക് എനർജി കൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു ടെക്നോളജി ആയിട്ട് നമുക്ക്, ശാശ്വതമായ ഒരു ടെക്നോളജി ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇത് രണ്ടും ശരിക്കും ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെന്റ് ആണ് ഇനിഷ്യലി. കാരണം ഇ വിയുടെ ഗ്രാഫ് ഇപ്പൊ കയറി നിൽക്കുകയാണ്, പക്ഷെ അതിന് താഴേക്ക് വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി നമുക്ക് നമ്മളെ ഫോൺ ഉപയോഗിക്കുന്ന പോലെയാണ്, ബാറ്ററി ചീത്തയായി കഴിഞ്ഞാൽ ബാറ്ററി നമ്മൾ റീപ്ലേസ് ചെയ്യണം. അപ്പൊ ചീത്തയായ ബാറ്ററി റീസൈക്കിൾ ചെയ്യാൻ പറ്റും, റീസൈക്കിൾ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു, ചിലർ പറ്റില്ല എന്ന് പറയുന്നു. അപ്പൊ അതിന് നമുക്ക് വ്യക്തമായ ഒരു ഉത്തരവില്ല. അപ്പൊ ഇത് അവിടെ കൊണ്ട് ഡിസ്പോസ് ചെയ്യും, അത് കണ്ടാമിനേറ്റഡ് ആവും. കാരണം അത്

0: ഹാംഫുള്ളാണ്, അത് യൂസ് ചെയ്യുന്നത് ഹാംഫുള്ളാണ്. പിന്നെ ഇപ്പം നമ്മൾ എത്തനോളിലേക്ക് വരികയാണെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ഇന്ത്യൻ കണ്ടീഷനിൽ നമുക്കിപ്പം E20 ആയിരുന്നു നമ്മുടെ സ്റ്റാൻഡേർഡ്സ്. അതിപ്പോൾ 80 to 100% ഇപ്പം അഖില് പറഞ്ഞ പോലെ പോവാണ്, 85 E100 പോവാണ്. അപ്പോൾ 100% നമ്മൾ പെട്രോൾ മാറ്റി ഇതിന്. അത് പക്ഷേ ഗവൺമെൻറ് കടുംപിടുത്തം പിടിക്കാനുള്ള കാരണം രണ്ട് മൂന്ന് തരങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് കുറയ്ക്കാം. രണ്ട്, നമുക്ക് ഷുഗർ കെയിൻ്റെയും റൈസിൻ്റെയും ഒക്കെ പ്രൈസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം ഫാമേഴ്സിന് ഒരു മിഡിൽ മാൻ ഇല്ലാതെ അവർക്ക് ഇത് ഒരുപാട് പ്രൊക്യൂർ ചെയ്യാൻ പറ്റും, അവർക്ക് ഡയറക്റ്റ് സെല്ല് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനൊരു ഷുഗർ കെയിൻ ഫാമറാണെങ്കിൽ ഗവൺമെൻറ് ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ പെട്രോളിയം കമ്പനീസ് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, അവർക്ക് നേരിട്ട് കൊടുക്കുക, കാശ് മേടിക്കുക. പക്ഷേ ഇതിൻ്റെ ഒളിഞ്ഞടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ട് ക്രോപ്പുകളും ഏറ്റവും വാട്ടർ ഹംഗ്രി ക്രോപ്പുകളാണ്. അത് ഇപ്പം ഈ എത്തനോൾ പ്ലാന്റ്സ് എല്ലാം നിൽക്കുന്നത് വാട്ടർ വളരെ സ്കേഴ്സ് ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്സിലുമാണ്, ഒന്ന് UP, ഒന്ന് മഹാരാഷ്ട്ര. അപ്പം ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഇതുകൊണ്ട് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷമല്ലേ ഉണ്ടാകുന്നതെന്നുള്ള ചോദ്യമാണ് വരുന്നത്.
1: ഓക്കെ,
0: അതിനെക്കുറിച്ച് കൃത്യമായി ഒരു ഉത്തരം തരാൻ ഗവൺമെൻറ്റിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഗവൺമെൻറ് എന്തുകൊണ്ടും അവരുടെ ഓവർഹെഡ് കുറയ്ക്കാനേ നോക്കുകയുള്ളൂ. കാരണം ഇപ്പോൾ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ഇപ്പോൾ യുദ്ധമൊക്കെ വന്നതിന് ശേഷം ഭയങ്കരമായ കോസ്റ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഓവർഹെഡാണ് ഗവൺമെൻറ്റിന് ഉണ്ടാക്കുന്നത്. കാരണം സബ്സിഡൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇപ്പോൾ കമ്പനികൾക്ക്, ഓയിൽ കമ്പനികൾക്ക് ഫ്രീ ഹാൻഡ് കൊടുത്തേക്കാണ് പ്രൈസിങ്
1: തീരുമാനിക്കാനായിട്ട്.
0: അതിൻ്റെ ഓവർഹെഡ് നമ്മൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സാധനം കയറിപ്പോവാണ്, അത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ് അത് കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ അവസ്ഥയിൽ EV ഒരു പരിഹാരമാണ്. കാരണം EVക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല.
1: ശരി,
0: കാരണം EV നമുക്ക് EV ടെക്നോളജി, ബാറ്ററി ടെക്നോളജി ഇപ്പോൾ അത്യാവശ്യം ഡെവലപ്പിംഗ് സ്റ്റേജിലാണെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടെക്നോളജി, സസ്റ്റൈനബിൾ ടെക്നോളജിയിലേക്ക് നമുക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ചാർജ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം, ഫീച്ചേഴ്സ് എല്ലാം, ചാർജിങ് പോയിന്റ്സും എല്ലാം ഏകദേശമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കും. പിന്നെ അത് മാത്രമല്ല, കോസ്റ്റ് ഓവർ ഹെഡ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒളിഞ്ഞടക്കുന്ന അതിലും ഉണ്ട് കുറച്ച് കാര്യങ്ങൾ. കാരണം EVയുടെ നമ്മളിപ്പോൾ കോസ്റ്റ്, മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണെന്നുള്ളത് സത്യമാണ്.
1: ഓക്കെ,
0: പക്ഷേ നമ്മൾ ചിന്തിക്കാത്തൊരു ഫാക്ടറുണ്ട്, ഇതിൻ്റെ ടയറ്. ടയർ ശരിക്കും നമ്മൾ നോർമൽ ഫ്യൂവൽ, ഫോസിൽ ഫ്യൂവൽ വെഹിക്കിൾസിൻ്റെ അത്രയും നിലനിൽക്കാത്തൊരു സംഭവമാണ്. നമുക്കൊരു നോർമൽ ഡീസൽ വണ്ടി അല്ലെങ്കിൽ പെട്രോൾ വണ്ടിക്കകത്ത് നമ്മൾ ടയറുകൾ ഒരു 45,000 km, 50,000 km വരെ മാക്സിമം പോകുമായിരിക്കും. പക്ഷേ EV വണ്ടിക്കകത്ത് 20,000 km വെച്ച് തന്നെ വേറെ ടയർ ഉണ്ടാകുകയാണ്. അപ്പോൾ എവറി 20,000 km നമ്മൾ ടയർ മാറാൻ നിൽക്കണം. അത് മാത്രമല്ല, ഇതിൻ്റെ ടയറിൻ്റെ കോസ്റ്റ് മറ്റേക്കാൾ കൂടുതലുമാണ്.
1: കൂടുതലാണ്. ഓക്കെ,
0: അപ്പോൾ അങ്ങനെ നോക്കുമ്പം നമുക്ക് ഇതിന് കോസ്റ്റ് എഫിഷ്യൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതും പറയാൻ പറ്റില്ല. എന്നാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് പെട്രോൾ, ഈ EV മറ്റേ എത്തനോളിനേക്കാൾ നമുക്ക് എന്തുകൊണ്ടും ധൈര്യമായിട്ട് കൊണ്ടു കിടക്കാൻ പറ്റുന്ന ഒരു വണ്ടി, കംപ്ലയിൻസ് ഇല്ലാതെ അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ലാതെ കൊണ്ടു കിടക്കാൻ പറ്റുന്ന ഒരു വണ്ടി എന്നുള്ള നിലയിൽ നമുക്ക് EVയെ ചൂസ് ചെയ്യാൻ പറ്റും. അതാണ്. പിന്നെ ഈ ഹൈബ്രിഡും കൂടെ നമ്മൾ പോപ്പുലർ ആയി കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും ഹൈബ്രിഡ് തന്നെയാണ് യൂസ് ചെയ്യാൻ നല്ലതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നത് കാരണം ഡാറ്റ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഹൈബ്രിഡ് തന്നെയാണ് കുറച്ചും കൂടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള സാധനം. കാരണം പെട്രോൾ ശരിക്കും ഇനി ഡീസൽ എന്ന് പറയുന്ന സാധനം ഇല്ല, അടുത്ത ഡീസൽ എന്ന് പറയുന്നതാണ് ഈ ഹൈബ്രിഡ് എന്ന് പറയുന്നത്. കാരണം പെട്രോൾ ശരിക്കും, പെട്രോളിൻ്റെ യൂസേജ് ഫോസിൽ ഫ്യൂവലിൻ്റെ എഫിഷ്യൻ, ഇപ്പം തന്നെ നമുക്ക് BS6 പെട്രോൾ അവൈലബിൾ ആണ്, ഇന്ത്യൻ ഓയിലിൻ്റെയും പല കമ്പനീസിൻ്റെയും. ഇപ്പോൾ ജിയോയുടെ പെട്രോളൊക്കെ BS6 കംപ്ലയൻസ് ഉള്ളതാണ്. അപ്പോൾ ഹൈലി പ്യൂരിഫൈഡ് ആണ്, അതിൻ്റെ എക്സോസ്റ്റ് ഗ്യാസ് അത്രയും പൊല്യൂഷൻ ഉണ്ടാക്കുന്നതല്ല എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ വേണമെങ്കിൽ നമുക്ക് E20 വരെ, ഈ 80 E100 വരെ, 85 E100 വരെ പോകുന്നതിനേക്കാൾ E20 വരെയൊക്കെ, ഈ അതുപോലെ ഫ്ലെക്സ് ഫ്യൂവൽ സപ്പോർട്ട് ചെയ്യുന്ന എഞ്ചിനുകൾ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. 20% കൂടുതൽ ശരിക്കും 10 ആണ് അഭികാമ്യം, മാക്സിമം 20 വരെ. അപ്പോൾ അതിലേക്ക് പോയി, അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ശരിക്കും അത് ഭൂമിക്കും നമ്മളുടെ അവസ്ഥയിൽ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ അവസ്ഥയിൽ ഇപ്പോൾ സന്തുലിതമായ കാലാവസ്ഥ തന്നെയാണ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാലാവസ്ഥ. അവിടെ വെള്ളവും കൂടി ഇല്ലാതെ വരുമ്പോൾ, വെള്ളവും കൂടി ഇതേപോലെ ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഇന്ത്യയുടെ അവസ്ഥ വളരെ, ജിയോഗ്രഫിക്കൽ അവസ്ഥ ഭയങ്കര പ്രശ്നമാകും. അത് ജിയോഗ്രഫിക്കൽ അവസ്ഥ നമ്മളെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഫുഡിനെയും നമ്മളുടെ ജീവിതത്തിനെയും എല്ലാം നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ EVയോ അല്ലെങ്കിൽ ഒരു എത്തനോൾ വണ്ടിയോ അല്ലെങ്കിൽ ഹൈബ്രിഡ് വണ്ടി ഏതാണെന്ന് വെച്ച് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ ടെക്നോളജീസ് എല്ലാം നേസന്റ് സ്റ്റേജിലാണ്,
1: എല്ലാം ഒരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ എന്താണെന്ന് ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് വണ്ടികളുടെ കാര്യം നിൽക്കുന്നത്. ഇലക്ട്രിക് വണ്ടി ആയിരിക്കുമോ തുടർന്ന് ഭരിക്കാൻ പോകുന്നത്, അതോ ഈ പറയുന്ന ഫ്ലെക്സിബിൾ പോലത്തെ സംഭവം വരുമോ, അതോ ഹൈബ്രിഡ് വരും. പക്ഷേ ഈ ഹൈബ്രിഡ് വണ്ടിയുള്ള റിസർച്ചസ് വളരെ കുറവല്ലേ? കാരണം ടൊയോട്ട പോലുള്ള ചില ബ്രാൻഡുകൾ മാത്രമാണ് അതിൽ.
0: ഹൈബ്രിഡ് ശരിക്കും എല്ലാ വണ്ടികൾക്കും, ഫോർ എക്സാമ്പിൾ

0: ഉണ്ട്. ടൊയോട്ട ഇന്ത്യയിലെ കണ്ടീഷൻ ഞാൻ പറഞ്ഞു, ടൊയോട്ടയ്ക്ക് ഉണ്ട്, ഇപ്പൊ റെനോ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ യൂറോപ്പിൽ ഫോക്സ് വാഗൺ ഉണ്ട്.
1: ഞാൻ കേട്ടിരുന്നു ഈ വർഷം അവസാനത്തോടെ എം ജിയും അവരുടെ ഒരു മോഡലും അവരുടെ മോഡൽ ഇറക്കുന്നു.
0: അതെ അതെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഹൈബ്രിഡ് കുറച്ച് ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ അകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും ഇവിയുടെ ഒരു കടന്നുകയറ്റം അവിടെ ഉണ്ട്. കാരണം ഇപ്പൊ ബി വൈ ഡി ഇപ്പം ഹൈബ്രിഡ് മോഡലുമായിട്ട് ഇന്ത്യയിലും വരുന്നുണ്ട്. ചൈനയിൽ ഓൾറെഡി അവർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതിൽ അവരുടെ ബാറ്ററിയുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ മോട്ടറിന്റെ ക്വാളിറ്റി എല്ലാം ബന്ധപ്പെട്ടിരിക്കും ആ ഒരു എഞ്ചിൻ ആ ഒരു സൈഡിന്റെ ഹൈബ്രിഡിന്റെ ആ ഒരു ഇതിന്റെ. അപ്പൊ അത് ഏറ്റവും നല്ലത് ആരാണോ പ്രൊവൈഡ് ചെയ്യുന്ന അവർക്ക്. പക്ഷെ അവിടെയും ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ബി വൈ ഡി അവര് ഒരു ഫോസിൽ ഫ്യൂവലിന്റെ എഞ്ചിൻ ഉണ്ടാക്കാൻ അവർ കേപ്പബിൾ അല്ല. മനസ്സിലായി? ആ ട്രഡീഷൻ അവർക്ക് ഇല്ല. അവർക്ക് മോട്ടർ ഡി സി മോട്ടോർസ് ഉണ്ടാക്കിയിട്ടുള്ള ട്രഡീഷനേ ഉള്ളൂ, അല്ലെങ്കിൽ ബാറ്ററി ഉണ്ടാക്കിയുള്ള ട്രഡീഷനേ ഉള്ളൂ. അപ്പൊ ഇത് രണ്ടും കൂടെ കോമ്പൻസേറ്റ് ചെയ്യുന്ന ആരാണെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒന്ന് വെയിറ്റ് ചെയ്ത് ഇത് ഈ ടെക്നോളജികളെല്ലാം ഒന്ന് ഇവോൾവ് ചെയ്തതിന് ശേഷം മാത്രം പുതിയൊരു വണ്ടി അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജിയിലേക്ക് പോകുക എന്നുള്ളതാണ് ഏറ്റവും സെൻസിബിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അതുവരെ നിങ്ങൾ തൽക്കാലം നമ്മൾ ഉള്ള പെട്രോൾ വണ്ടികൾ അല്ലെങ്കിൽ ഉള്ള ഡീസൽ വണ്ടികളുമായിട്ട് മുന്നോട്ട്
1: പോകുന്നത്. പിന്നെ അത്രയ്ക്ക് അത്യാവശ്യം എന്നുള്ളവര് ഒരുപാട് ഹൈ എൻഡ് മോഡൽസിലോട്ട് പോകാതെ ചെറിയ 20 ലാക്സ് ഒക്കെ അകത്ത് വരുന്ന രീതിയിലുള്ള ഇവിസ് എല്ലാം ചൂസ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: ഓക്കെ, അപ്പൊ അതാണ് ഒരു ഒരു ഒരു എന്താണ് ഫ്യൂച്ചർ എന്ന് പറയാൻ പറ്റാത്ത രീതിയിലാണ് ഓട്ടോമൊബൈൽ വേൾഡ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ എന്തൊക്കെ അപ്ഡേറ്റ്സ് ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഇത്രത്തോടെ നമുക്ക് ഇന്നത്തെ ന്യൂസ് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി വരുന്നു. അപ്പോൾ നമുക്ക് തുടർന്നും ഇതിപ്പോൾ നമുക്ക് ഒരുപാട് ശ്രോതാക്കൾ നമുക്ക് E20 പെട്രോളിലേക്ക് ഡൗട്ട്സ് അയച്ചിട്ടുണ്ടായിരുന്നു ബേട്ട്. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ടോപ്പിക് കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. വരുന്ന എപ്പിസോഡുകളിലും ഈ പറയുന്നത് നമ്മൾ കൂടുതൽ, കാരണം ഇപ്പോൾ ഈ വണ്ടികൾ ഓട്ടോമൊബൈൽ വേൾഡിൽ വരുന്ന ചേഞ്ചസ് ശരിക്കും ഒരു വലിയ ചർച്ചാ വിഷയമാണ്. അതെ അതെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ നമ്മൾ ഉറപ്പായിട്ടും ഉൾപ്പെടുത്തുന്നതായിരിക്കും. ശ്രോതാക്കൾക്ക് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉറപ്പായിട്ട് നമ്മൾ വാട്സ്ആപ്പ് നമ്പറിൽ അയക്കാം. നമ്മളെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ് 8848 5785. ഒരിക്കൽ കൂടി പറയാം 8848 5785. അപ്പോ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഞാൻ അഖിൽ സൈനിങ് ഓഫ്,
0: അനൂപ് സൈനിങ് ഓഫ്.
1: ബൈ ബൈ.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജി.
3: ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
4: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
3: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
3: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
7: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
8: ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും

0: ഒന്നേയുള്ളൂ, വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
1: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999
2: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താന്നറിയോ? മെസ്സി.
4: മാജിക്കോ? മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
3: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
4: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
5: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
6: ഫ്രീ കിക്ക് 90.4 FM 2026.
5: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
6: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
5: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
6: 8848558785.
5: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
6: ഫ്രീ കിക്ക് 90.4 FM 2026.

0: സ്നേഹസാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒത്തിരി വിശേഷങ്ങളും പാട്ടുകളും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം
1: ഞാൻ ശ്രീലക്ഷ്മിയാണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇന്ന് ബുധനാഴ്ചയായിരിക്കുകയാണ്, ജൂലൈ 8 ബുധനാഴ്ച അല്ലേ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊക്കെ നമുക്ക് പറയാനായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എന്ന് കൂടി നമ്മൾ ആശംസിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളിലേക്ക് അറിയിക്കുക. അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8848585785. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളോടൊരു കാര്യം കൂടി പറയുകയാണ്, വാട്സപ്പിലല്ലാതെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. അതിപ്പോൾ എന്താ, ഒരു ആനിവേഴ്സറി ആയിരിക്കാം, ഒരു ബർത്ത്ഡേ വിഷസൊക്കെ ആയിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ തീർച്ചയായിട്ടും ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ ആ ആഘോഷങ്ങൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ലൈവ് സ്റ്റാർട്ട് ചെയ്താലോ പാർവതി.
0: യെസ്, നമുക്ക് തുടങ്ങാം. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും വിശേഷങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ നമുക്ക് ഒരുക്കി കൂടി പറയാം അല്ലേ, 8848585785. അപ്പോൾ ശ്രീലക്ഷ്മി, എന്താണ് ഇന്നത്തെ വിശേഷം?
1: നമ്മളെല്ലാ ദിവസവും ഒരു അപ്ഡേറ്റ് അല്ലെ, അതൊരു ശുഭചിന്ത നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു ശുഭചിന്ത നമ്മളിങ്ങനെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് നല്ലൊരു കോട്ടാണ് കേട്ടോ. എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷവും നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധൈര്യം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ. ചില സമയത്ത് നമ്മൾ വിചാരിക്കും ഓ കഴിഞ്ഞു എന്നുള്ള ഒരു ഒരു എന്താ ഒരു ചിന്ത വരും. ചിലപ്പോൾ അവിടെ നമുക്ക് പെട്ടെന്നൊരു സ്റ്റക്ക് ഫീൽ ചെയ്യും. പക്ഷെ വീണ്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ കുറച്ചും കൂടി നമുക്ക് എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു മാറ്റത്തിൽ നമ്മൾ ഈ ഒരു പോയൊരു പാത്തിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ചിലടത്ത് സ്റ്റക്ക് ആവുന്നത്. നമുക്ക് മറ്റൊരു വഴിയിലൊന്ന് പോയി നോക്കാം അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് എന്താ സാധ്യതകളും നമ്മൾക്ക് മുന്നിലുണ്ട് എന്നുകൂടി നമ്മൾ തിരിച്ചറിയുക. ചില സമയത്ത് ചിലപ്പോൾ നമ്മളുടെ ഒരു ദിവസം ആയിരിക്കത്തില്ല അത്, ചിലപ്പോൾ ചില നിമിഷങ്ങളും നമ്മളേതായിരിക്കത്തില്ല. അപ്പോൾ ചില സമയത്ത് നമുക്കൊരു സ്റ്റക്ക് ഫീൽ ചെയ്യാറുണ്ട്, അത് എല്ലാവർക്കും ഫീലാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ചിലർ നമ്മളങ്ങനെ നിന്ന് പോവും ചില സമയത്ത്. അപ്പോൾ അതിലെ എന്താ മറികടന്ന് വരുന്ന ഒരുപാട് പേരും

ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ചിന്തിക്കും ഇതൊക്കെ ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ചില ഇന്നൊവേഷൻസ് ഒക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ സാധിക്കുമോ, നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് പിന്നീട് പിന്നീട് നമുക്ക് അത്ഭുതമായിട്ട് അല്ലേ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം ഈ നമ്മുടെ റൈറ്റ് സഹോദരന്മാരെ പറ്റി അറിയാം, ഈ പ്ലെയിനൊക്കെ ഇങ്ങനെ പോകാൻ സാധിക്കുമെന്നൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് എന്തോരം കളിയാക്കലുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു സാധ്യത എത്രത്തോളമായി മാറിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക്

0: അപ്പോൾ എവിടെയെങ്കിലും മറ്റൊരു വഴി നമുക്ക് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുമായിട്ട് മുന്നോട്ട് പോവുക അല്ലേ?
1: അതെ അതെ, എനിക്കും തോന്നാറുണ്ട്. കാരണം ചിലവരുണ്ടെങ്കിൽ വർഷങ്ങളോളം നമ്മളിങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മളിങ്ങനെ അധ്വാനിക്കും, അത് ചിലപ്പോൾ അതൊരു സ്റ്റക്ക് ആവാറുള്ള സാധ്യതകളുണ്ട്. കൂടുതലും വർഷങ്ങളോളം ഒരു കഠിന കാര്യത്തിന് വേണ്ടി നമ്മളിങ്ങനെ കഠിനമായിട്ട് ഇങ്ങനെ പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ലക്ഷ്യത്തിലേക്ക് നമ്മളിങ്ങനെ എത്താനായിട്ട് എത്തി എന്നാൽ എത്തിയില്ല എന്ന് പറയുന്ന ആ ഒരു സെക്കൻഡിലായിരിക്കും നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു തടസ്സമോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്റ്റക്കായി പോകുന്ന ഒരു നിമിഷം നമുക്ക് എപ്പോഴും ഉണ്ടാവും ലൈഫിൽ. പക്ഷെ അത് അവിടെ നിർത്താതിരിക്കുക. നമുക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പല വഴികളുണ്ടാവും. ഏതെങ്കിലും ഒരു വഴികൾ നിങ്ങളുടെ മുന്നിൽ കണ്ണ് തുറക്കും. ആ തുറക്കുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കാരണം അവിടെ വരെ നിങ്ങൾക്ക് എത്താൻ പറ്റുമെങ്കിൽ അവിടെ എത്താനും കുറച്ച് നേരം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഈ ഇന്നത്തെ ദിവസം ഞങ്ങൾ തരുന്ന ഒരു ശുഭചിന്ത എന്ന് പറഞ്ഞാൽ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നമ്മളുടെ അവസരം നമുക്കൊപ്പം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ അവസരം ഇല്ല എന്ന് കരുതി അതവിടെ നിർത്താതെ നമുക്ക് പറ്റുന്ന അവസരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ലക്ഷ്യം തന്നെ കണ്ടുപിടിച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടേയിരിക്കുക. നമുക്കുള്ളതാണെങ്കിൽ നമ്മുടെ കൈകളിൽ അത് വന്ന് ചേർന്നിരിക്കും.
0: അതെ, നമുക്കുള്ളത് എന്താണെങ്കിലും നമ്മളിലേക്ക് തന്നെ വരും എന്നുള്ളതാണ്. ഇപ്പോൾ ചില എക്സാമിനൊക്കെ പഠിച്ചിട്ട് ചില സമയത്ത് നമുക്ക് അതിലൊന്നും വളരെയധികം സ്കോർ ചെയ്യാൻ സാധിക്കാതെ ഇരിക്കും. പക്ഷേ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ മറ്റൊരു എക്സാമിന് വളരെയധികം യൂസ്ഫുള്ളായിട്ട് നമുക്കവിടെ അത് നമ്മൾ പലരുടെയും കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷന് വേണ്ടി പഠിക്കുക, ചിലപ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ ഡൈവേർട്ടായിട്ട് വേറൊരു മേഖലയിലോട്ടായിരിക്കും അവർ ചെല്ലുന്നത് അല്ലേ? അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ അവർക്ക് ഒരു പക്ഷേ അവർക്ക് പോലും അറിയാത്തൊരു ടാലൻറ്റ് അതിൽ അവർക്ക് ഉണ്ടായിരിക്കാം. അവരവിടെ അവർ നല്ലതുപോലെ എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് വീണ്ടും ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട് അവർ കാണുകയും ചെയ്യും. അതേപോലെ തന്നെയായിരിക്കും ചിലപ്പോൾ ചില റിലേഷൻഷിപ്പ് തന്നെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലയിടത്ത് നമ്മളിങ്ങനെ കുറേ നാളായിട്ട് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നതാണ്. പെട്ടെന്നൊരിടത്ത് ചിലപ്പോൾ ഒരു സമയത്ത് ചിലപ്പോൾ നമുക്കത് ചിലപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചെന്ന് വരില്ല. ചിലപ്പോൾ രണ്ട് ഭാഗത്തും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കൊണ്ട് നമ്മൾ ആരെയും കുറ്റം പറയുന്നുമല്ല കേട്ടോ, ചിലപ്പോൾ രണ്ട് ഭാഗത്തും അവരവരുടേതായ എന്തെങ്കിലും കാരണങ്ങളുണ്ടായിരിക്കാം. പക്ഷേ അതല്ല എന്നുണ്ടെങ്കിൽ അത് എന്താ അതിന് അത് മാത്രമാണ് ജീവിതം എന്ന് വിചാരിച്ചൊരിക്കലും ഇരിക്കരുത്. കാരണം ഇനിയും നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിലേക്ക് എപ്പോഴൊക്കെയോ കടന്നു വന്നിട്ടുള്ളവരാണ് പലരും അല്ലേ? നമുക്ക് ഇനിയും ഒരു ജീവിതം മുന്നോട്ടുണ്ട്. നമ്മളെ ആശ്രയിച്ച് ഒക്കെ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളുടെ ജീവിതത്തിലെ സന്തോഷം മറ്റുള്ളവർ ചിലർ സന്തോഷമായിട്ട് തന്നെ എടുക്കുന്നവരും ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് ഓർക്കുക. അപ്പോൾ ഇനിയുള്ള ജീവിതമൊക്കെ മുന്നോട്ട് മനോഹരമാക്കി കൊണ്ടുപോകാൻ നമുക്കുള്ളതല്ലെങ്കിൽ പോകട്ടെ, നമുക്കുള്ളത് എന്തായാലും വരും അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു ശുഭ പ്രതീക്ഷയോടെ നമ്മളിങ്ങനെ കാത്തിരിക്കുക. അപ്പോൾ ജീവിതമാണ്, പല വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ഒക്കെ സംഭവിക്കാം. നമ്മളതെല്ലാം അക്സെപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുക, മുന്നോട്ട് പോവുക എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സമയം 10:16 ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു പാട്ട് കേൾക്കേണ്ട സമയമായി അല്ലേ?
1: അതെ, നമുക്കൊരു ബ്രേക്കിലേക്ക് പോകേണ്ട സമയമായി.
0: അപ്പോൾ നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: തിരികെ എത്താം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.
1: ശ്രീലക്ഷ്മിയോടൊപ്പം പാർവതിയാണ്.
0: അതെ, അപ്പം നമ്മളിങ്ങനെ ഒരു നല്ല പാട്ടൊക്കെ കേട്ടു. അപ്പോൾ നമ്മളിങ്ങനെ രാവിലെ പത്രത്തിലൂടെ മാത്രമല്ല, നമ്മൾ ഇന്നലെ തൊട്ടേ ഒരു ഒരു നമ്മുടെ കേരളത്തിൽ ഉണ്ടായൊരു വലിയൊരു പ്രശ്നത്തെപ്പറ്റി നമ്മൾ അറിയുകയുണ്ടായി. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ശ്രോതാക്കളോട് പറയാറുണ്ട്, ഈ മഴ സമയത്തുള്ള കാര്യങ്ങൾ, ഇതിപ്പോൾ മഴ മാത്രമല്ല കുറച്ച് അനാസ്ഥയും കൂടി ഇതിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും മഴയുടെ മുന്നറിയിപ്പൊക്കെ വരുന്ന സമയത്ത് നമ്മളുടെ ഒരുപാട് ശ്രോതാക്കൾ പല സ്ഥലങ്ങളിലായിട്ട്, കേരളത്തിൽ മാത്രമല്ല പുറത്തും, എങ്കിലും നമ്മൾ നമ്മുടെ ശ്രോതാക്കളോട് പറയാറുണ്ട് മഴ സമയത്ത് നമ്മൾ ഒരുപാട് ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഇപ്പോൾ മലഞ്ചെരിവുകളിലൂടെയുള്ള യാത്രകൾ അല്ലെങ്കിൽ രാത്രി സമയത്തെ യാത്രകളൊക്കെ കുറേ ഒഴിവാക്കാനൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു. ഇതിനു മുൻപും ഇതേ ഒരു സ്ഥലത്ത് വളരെ നമ്മളിങ്ങനെ വിഷമിപ്പിക്കുന്ന തരത്തിൽ, അത് ആ ഒരു വിഷമത്തിൻ്റെ തീവ്രത എത്രത്തോളമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അതിൽ നിന്നും മുക്തരായിട്ടില്ലാത്ത ഒരു ജനത അല്ലേ. അപ്പോൾ അവിടെ തന്നെ വീണ്ടും ഒരു വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് 3 പേരുടെ ജീവൻ നഷ്ടമായി. ഇനിയും തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ രക്ഷപ്പെട്ട, അതിശയകരമായി രക്ഷപ്പെട്ട 2 പേർ, അപ്പോൾ അവരെയൊക്കെ കുറിച്ച് നമ്മളിങ്ങനെ പത്രത്തിലൂടെയും അല്ലാതെ ന്യൂസുകളിലൂടെയൊക്കെ നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
1: അതെ, നമ്മുടെ മഴയിൽ വീണ്ടും നമുക്കൊരു കണ്ണീർ കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ തവണ നമ്മൾ റേഡിയോയിലാണെങ്കിലും നമ്മളിങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, മഴയാണ്, സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറുക, അല്ലെങ്കിൽ ഗവൺമെൻറ് തരുന്ന അറിയിപ്പുകൾ കേൾക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നൊക്കെ. ഇതൊരു അനാസ്ഥയാണെന്ന് തന്നെ പറയാം. ഗവൺമെൻറ്റും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അവർ ഓൾറെഡി അലേർട്ടൊക്കെ കൊടുത്തിരുന്നു, പക്ഷേ അത് ചെയ്തില്ല എന്നാണ് ഗവൺമെൻറ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഇപ്പോഴും ആൾക്കാർക്ക് വേണ്ടിയിട്ട് തിരച്ചിലാണ്. 18 പേരാണ് മണ്ണിലകപ്പെട്ട് കിടക്കുന്നത്. അവർക്ക് വേണ്ടി ഇപ്പോഴും തിരച്ചിലിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ചൂരൽമലയിലെ ഒരു സംഭവം നമ്മളിപ്പോഴും, നമുക്കതിൽ നിന്ന് കരകയറാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം ആ ഒരു സ്ഥലമാണെങ്കിലും ആ ഒരു ദിവസം നമ്മളെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്.

0: അതേ ആ ഒരു സിറ്റുവേഷനിലൂടെ ഇനി നമുക്കൊരു കേരളത്തിലെ നമുക്ക് ഇനി അങ്ങനെ ഒരു ഫേസ് ചെയ്യാൻ ഒരു അവസരം നമുക്ക് ഉണ്ടാവരുത് എന്നാണ് നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ നമ്മളാണെങ്കിലും നമ്മളെ സ്നേഹിക്കുന്നവരാണെങ്കിലും എല്ലാം നമ്മളിങ്ങനെ അപ്ഡേറ്റ്സ് ആയിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു കാര്യം കൂടി വീണ്ടും സംഭവിച്ചിരിക്കുകയാണ്. അതായത് ചൊവ്വാഴ്ചയാണ്, ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ നിമിഷ നേരം കൊണ്ടാണ് മണ്ണൊലിപ്പ് സംഭവിച്ചത്. അതായത് ഇടിഞ്ഞിറങ്ങിയ മണ്ണാണ് ഒലിച്ച് 3 പേരാണ് മരിച്ചത് അതിഥി തൊഴിലാളികളാണ്. നാട്ടുകാർ ഉൾപ്പെടെ 18 പേർ മണ്ണിലകപ്പെട്ടിട്ടുണ്ട്. ഇവരിൽ 9 പേരെ പരിക്കുകളോടെ മേപ്പാടി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചിട്ടുണ്ട്. 5 പേരെ കാണാതായിട്ടുണ്ട്. രാത്രി വൈകിയും പ്രദേശത്ത് മണ്ണ് മാറ്റിയും തിരച്ചിലൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മധ്യപ്രദേശുകാരും ബീഹാറുകാരും ഒക്കെയാണ് അതിഥി തൊഴിലാളികളാണ്, അതുകൊണ്ട് നമ്മൾ സേഫാണ് എന്ന് ആരും ചിന്തിക്കരുത്. അവരും മനുഷ്യരാണ്. ഒരു കുറച്ച് കുടുംബങ്ങളൊക്കെ വേണ്ടിയാണ് അവർ വേറൊരു നാട്ടിൽ വന്ന് ജോലി ചെയ്യാനായിട്ട് തയ്യാറായി വരുന്നത് അല്ലേ. നമ്മൾ ഇപ്പം നമ്മളാണെങ്കിലും നമ്മളിപ്പോൾ പുറത്തു പോയി ജോലി ചെയ്യുന്നു, നമ്മുടെ കുടുംബത്തെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫാമിലിയിലെ ഒരാൾ അല്ലെങ്കിൽ നമ്മൾ ഫാമിലി മുഴുവൻ അബ്രോഡ് സെറ്റിലാവുന്നതോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോയി അവിടെ ജോലി ചെയ്യുന്നതോ ഒക്കെ നമ്മൾ വിചാരിക്കുന്ന എന്താണ് അവരവിടെ സേഫാണ് എന്നാണ്. അതേപോലെ തന്നെ ആയിരിക്കും ഈ നമ്മളുടെ അടുത്തേക്കും വരുന്ന അതിഥി തൊഴിലാളികൾ, അവരും മനുഷ്യരാണ്.
1: അപ്പോൾ നമ്മുടെ രാജൻ ചേട്ടൻ, വയനാടുള്ള രാജൻ ചേട്ടനുണ്ട്. അപ്പോൾ ചേട്ടൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സേഫാണോ എന്നറിയാൻ ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും ചേട്ടൻ മെസ്സേജ് അയക്കും എന്നുകൂടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതിതീവ്രമായൊരു മഴയെ തുടർന്ന് അവിടെ നമ്മുടെ വയനാട് വൈത്തിരി താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഇന്ന് അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേപോലെ ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് കളക്ടർ അറിയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പുഴയിലോ വെള്ളക്കെട്ടിലോ കുളിക്കാൻ ഇറങ്ങാൻ പാടുള്ളതല്ല എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണമെന്നുമുള്ള നിർദ്ദേശമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ജാഗരൂകരായിട്ടിരിക്കുക. നിങ്ങളുടെ ഒരു നമുക്കറിയാം ഒരുപാട് സ്ഥലത്ത് ദൂരെയുള്ള നമ്മളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം സേഫ് ആയിരിക്കുന്നു തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്ക് വയനാട് എന്നുള്ളത് നമുക്ക് രാജൻ ചേട്ടൻ മാത്രം നമുക്ക് മെസ്സേജൊക്കെ അയക്കുന്നത്. പിന്നെ നമുക്കറിയാം നമ്മുടെ അടിമാലി എന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ. അപ്പം നിങ്ങളുടെ എല്ലാം വിശേഷങ്ങൾ അറിയാനും ഞങ്ങൾ കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളൊരു മെസ്സേജ് അയക്കണം എന്നുകൂടി നമ്മൾ പറയുകയാണ് നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ. എല്ലാവരും സേഫ് ആയിരിക്കുന്നു തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ
0: പോകാം അല്ലേ. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഈ ഒരു അപകടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീലക്ഷ്മി ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. അശാസ്ത്രീയമായ മണ്ണ് കൂട്ടിയിട്ടത് കൊണ്ടാണ് ഈ ഒരു മനുഷ്യനിർമ്മിത അപകടം ഉണ്ടായത്. അപ്പോൾ അതും കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്.
1: അതെ, അപ്പോൾ നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
5: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
4: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
5: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
7: Freekick 90.4 FM 2026.
8: Freekick പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
7: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
8: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
7: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
8: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന 2 രാജ്യങ്ങൾ ഏതൊക്കെ?
7: സെമി ഫൈനലിൽ എത്തുന്ന 4 രാജ്യങ്ങൾ ഏതൊക്കെ?
8: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
7: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
8: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 6910012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
7: ഫ്രീ കിക്ക് 90.4 FM 2026.
9: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇന്ന് ഒരുപാട് വിശേഷങ്ങളും പാട്ടുകളും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം
10: പാർവതിയോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. അങ്ങനെ നമ്മൾ നല്ലൊരു പാട്ടൊക്കെ കേട്ടു. അപ്പോൾ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തെപ്പറ്റി നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളുടെ ഫിഫ വേൾഡ് കപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
9: അതെ.
10: അപ്പോൾ ഇന്നലെയും ഈ 2-3 ദിവസമായിട്ട് നമുക്ക് വല്ലാത്തൊരു വിഷമം അതിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഉണ്ടാവാറുണ്ട്. നമ്മളുടെ പ്രിയപ്പെട്ട താരങ്ങളൊക്കെ ഇങ്ങനെ

0: പോകുന്നു, ചിലവരൊക്കെ ചില താരങ്ങളൊക്കെ നമ്മളിങ്ങനെ തോറ്റു പോകുന്നുണ്ട്. പക്ഷേ അതൊക്കെ വളരെയധികം വിഷമമുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം
1: സിആർ7 നല്ല വിഷമമുള്ള കാര്യമാണ്.
0: അതെ അതെ. അപ്പോൾ ചിലരെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ അവരുടെ ഒരു ഇപ്പോൾ നെയ്മർ, എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം നെയ്മറിനെ കുറച്ചും കൂടി കൂടുതലാണ്, എങ്കിലും നമുക്ക് റൊണാൾഡോയെ കുറച്ച് ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പേരെ നമുക്ക് അങ്ങനെ നമുക്ക് ഇപ്പോൾ എംബാപ്പെ ആണെങ്കിലും മെസ്സി ആണെങ്കിലും നമുക്ക് വളരെയധികം ഇഷ്ടമുള്ള കുറച്ച് പേര് കാണുമല്ലോ. അപ്പോൾ ഒന്നുകിൽ ഇവരാരെങ്കിലും ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ ഇന്നലെ നമുക്കൊരു ചെറിയ വിഷമം ഉണ്ടാക്കുന്ന, ചെറിയതല്ല, അപ്പോൾ നമ്മളുടെ റൊണാൾഡോയുടെ ഫാൻസുകാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും വലിയൊരു വിഷമം ഉള്ള ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ അല്ലേ. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ ശ്രോതാക്കളോട് പറയാനുള്ളത്, നമുക്കറിയാം ഫ്രീ കിക്ക് 2026 പ്രവചന മത്സരം നടക്കുകയാണ്. റേഡിയോ സാന്ത്വനവും മാളിയക്കൽ ഇലക്ട്രോണിക്സും ചേർന്ന് നടത്തുന്ന ഒരു പ്രവചന മത്സരമാണിത്. ഈ മത്സരത്തിൽ വിജയികളാകുന്നവർക്ക് തീർച്ചയായിട്ടും വമ്പൻ സമ്മാനങ്ങളാണ് ലഭിക്കുന്നത്. ഓരോ ചോദ്യത്തിനുള്ള കറക്റ്റ് ആൻസറിനും സമ്മാനമുണ്ട്. മാത്രമല്ല 5 ചോദ്യങ്ങൾക്കുള്ള ആൻസർ 5 ഉത്തരവും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു വമ്പൻ സർപ്രൈസ് ആയിരിക്കും അല്ലേ ലഭിക്കാൻ പോകുന്നത്.
1: അതെ, നമുക്കിനി ഒരു ജൂൺ, അതായത് 14 വരെ ഉള്ളൂ നമ്മളുടെ ആ ഒരു ടൈം ഇങ്ങനെ അടുത്തോണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ റേഡിയോ സാന്ത്വനവും മാളിയക്കലും ചേർന്ന് നടത്തുന്ന ഒരു പ്രവചന മത്സരമാണ്. ഫ്രീ കിക്ക് എന്നാണ് നമ്മളതിന് പേരിട്ടിരിക്കുന്നത്. 5 ചോദ്യങ്ങളാണ്. 5 ചോദ്യങ്ങളും 5 ഉത്തരങ്ങളും നിങ്ങൾ ഞങ്ങൾക്ക് തരുവാണെങ്കിൽ, ആ 5 ഉത്തരവും ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വമ്പൻ സമ്മാനം ഞങ്ങളിവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ആരും വിഷമിക്കേണ്ട, 5 ചോദ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ജയിക്കാവൂ എന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരുത്തരം ശരിയാണെങ്കിലും നിങ്ങൾക്ക് സമ്മാനമുണ്ട്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് നിങ്ങൾ മെസ്സേജൊക്കെ അയയ്ക്കുക. കൂടുതൽ വിവരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ റേഡിയോ സാന്ത്വനത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക. അതിലെല്ലാ റൂളുകളും നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്നിട്ടും സംശയം ഉണ്ടെങ്കിൽ നമ്മളുടെ വാട്സപ്പ് നമ്പറായ
0: 8848558785 എന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോ അതല്ലെങ്കിൽ വിളിച്ചോ നിങ്ങൾക്ക് ഡീറ്റെയിൽ അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഈ ഒരു പാർട്ടിസിപ്പേഷൻ തീർച്ചയായിട്ടും അല്ലേ വേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സമ്മാനങ്ങളുണ്ട്. അതേപോലെ നമ്മളെ ഈ ഒരു ഫിഫ വേൾഡ് കപ്പ് കഴിയുന്ന സമയത്ത് നമുക്ക് അത്രയേറെ ഒരു അതിമധുരം എന്ന രീതിയിൽ നമ്മളുടെ കയ്യിലൊരു സമ്മാനം ലഭിക്കുമ്പോൾ അതെന്നും ഒരു ഓർമ്മപ്പെടുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കണം എന്ന് കൂടി നമ്മൾ പറയുകയാണ്. ഇൻ കേസ് പോസ്റ്റ് കാർഡ് വഴി ആയിരുന്നു നമ്മൾ മുൻപ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ അതിലൊരു ചെറിയ മാറ്റമുണ്ട്. വാട്സപ്പ് വഴിയും നിങ്ങളുടെ ആൻസർ അയക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും ഈ ലൈവിനിടയിലും അതേപോലെ തന്നെ നമ്മുടെ റേഡിയോയിൽ പലപ്പോഴായിട്ടും ഇതിൻ്റെ ക്വസ്റ്റ്യൻസിനെ പറ്റിയും അതിൻ്റെ റൂളിനെ പറ്റിയും ഒക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കേട്ടിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും 8848558785 എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മനസ്സിലാവുന്നില്ല എന്ന് ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് പേജിലും ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ പോസ്റ്റ് കാർഡ് വഴി നിങ്ങളുടെ ഉത്തരങ്ങൾ ഞങ്ങളിലേക്ക് എത്തിക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിൽ നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്തുകൊണ്ട് ഈ ആൻസറൊക്കെ അയക്കാവുന്നതാണ്. ഒരാൾക്ക് ഒരുത്തരം മാത്രം അല്ല, ഒരാൾക്ക് ഒരവസരം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കണം എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്.
1: അതെ, നമ്മൾ നിങ്ങൾ ആൻസേഴ്സ് അയക്കുമ്പോൾ പേരും ആൻസറും നിങ്ങളുടെ നമ്പറും നമുക്കായിട്ട് എഴുതിയിട്ട് വേണം. നിങ്ങളുടെ ആൻസർ 1, 2, 3, 4, 5 അങ്ങനെ 5 ചോദ്യങ്ങളാണ്. 5 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരേണ്ടത്. എത്രയും പെട്ടെന്ന് അയക്കാൻ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആരാണ് ആ ഭാഗ്യശാലി എന്നിങ്ങനെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ ശ്രീലക്ഷ്മി?
0: തീർച്ചയായും. അപ്പോൾ നമ്മളിങ്ങനെ ഫുട്ബോളിലോട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ CR7 ബൈ പറഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ലോകകപ്പിൽ അദ്ദേഹം ഇനി കളിക്കില്ല എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ മുന്നേ. നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നമ്മുടെ പ്രിയപ്പെട്ട ഈ CR7 ഒക്കെ ഗെയിമൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ ഒരു ഒരു വിജയം നേടാനായില്ലെങ്കിൽ പോലും എത്രയോ ജനങ്ങളുടെ മനസ്സിലൊരു വലിയ സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ഒരു സമ്മാനം ലഭിക്കുന്നതിലുപരി ഒരാളുടെ മനസ്സിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ ഓർക്കുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നുണ്ടെങ്കിൽ, ഒരു ആവേശം വിടരുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അത് തന്നെയാണ് ഒരു വലിയ സമ്മാനം അല്ലേ.
1: അതെ, അദ്ദേഹത്തിൻ്റെ ആ വിഷമം അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അറിയും, നമ്മൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മളിങ്ങനെ ഗെയിം തുടങ്ങുന്നതിന് മുമ്പേ നമ്മളിങ്ങനെ പറഞ്ഞു, നമുക്ക് വേണ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുടെയൊക്കെ ഒരു ലാസ്റ്റ് കളിയാണ്, അപ്പം നമുക്ക് കൂടുതൽ പ്രിയമാണ് ഈ വർഷത്തെ ഫുട്ബോൾ എന്ന് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് നമ്മളിങ്ങനെ വന്നുകൊണ്ടേ ഇരുന്നത്.
0: അതെ അതെ. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് അതിലേക്കൊട്ട് അതിൽ അതൊക്കെ ഒന്ന് നോക്കിയാലോ.
1: യെസ്.
0: അപ്പോൾ നമ്മളുടെ നാസർ ചേട്ടൻ പതിവ് പോലെ നമുക്കൊരു ശുഭദിനം നേർന്നുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ നടക്കാനും ചിരിക്കാനും സൗഹൃദങ്ങളോടൊപ്പം പറക്കാനും പ്രകൃതി നൽകിയ പുണ്യമാണ് ഓരോ ജീവിതവും. മുറിച്ചു മാറ്റാൻ എളുപ്പമാണ്, പക്ഷേ തുന്നിച്ചേർക്കുക എന്നത് വളരെയേറെ പ്രയാസവും. അതൊരു നല്ലൊരു കോട്ടാണ്.

0: തീർച്ചയായിട്ടും അതിൻ്റെ വാല്യൂ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് നമ്മുടെ നാസർ ചേട്ടന് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അതേപോലെ നമുക്കൊരു ഒരു മെസ്സേജ്, ദിനേശ് ലാൽ കൊടൈക്കനാലിൽ നിന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇവിടെ റേഞ്ച് കുറവാ, എനിക്കൊരു പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ മൈ ഡിയർ, റോങ് നമ്പറിലെ ഒരു സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദിനേശ് ലാൽ, അതെ ദിനേശ് ചേട്ടൻ, കൊടൈക്കനാലിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ചില സമയത്ത് നാം കൊന്നൊളുക്കാറുണ്ട് കേട്ടോ,
1: അത് സാരമില്ല.
0: നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഒന്ന് ക്ഷമിച്ചേക്കണേ. അതേപോലെ നമുക്ക് അടിമാലിയിൽ നിന്ന് രതീഷ് ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹാപ്പി മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു. അപ്പോൾ രതീഷ് ചേട്ടനും അടിമാലിക്കാർക്കൊക്കെ നല്ലൊരു ഹാപ്പി മോർണിംഗ് തന്നെ ആയിരിക്കട്ടെ ഇനിയുള്ള ദിവസങ്ങൾ.
1: സുരക്ഷിതരാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അല്ലേ? അതെ, കാരണം മഴയാണ്, എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക.
0: അതെ, തീർച്ചയായിട്ടും നമുക്ക് അതിലൊക്കെ ഒരു എന്താ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളാണ്, നമുക്കൊരുപാട് മെസ്സേജുകൾ എപ്പോഴും, നമുക്ക് ഒരുപാട് ശ്രോതാക്കളുള്ളൊരു സ്ഥലമാണ്, ഒരുപാട് മെസ്സേജുകൾ നമ്മളെ തേടി വരാറുണ്ട്. അതേപോലെ നമ്മളുടെ പല സ്ഥലങ്ങളിൽ നിന്നും വരാറുണ്ട്. അപ്പോൾ നമ്മുടെ രഘുനന്ദൻ സാർ മെസ്സേജ് അയച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് അദ്ദേഹം എപ്പോഴും മെസ്സേജ് അയക്കുന്നത് ഒരു സാമൂഹികമായിട്ടുള്ള ഒരു പ്രശ്നത്തെ പറ്റിയിട്ടായിരിക്കും അദ്ദേഹം മെസ്സേജ് അയക്കാറ്. അപ്പോൾ അദ്ദേഹം പറയാണ്, വൈദ്യുതി പ്രതിസന്ധിയുള്ള ഈ സമയത്ത് കൊല്ലത്ത് പല സ്ഥലങ്ങളിലും രാവിലെ 8 മണി വരെ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തിക്കിടക്കാറുണ്ട് എന്നൊരു മെസ്സേജാണ് അദ്ദേഹം അയച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കാൻ അല്ലേ, നമ്മളുടെ ജനങ്ങൾ ജാഗരൂകരായിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അധികാരികൾ തീർച്ചയായിട്ടും അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് വേണ്ടതായ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വനജമ്മ കുറേ നാളെ കുറച്ച് മെസ്സേജൊക്കെ അയച്ചിട്ട്, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും നമ്മൾക്കൊരു അല്ലെ, നമ്മളിവിടെ ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് വനജാമ്മ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, നമ്മളെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാ സമയത്തും നമ്മളുടെ റേഡിയോ കേൾക്കാറുണ്ട്, പക്ഷേ മെസ്സേജ് അയക്കാൻ ഇപ്പോൾ എന്തുകൊണ്ടോ ചിലപ്പോൾ സാധിക്കുന്നില്ല. സാന്ത്വനും കുടുംബത്തിനും ഈ പരിപാടി കേൾക്കുന്ന എല്ലാവർക്കും നല്ലൊരു ശുഭദിനമായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ പരിപാടിയും നല്ലതാണ്, വിശേഷിച്ച് പാട്ടുകൾ. നല്ല പുതിയ അറിവുകൾ കിട്ടുന്ന പരിപാടികൾ എല്ലാം നല്ലതാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തരുന്നൊരു ഊർജ്ജം ചില്ലറയല്ല അല്ലേ. നമുക്കൊരു ഇതിപ്പോൾ ഒരു നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ അത്രത്തോളം വില മതിക്കുന്നതാണ്. ഇപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കമൻ്റ് ആണ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് മറികടന്ന് അവിടെ എന്താണ് കറക്ഷൻ നടത്തേണ്ടത് എന്ന് നമ്മൾ നോക്കാറുണ്ട് പല സ്ഥലങ്ങളിൽ പല സമയത്തും അല്ലേ.
1: അതെ, ഓരോ പ്രോഗ്രാം നമ്മൾ ചാർട്ട് ചെയ്യുമ്പോഴും നമ്മളിങ്ങനെ വിചാരിക്കും ഈ നമുക്ക് വന്ന നല്ല അഭിപ്രായമുള്ള പ്രോഗ്രാമാണ്, അപ്പോൾ അടുത്തത് ചെയ്യുമ്പോൾ അതിലും നല്ലത് നമുക്ക് വരണം. അങ്ങനെ നമ്മളിങ്ങനെ ഓരോ തവണ അതിൻ്റെ പിന്നണിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം നമ്മളിങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം എഫേർട്ട് നമ്മൾ എടുക്കാറുണ്ട്. എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് അറിയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്.
0: അതെ, ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ ചിത്രാമ്മ മെസ്സേജ് അയക്കുന്നു, പ്രിയപ്പെട്ട പാർവതി, ശ്രീകുട്ടി ആൻഡ് ടെക്, ശുഭദിനം. പിന്നെ പാട്ടുകൾ ചോദിക്കുന്നതിൽ കുറച്ചൊരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെയൊന്നുമില്ല, പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അപ്പോൾ എന്തായാലും നമ്മൾ അതൊക്കെ പ്ലേ ചെയ്യുന്നതാണ്. മാത്രമല്ല, ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ഇഷ്ടഗാനങ്ങളിലൂടെ എന്നുള്ള പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ്. ഉച്ചയ്ക്ക് 3 മണി തൊട്ടാണ് കേട്ടോ, 3 മണി മുതൽ 4 മണി വരെയാണ് ആ ഒരു ലൈവ് പ്രോഗ്രാമിൻ്റെ സമയം. അത് കണ്ടക്ട് ചെയ്തത് ഞാൻ തന്നെയാണ്.
1: അതെ, ഇഷ്ടഗാനങ്ങളിലൂടെ ഇഷ്ടഗാനങ്ങളുമായിട്ട് നമ്മുടെ ശ്രീലക്ഷ്മി 3 മണിക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇഷ്ടഗാനങ്ങളൊക്കെ ഓർത്ത് വെച്ച് മെസ്സേജ് അയക്കുക.
0: അതെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങളാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ചിത്രാമ്മ മടിക്കണ്ട, എപ്പോൾ വേണമെങ്കിലും പാട്ടൊക്കെ നമുക്ക് നമ്മളോട് ആവശ്യപ്പെടാം. ആ പാട്ടുകളൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. നമുക്കെപ്പോഴും ചില പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഇപ്പോൾ ഞാൻ കൂടുതലും ഈ ഗ്രഹദുരത പിടിച്ചു പോകുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങനെ പല കാര്യങ്ങളാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. കാരണം നമുക്ക് അത്രയേറെ ചില മധുരതരമായിട്ടുള്ള ഓർമ്മകൾ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന ഓർമ്മകളൊക്കെ ഈ പാട്ടുകൾക്ക് വളരെ വലിയൊരു സ്ഥാനമാണുള്ളത്. പെട്ടെന്ന് ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പഴയ ഏതോ ഒരു സ്ഥലത്ത് അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറില്ലേ. അപ്പോൾ ചിലർക്ക് അത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് തരാനാണ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പാട്ടുകളൊക്കെ ആവശ്യപ്പെടും. നിങ്ങളുടെ പാട്ടുകളുടെ ചോദ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടി ഞങ്ങളും കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു മടി ഒരിക്കലും വിചാരിക്കേണ്ടെന്ന് കൂടി നമ്മൾ പറയുകയാണ്. നമ്മുടെ ബിനീഷ് ചേട്ടൻ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ട്. മഴ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നു. എന്നിട്ട് ഓക്കെ, എന്നിട്ട് നമുക്ക് ഫ്ലാഗൊക്കെ അയച്ചു വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മെസ്സിയുടെ ഒക്കെ ഒരു ഫ്ലാഗൊക്കെ നമുക്ക് അയച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ മെസ്സി ഫാൻ ആണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേങ്കിലും നമ്മുടെ ഈ ഒരു സമയത്ത് നമ്മുടെ ഒരു ക്രിസ്ത്യാനിയെ ഓർക്കാതെ നമുക്ക് പറ്റുന്നില്ല അല്ലേ.
1: അതെ, ശ്രീലക്ഷ്മിക്ക് പറ്റുന്നില്ല.
0: അതെ, അപ്പോൾ നമ്മളുടെ ഇന്ന് സാധാരണ രീതിയിൽ നമ്മൾ കുസൃതി ചോദ്യം ചോദിക്കാറുണ്ട്, അതേപോലെ തന്നെ കടങ്കഥകളും ചോദിക്കാറുണ്ട്. അപ്പം

0: ചില ദിവസങ്ങൾ നമ്മൾ ചോദിക്കാറില്ല, അപ്പൊ ആര് വരും? നമ്മുടെ ബാബുരാജൻ സാർ ഒരു കുസൃതി ചോദ്യമായിട്ട് വരും.
1: അതെ,
0: അപ്പൊ ബാബുരാജൻ സാർ എന്നൊരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സൂര്യന്റെ ജന്മദിനം എന്നാണ് എന്നാണ് കുസൃതി ചോദ്യം. അപ്പൊ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കൂ. അയക്കേണ്ട നമ്പർ 8848585785. അപ്പോ ഈ കുസൃതി ചോദ്യമൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഒന്ന് ജിൽ ജില്ലാകുന്നത്. സൂര്യന്റെ ജന്മദിനം എന്നാണ് എന്നാണ് ചോദ്യം.
1: ശ്രീലക്ഷ്മിക്ക് അറിയാവോ?
0: എന്റെ മനസ്സിലൊരു കാര്യം വന്നു, പക്ഷെ ഞാനതിപ്പോ പറയുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഞാൻ പറഞ്ഞ എങ്ങാനും കറക്റ്റ് ആയി പോയാലോ? അതെ,
1: അതുകൊണ്ട് എല്ലാവരുടെ ആൻസർ അയക്കുക. ശ്രീലക്ഷ്മിയുടെ മനസ്സിലുള്ള ആ ആൻസർ തന്നെയാണോ നിങ്ങളുടെ മനസ്സിലെ ആൻസർ എന്നറിയാൻ ഞങ്ങളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
0: എന്റെ മനസ്സിലുള്ള ആൻസർ ആണ് എന്നുള്ളത് നമുക്ക് പ്രസക്തിയില്ല. കാരണം ബാബുരാജൻ സാറിന്റെ മനസ്സിൽ ഏതാണ് ആൻസർ അതായിരിക്കും അദ്ദേഹത്തിന്റെ ആ ഒരു കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ, സൂര്യന്റെ ജന്മദിനം എന്നാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ സനോജ് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോ എന്തായാലും എല്ലാവരും മെസ്സേജ് അയക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ സമയം 10:44 ആയിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ പാട്ട് കേൾക്കാനുള്ള ഒരു സമയമായി. അപ്പൊ എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കൂ, ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കൂ.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം, പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138. എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
7: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
6: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
7: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
5: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
8: ഫ്രീ കിക്ക് 90.4 FM 2026.
5: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
8: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
5: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
8: 8848558785.
5: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
8: ഫ്രീ കിക്ക് 90.4 FM 2026.
6: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി

0: ഇക്കാര്യത്തിലേക്ക് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെയായി പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം
1: ശ്രീലക്ഷ്മിയോടൊപ്പം പാർവതിയാണ്.
0: അപ്പൊ നല്ലൊരു പാട്ടൊക്കെ നമ്മൾ കേട്ടു. അപ്പൊ നമ്മളുടെ ഒരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു, സൂര്യന്റെ ജന്മദിനം എന്നാണ്. അപ്പൊ ആൻസർ ഒക്കെ അറിയാവുന്നവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785. അപ്പൊ ഈ ഒരു ചോദ്യത്തിനോടൊപ്പം തന്നെ നമ്മളുടെ ഫ്രീ കിക്ക് 2026 ആ ഒരു പ്രവചന മത്സരത്തെ കുറിച്ച് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള ആൻസർ ഒക്കെ ഇപ്പൊ ഏകദേശം നിങ്ങൾക്കൊരു ഒരു എന്തായാലും നമുക്കിങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കൊരു സ്പെക്കുലേഷൻ ഉണ്ടല്ലോ, നമ്മളൊരു ഊഹം ഉണ്ടല്ലോ. അപ്പൊ അതനുസരിച്ച് നമുക്ക് ആ ഒരു ആൻസർ പറയാവുന്നതാണ്. 5 ചോദ്യങ്ങളാണ്, 5 ഉത്തരങ്ങളാണ്. ഓരോ ചോദ്യത്തിനും പ്രത്യേകം പ്രത്യേകം സമ്മാനങ്ങളാണ്. അപ്പൊ അതൊന്നും മറക്കാതെ മേടിച്ചുകൊണ്ട് പോകൂ എന്നുകൂടി നമ്മൾ പറയുകയാണ്.
1: അതെ, ഇനി 14 ഏകദേശം ഒരാഴ്ച കൂടിയൊക്കെ അടുത്തിങ്ങനെ ഉള്ളു നമുക്ക്.
0: ഒരാഴ്ച നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇല്ല,
1: അതെ, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കൊന്ന് 6 ദിവസം 5-6 ദിവസം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മുന്നിൽ. പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയക്കുക. നിങ്ങൾ ഇത്തിരി നേരത്തിൽ മെസ്സേജ് അയക്കുന്ന പോലെ ജസ്റ്റ് ഒരു മെസ്സേജ് മാത്രം മതി, ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു സമ്മാനങ്ങളൊക്കെ ഇങ്ങനെ.
0: പേരും സ്ഥലവും കൂടി മെൻഷൻ ചെയ്യാൻ മറക്കരുത്, ഒരാൾക്ക് ഒരവസരം മാത്രം. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലോട്ടൊക്കെ പോകണ്ടേ പാർവതി?
1: യെസ്, ശ്രീലക്ഷ്മി, നമ്മുടെ കേരളത്തിൽ പാലക്കാട് ധോണി എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടമുണ്ട്, ശ്രീലക്ഷ്മിക്ക് അറിയാമോ?
0: കേട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു.
1: കേട്ടിട്ടുണ്ട് എന്ന്, പക്ഷേ ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. ഇന്നത്തെ പത്രം അല്ലെങ്കിൽ ഇന്നലത്തെ ഒരു അപ്ഡേറ്റ്സ് കണ്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം നമ്മുടെ കേരളത്തിലുണ്ടെന്ന്. അത് ഓർമ്മിപ്പിച്ചത് വേറെ ആരുമല്ല, വീരേന്ദ്ര സേവാഗ് ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു ഇതാണ്. ഇന്നലെ നമ്മുടെ ധോണിയുടെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ എഴുതിയത്. ഇങ്ങനെ കേരളത്തിലെ പാലക്കാട് കാടിനകത്തൊരു വെള്ളച്ചാട്ടമുണ്ട്, അതിൻ്റെ പേരാണ് ധോണി. മുഗൾ പരപ്പിൽ തികച്ചും ശാന്തമാണ്, ഉള്ളിൽ അടങ്ങാത്ത വീര്യമുണ്ട്. അതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ MS ധോണി എന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഈ ഒരു വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ വളരെ ശാന്തമാണ്, ഭയങ്കര ഭംഗിയാണെന്നാണ് പറയണത് കാണാൻ. പക്ഷേ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നല്ല വീര്യമാണ്, നമുക്കങ്ങ് അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല. നമ്മുടെ ഗവൺമെൻറ് ആണെങ്കിൽ ഭയങ്കര റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട് ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട്. ഏകദേശം 3 മണിക്കൂർ നമ്മൾ നടന്ന് ട്രാവൽ ചെയ്ത് പോയാലേ നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റുള്ളൂ. അതിൻ്റേതായ കുറച്ച് രീതികളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ വനം വകുപ്പുമായിട്ടൊക്കെ ചേർന്നേ നമുക്ക് യാത്ര ചെയ്ത് അവിടെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ നിബന്ധനകളൊക്കെ പാലിച്ചിട്ട് വേണം നമ്മൾ ആ വെള്ളച്ചാട്ടം കാണാൻ. ആ വെള്ളച്ചാട്ടവുമായി ഉപമിച്ചുകൊണ്ടാണ് അദ്ദേഹം ധോണിക്ക് ബർത്ത്ഡേ വിഷയം
0: അറിയിച്ചത്.
1: പ്രകൃതിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു ആരോ ഒരാൾ വരും, അവൻ ഇങ്ങനെയായിരിക്കും. ബുദ്ധിമുട്ടേറിയ വഴികൾക്കും തികച്ചും അപ്രതീക്ഷിതമായ ഒരു സ്ഥലത്ത് വെച്ച് അവനെ ഇങ്ങനെ തന്നെ കണ്ടിട്ടുണ്ടാകും. ഒരിക്കൽ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറക്കാൻ ബുദ്ധിമുട്ടാണ്. ഹാപ്പി ബർത്ത്ഡേ MS ധോണി, ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്. അപ്പൊ ജൂലൈ 7 ധോണിയുടെ ബർത്ത്ഡേ.
0: അതെ, അപ്പൊ ഇന്നലെ നമ്മൾ അത് ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നമ്മളൊരു ചെറിയ ബർത്ത്ഡേ വിഷസ് ഒക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ചിലപ്പോൾ കേൾക്കാനുള്ള സാധ്യത കുറവാണ്.
1: അതെ, ഈ ഒരു കാര്യം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി തോന്നി. കാരണം നമ്മുടെ കേരളത്തിൽ പാലക്കാട് കിടക്കുന്ന അതും ഉൾവനത്തിലാണ്, ഇവിടെ നമുക്ക് എപ്പോഴും അങ്ങോട്ട് റീച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പെർമിഷനൊക്കെ എടുത്ത് ഭയങ്കര നിബന്ധനകളുണ്ട്. അപ്പൊ ആ ഒരു വെള്ളച്ചാട്ടവുമായി നമ്മളെ ധോണിയെ ഉപമിച്ചത് 500,000+ ആൾക്കാർ ഇപ്പൊ തന്നെ അത് കണ്ടിട്ടുണ്ട്, ലൈക്കൊക്കെ ചെയ്യുന്നുണ്ട്, അതിങ്ങനെ വൈറലായി കൊണ്ടിരിക്കുകയാണ്.
0: അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി ഒരുപാട് പേര് ആ ഒരു സ്ഥലം അന്വേഷിച്ച് വരാനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ടല്ലേ പാർവതി?
1: അതെ, നമുക്കിപ്പോ കൂടുതലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മളിങ്ങനെ പ്രകൃതിയുമായിട്ടുള്ള അടുത്തുള്ള എന്തെങ്കിലും ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഒരു അറിവോ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഓടി അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ പെട്ടെന്നൊന്നും ഈ ധോണി വെള്ളച്ചാട്ടം കാണാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല. എന്നാലും പോകാൻ പ്ലാനൊക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ പോകണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വനം വകുപ്പുമായിട്ടൊക്കെ ഒന്ന് പോയിട്ട് വേണം ചെയ്യാൻ. പിന്നെ വെള്ളത്തിലൊന്നും ഇറങ്ങാനൊന്നും ചെയ്യരുത്. പാർവതി പറഞ്ഞു അല്ലെങ്കിൽ ശ്രീലക്ഷ്മി പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ ധോണി വെള്ളച്ചാട്ടം കാണാൻ പോകുക എന്ന് പറഞ്ഞിട്ട് ആരും വെള്ളത്തിലൊന്നും പോയി ഇറങ്ങരുത്. വെള്ളം കാണുമ്പോൾ വളരെ, അതായത് വെള്ളച്ചാട്ടം കാണുമ്പോൾ വളരെ ശാന്തമാണെങ്കിലും ഉള്ള നല്ല വീര്യമാണെന്നാണ് വനം വകുപ്പ് അറിയിച്ചത്.
0: നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതിപ്പോ നമുക്കറിയാം ഏതൊരു വെള്ളച്ചാട്ടമാണെങ്കിലും വെള്ളവുമായി ബന്ധപ്പെട്ട കുളങ്ങൾ, കായൽ, അതേപോലെ തന്നെ തടാകങ്ങളൊക്കെ നമുക്ക് വളരെയധികം ശാന്തമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര ആഴം പലതിനും ഉണ്ടായിരിക്കും.
1: അതെ, ഒരു ഭീകര മുഖം, വെള്ളത്തിന് എപ്പോഴും ഒരു ഭീകര മുഖം ഉള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ശ്രീലക്ഷ്മിക്ക് തോന്നാറുണ്ടോ? നമ്മളൊരു വെള്ളച്ചാട്ടത്തിന് പോയാലും ഒരു ഒഴുകുന്ന പുഴ കാണുമ്പോൾ തന്നെ നിമിഷ നേരം കൊണ്ട് ഇവരുടെയൊക്കെ മുഖം അങ്ങ് മാറും. ചിലപ്പോൾ ഒരു വെള്ളം കുത്തി ഒലിച്ചൊക്കെ വരും, നമ്മൾ ഒഴുക്കിലൊക്കെ അകപ്പെട്ട് മരിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. വളരെ ശാന്തമായി കിടക്കുന്ന സ്ഥലമായിരിക്കും. നമ്മൾ പൊന്മുടിയിലോട്ടൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് കാണാം കല്ലാറ് തീരത്ത് ആറ്റിറ്റ്യൂഡാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. വളരെ ശാന്തമായിരിക്കും, കാണുമ്പോൾ നമുക്ക് ട്രാൻസ്പെറൻറ്റ് വെള്ളമായിട്ട് നമുക്ക് തോന്നും, അടിയിൽ കിടക്കുന്ന കല്ല് വരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആരും കുളിക്കാൻ ഇറങ്ങില്ല, അവിടെ നിൽക്കുന്ന

0: നാട്ടുകാർ തന്നെ പറയും വരുന്നവർ കുളിക്കാൻ ഇറങ്ങരുത്, കാരണം എപ്പോഴാണ് ഈ വെള്ളത്തിന്റെ മുഖം മാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഒഴുക്ക് നമ്മളെയും കൊണ്ട് വഹിച്ചുകൊണ്ട് പോകും, അതുകൊണ്ട് ആരും ഇറങ്ങരുതെന്ന്. ആ ഒരു ശാന്തത നമ്മൾ ദൂരെ നിന്ന് കണ്ടിട്ട് തിരികെ വരിക. പക്ഷെ ഇത് പറഞ്ഞാൽ അനുസരിക്കാത്ത കുറെ ആൾക്കാരുണ്ട്. ആര് പറഞ്ഞാലും ഞങ്ങൾ ഇറങ്ങും എന്നുള്ളൊരിത്, ദൈവഭാഗ്യം അല്ലെങ്കിൽ എന്തോ ഒരു ശക്തി ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ രക്ഷപ്പെടുന്നത്. എപ്പോഴും അങ്ങനെ ആവണം എന്നില്ല.
1: അതെ, അപ്പം നമ്മൾ എപ്പോഴും ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് അവിടെയുള്ള അധികൃതരുടെ എന്താ അവർ പറയുന്ന കാര്യങ്ങൾ കൂടി, നിർദ്ദേശങ്ങൾ കൂടി മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കും.
0: അധികൃതർ മാത്രമല്ല, നമുക്ക് ആ നാട്ടിലുള്ളവരെയും കൂടെ നമ്മൾ പരിഗണിക്കണം. കാരണം ഒരു നാടിനെ കുറിച്ച് ആ നാട്ടിലുള്ളവർക്കേ കൂടുതൽ അറിയാൻ പറ്റുള്ളൂ, അവിടുത്തെ രീതി എങ്ങനെയാണ് അല്ലെ, ക്ലൈമറ്റ് എന്താണ്, എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പം അവർ പറയുന്നതിലും കാര്യമുണ്ടായിരിക്കും, കാരണം അവർ കണ്ട് വളർന്നു വന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ വല്ലപ്പോഴും അങ്ങോട്ട് ചെല്ലുന്നു, നമ്മൾ കാണുന്നു, നമ്മൾ തിരികെ വരുന്നു, അത്രയും നമുക്ക് ആ നാടുമായിട്ടൊരു ബന്ധം ഉണ്ടാവുള്ളൂ. ഏറി വന്നാൽ നമ്മളൊരു വിക്കിപീഡിയയിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് സ്ഥലത്തെക്കുറിച്ചൊന്ന് അറിയുക എന്നല്ലാതെ നമ്മൾ ആ ലോക്കൽസുമായിട്ട് നമ്മൾ എങ്ങനെ ഇടപെടുമ്പോഴല്ലേ അറിയുള്ളൂ നമ്മൾ ആ നാട്ടിനെ കുറിച്ച് എങ്ങനെയാണെന്ന്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് വേണം യാത്രയൊക്കെ ചെയ്യാൻ.
1: തീർച്ചയായും നമ്മളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കുടുംബാംഗങ്ങളും കൂട്ടുകാരും ഒക്കെ ആയിട്ട് നമ്മളൊരു യാത്ര പോകുന്നത്. ആ ഒരു സന്തോഷം നമുക്ക് തിരിച്ചു വരുമ്പോഴും ഉണ്ടായിരിക്കണം എന്നുകൂടി നമ്മുടെ ശ്രോതാക്കളോട് പറയുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മെസ്സേജുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ മൻസൂർ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമുക്കതൊന്ന് കേട്ടാൽ. ഒരു വോയിസ് ആണ്.
2: ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ മൻസൂർ കുട്ടുകാട്. ഞാൻ പലപ്പോഴായി പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വന്നാൽ അത് കുറച്ചു നാൾ കഴിയുമ്പോൾ അത് മറക്കും, അടുത്ത ഒരു ദുരന്തം വരുമ്പോഴേ നമ്മൾ വീണ്ടും ഉണരത്തോളും. ഈ അടുത്ത സമയത്ത് ഒരു ടിപ്പർ ലോറിയുടെ ഒരു വിഷയം വന്നിട്ട് ഇപ്പോൾ അതിൻ്റെ വല്ല കാര്യങ്ങളും ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഇല്ല. അത് നമ്മുടെ കേരളത്തിലെ ഒരു പ്രതിഭാസമാണ്. ഒരു അപകടം നടന്ന് അത് കുറച്ച് നാളത്തേക്ക് അതൊരു ഇഷ്യൂ ആവും, അത് കഴിയുമ്പോൾ അത് മറക്കുന്ന സ്വഭാവമാണ് നമ്മുടെ കേരളത്തിൽ ഉള്ള എല്ലാവർക്കും. അതുപോലെ തന്നെ നമ്മൾ രോഗം വന്നിട്ടേ നമ്മൾ ചികിത്സിക്കത്തുള്ളൂ, രോഗം വരാതിരിക്കാൻ നമ്മൾ നോക്കത്തില്ല. അങ്ങനെയും ഉണ്ട് നമ്മുടെ നാട്ടിൽ.
1: അപ്പോൾ നമ്മുടെ മൻസൂർ ചേട്ടൻ്റെ അഭിപ്രായമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. അദ്ദേഹം പറയുന്നതിൽ കുറേ ഒരു കാര്യമുണ്ട്. നമ്മളൊരു ഒരു പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ അതിൻ്റെ മുന്നിലോ അതിലിങ്ങനെ നിൽക്കും, പിന്നീട് മറ്റൊരു പ്രശ്നത്തിലേക്ക് വരുമ്പോഴത്തേക്കും വീണ്ടും അങ്ങോട്ടേക്ക് പോകുന്നു. അതിൽ ഒരു പരിഹാരം, ശരിയായുള്ളൊരു പരിഹാരം കാണണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മറ്റേ ടിപ്പർ ലോറിയുമായിട്ടുള്ള ആ ഒരു ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കുറേ പരിഹാരങ്ങളായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ നടപ്പിലാകട്ടെ എന്ന് കൂടി നമ്മൾ പറയുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്ന സമയത്ത് ഇന്നൊരു ഈ ഒരു ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ജൂലൈ 8 എന്ന് പറയുന്നതിന്, 1988 ജൂലൈ 8 എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലംകാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവം നടന്ന ഒരു ദിവസമാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ പലർക്കും പെട്ടെന്ന് കണക്റ്റ് ആകുന്നുണ്ടായിരിക്കും. ഈ 1988 എന്ന വർഷം പറയുമ്പോൾ നമുക്കറിയാം പെരുമൺ ട്രെയിൻ ദുരന്ത ഓർമ്മകൾക്ക്, അതായത് ആ ഒരു ദുരന്തം നടന്നിട്ട് ഇന്ന് 38 വർഷം പൂർത്തിയായിരിക്കുകയായിരുന്നു. ഐലൻഡ് എക്സ്പ്രസ് പെരുമൺ പാലത്തിൽ നിന്ന് അഷ്ടമുടിക്കായലിലേക്ക് മറിഞ്ഞതായിരുന്നു ആ ഒരു അപകടം. അപ്പോൾ കുറേ യാത്രക്കാർ മരിക്കുകയുണ്ടായി. ടൊർണാഡോ ചുഴലിക്കാറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപകടമായിരുന്നു അത്. അങ്ങനെയാണ് അപകടം ഉണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്.
0: ഒരുപാട് അതിന്റെ കാരണമൊക്കെ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. കൂടാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലത്തിന് ഏറ്റവും ദുഃഖകരമായ ഒരു വൻ ദുരന്തം തന്നെയാണ് ഈ പെരുമൺ ദുരന്തം എന്ന് പറയുന്നത്. 100-ലധികം പേരാണ് ആ ദിവസം മരിച്ചത്. കാര്യം എന്ന് വെച്ചാൽ ട്രെയിനിന്റെ നിരവധി ബോഗികൾ പാലത്തിൽ നിന്ന് അഷ്ടമുടി കായലിലേക്ക് മറിഞ്ഞു. അതാണ് പെരുമൺ ദുരന്തം എന്ന് നമ്മൾ പറയുന്നത്.
1: അപ്പം എന്തായാലും നമുക്ക് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇന്ന് മാത്രമല്ല ഇന്ന് പത്രങ്ങളിലും ഒക്കെ അതിനെപ്പറ്റിയുള്ളൊരു വിവരണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് കണക്ട് ചെയ്ത് പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു, സൂര്യൻ്റെ ജന്മദിനം എന്നാണ് എന്നായിരുന്നു കുസൃതി ചോദ്യം. അതിൻ്റെ ആൻസറും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ ആൻസർ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സനോജ് കറക്റ്റ് ആൻസറാണ് അയച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ റീജ ചേച്ചി, ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ, സുഖമല്ലേ മൂന്ന് പേർക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം നല്ല സുഖമായിട്ടിരിക്കുന്നു. അതേപോലെ പോലെ ആൻസർ ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കറക്റ്റാണ്, ഇതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, അതാണ്. അപ്പൊ കറക്റ്റ് ആൻസർ ഒക്കെയാണ് റീജ ചേച്ചി അയച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമ്മുടെ ആശ ചേച്ചി ഒരു പാട്ടൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇരവിപുരത്തു നിന്നാണ് ആശ ചേച്ചി ആശ സന്തോഷ് മെസ്സേജ് അയക്കുന്നത്. ആലോലം എന്ന ചിത്രത്തിലെ വീണേ വീണേ വീണക്കുഞ്ഞെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ പാട്ടൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്. നമുക്ക് ഇൻ കേസ് ലൈവിൽ പ്ലേ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ലൈവിന് ശേഷം ഉറപ്പായിട്ടും ഈ പാട്ടുകളൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്. അത് മാത്രമല്ല, ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയുടെ സ്പെഷ്യൽ ലൈവിൻ്റെ കാര്യം നിങ്ങൾ മറന്നുപോയത് നിങ്ങൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ പ്ലേ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ആ ഒരു ഇഷ്ടഗാനങ്ങളിലൂടെ എന്നുള്ള മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലും നിങ്ങൾ മെസ്സേജ് അയക്കണം. അപ്പോൾ ഒരു നമുക്കൊരു പാട്ട് കേൾക്കാനുള്ള ഒരു സമയമായി അല്ലേ,
0: അപ്പോൾ നമ്മുടെ ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായി.
1: അതെ അതെ. അപ്പോൾ നമ്മുടെ ദിനേശ് ചേട്ടൻ ചോദിച്ചൊരു പാട്ടുണ്ടായിരുന്നു, ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന ചിത്രത്തിലൊരു പാട്ടാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആ ഒരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.
3: May I speak to Miss Sunita Menon?
4: No, it's wrong number.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോ

0: ഓങ്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താന്നറിയോ? മെസ്സി.
6: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
5: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
6: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
0: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
7: ഫ്രീ കിക്ക് 90.4 FM 2026.
0: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
7: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
0: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
7: 8848558785.
0: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
7: ഫ്രീ കിക്ക് 90.4 FM 2026.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഇന്ന് കുറേ വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ ആയിട്ട് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം
1: ഞാൻ ശ്രീലക്ഷ്മിയാണുള്ളത്. അപ്പോൾ നമ്മളൊരു ചെറിയ കുസൃതി ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സൂര്യൻ്റെ ജന്മദിനം എന്നാണ്. നമ്മുടെ ബാബുരാജൻ സാറ് ആണ് നമുക്ക് ആ ഒരു ചോദ്യം തന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ആൻസറും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ആൻസർ പ്രകാരം നമുക്ക് കറക്റ്റ് ആൻസറൊക്കെ നമ്മുടെ ശ്രോതാക്കൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. ഇപ്പോൾ സമയം 11:11 ആയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഒരു ലക്കി ടൈം ആണെന്നാണ് ഇതിന് ഈ ഒരു 11:11 പറയപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ലക്കി ടൈം ആകട്ടെ എന്ന് കൂടി നമ്മൾ ആശംസിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള നമ്മളുടെ ഇന്നത്തെ അപ്ഡേറ്റ്സിലോട്ട് പോകാം. അപ്പോൾ പാർവതി, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരാളാണോ?
0: അതെ, തീർച്ചയായും ആണ്.
1: അതെ, അപ്പോൾ പുതിയൊരു അലേർട്ട് നമ്മളിങ്ങനെ പത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിയുന്നതാണ്. ഒരു ട്രെയിനുകളിലെ മോഷണത്തിനെതിരെയുള്ളൊരു ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ട്രെയിനുകളിലെ മോഷണം യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായിട്ട് RPF റെയിൽവേ പോലീസ് കഴിഞ്ഞ ദിവസം കൊല്ലം സ്റ്റേഷനിലൂടെ കടന്നുപോയ ഭൂരിഭാഗം ട്രെയിനുകളിലും കയറി ഉദ്യോഗസ്ഥർ നേരിട്ട് യാത്രക്കാർക്ക് അതിനെപ്പറ്റി, മോഷണത്തെപ്പറ്റി ഒരു ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശമൊക്കെ നൽകുകയുണ്ടായി. നമ്മുടെ പ്രിയപ്പെട്ട പല ശ്രോതാക്കളും യാത്ര ചെയ്യാനൊക്കെ ട്രെയിനെ ആശ്രയിക്കുന്നവരാണ്. അപ്പോൾ എന്തായാലും നിങ്ങളും അത്തരത്തിലുള്ളൊരു ജാഗ്രത പുലർത്തണം എന്നുകൂടി പറയുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഈ ദീർഘദൂര യാത്രകളിലും അല്ലെങ്കിൽ നമ്മൾ പൊതുവെ യാത്രകൾ ആ ഒരു സമയത്ത് നമ്മൾ പരമാവധി സ്വർണ്ണാഭരണങ്ങളോ അല്ലെങ്കിൽ അധികം പൈസയോ ഒന്നും നമ്മൾ കയ്യിൽ കരുതത്തില്ല അല്ലേ? ഇപ്പോൾ എന്തായാലും കൂടുതൽ നമുക്ക് അത്യാവശ്യത്തിനുള്ള ചെലവിനുള്ള പൈസ മാത്രമാണ് നമ്മൾ കയ്യിൽ കരുതാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും മോഷണം പോകുന്നത് ഇലക്ട്രോണിക് സാധനങ്ങളാണ്. അതായത് നമ്മളുടെ മൊബൈൽ, ലാപ്ടോപ്പ് ഇതൊക്കെ ആയിട്ടുള്ള സാധനങ്ങളാണ് കൂടുതലും മോഷണം പോകുന്നത്. ചില സമയത്ത് നമ്മൾ ചാർജറൊക്കെ ഇട്ടിട്ട് ചാർജിലിട്ടിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോകും അല്ലേ? അപ്പോൾ മാത്രമല്ല, ഒരു യാത്രയിൽ ക്ഷീണം കൊണ്ടോ ഒക്കെ ചിലപ്പോൾ ആ ഒരു ചെറിയ കാറ്റൊക്കെ അടിക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് മയങ്ങും. ആ ഒരു സമയത്ത് മോഷണം നടക്കാനുള്ളൊരു സാധ്യത കൂടി കൂടുതലാണ്. അപ്പോഴത്തേക്കും ഇതേപോലെ ചാർജിലൊക്കെ ഇട്ടിരിക്കുന്ന മൊബൈലൊക്കെ എടുത്തുകൊണ്ട് പോകുക, പെട്ടെന്ന് അടുത്തുള്ള കമ്പാർട്ട്മെൻറ്റോട്ട് മാറുക, അതല്ലെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങുക, നമ്മൾ ഉണർന്നു നോക്കുന്ന സമയത്ത് നമ്മളുടെ സാധനങ്ങൾ അവിടെ കാണണമെന്നില്ല. അപ്പോൾ നമ്മളുടെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള മോഷണങ്ങളെ പറ്റിയിട്ടൊക്കെയുള്ളൊരു അവയർനെസ് നമ്മളുടെ അധികാരികൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാധനങ്ങളെല്ലാം സേഫ് ആണെന്ന് കൂടി നിങ്ങൾ ഉറപ്പ് വരുത്തുക.
0: അതെ, പലപ്പോഴും നമ്മൾ ഇൻസ്റ്റയിലൊക്കെ, നമ്മളുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലൊക്കെ നമ്മൾ രസകരമായ വീഡിയോകളൊക്കെ കാണുന്ന കൂട്ടത്തിൽ ഇങ്ങനെ കുറച്ച് വീഡിയോകളൊക്കെ നമ്മൾ കാണാറുണ്ട്. നമ്മൾ ചിലപ്പം ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയായിരിക്കും, കുറച്ച് നേരമൊക്കെ ഡിലേ വരുമ്പോഴൊക്കെ ട്രെയിൻ ഏതെങ്കിലും ഒരു സ്റ്റോപ്പിൽ നിർത്തിയിടാറുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ചിലപ്പം വിൻഡോയുടെ അടുത്തിരിക്കുന്ന ഒരു ഫോണിലൊക്കെ ഇങ്ങനെ കളിക്കാറുണ്ട് അല്ലേ, എന്തെങ്കിലും അപ്ഡേറ്റ്സ് നോക്കും, എന്താവട്ടെ ഫോണിൽ എന്ത് അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ സമയത്ത് പുറത്തുനിന്ന്, അതായത് പുറത്തുനിന്ന് ഒരാൾ വന്ന് ട്രെയിനിൻ്റെ ജനാലയിൽ കൂടി കൈയിട്ട് നമ്മുടെ ഫോൺ തട്ടിപ്പറിച്ചിട്ട് അവരോടിക്കളയും.

0: വീടും. അപ്പൊ ഈ ഫോൺ വന്ന് താഴെ വീഴും, ആ ഫോൺ അവർ എടുത്തിട്ട് പോകും. കൂടുതലും നമ്മുടെ സൈഡിലേക്കല്ല, നോർത്ത് സൈഡിലൊക്കെ പോകുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാറുള്ളത്. അപ്പോൾ പലതരത്തിലുള്ള മോഷ്ടിക്കാൻ ശ്രമിക്കുന്നവർ പലതരത്തിലുള്ള ഐഡിയ അവർക്ക് തന്നെ ഉണ്ടാവും. എങ്ങനെ മോഷ്ടിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളൊരു ഒരു ഐഡിയ അവർക്ക് ഉണ്ടാവും, എങ്ങനെ നമ്മളെ കബളിപ്പിക്കാം എന്നുള്ളത്.
1: അപ്പൊ
0: നമ്മൾ കുറച്ചും കൂടി അവരെക്കാൾ കൂടുതൽ
1: ഇന്റലിജന്റ്
0: ആയിരിക്കുക, അതെ, കൂടുതൽ നമ്മൾ അവരെക്കാൾ ഇങ്ങനെ അലേർട്ടായിട്ട് ഇരിക്കുക. എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല, പക്ഷെ നമ്മൾ നമ്മുടെ സാധനം ആർക്കും കൊടുക്കരുത്. കാരണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതായിരിക്കും, അതൊരു ഫോണായാലും ഒരു ലാപ്ടോപ്പ് ആയാലും എന്ത് തന്നെ ആയാലും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് നമ്മളാണ് സൂക്ഷിക്കേണ്ടത്.
1: മാത്രമല്ല അതിലെ ഡോക്യുമെന്റ്സ് ഒക്കെ ചിലപ്പോൾ നമുക്ക് അത്രയേറെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ആയിരിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സാധനങ്ങളൊക്കെ തീർച്ചയായിട്ടും സുരക്ഷിതമാക്കി തന്നെ വെക്കൂ എന്നുകൂടി പറയുകയാണ്.
0: അപ്പൊ യാത്ര ചെയ്യാതിരിക്കാൻ ആർക്കും സാധിക്കത്തില്ല അല്ലേ.
1: നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് യാത്രകൾ എന്ന് പറയുന്നത്.
0: അപ്പൊ ആ സമയത്ത് നമ്മൾ നമ്മളെ സൂക്ഷിക്കുക, സുരക്ഷിതമായിരിക്കുക, നമ്മുടെ സാധനങ്ങളൊക്കെ സുരക്ഷിതമാണോ എന്ന് നമ്മളൊന്ന് നോക്കുക.
1: അതെ, അപ്പൊ നമുക്കൊരു ഒരു ചെറിയ ബ്രേക്കിനുള്ള സമയമായി. അപ്പോൾ നമ്മളുടെ ഒരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു, സൂര്യന്റെ ജന്മദിനം എന്നാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ, അയക്കേണ്ട നമ്പർ 8855857785. നല്ലൊരു പാട്ട് കേൾക്കേണ്ട ഒരു സമയം അല്ലേ പാർവതി?
0: അതെ, തീർച്ചയായും. അപ്പൊ ഞങ്ങൾ നല്ലൊരു പാട്ട് കേൾക്കാം, നിങ്ങൾ നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്തു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
6: മാജിക്കോ? മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
5: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
6: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
7: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
8: ഫ്രീ കിക്ക് 90.4 FM 2026.
7: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
8: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
7: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
8: 8848558785.
7: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
8: ഫ്രീ കിക്ക് 90.4 FM 2026.

0: എത്താം റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.
1: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ പാർവതിയാണ്. അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങളും കടകഥയ്ക്കുള്ള ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് പെട്ടെന്ന് മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8785.
0: നമ്മൾ കേട്ടതിപ്പോ ആശി ചേച്ചി പറഞ്ഞിട്ടുള്ള ഒരു പാട്ടായിരുന്നു അല്ലെ? നല്ലൊരു പാട്ടാണ്, ചേച്ചിക്ക് സന്തോഷമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോ നമുക്ക് നമ്മളുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. നമ്മുടെ കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു, എന്തായിരുന്നു അത്? സൂര്യന്റെ ജന്മദിനം എന്നാണ് എന്ന് ചോദിച്ചിട്ടായിരുന്നു ആ കുസൃതി ചോദ്യം. അപ്പൊ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ. അപ്പോ നമ്മുടെ രാജൻ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ രാജൻ ചേട്ടനെ പ്രത്യേകിച്ച് തിരക്കിയിട്ടുണ്ടായിരുന്നു, വയനാട്ടിൽ നിന്നായിരുന്നു അദ്ദേഹം മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം പറയാണ്, ലൈവിൻ്റെ ടൈമിൽ കോൾ വന്നു, പിന്നെ നമ്മുടെ കറക്റ്റ് ആൻസർ ഒക്കെ ചോദിച്ചിട്ട് അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു ലിങ്കിൽ തന്നെ നമ്മൾ ആ ഒരു ആൻസറൊക്കെ പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ ആർക്കെങ്കിലും ഉത്തരം അറിയാം, പക്ഷെ മെസ്സേജ് അയക്കാൻ ഒരു ചെറിയ മടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് 8 8 4 8 5 5 8 7 8 5 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. ഇപ്പോൾ സമയം 11:23 11:30 വരെയാണ് നമ്മുടെ ഒരു ലൈവിൻ്റെ സമയം. അപ്പോൾ നിങ്ങൾ മടിച്ചിരിക്കാതെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കും കേട്ടോ. അപ്പോൾ നമ്മളുടെ അതേപോലെ തന്നെ നമ്മുടെ കവിത ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി പാർവതി, കവിതയാണ്. ഒരല്പം തിരക്കിലായതിനാൽ മെസ്സേജ് ഇടാനും താമസിച്ചു. സുഖമല്ലേ രണ്ടുപേർക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ നല്ല സുഖമായി അടിപൊളിയായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്.
1: അതെ, അതേപോലെ ഇത്രയും തിരക്കിനിടയിൽ നമ്മളെ അന്വേഷിച്ച് മെസ്സേജ് അയച്ചല്ലോ കവിത ചേച്ചി.
0: അതെ അതെ, അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. ആ ഒരു തിരക്കിനിടയിൽ നമ്മളെ ഓർത്തു, മെസ്സേജ് അയച്ചു, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുസൃതി ചോദ്യത്തിൻ്റെ ഉത്തരം കവിത ചേച്ചിയും കറക്റ്റ് ആൻസറാണ് അയച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ രമേശ് കെ ജി അതേപോലെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബാക്കിയുള്ള അപ്ഡേറ്റ്സ്

0: ഡീറ്റെയിൽസിലോട്ട് ഒരു ഒരു ഒരു അപ്ഡേറ്റ്സിലോട്ട് അങ്ങ് പോയാലോ പാർവതി. കാരണം ഇത് ഒരു പെട്ടെന്ന് നമ്മൾ പലപ്പോഴും ഈ നൊസ്റ്റു റിലേറ്റ് ചെയ്ത് പറയുന്ന സമയത്ത് ആ ഒരു നൊസ്റ്റു വീണ്ടും ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ?
1: അതെ, ഇന്ന് വീഡിയോ ഗെയിം ദിനമാണ്. അപ്പൊ കുറെ നേരമായിട്ട് ശ്രീലക്ഷ്മി ഇങ്ങനെ ആ പഴയ കാര്യങ്ങളൊക്കെ നമ്മളോട് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. കൂടുതലും ഈ വീഡിയോ ഗെയിമൊക്കെ നമ്മള് 90s കിഡ്സിനൊക്കെ കുറച്ചും കൂടെ ഒരു ഓർമ്മകളായിരിക്കും അല്ലേ?
0: അതെ, തീർച്ചയായും. അപ്പൊ എന്ന് വെച്ചാല് പലപ്പോഴും നമ്മുടെ വീട്ടിൽ ആ ഒരു വീഡിയോ ഗെയിം ഇല്ലെങ്കിൽ ആ ഉള്ളടത്ത് പോയി നമ്മൾ ഇങ്ങനെ ഒന്നും കാണും. അപ്പൊ നമുക്ക് ഒരുപക്ഷെ നമുക്ക് കളിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹമാണ്, ജസ്റ്റ് ഒന്ന് നമ്മുടെ കയ്യിൽ ആ ഒരു പ്ലേ ചെയ്യുന്ന ആ ഒരു സംഭവം കയ്യിലൊന്ന് കിട്ടിയാൽ മതി. പക്ഷെ നമുക്ക് അങ്ങനെ ഒന്നും ചിലപ്പോൾ കിട്ടാൻ സാധ്യത വളരെ കുറവായിരിക്കും. എങ്കിലും നമുക്കിങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കാൻ അല്ലെങ്കിൽ അവർക്കൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കാനൊക്കെ നമുക്ക് വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ ഞാനങ്ങനെ വീഡിയോ ഗെയിം കളിച്ചിട്ടില്ല, പക്ഷെ ഇങ്ങനെ ദൂരെ നിന്ന് എപ്പോഴും നമ്മളിങ്ങനെ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു അതൊന്ന് കളിക്കാനായിട്ട് പറ്റിയിരുന്നെങ്കിൽ, പക്ഷേ നിർഭാഗ്യവശാൽ അത് സാധിച്ചില്ല.
1: ഇനിയും സാധിക്കും, കാരണം ഇപ്പോഴും അതിൻ്റെ അപ്ഡേഷൻസും വേർഷൻസും ഒക്കെ മാറി പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഗെയിംസൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ കുറച്ചൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിൽ കൂടിയും നമ്മളുടെ ഒരു ആഗ്രഹമാണല്ലോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എഫേർട്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു എഫേർട്ടൊക്കെ ഇട്ട് ആ എക്സ്പെൻസീവായൊരു കാര്യം നമ്മൾ സ്വന്തമാക്കുമ്പോൾ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കണ്ട സ്വപ്നമാണ് ഞാൻ കൈകളിൽ എത്തിച്ചു എന്ന് നമുക്ക് സന്തോഷിക്കാം.
0: അതെ അതെ. അപ്പം നമ്മൾ ആ ഒരു ടി വി ഒക്കെ വെച്ച് കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സമയത്തെയാണ്. ഇപ്പം നമുക്ക് ഫോണിലൊക്കെ നമുക്ക് ഇതൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ ഇപ്പം ആ ഒരു സമയത്തുള്ള ഒരു കാര്യമാണ് കേട്ടോ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്.
1: അപ്പോൾ നമ്മുടെ രണ്ട് കൈകളിലാണ് ആ ഒരു ഗെയിം ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ ഒരുപാട് സമയമൊന്നും നമ്മളെ സംബന്ധിച്ച്, അതായത് 90s കിഡ്സിനെ സംബന്ധിച്ച് ഒരുപാട് സമയമൊന്നും നമുക്കങ്ങനെ ഒരു ടി വി ടൈമോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഗെയിം ടൈമോ ഒന്നും നമുക്ക് ഒരുപാട് അങ്ങനെ ഒരു സ്ക്രീൻ ടൈം വളരെ കുറവായ ഒരു കാലഘട്ടമായിരുന്നു നമ്മളുടെ, അല്ലേ ശ്രീലക്ഷ്മി? പക്ഷേ നമുക്ക് ആ ഉള്ള സമയം ഭയങ്കര പ്രീഷ്യസ് ആണ്. ചിലപ്പോൾ നമ്മളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലൊന്നും ഇത് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. നമ്മൾ തൊട്ട് ഇപ്പം അടുത്ത വീടുകളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇത് കാണും. അപ്പോൾ നമ്മൾ അവിടെ പോയി ഇരിക്കും, ഇത് നോക്കും, എന്നിട്ട് നമുക്ക് അവരെ ഒരു അവസരം തരുമെന്ന് നമ്മൾ വിചാരിക്കും. നമ്മൾക്കത് തരില്ല.
0: അതൊരു എന്താ ഒരു അവർക്ക് അത് ചിലപ്പോൾ നമുക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കും നമുക്ക് മറ്റൊരാൾക്ക് കൈമാറാൻ സാധിക്കാത്തത്.
1: അവരുടെ ഒരു അവർക്കൊരു അത്ഭുതമായിരിക്കുമല്ലോ, നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർ നമ്മളുടെ സെയിം ഏജ് ഗ്രൂപ്പാണ്. അപ്പൊ അവർക്ക് ആ ഒരു അത്ഭുതമായിരിക്കും ഇത് കളിക്കുന്നത്. പിന്നെ നമ്മളെ കാണിക്കുക എന്നുള്ളൊരു ഒരു ആകാംക്ഷ അവർക്ക് കൂടുതലാണ്. ഇവർ വന്നിരിക്കുന്നു, നമുക്കൊന്ന് കാണിക്കാം എന്നുള്ളതൊക്കെ അവരുടെ ആ ഒരു പ്രായത്തിന്റെ ഒരു ഇതാണ്. പക്ഷേ എത്രയ്ക്കാൽ ഈ വീഡിയോ ഗെയിം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അതിലൊരു ട്യൂൺ തന്നെയാണ്.
0: അത് ഞാനും ആ ഒരു ട്യൂൺ ഇങ്ങനെ പറയാനായിട്ട് വരികയാണ്. അപ്പൊ അതിന്റെ പലതും പലതാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ഒരു എന്തെങ്കിലും ജമ്പ് ചെയ്തിട്ട് ഓരോ കോയിൻ ഒക്കെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മഷ്റൂം പോലെ എന്തൊക്കെ ഇങ്ങനെ മുകളിൽ കാണും, അപ്പൊ നമ്മളിങ്ങനെ ചാടി അതിങ്ങനെ പിടിക്കണം. അപ്പൊ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിനെയും ചാടി കടന്നിട്ട് പെട്ടെന്ന് നമ്മളത് തോറ്റുകയാണെങ്കിൽ ടിൻ ടിൻ ടിൻ ടിൻ എന്ന് പറഞ്ഞിട്ട് ട്യൂൺ ചെയ്യും. അവിടെ നമ്മൾക്ക് അങ്ങനെ നമ്മൾ തോറ്റു പോകുമ്പോൾ അതിന് പ്രത്യേക ഒരു ഒരു
1: സൗണ്ട്.
0: ആ ഒരു ശബ്ദം എവിടെ നിന്ന് കേട്ടാലും ആ ഇത് പൊട്ടി അല്ലെ, തോറ്റു അടുത്ത ആള് എന്നുള്ള രീതിയിൽ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും.
1: അങ്ങനെ വിജയിച്ചാലും അതേപോലെ ഒരു സൗണ്ട് ഉണ്ട്, ഭയങ്കര രസമാണ്. ചില ഈ ഫ്രൂട്ട്സ് ഒക്കെ പിക്ക് ചെയ്യുന്ന കണക്കെ ഉള്ള ഒരു കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഓരോന്നും ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ട്യൂൺ ഉണ്ട് ഇങ്ങനെ ടു ടു ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഇപ്പോഴത്തെ വേർഷൻസ് ഒക്കെ നമ്മളെ കയ്യിൽ പോലും നിൽക്കാത്ത,
0: എനിക്ക് തോന്നുന്നു ക്രോമിലാണെന്ന് തോന്നുന്നു. ഇപ്പൊ ചില സമയത്ത് നെറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഡ്രാഗൺ അവിടെ വരും. അപ്പൊ നമുക്കിങ്ങനെ ഡ്രാഗണെ ഓടിച്ചോടിച്ച് കളിക്കാം. അതിനൊന്നും ആ ഒരു സമയം നമുക്ക് നെറ്റ് ഇല്ലാതെ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമല്ലേ, ആ ഒരു സമയം കുറച്ചും കൂടി എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിയിട്ടും കുറച്ച് ഫണ്ണി ആയിട്ടും ആയിരിക്കാം ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എത്ര പേര് ഇത് നമ്മൾ കളിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ചില സമയത്തൊക്കെ നമ്മളിരുന്ന് കളിക്കാറുണ്ട്. അപ്പോൾ ഡ്രാഗൺ ഇങ്ങനെ ഓടി ഓടി പോകും, പറ്റിയ കള്ളിമുള്ള ചെടികൾക്ക് മുകളിലൂടെ ഇങ്ങനെ ചാടണം, അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം ഇപ്പോഴും ഉണ്ട്.
1: വീഡിയോ ഗെയിമിൽ നിന്ന് നമ്മളിപ്പോൾ ഫോണിലേക്കായി. ഇപ്പോൾ ഫോണിലും ചെറിയ ചെറിയ ഫോണൊക്കെ ഫസ്റ്റ് കിട്ടുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം കളിക്കാം എന്നായിരുന്നു. എനിക്ക് ഫോൺ ആദ്യം കിട്ടിയപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഫോണിൽ ഗെയിം കളിക്കാം എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമുള്ള ഒരു ഗെയിമുകളോ ഒന്നും നമ്മളാരും അങ്ങനെ ഫോണിൽ എടുക്കാറില്ല. എങ്കിൽ കൂടിയും മുമ്പാണെങ്കിൽ ഇങ്ങനെ ഓരോന്നും തപ്പിയെടുക്കും.
0: അല്ല, അതെന്താണെന്ന് അറിയാം. ഇപ്പം അച്ഛൻ്റെ അമ്മയുടെ ഫോണാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ ഫോണില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഗെയിമൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളത് ഉപയോഗിച്ച് കളിക്കുമായിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിലൊരു ഫോൺ കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായി, അയ്യോ ഇത് ഡൗൺലോഡ് ചെയ്തതിന് സ്പേസ് കിട്ടാൻ പാടാണ്, നമുക്ക് പല കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, മൊത്തത്തിൽ ഒരു ജഗ പോകാം. അപ്പം നമ്മൾ ചെയ്യാറില്ല.
1: അതെ, കൂടുതൽ പിന്നെ കണ്ടിന്യൂഡ് ഉപയോഗമാകുമ്പോൾ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗമാകുമ്പോൾ ഫോണൊക്കെ കംപ്ലൈൻ്റ് ആവും എന്നുള്ളൊരു ഒരു ഇതാണ് നമുക്ക്. അത് കാരണം നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ഫോണൊന്നും നമ്മൾ അങ്ങനെ എടുത്ത് ഗെയിമൊന്നും ഡൗൺലോഡ് ചെയ്യാറില്ല. പക്ഷെ ഞാനൊക്കെ എന്ന് വെച്ചാൽ ഫോൺ ആദ്യം കിട്ടിയ സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു കുക്കിംഗ് ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. അതായത് ദോശയൊക്കെ ചുട്ടിങ്ങനെ വരുന്ന ആൾക്കാർക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കണം, അല്ലെങ്കിൽ പിസ്സ ഉണ്ടാക്കി കൊടുക്കണം, പിന്നെ മേക്കപ്പിൻ്റെ ഗെയിമുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ദോശയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കസ്റ്റമേഴ്സിനൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ അമ്മ പറയും, വീട്ടിലൊരു

0: ജോലി ചെയ്യുന്നില്ല, അവള് ഫോണില് ദോഷം ഉണ്ടാക്കുന്നത്. അപ്പൊ അതൊക്കെ എനിക്ക് ഈ ഒരു വീഡിയോ ഗെയിം ദിനത്തിൽ ഇങ്ങനെ രസകരമായ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കും ഇതേപോലുള്ള ഒരുപാട് ഓർമ്മകളൊക്കെ കാണും അല്ലേ ശ്രീലക്ഷ്മി?
1: അതെ, അപ്പോൾ നമ്മുടെ അതെ തീർച്ചയായിട്ടും. അപ്പൊ ഇപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് ആ ഒരു സമയം മെസ്സേജ് അയക്കുന്ന സമയം കഴിഞ്ഞു പോയിരിക്കുകയാണ്.
0: അതെ,
1: 11:29 ആയിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ ഏകദേശം മൈൻഡ് അപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ രാജൻ ചേട്ടൻ പറയാണ്, ഇന്നലെ ആതിര നന്നായി പാടി, ഇന്ന് ശ്രീ ഒരു പാട്ട് പാടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ലൈവില് നമുക്കത് പരിഗണിക്കാവുന്നതാണ്.
0: അതോടൊപ്പം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രീലക്ഷ്മി വീണ്ടും വരുന്നതാണ് വൈകിട്ട്.
1: അതെ, ഉച്ചയ്ക്ക് 3 മണിക്കാണ് നമ്മൾ ഇഷ്ടഗാനങ്ങൾ എന്ന ഒരു പ്രോഗ്രാമുമായിട്ട് എത്തുന്നത്. അപ്പോൾ പാർവതി 90 Kid ആണോ, ശബ്ദം ശ്രീയെ പോലെ, കുട്ടിത്തം, രണ്ടുപേരും സ്വീറ്റ് വോയിസ്, എന്നിട്ട് ആ ട്യൂൺ ഒന്നുകൂടെ പാടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനാന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇങ്ങനെ ഇപ്പൊ പറഞ്ഞപ്പോ എനിക്കത് പെട്ടെന്നൊരു കൺഫ്യൂഷൻ, അത് അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ എന്തായാലും നല്ല രസകരമായിട്ട് നമുക്ക് ഒരാൾ തോറ്റു പോകുമ്പോൾ ഒരു സന്തോഷവും അടുത്ത ആൾക്ക് കിട്ടുന്ന ഒരു അവസരവും അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ആശ്വാസമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് കേൾക്കുമ്പോൾ കുറച്ച് ഫണ്ണായിട്ടാണ്, പഴയ ഓർമ്മകളാണ് നമുക്ക് കൂടി.
0: 90 Kid ആണ്, അപ്പൊ ഞങ്ങൾക്ക് അത് ഭയങ്കര മെമ്മറബിൾ ആണ്. അതെ
1: അതെ. അപ്പൊ നമ്മളുടെ ഒരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു, സൂര്യന്റെ ജന്മദിനം എന്നായിരുന്നു നമ്മളുടെ ആ ഒരു കുസൃതി ചോദ്യം. അപ്പോൾ നമ്മുടെ റഷീദ ചേച്ചി ഒക്കെ കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ബാബരഞ്ജൻ സാർ പറയുന്നത്, കുസൃതി ചോദ്യത്തിൻ്റെ ഉത്തരം സൺഡേ, വളരെ നിസ്സാരം. അപ്പോൾ എല്ലാവരും ഈ ഒരു കറക്റ്റ് ആൻസർ കുറേ പേര്, നമ്മുടെ സനോജ് ചേട്ടൻ അയച്ചിട്ടുണ്ട്, റീജ ചേച്ചി അയച്ചിട്ടുണ്ട്, റഷീദ ചേച്ചി അയച്ചിട്ടുണ്ട്, കവിത ചേച്ചി അയച്ചിട്ടുണ്ട്, രാജൻ ചേട്ടൻ അയച്ചിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് പേര് കറക്റ്റ് ആൻസർ ആണ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ നാളെയും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ എന്താ പാട്ടുകളും അതേപോലെ കുസൃതി ചോദ്യങ്ങളും നല്ല നല്ല വിശേഷങ്ങളും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് നമ്മുടെ RJs ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ടാറ്റാ ബൈ ബൈ പറയാൻ നേരമായി. ഇത്രയും നേരം പ്രിയപ്പെട്ടവരോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നു ഞാൻ ശ്രീലക്ഷ്മി.
0: ഞാൻ പാർവതി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
6: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
5: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
6: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
7: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
8: പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
9: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
8: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
9: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
8: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
9: സെമി ഫൈനലിൽ എത്തുന്ന 4 രാജ്യങ്ങൾ ഏതൊക്കെ?
8: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
9: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
8: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
9: ഫ്രീ കിക് 90.4 FM 2026.
10: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474279314, മൊബൈൽ 9446020670. നമ്പർ ഒരിക്കൽ കൂടി 0474279314, മൊബൈൽ 9446020670.
1: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണാവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seeds എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495249394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495249394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഹേ ജെമിനായി, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
5: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
4: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
5: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
4: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
5: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
4: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
5: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
4: അപ്പൊ എന്റെ അടുത്ത ചുവട് വൈപ്പ് MES ലേക്ക് തന്നെ.
6: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
7: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
6: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവെപ്പ്. കോൺടാക്ട് 9447676039400789000.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: വിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
6: പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയയിലെത്തും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണദേവി. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കല്ലാടി പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. എല്ലാ പിന്തുണയും ഉറപ്പു നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. PSC ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വയനാട് ഉൾപ്പെടെ 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. വാർത്തകൾ വിശദമായി. ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യോഗ്യകാർത്തയിലെ പ്രംബനൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഇന്നലെ ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുമായുള്ള ജനാധിപത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം 3ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിലും പങ്കെടുക്കുന്ന ശ്രീ മോദി ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി, മന്ത്രാലയ സെക്രട്ടറി അനിൽ മാലിക് തുടങ്ങിയവർ പങ്കെടുത്തു. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ 2 ദിവസത്തെ യോഗത്തിൽ നടക്കുമെന്ന് കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാവിലെ നടന്ന പ്ലീനറി സെഷനിൽ കേന്ദ്ര സഹമന്ത്രി സാവിത്രി താക്കൂർ സന്നിഹിതയായിരുന്നു. ശിശു വികസന മന്ത്രി അന്നപൂർണദേവി, മന്ത്രാലയ സെക്രട്ടറി അനിൽ മാലിക് തുടങ്ങിയവർ പങ്കെടുത്തു. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ 2 ദിവസത്തെ യോഗത്തിൽ നടക്കുമെന്ന് കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാവിലെ നടന്ന പ്ലീനറി സെഷനിൽ കേന്ദ്ര സഹമന്ത്രി സാവിത്രി താക്കൂർ സന്നിഹിതയായിരുന്നു.

0: വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഫോണിൽ സംസാരിച്ചു. കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും അദ്ദേഹം ഉറപ്പു നൽകി. കേരളത്തിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി അറിയിച്ച അദ്ദേഹം സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു. ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമായതായി മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അറിയിച്ചു. വയനാട് മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. ദുരന്തത്തിൽ 2 രീതിയിലുള്ള അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മന്ത്രിസഭാ യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
1: കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതി അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപ്പൊ അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. അപകടമുണ്ടായ കാര്യവും അതേ അവസരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതി അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും രണ്ടാണ്. രണ്ടു തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തും.
0: വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ വയനാട് തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കൂ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്ഥലത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മണ്ണിടിച്ചിലുണ്ടായ വയനാട്ടിൽ ആരോഗ്യവകുപ്പിന്റെ എല്ലാ സേവനങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മേപ്പാടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സേവനം ലഭ്യമാണ്. പ്രദേശത്ത് ആംബുലൻസും മെഡിക്കൽ ടീമും ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിലുണ്ടായ മണ്ണിടിച്ചിലിൽ ദുരന്തം അങ്ങേയറ്റം വേദനാജനകമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. ദുരന്തത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പരിക്കേറ്റവർക്കും മരിച്ചവരുടെ കുടുംബത്തിനുമുള്ള സഹായം എത്രയും വേഗം നൽകണമെന്നും BJP എല്ലാ പിന്തുണയും നൽകുമെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ വീഴ്ച സംഭവിച്ചത് ആരുടെ ഭാഗത്തു നിന്നാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ പ്രതികരിച്ചു. വയനാട് മേപ്പാടി മേഖലയിലെ കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.

0: ണിച്ചുരം വഴിയുള്ള യാത്രക്കാരും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ശക്തമായ മഴയെ തുടർന്ന് കാരശ്ശേരി പഞ്ചായത്തിലെ പൊതുകിണർ ഇടിഞ്ഞു താഴ്ന്നു. കാരശ്ശേരി കറുത്തപറമ്പ് റോഡിൽ ആയുർവേദ ഹോസ്പിറ്റലിന് സമീപമുള്ള വലിയ കിണറാണ് പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നത്. പുതുപ്പാടി അടിവാരം പൊട്ടിക്കയിൽ തടയണമുക്കിന് സമീപവും കിണറിടിഞ്ഞു. കർണാടക വനത്തിൽ ഉണ്ടായ ശക്തമായ മഴയെ തുടർന്ന് കണ്ണൂർ ഉളിക്കൽ വയത്തൂർ പാലത്തിലും മണിക്കടവ് ചാപ്പത്തോട് പാലത്തിലും വെള്ളം കയറി. രാത്രിയോടെ പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചെങ്കിലും നിലവിൽ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: പിഎസ്സി ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അഭിമുഖങ്ങളിൽ മാർക്ക് കൂട്ടി നൽകിയതുൾപ്പെടെയുള്ളവ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. വിവിധ മേഖലകളിൽ എല്ലിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളും അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 15-ലധികം മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. മൊറോക്കോ, ഫ്രാൻസ്, സ്പെയിൻ, ബെൽജിയം, ഇംഗ്ലണ്ട്, നോർവേ, അർജന്റീന, സ്വിറ്റ്സർലൻഡ് എന്നീ ടീമുകളാണ് അവസാന എട്ടിലേക്ക് മുന്നേറിയത്. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസ് ജൂലൈ 10 വെള്ളിയാഴ്ച രാത്രി 1:30 ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കയെ നേരിടും. രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ജൂലൈ 11 ശനിയാഴ്ച രാത്രി 12:30 യൂറോ ജേതാക്കളായ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ബ്രസീലിനെ തകർത്തു വരുന്ന നോർവേക്ക് കരുത്തരായ ഇംഗ്ലണ്ടാണ് മൂന്നാം ക്വാർട്ടറിൽ എതിരാളികൾ. ജൂലൈ 12 ഞായറാഴ്ച രാത്രി 2:30 മയാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. അർജന്റീന സ്വിറ്റ്സർലൻഡ് നാലാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടം ജൂലൈ 12 പോലെ 6:30 അരങ്ങേറും. ജൂലൈ 15-16 തീയതികളിൽ സെമി ഫൈനലും 19 ലൂസേഴ്സ് ഫൈനലും നടക്കും. ജൂലൈ 20 ഫിഫ ലോകകപ്പിന്റെ ഫൈനൽ പോരാട്ടം.
0: ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രത്തിന്റെ ഭവൻസ് എസ് രാമകൃഷ്ണൻ സ്മാർട്ട് സെന്റർ ഓഫ് എക്സലൻസിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി അധ്യാപക പരിശീലനവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് ലക്ഷ്യമിടുന്നത്. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം ചെയർമാൻ ടി എസ് പട്ടാഭിരാമൻ ചടങ്ങിൽ അധ്യക്ഷനായി. കോറോ ഹെൽത്തിലെ തൊഴിൽ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കമ്പനിയുമായി വെള്ളിയാഴ്ച ചർച്ച നടത്തുമെന്നും അതുവരെ തൽസ്ഥിതി തുടരണമെന്ന സർക്കാർ നിർദ്ദേശം പാലിക്കാത്തത് നിയമവിരുദ്ധ നടപടിയാണെന്നും മന്ത്രി പറഞ്ഞു. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 538 പോയിന്റ് ഇടിഞ്ഞ് 77643, നിഫ്റ്റി 165 പോയിന്റ് നഷ്ടത്തിൽ 24233 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ താഴ്ന്ന് 1,05,960 രൂപയും ഗ്രാമിന് 13,245 രൂപയുമാണ് ഇന്നത്തെ വില. പത്തനംതിട്ടയിൽ മദ്യപിച്ച് പോലീസ് ജീപ്പ് ഓടിച്ച് അപകടമുണ്ടാക്കിയ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരെ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തു. പ്രയേഷ്, സുമൻ, രാഹുൽ എന്നിവരെയാണ് മദ്യപിച്ച് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് സസ്പെൻഡ് ചെയ്തത്. പോലീസ് സംഘത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറായ യുവതി പിന്തുടർന്ന് തടഞ്ഞതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. കെഎസ്ആർടിസി പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചതായി ഉന്നയിച്ച് കോട്ടയം ജില്ലയിൽ ഇന്ന് സ്വകാര്യ ബസ് പണിമുടക്ക്. ഇന്ന് രാവിലെ നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ നിന്ന് കളക്ടറേറ്റിലേക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് മാർച്ച് നടത്തി. മുണ്ടക്കയം ഭാഗങ്ങളിൽ ചില സ്വകാര്യ ബസ്സുകൾ ഒഴികെ എല്ലാ സ്വകാര്യ ബസ് സർവീസുകളും നിർത്തിവച്ചിരിക്കുകയാണ്. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. എല്ലാ പിന്തുണയും ഉറപ്പു നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. PSC ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വയനാട് ഉൾപ്പെടെ 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

Samshi. ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

മലയാളം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കും. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രാംബാനൻ ക്ഷേത്രം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയയിലെത്തും. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കാണാതായവർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. എൽനിനോ ആഘാതം വിലയിരുത്തുന്നതിനായി ഉന്നതതല അവലോകന യോഗം ചേർന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി US. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കം. ക്വാർട്ടറിൽ പ്രവേശിച്ച് അർജന്റീനയും സ്വിറ്റ്സർലാൻഡും. വാർത്തകൾ വിശദമായി. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രാംബാനൻ ക്ഷേത്രം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയ്ക്ക് ഒപ്പമായിരുന്നു സന്ദർശനം. യോഗികർത്തയിൽ സ്ഥിതി ചെയ്യുന്ന വാസ്തുവിദ്യാ വിസ്മയമായ പ്രാംബാനൻ ക്ഷേത്രം 9-ാം നൂറ്റാണ്ടിലെ നിർമ്മിതിയാണ്. അവിസ്മരണീയവും ആത്മീയമായി ആഴമാർന്നതുമായ അനുഭവവുമാണ് പ്രാംബാനൻ സന്ദർശനമെന്ന് ശ്രീ മോദി പറഞ്ഞു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തോടെ ക്ഷേത്രത്തിൽ നടക്കുന്ന സംരക്ഷണ പ്രവർത്തനങ്ങൾ വീക്ഷിച്ച അദ്ദേഹം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സാംസ്കാരിക ബന്ധത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു.
2: ഭാരത് ഇന്തോനേഷ്യ കി മിത്രത കോ മജബൂത് കർനേ ഹം ദോനോ ദേശോ കെ നാഗരികോ കെ കല്യാൺ ഓർ ദോനോ ദേശോ കെ തേജ് വികാസ് കെ ലിയെ പരമാത്മാ സെ പ്രാർത്ഥന കി ഹൈ ഓർ ആജ് ഉനോനേ മുജ്സെ പ്രോമിസ് ലിയാ ഹൈ കി 29 കെ പഹലേ ഇസ് കാം കോ ഹം കർ ലെംഗേ ഓർ ആപ്കോ ദുബാരാ ആനാ ഹൈ മൈ ആപ്കോ വാദാ കർതാ ഹൂ കി മൈ ഇസ്കെ പുനർനിർമാണ കെ ബാദ് ജറൂർ യഹാ ആഉംഗാ.
1: ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി ഇന്നലെ ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തിരുന്നു. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഇന്തോനേഷ്യയുമായുള്ള ജനാധിപത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഇന്നലെ ഉഭയകക്ഷി ചർച്ചകളും നടത്തി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം പങ്കെടുക്കും. സുപ്രധാന മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ ഇരു പ്രധാനമന്ത്രിമാർക്കുമിടയിൽ നടക്കും. 3 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ മോദി പങ്കെടുക്കും. ഓസ്ട്രേലിയയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സർക്കാർ സാങ്കേതികമായും നിയമപരവുമായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര സർക്കാർ തുരങ്കപാത നിർമ്മാണത്തിന് പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ നിർമ്മാണ കരാർ ഏറ്റെടുത്തവർ പാലിച്ചോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു.
3: ഇന്നത്തെ മന്ത്രിസഭാ യോഗം വയനാടുണ്ടായ ദുരന്തത്തെക്കുറിച്ച് ഇതുവരെയുള്ള റിപ്പോർട്ടുകളെല്ലാം വിലയിരുത്തി ഈ അപകടമുണ്ടായ സാധ്യതകളെക്കുറിച്ചും അന്വേഷിക്കുന്നതിന് സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതി അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. അതുവരെ ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ അതിനുശേഷമായിരിക്കും ആരംഭിക്കുന്നത്.
1: മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഫോണിൽ സംസാരിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്തി. കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും അദ്ദേഹം ഉറപ്പു നൽകി. കേരളത്തിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി അറിയിച്ച അദ്ദേഹം സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതു സംബന്ധിച്ച തീരുമാനമായതായി മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ അറിയിച്ചു. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. രാവിലെ 6 മണിയോടെ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും ഇടവിട്ട് ഉണ്ടാകുന്ന മഴ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. NDRFും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. മന്ത്രിമാരായ ടി സിദ്ദിഖ്, AP അനിൽകുമാർ എന്നിവർ ഇന്നലെ രാത്രിയോടെ സ്ഥലത്തെത്തി ഏകോപനം നിർവഹിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയോടെ മണ്ണിടിച്ചിൽ സ്ഥലം സന്ദർശിക്കും. എൽനിനോ പ്രതിഭാസത്തെ തുടർന്ന് രാജ്യത്തെ വിവിധ മേഖലകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 15-ലധികം മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. സാഹചര്യം നിരന്തരം നിരീക്ഷിക്കണമെന്നും കാലവർഷം ദുർബലമാകുന്നതിന്റെ ആഘാതം സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് വിലയിരുത്തണമെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശിച്ചു. കാലിത്തീറ്റയുടെ ലഭ്യതയും കുടിവെള്ള ലഭ്യതയും ഉറപ്പാക്കുന്നതിന് മുൻഗണന നൽകണം. ജലസംഭരണികളിലെ ജലനിരപ്പ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും ഖാരിഫ് സീസണിൽ എൽനിനോ ആഘാതം തടയാൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് നടപടികൾ ഉറപ്പുവരുത്തുന്നതായും സെക്രട്ടറിമാർ യോഗത്തിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: മഹാരാഷ്ട്രയിലെ കനത്ത മഴയും വെള്ളപ്പൊക്ക സമാനമായ സാഹചര്യവും സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസുമായി സംസാരിച്ച് വിലയിരുത്തി. ദുരന്തം കൈകാര്യം ചെയ്യുന്നതിൽ മഹാരാഷ്ട്ര സർക്കാരിന് സാധ്യമായ എല്ലാ സഹായവും കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിശക്തമായ മഴയാണ് മുംബൈ ഉൾപ്പെടെ മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്നത്. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി, സെക്രട്ടറി അനിൽ മാലിക് തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
5: രാവിലെ നടന്ന പ്ലീനറി സെഷനിൽ കേന്ദ്ര വനിതാ ശിശു വികസന സഹമന്ത്രി സാവിത്രി താക്കൂർ, സെക്രട്ടറി അനിൽ മാലിക് എന്നിവർ പങ്കെടുത്തിരുന്നു. സംയുക്ത പ്രസ്താവന അംഗീകരിക്കുന്നത് പ്രധാന സമ്മേളനത്തിൽ വെച്ചാണ്. തുടർന്ന് ബ്രിക്സ് യോഗത്തോടനുബന്ധിച്ച് ഒരുക്കിയ പ്രദർശനം സമ്മേളന പ്രതിനിധികളായ മന്ത്രിമാർ സന്ദർശിക്കുന്നുണ്ട്. ഗ്രാമീണ വികസനം, ശാസ്ത്രം, സാങ്കേതികം, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, പോഷകാഹാരം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ വനിതാ നേതൃത്വത്തിലുള്ള വികസനത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളാണ് പ്രദർശനത്തിൽ ഉയർത്തിക്കാട്ടുന്നത്. ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശനും ബ്രിക്സ് യോഗത്തിൽ പങ്കെടുക്കും. നാളെയാണ് പരിപാടിയുടെ സമാപനം.
1: സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട് മേപ്പാടി മേഖലയിലെ കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പുയർന്നു. പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാടുകാണി ചുരം വഴിയുള്ള യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. മൊറോക്കോ, ഫ്രാൻസ്, സ്പെയിൻ, ബെൽജിയം, ഇംഗ്ലണ്ട്, നോർവെ, അർജന്റീന, സ്വിറ്റ്സർലൻഡ് എന്നീ ടീമുകളാണ് അവസാന 8 മുന്നേറിയത്. അവസാന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയയെ മറികടന്നാണ് സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനലിൽ കടന്നത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-4 സ്വിറ്റ്സർലൻഡിന്റെ ജയം. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഈജിപ്തിനെ 2-3 തകർത്താണ് അർജന്റീന ക്വാർട്ടറിൽ പ്രവേശിച്ചത്. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റിലെ 3 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 125 റൺസിനാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത്. ഇതോടെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-0 മുന്നിലെത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിലും പരിസരങ്ങളിലുമുള്ള ഇറാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാർ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. കപ്പലുകളെ ആക്രമിക്കാനുള്ള ഇറാന്റെ ശേഷി ദുർബലപ്പെടുത്തുകയാണ് സൈനിക നീക്കത്തിലൂടെ ലക്ഷ്യമിട്ടതെന്ന് US അറിയിച്ചു. ആക്രമണം ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹോർമൂസിലെ ഇടപെടലുകൾ അംഗീകരിക്കില്ലെന്നും ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ സൈനിക കമാൻഡ് അറിയിച്ചു. ഇതിനിടെ താൽക്കാലിക കരാർ പ്രകാരം ഇറാന് എണ്ണ വിൽക്കാൻ നൽകിയിരുന്ന അനുമതി അമേരിക്ക റദ്ദാക്കി. ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ വധിച്ചതായി പോലീസ് അറിയിച്ചു. പോലീസും സൈന്യവും CRPFും സംയുക്തമായി നടത്തിയ പരിശോധനയ്ക്കിടെയാണ് സംഭവം. പ്രദേശത്തു നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. അമർനാഥ് യാത്രയുമായി ബന്ധപ്പെട്ട് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ജമ്മുകശ്മീർ ഭരണകൂടം. രജിസ്ട്രേഷൻ, നിശ്ചയിച്ച തീയതികൾ, പ്രതിദിന തീർത്ഥാടക പരിധി എന്നിവയിൽ സുപ്രീംകോടതി നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രാംബാനൻ ക്ഷേത്രം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയയിലെത്തും. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കാണാതായവർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. എൽനിനോ ആഘാതം വിലയിരുത്തുന്നതിനായി ഉന്നതതല അവലോകന യോഗം പ്രധാനമന്ത്രിയുടെ ഓഫീസ്.

0: ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി യുഎസ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കം. ക്വാർട്ടറിൽ പ്രവേശിച്ച് അർജന്റീനയും സ്വിറ്റ്സർലാൻഡും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: ബിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
7: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ
7: ചിട്ടിയാണ് അടിച്ചത്.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
9: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
9: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
9: 9446340979.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
9: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
8: Really, we can grow together.
10: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: പെണ്ണിന്റെ ചെറുക്കൻ നീ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ, പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസ്സായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023273.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പാണ്. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ 1 വർഷ ട്രേഡുകളും ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ

ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം എന്നീ 2 വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-9-3-7-1-4, മൊബൈൽ 09-4-4-6-2-0-2-7-6-0. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-9-3-7-1-4, മൊബൈൽ 09-4-4-6-2-0-2-7-6-0.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: റിയലി വി ക്യാൻ ഗ്രോ ടുഗദർ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്.

0: അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: ബിലോ 999
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

ആഫ്റ്റർനൂൺ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഇഷ്ടഗാനങ്ങളിലൂടെ എന്ന മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങളാണ് ഇഷ്ടഗാനങ്ങളിലൂടെ എന്ന മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മണിക്കൂറാണ് നമ്മുടെ ഒരു മ്യൂസിക്കൽ ജേണി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ശ്രീലക്ഷ്മിയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അത്രമേൽ പ്രിയപ്പെട്ട വ്യക്തികൾക്കൊക്കെ ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ടും ഒക്കെ ഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും ഇത്തരത്തിൽ ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8848558785. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജുകളൊക്കെ ഇങ്ങനെ രാവിലെ മുതലല്ല, കുറച്ചൊരു നമ്മളുടെ ഒരു 12 മണി തൊട്ട് മെസ്സേജുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്കൊരു മെസ്സേജ് ഇന്ന് നമുക്ക് ആദ്യം വായിക്കാനുള്ളത്, നമ്മുടെ രാജൻ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഈ ഒരു പാട്ട് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. താരം വാൽക്കണ്ണാടി നോക്കി എന്നൊരു പാട്ട്. അപ്പോൾ രാജൻ ചേട്ടൻ്റെ ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. അപ്പോൾ ആൻറ്റിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആദ്യം തന്നെ ഈ പാട്ടൊന്ന് ഇവിടെ പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും രാജൻ ചേട്ടൻ്റെ ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു പാട്ട് നമ്മൾ ഇഷ്ടഗാനങ്ങളിലൂടെ എന്ന ഈ പ്രോഗ്രാമിലൂടെ ആൻറ്റിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ്. 1991 കേളി എന്ന ചിത്രത്തിൽ കൈതപ്രത്തിൻ്റെ വരികൾക്ക് ഭരതൻ്റെ സംഗീതത്തിൽ KS ചിത്ര ആലപിച്ച ഒരു മനോഹരമായൊരു പാട്ടാണ് താരം വാൽക്കണ്ണാടി നോക്കി എന്ന് തുടങ്ങുന്ന മനോഹര ഗാനം. പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള നമ്മളുടെ ഇഷ്ടഗാനങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു പാട്ട് തന്നെയാണിത്. ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഇഷ്ടഗാനങ്ങളിലൂടെ എന്ന മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇവിടെ തുടർന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെ ആയിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
4: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
5: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, അങ്ങനെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് മനോഹരമായൊരു ഗാനമായിരുന്നു. താരം വാൽക്കണ്ണാടി നോക്കി എന്ന് പറഞ്ഞുള്ള മനോഹരമായൊരു പാട്ട് തന്നെയായിരുന്നു അത്. രാജൻ ചേട്ടൻ ആൻറ്റിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തൊരു പാട്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സമയം 3:12 ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848585785. അപ്പം നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പം മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, നമുക്കതൊന്ന് വായിച്ചാലോ. ഹായ്, ഞാൻ കിരൺ ഗോപിനാഥ് ഫ്രം TVM, തിരുവനന്തപുരമാണ്. ഇപ്പോൾ കൊല്ലത്തുണ്ട്. എനിക്ക് എൻ്റെ കൂട്ടുകാർക്കായി ഒരു ഗാനം പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ഡെഡിക്കേഷൻ ടു രേഷ്മ, അശ്വതി, വിശാഖ്, ശ്രീ, അഞ്ജന, നൌഫൽ, ഫൈസി, അങ്ങനെ ഒരു ഗ്യാങ്ങിൻ്റെ പേര് തന്നെയുണ്ട്. ക്ലാസ്മേറ്റ്സ് എന്ന മൂവിയിലെ കാറ്റാടിത്തണലും എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ഇങ്ങനെ ഓർമ്മ വരുന്ന, അല്ലെങ്കിൽ കോളേജ് ടൈമിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തും ഈ ഒരു പാട്ടിനൊരു പ്രത്യേക വൈബാണുള്ളത്. ഇൻ കേസ് നമ്മൾ റീയൂണിയനൊക്കെ പോകുന്ന സമയത്തും ഈ ഒരു പാട്ടിനുള്ള ഒരു റോൾ അത് വളരെ വലുതാണ്. അതൊക്കെ പെട്ടെന്നൊന്ന് ഓർമ്മയിലൊക്കെ കൊണ്ടുവരാൻ ഈ ഒരു പാട്ട്, ഈ ഒരു നമ്മുടെ ഈ മെസ്സേജ്, നമ്മുടെ കിരണിൻ്റെ മെസ്സേജ് സഹായിച്ചു എന്ന് വേണം പറയാൻ. അപ്പോൾ ഈ ഒരു പാട്ടിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് വയലാർ ശരത്ചന്ദ്ര വർമ്മയാണ്. അതേപോലെ അലക്സ് പോളിൻ്റെ സംഗീതത്തിൽ വിധു പ്രതാപ്, റീജു ജോസഫ്, അതേപോലെ രമേശ് ബാബു, സിസ്ലി എന്നിവർ ചേർന്നാണ് ഈ ഒരു പാട്ട് ആലപിച്ചിരിക്കുന്നത്. എന്നും നമുക്ക് കേൾക്കുമ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നുന്ന പാട്ടുകളിൽ പെടുന്നൊരു പാട്ട് തന്നെയാണിത്. മാത്രമല്ല നമുക്ക് എപ്പോഴും ഒരു നൊസ്റ്റു ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആ ഒരു പഴയ ഗ്യാങ് നമുക്കുണ്ടായിരിക്കും അല്ലേ. സ്കൂളിലാണെങ്കിലും കോളേജിലൊക്കെ ആണെങ്കിലും നമ്മുടെ ഒരു ഒരു സെറ്റ്, ഒരു നമ്മളൊരു ഗ്യാങ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ആ ഒരു ഗ്യാങ്ങിനിടയിൽ നമ്മൾ ഈ ഒരു പാട്ടൊക്കെ പാടാറുണ്ട്, നമ്മൾ ഒരുമിച്ച് പാടാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൗഹൃദത്തിൻ്റെ ഒരു ഓർമ്മകൾ കൂടി സമ്മാനിക്കുന്ന ഒരു മനോഹരമായൊരു പാട്ടാണിത്. അപ്പോൾ നമ്മുടെ കിരൺ ഗോപിനാഥാണ് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓർമ്മകളിലേക്കൊക്കെ കൊണ്ടുപോയതിന് കിരൺ ഒരു സ്പെഷ്യൽ താങ്ക് യു കൂടി പറയുകയാണ്. നമുക്ക് ആ ഗാനം കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: കിക്ക് 90.4 FM 2026.
1: ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
2: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
2: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
2: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
2: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 6910012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
2: ഫ്രീ കിക്ക് 90.4 FM 2026.
3: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
4: ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ ഇപ്പോൾ സമയം 3:20 ആയിരിക്കുകയാണ്. അപ്പൊ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മെസ്സേജ് അയക്കൂ. അയക്കേണ്ട നമ്പർ 8848558785. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങളാണ് ഇഷ്ടഗാനങ്ങൾ എന്ന ഈ മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമിൽ നിങ്ങൾക്കായി റേഡിയോ സാന്ത്വനം 90.4 FM പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. സ്നേഹയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു മനോഹരമായൊരു പാട്ടാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. മേഘ മൽഹാർ എന്ന ഒരു ചിത്രത്തിലെ മനോഹരമായൊരു പാട്ടുണ്ട്.
5: ഒരു നറു പുഷ്പമായി ീളുന്ന
4: എന്ന് പറഞ്ഞ് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനമാണ്. ഞാനത് പാടിക്കുളവാക്കുന്നില്ല. അപ്പം എന്തായാലും നമ്മൾക്ക് ആ ഒരു പാട്ടാണ് നമ്മളുടെ സ്നേഹ ചോദിച്ചിരിക്കുന്നത്. ONV കുറിപ്പിൻ്റെ വരികളാണത്. അതേപോലെ തന്നെ രമേശ് നാരായണൻ്റെ സംഗീതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ചിത്രാമ്മയാണ് ഈ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത്. എന്ത് രസമുള്ള പാട്ടാണ്. അതിലെ വരികളാണെങ്കിലും ആ ഒരു ചിത്രമാണെങ്കിൽ പോലും നമുക്ക് അത്രയേറെ പ്രിയപ്പെട്ടതായിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു സ്നേഹ ചോദിച്ച ആ ഒരു ഗാനം തന്നെ കേട്ടിട്ട് പെട്ടെന്ന് തിരികെ താൻ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: തന്നാണ്. ആ മാജിക്കിന്റെ പേരെന്താന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്കേ.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ്, ട്രെയിൻ, കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023-2793.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
3: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: ബിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: ഹേ ജെമിനൈ, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
8: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
7: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
8: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
7: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
8: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
7: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
8: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ലഭ്യമാണ്.
7: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MES തന്നെ.
4: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
9: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
4: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവെപ്പ്. കോൺടാക്ട് 9447676039400708900 9447560336
9: MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.

ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, അങ്ങനെ മനോഹരമായ ഗാനങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മണിക്കൂർ. അപ്പോൾ ഇപ്പോൾ സമയം 3:34. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ മണികണ്ഠൻ ചേട്ടൻ പോളയത്തോട് നിന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ ഇഷ്ടഗാനങ്ങൾ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ ചേട്ടാ, സുഖമായിരിക്കുന്നു. അതേപോലെ 1971 പഞ്ചവങ്കാട് എന്ന സിനിമയിൽ പ്രേം നസീർ, ഷീല എന്നിവർ അഭിനയിച്ച വയലാറിൻ്റെ രചനയിൽ ജി ദേവരാജൻ സംഗീതം ചെയ്ത് കെ ജെ യേശുദാസ് പാടിയ കള്ളിപ്പാലകൾ പൂത്തു എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളിനി അടുത്തതായി കേൾക്കാൻ പോകുന്നത് ആ മനോഹര ഗാനം തന്നെയാണ്. എപ്പോഴും പഴയ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു നൊസ്റ്റു നമുക്ക് ഫീൽ ചെയ്യുന്നത് തന്നെയാണ്. ഞാനിപ്പോൾ വല്ലാണ്ട് അങ്ങ് നൊസ്റ്റു നൊസ്റ്റു എന്ന് പറയുന്നുണ്ടല്ലേ, അതൊന്നും കൊണ്ടല്ല, ചില ഓർമ്മകളൊക്കെ നമ്മളിലേക്ക് ഇങ്ങനെ ഒഴുകി ഒഴുകി എത്താറുണ്ട്. ചില പാട്ടുകൾ പറയുമ്പോൾ, പാട്ടുകൾ കേൾക്കുമ്പോൾ മാത്രമല്ല, ചില കോംബോ ഉണ്ടല്ലോ, അതേപോലെ ഈ രചന, അതേപോലെ തന്നെ സംഗീത സംവിധാനം, ഗായകൻ, ഇതെല്ലാം കൂടെ ചേരുന്നൊരു കോംബോ എപ്പോഴും നമുക്ക് ചിലതൊക്കെ വളരെയധികം നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു കോംബോ തന്നെയാണിതും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മണികണ്ഠൻ ചേട്ടൻ ചോദിച്ചിട്ടുള്ള ആ ഒരു പാട്ട് കേട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: കിക്ക് 90.4 FM 2026.
1: ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
2: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
2: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
2: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
2: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
2: ഫ്രീ കിക്ക് 90.4 FM 2026.
3: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
4: റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇപ്പോൾ സമയം 3:40 ആയിരിക്കുകയാണ്. നമുക്ക് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ നമ്മളുടെ റീജ ചേച്ചി ഒരു പാട്ട് ചോദിച്ച് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. പന്തയക്കോഴി എന്ന ചിത്രത്തിലെ സുന്ദരിയെ ചെമ്പകമലരെ എന്നൊരു ഗാനമാണ് ചേച്ചി അത് ചോദിച്ചിരിക്കുന്നത്. പന്തയക്കോഴി എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ ശരചന്ദ്ര വർമ്മ, അതേപോലെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് അലക്സ് പോളാണ്, വിധു പ്രതാപാണ് ഈ ഒരു ചിത്രം ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ റീജ ചേച്ചി സ്പെഷ്യലായിട്ട് ചോദിച്ചൊരു പാട്ടാണ്. നല്ല മനോഹരമായ വരികളും ആലാപന ശൈലിയും ഒക്കെ കൊണ്ട് നമുക്ക് എപ്പോഴും ഇഷ്ടം. ആ ഒരു സമയത്ത് വളരെയധികം ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പാട്ട് കൂടിയായിരുന്നു ഇത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, അങ്ങനെ നമ്മുടെ സമയം ഏകദേശം 3:45 ആയിരിക്കുകയാണ്. നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. റഷീദ് ചേച്ചി കുരിപ്പുഴയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹിറ്റ്ലർ എന്ന ചിത്രത്തിലെ നീ ഉറങ്ങിയോ നിലാവേ എന്ന ഗാനം പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ആ ഗാനം പ്ലേ ചെയ്യുന്നതാണ്. ഹിറ്റ്ലർ എന്നൊരു പടം നമുക്ക് എല്ലാവർക്കും വളരെയധികം ഫേമിലിയർ ആണല്ലേ. ആ ഒരു ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് SP വെങ്കിടേഷിൻ്റെ സംഗീതത്തിൽ ദാസേട്ടൻ ആലപിച്ച ഒരു മനോഹരമായ ഒരു ഗാനമാണ്. ഒരു താരാട്ട് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു പാട്ടാണ്. ആ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, അങ്ങനെ നമ്മളുടെ സമയം ഏകദേശം തീർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചന്ദ്രബാലൻ ശ്രമം സാറൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. പോയ കാലത്ത് മറക്കാൻ കഴിയാത്തൊരു ഗാനം എന്ന് പറഞ്ഞാണ് ഒരു പാട്ട് നമ്മളോട് പ്ലേ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ചുവന്ന സന്ധ്യകൾ എന്ന ചിത്രത്തിലെ വയലാർ സംഗീതം നിർവഹിച്ച് ദേവരാജൻ മാസ്റ്റർ വരികൾ എഴുതിയ ഇതിഹാസങ്ങൾ രചിക്കും മുൻപേ എന്ന ഒരു പാട്ടാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അത് പാടിയിരിക്കുന്നത് ശ്രീകാന്ത് എന്നൊരു ഗായകനാണ്. ആ ഒരു ഗാനം പ്ലേ ചെയ്ത് തരുമോന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു ഗാനം കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, അങ്ങനെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമാണ് ഇഷ്ടഗാനങ്ങളിലൂടെ എന്നുള്ള ഒരു മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങളാണ് നമ്മൾ ഈ ഒരു മണിക്കൂർ നിങ്ങൾക്കായിട്ട് ഇങ്ങനെ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. നമുക്കൊരു സമയപരിമിതി മൂലം എല്ലാ പാട്ടുകളും ഒരുപക്ഷെ ഇന്ന് ഒരു ദിവസം നമുക്ക് പ്ലേ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിലെല്ലാം ആ ഒരു പാട്ട് തീർച്ചയായിട്ടും വരുന്ന ലൈവുകളിലൊക്കെ ആ പാട്ട് പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്. നമ്മളുടെ ബിനീഷ് ചേട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇല കൊഴിയും ശിശിരത്തിൽ ചെറു കിളികൾ വരവാ എന്നൊരു മനോഹരമായൊരു പാട്ടില്ലേ, അത് വൈഫ് രശ്മിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗാനം സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും നമ്മൾ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഇഷ്ടഗാനങ്ങളിലൂടെ എന്നുള്ള ഈ മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ഓർമ്മകൾ ഉണർത്തുന്ന മനോഹരമായൊരു പാട്ട് കൂടിയാണിത്. 1987 വർഷങ്ങൾ പോയതറിയാതെ എന്ന ചിത്രത്തിൽ കോട്ടയ്ക്കൽ കുഞ്ഞുമൊയ്തീൻ കുട്ടിയുടെ രചനയിൽ മോഹൻ സിത്താരയുടെ സംഗീതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടൻ ആലപിച്ച മനോഹരമായൊരു പാട്ടാണിത്. ഈ പാട്ടിന് ഇന്നും എത്ര ഒരു മധുര 17 ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. മനോഹരമായൊരു പാട്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ രശ്മി ചേച്ചിക്കും ബിനീഷ് ചേട്ടനും കൂടി വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മൾ ഈ പാട്ട് ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഇഷ്ടഗാനങ്ങളിലൂടെ എന്നുള്ള ഈ മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ബുധനാഴ്ച വീണ്ടും 3 മണിക്ക് വീണ്ടും കണ്ടുമുട്ടാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.
1: ആടിമാസവും
2: ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിൽ

0: ഒന്നായ ഈ ഐ ടിയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെന്റ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-27-9-314, മൊബൈൽ 9446-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 0474-27-9-314, മൊബൈൽ 9446-20-27-60.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388-1239-71 അല്ലെങ്കിൽ 8121-2168-0.

കാതുകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറുമല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
5: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം, ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
7: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
8: വിലോ 999.
9: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

ലോകത്തെവിടെ ഇരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഹായ്, ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ WhatsApp number 8848558785.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

Music with Radio Santhvanam 90.4 FM. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു പാർവതി. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ ഇന്ന് സ്വകാര്യ ബസ് പണിമുടക്ക്. തകർച്ചയുടെ വക്കീലായ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കുരീപ്പുഴ ഷാനവാസ് ആവശ്യപ്പെട്ടു. ലോക സുനോസിസ് ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കൊല്ലം യൂണിറ്റ് സംഘടിപ്പിച്ച വൺ ഹെൽത്ത് ബോധവൽക്കരണ സെമിനാർ സുരക്ഷ മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. എസ് എൻ ട്രസ്റ്റ് എച്ച് എസ് എസിൽ പ്ലസ് വൺ കമ്മ്യൂണിറ്റി കോട്ടയിൽ കമ്പ്യൂട്ടർ സയൻസ്, ബയോളജി സയൻസ് എന്നിവയിൽ ഒഴിവുള്ള സീറ്റുകളിലെ അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 10. പെരുമൺ ട്രെയിൻ ദുരന്ത ഓർമ്മകൾക്ക് ഇന്ന് 38 വർഷം. ദുരന്തത്തിന്റെ വാർഷികം ഇന്ന് പെരുമൺ സ്മൃതി മണ്ഡപത്തിൽ ആചരിക്കും. സമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യും. അനുസ്മരണ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ KV ഷാജി അധ്യക്ഷത വഹിക്കും. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെന്ററിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിവിധ ഒഴിവുകളിലേക്ക് ജൂലൈ 10 രാവിലെ 11:30 അഭിമുഖം നടത്തും. മിനിമം യോഗ്യത +2. 18-35 ഇടയിൽ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. ബയോഡേറ്റ, ആധാർ കാർഡ് എന്നിവ സഹിതം ഹാജരാകണം. വിശദ വിവരങ്ങൾക്ക് 8304852968 നമ്പർ ഒരിക്കൽ കൂടി 8304852968. ഓപ്പറേഷൻ തൂഫാൻ വനിതാ സംഗമത്തിന്റെ ഭാഗമായി എസ് എൻ കോളേജിനടുത്തുള്ള ശാരദാമഠത്തിന് മുന്നിൽ നിന്ന് നടത്തിയ റാലിയിൽ 100 വനിതകൾ പങ്കെടുത്തു. തുറന്ന ജീപ്പിൽ മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, ബിന്ദു കൃഷ്ണ, PC വിഷ്ണുനാഥ്, മേയർ AK ഹഫീസ്, വിഷ്ണുമോഹൻ MLA തുടങ്ങിയവർ പങ്കാളികളായി. പോലീസ് ബാൻഡിനു പുറമെ റോളർ സ്കേറ്റിംഗ് അഭ്യാസ പ്രകടനം ഉൾപ്പെടെയുള്ളവയുമായി കുട്ടികളും റോഡിൽ നിറഞ്ഞു. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിലെ സ്പോട്ടറ്റ് മുഖത്തല പദ്ധതിയിലേക്ക് തെറാപ്പിസ്റ്റുകളെ തിരഞ്ഞെടുക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ശിശുവികസന പദ്ധതി ഓഫീസർ, ശിശുവികസന പദ്ധതി ഓഫീസ്, ബ്ലോക്ക് ഓഫീസ് കോമ്പൌണ്ട്, മുഖത്തല എന്ന വിലാസത്തിൽ ജൂലൈ 20 അപേക്ഷ സമർപ്പിക്കണം. വിശദ വിവരങ്ങൾക്ക് 8281991906 നമ്പർ ഒരിക്കൽ കൂടി 8281991906. കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ എന്നിവർക്ക് സ്നേഹ

0: ശ്രദ്ധാദരവ് നൽകി. മേയർ എ കെ ഹഫീസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് എം ഷാനവാസ് അധ്യക്ഷനായി. പട്ടത്താനം വിമലാർദയം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച തൂഫാനൊപ്പം എന്റെ വിദ്യാലയം പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ സംവിധാനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്തുണയ്ക്കാൻ പൊതുസമൂഹവും അണിനിരക്കുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി. കാലാവസ്ഥ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. ഇന്നത്തെ പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ബൈ ബൈ, കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോണ്ടാക്ട് 9846512424.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
4: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: വിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: നീ അറിഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ. അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
9: ലോട്ടറി ഒന്നും അല്ല,
8: പിന്നെ
9: ചിട്ടിയാണ് അടിച്ചത്.
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
11: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
11: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
11: 9446340979.
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
11: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
10: Really? We can grow together.
12: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
13: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ തൂവാനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ എം എസ് നൗഫൽ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
14: സ്വാഗതം തൂവാനം 62-ാം ദളത്തിലേക്ക്. മുൻ ദളത്തിൽ ക്രൂരമായ പീഡനങ്ങൾ നടന്ന തടവറയിലേക്ക് ഭവാനി വരുന്നതായി ഫട്കേക്ക് തോന്നുന്നു. അവളുടെ സഹായത്താൽ അദ്ദേഹം എഴുന്നേറ്റിരുന്നു. അന്നു രാത്രി ഫട്കെ ജയിൽ ചാടി.

സ്വർണ്ണ മണൽത്തരികൾ മാത്രം. കാറ്റ് മണൽപ്പരപ്പിൽ കവിതകൾ എഴുതിക്കൊണ്ടേയിരുന്നു. കണ്ണുമറയ്ക്കുന്ന പൊടിക്കാറ്റ്, അതടങ്ങുമ്പോൾ തെളിയുന്ന പുരാതന കവിതയിലെ മണൽ വരികൾ. മണൽക്കൂനയിൽ ചാരിയിരുന്ന് ഫുഡ് കേക്ക് ഇതച്ചു. പലായനത്തിൻ്റെ ഒരു പകലും രാത്രിയും കഴിഞ്ഞിരിക്കുന്നു. വെള്ളത്തിനു വേണ്ടി ദാഹിക്കുന്ന ശരീരം മുറിവിലേക്കും വേദനയിലേക്കും മടങ്ങിയെത്തി. രക്ഷപ്പെടാനുള്ള ഓട്ടത്തിൽ ഇത്രയും നേരം ശരീരം അതൊക്കെ മറന്നുപോയിരുന്നു. ഇനി ഒരടി പോലും മുന്നോട്ട് നടക്കാൻ വയ്യ. ഭൂമിയുടെ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന മരുഭൂമി, മരുഭൂമി ഭൂമിയുടെ മറവിയാണ്. വാർദ്ധക്യത്തിലെത്തുന്ന മറവി. ഓർമ്മകളുടെ കുറ്റിച്ചെടികൾ പോലും മെല്ലെ മെല്ലെ മാഞ്ഞ് ഭൂമി അഗാധമായ മറവിയിലേക്ക് പ്രവേശിക്കുന്നു. ഒറ്റവരെ പോലും അതിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ അത് ഫട്കയിരുന്നിടത്ത് ഒരൊറ്റ മരം കിളിർപ്പിച്ചേനെ. കഴിഞ്ഞ രാത്രി ഫട്കെ ഒരു കള്ളിമുള്ളിൻ്റെ മടിയിലാണ് ഇത്തിരി നേരം ഉറങ്ങിയത്. മരുഭൂമിയിൽ അപ്രതീക്ഷിതമായി കണ്ട ആ അമ്മ മുള്ളെല്ലാം ഉള്ളിലേക്ക് വലിച്ച് ഉറക്കത്തിൻ്റെ തൊട്ടിൽ കൊടുത്തു. ഉറക്കം കണ്ണിൽ പിടിച്ചപ്പോൾ മണ്ണിൽ തുരങ്കം തീർത്ത് നുഴഞ്ഞെത്തിയ ഒരു വിഷപ്പാമ്പ് ആ കിടപ്പറയ്ക്കരികിൽ ഒന്നു നിന്നു. തൻ്റെ ശയാഗ്രഹം കയ്യേറിയ പഥികൻ്റെ നേരെ ആ പാമ്പിനൊരു പരിഭവമുണ്ടായില്ല. നിലാവിൽ മറ്റൊരു തണുപ്പ് തേടി അതിഴഞ്ഞുപോയി. അപ്പോൾ ദൈവം മരുഭൂമിയിൽ മഴ പെയ്യിച്ചു. അത് മതിയായിരുന്നു ആ പരോപകാരിയായ പാമ്പിന്. ഇപ്പോൾ അതുമില്ല. മറവി പരന്ന് കിടക്കുന്നു. ചുട്ടുപഴുത്ത സൂര്യൻ ശരീരം കുടിച്ചു തീർത്തിരിക്കുന്നു. ഫട്കെ മണ്ണിൽ കുഴഞ്ഞു വീണു. ആകാശത്തിൻ്റെ മേൽമൂടിയുള്ള ഒരു ശവപ്പെട്ടിയിലാണ് മണ്ണിൻ്റെ അടിപ്പലകയ്ക്ക് താഴെ പലായനം ചെയ്ത ചിലരുടെ തലയോടുകളുണ്ട്. അതിൻ്റെ അറിവിൽ കഴുകുകൾ മാത്രം വട്ടം ചുറ്റിപ്പറന്നുകൊണ്ടേയിരുന്നു. ബോധം മറയുകയാണ്. ഫട്കിയുടെ കണ്ണുകൾ അടഞ്ഞടഞ്ഞു പോയി.

മണൽക്കൂനയ്ക്കുമപ്പുറം ദൂരെ പൊട്ടുപോലെ അവനെ തിരക്കിയിറങ്ങിയവരുടെ ഒട്ടകക്കൂട്ടത്തെ അപ്പോൾ കണ്ടു തുടങ്ങി. എട്ട് പൊട്ടുകൾ, അവ വലുതായി വലുതായി എട്ട് മലകളായി എഴുന്നു നിന്ന കാലുകളുമായി നടന്നെടുത്തു. നനവ് തട്ടിയപ്പോഴാണ് ഫട്ടിക്ക് കണ്ണു തുറന്നത്. തീക്ഷ്ണമായ സൂര്യൻ, സൂര്യൻ മാത്രം മെല്ലെ മെല്ലെ അത് തെളിഞ്ഞു. കഴുത്തു നീട്ടി നിൽക്കുന്ന ഒട്ടകക്കൂട്ടങ്ങൾക്ക് നടുവിലാണ് താൻ. തുകൽപാത്രത്തിൽ നിന്ന്

0: ജലം കുടയുന്നു. ഫട്കയുടെ ചുണ്ടുകൾ അനങ്ങി. കാട്ടറബിയുടെ കയ്യിലെ തൂൽപാത്രം ഒരുവൻ പിടിച്ച് മണ്ണിലെറിഞ്ഞു കളഞ്ഞു. ഒഴുകിപ്പോയ വെള്ളം അടയാളം പോലുമില്ലാതെയായി.
1: കെട്ടവന്റെ കൈ,
0: ഓഫീസർ ആജ്ഞാപിച്ചു. രണ്ടുപേർ ചാടിയിറങ്ങി. ഫട്കയെ മറിച്ചിട്ട് കൈകൾ പുറകിലാക്കി ബന്ധിച്ചു. ഒട്ടകത്തിൻ്റെ തുകൽച്ചട്ടയുമായി ഫട്കയുടെ കൂട്ടിക്കെട്ടിയ കാലുകൾ കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ടു. ഒട്ടക സംഘം നീങ്ങാൻ തുടങ്ങി. ഫട്കയെ മണലിൽ ഉരച്ച് അവർ വലിച്ചിഴച്ചു. ശേഷിച്ച ജീവൻ മുഴുവനും എടുത്ത് ഫട്കെ ആ മണലിനെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ഫട്കെ ശരിക്കും അനാഥനായിരുന്നു. അവന് തണലേകാൻ ഒരു മേഘവും വന്നില്ല. ചുട്ടുപഴുത്ത മണൽ അവനെ പൊള്ളിച്ചപ്പോൾ തലോടാൻ ഒരു കാറ്റും വന്നില്ല. ആയിരം കാതമകലെയുള്ള ഇന്ത്യൻ സ്വപ്നങ്ങളിൽ നിന്ന് അവനെ എന്നേക്കുമായി അവർ വലിച്ചിഴച്ചുകൊണ്ടുപോയി. പിറ്റേന്ന് പുലർച്ച യമനിലെ ജയിലിലേക്ക് വെളിച്ചം വന്നു തുടങ്ങിയിരുന്നില്ല. ഉറങ്ങാതിരുന്ന രുസ്തം ആ കാഴ്ച കണ്ടു. ജയിലിലെ ഇടനാഴിയിലൂടെ രണ്ടുപേർ വെള്ള പുതപ്പിച്ച ഒരു മരപ്പലക വഹിച്ചുകൊണ്ട് അകന്നകന്നു പോകുന്നു. അനാഥമായ ഒരു ശവയാത്ര. രുസ്തം അടികളിൽ മുഖമുമർത്തി ഹൃദയം പൊട്ടിത്തേകി. ആ ദൃശ്യം ഒടുങ്ങി ചുറ്റും ശൂന്യത പരന്നിട്ടും അവിടെ നിന്നവൻ അനങ്ങിയതേയില്ല. അവനിപ്പോഴും ആ

0: ജി റേഡിയോ സാന്ത്വന 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൂവാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
1: Music with Radio Santhanam 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
2: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
1: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
2: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
3: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
4: ഫ്രീ കിക്ക് 90.4 FM 2026.
3: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
4: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
3: ചോദ്യങ്ങൾക്കും ഉത്തരമയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
4: 8848558785.
3: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
4: ഫ്രീ കിക്ക് 90.4 FM 2026.
5: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
6: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാ സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
7: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
8: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
7: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
9: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
10: ബിലോ 999.
11: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
12: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാബിൻ സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നു വരുന്നു.

ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസ്സായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023273.

തുടങ്ങി. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറിൽ പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.

0: Angels Makeover, near Rameshwaran Temple, Kollam. Contact 8547944684. Number orikkal koodi 8547944684.
1: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763
3: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: നീ അറിഞ്ഞോ, ഹരി പുതിയ കാർ വാങ്ങിയെന്നേ? അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
7: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
9: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
9: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
9: 9446340979.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
9: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
8: Really, we can grow together.
10: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st prize 25,000 rupees, 2nd prize 5,000 rupees, 3rd prize 3,000 rupees, 4th prize 2,000 rupees, 5th prize 1,000 rupees. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 rupees മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971, അല്ലെങ്കിൽ 81212168.
11: ചരിത്രത്തിൽ ഇന്ന് July 8. നാൽപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം ബംഗ്ലാദേശിനും ഇന്ത്യക്കും ഇടയിൽ നേരിട്ടുള്ള പാസഞ്ചർ ട്രെയിൻ യാത്രകൾ പുനരാരംഭിച്ചതും പെരുമൺ ദുരന്തം നടന്നതും ലോകത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയ ടൊർണാഡോ വീശിയതുമൊക്കെ ഒരു July 8. July 8 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് July 8. വാസ്കോഡ് ഗാമ യൂറോപ്പിൽ നിന്ന് 170 സംഘവുമായി കടൽ മാർഗം ഇന്ത്യയിലെത്തിയത് 1897 July 8. നാൽപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം ബംഗ്ലാദേശിനും ഇന്ത്യക്കും ഇടയിൽ നേരിട്ടുള്ള പാസഞ്ചർ ട്രെയിൻ യാത്രകൾ പുനരാരംഭിച്ചത് 2007 എന്നീ ദിവസമായിരുന്നു. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യമായി ഇന്ത്യയിൽ നിന്നുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെ ട്രെയിനിൽ കൊണ്ടുപോയത് ഇന്നേ ദിവസമായിരുന്നു. 1918-19 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ മൊണ്ടാഗു ചെംഫോർട്ട് റിപ്പോർട്ട് രൂപീകരിച്ചത് July 8. ഇന്ത്യൻ ഭരണഘടന പരിഷ്കരിക്കുന്നതിനായിട്ടായിരുന്നു മൊണ്ടാഗു ചെംഫോർട്ട് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. July 1988 ഇന്നേ ദിവസമായിരുന്നു പെരുമൺ ദുരന്തം നടന്നത്. കൊല്ലം ജില്ലയിലെ പെരുനാടിനടുത്തുള്ള പെരുമൺ പാലത്ത് നിന്ന് ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് പാളം തെറ്റി അഷ്ടമുടിക്കായലിലേക്ക് പതിച്ചത് ഇന്നേ ദിവസമായിരുന്നു. ഈ ദുരന്തത്തിൽ 105 പേർ മരണപ്പെടുകയും 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ലോകത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയ ടൊർണാഡോ അമേരിക്കയിലെ മസാച്യുസെറ്റ്സിൽ വീശിയത് 1680 ജൂലൈ 8 ജൂലൈ 8 റഷ്യയും തുർക്കിയും സുരക്ഷാ ഉടമ്പടിയിൽ ഒപ്പുവച്ചത്. 1988 വനിതകളുടെ റിക്രൂട്ട്മെന്റ് ആരംഭിച്ചത് 1988 ജൂലൈ 8. ഇന്ത്യയുടെ 8-ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ അന്തരിച്ചത് 2007 ജൂലൈ 8. 1990 നവംബർ മുതൽ 1991 ജൂൺ വരെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു.
7: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
12: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
13: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഗീഷാദ്യാസു മനസഃ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാസ്യുഃ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിഃ സ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖഃ സ്ഫടികമണിനിഭാഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭ

0: यस्यां तं न विदुः सुरा सुरगणाः देवाय तस्मै नमः। हरि ओम्।
1: ഇനി കാര്യത്തിൽ നിന്ന് കാരണത്തെ പിൻവലിച്ചാൽ, ഇഫ് യു വിഡ്രോ വാട്ട് കോസ് ഫ്രം എഫക്ട്, വാട്ട് വിൽ റിമെയിൻ? കാര്യത്തിൽ നിന്ന് കാരണത്തെ പിൻവലിച്ചാൽ കാര്യം നിലനിൽക്കില്ല. ക്ലിയർ? കാര്യത്തിൽ നിന്ന് കാരണത്തെ പിൻവലിച്ചാൽ കാര്യത്തിന് നിലനിൽപ്പില്ല. ആദ്യം തൊട്ട് പറയൂ, എല്ലാ കാര്യങ്ങൾക്കും കാരണമുണ്ടായിരിക്കും. ആ കാരണത്തിന്റെ തന്നെ രൂപാന്തരമാണ് കാര്യം. കാര്യത്തിൽ നിന്ന് കാരണത്തെ പിൻവലിച്ചാൽ കാര്യത്തിന് നിലനിൽപ്പില്ല. ഓക്കെ. കാരണത്തിൽ നിന്ന് കാര്യത്തെ പിൻവലിച്ചാൽ, ഓ ഉദാഹരണം ആലോചിച്ച് നോക്കൂ. ആഭരണത്തിൽ നിന്ന് സ്വർണത്തെ വിഡ്രോ ചെയ്താൽ, അല്ല സ്വർണത്തിൽ നിന്ന് ആഭരണത്തെ വിഡ്രോ ചെയ്താൽ സ്വർണം നിലനിൽക്കും. കാരണത്തിൽ നിന്ന് കാര്യത്തെ വിഡ്രോ ചെയ്താലും കാരണം റിമെയിൻസ് ആസ് ദി സെയിം, റൈറ്റ്? ഇങ്ങനെ നാല് നിയമങ്ങൾ. എല്ലാ ആഭരണങ്ങൾക്കും സ്വർണമുണ്ട്. സ്വർണത്തിന്റെ രൂപാന്തരമാണ് ആഭരണം. ആഭരണത്തിൽ നിന്ന് സ്വർണത്തെ പിൻവലിച്ചാൽ ആഭരണത്തിന് നിലനിൽപ്പില്ല. സ്വർണത്തിൽ നിന്ന് ആഭരണത്തെ പിൻവലിച്ചാലും സ്വർണം നിലനിൽക്കുന്നു. ഓക്കെ. ഈ നാല് നിയമങ്ങളിൽ നിന്ന് രണ്ട് കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാം. എന്തൊക്കെയാ കൺക്ലൂഷൻസ്? കൺക്ലൂഷൻ നമ്പർ വൺ, കാരണം അതിന്റെ നിലനിൽപ്പിന് കാര്യത്തെ ആശ്രയിക്കുന്നില്ല, എന്നാൽ കാര്യം അതിന്റെ നിലനിൽപ്പിന് കാരണത്തെ ആശ്രയിക്കുന്നു. Is it clear? കാരണം അതിന്റെ എക്സിസ്റ്റൻസിന് വേണ്ടി കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പക്ഷേ എഫക്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കോസ് ഫോർ ഇറ്റ്സ് എക്സിസ്റ്റൻസ്. ക്ലിയർ? രണ്ടാമത്തെ കൺക്ലൂഷൻ, കാര്യത്തിന്റെ ഹൃദയത്തിൽ കാരണമുണ്ടായിരിക്കും. കാര്യത്തിന്റെ ഹൃദയത്തിൽ കാരണമുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ കാരണം അല്ല, കാര്യം കാരണം തന്നെയാണ്. സർവേശ്വരൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയാൻ കാരണം എന്താ? സർവേശ്വരന്റെ തന്നെ മോഡിഫൈഡ് എക്സ്പ്രഷൻസ് ആണ് ഈ കാണായതൊക്കെ. സപ്പോസ് സർവേശ്വരനെ ഈ ലോകത്തിൽ നിന്ന് പിൻവലിച്ചു എന്ന് വിചാരിക്കുക, ലോകത്തിന് നിലനിൽപ്പ്

വലിയ ലോകമില്ലാതായാലും സർവേശ്വൻ. If you want to realize God, where you have to search? In your heart. മനസ്സിലായില്ലേ? കാരണം എന്താ? എല്ലാറ്റിലും ഈശ്വരനുണ്ട്. കുറച്ച് അലങ്കാരം കലർത്തിയും കുറച്ച് ഭാവന കലർത്തിയും ഒക്കെയാണ് ഇത്രയും വിസ്തരിച്ചത്. കേട്ടില്ലേ? ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ അനുഭവവുമായിട്ട് ബന്ധപ്പെടുത്തി ആസ്വദിച്ച് ഉറപ്പിച്ചോളണം പ്ലീസ്. ഈശ്വര അന്വേഷണം എന്ന് പറയുന്നത് വെള്ളിയും സ്വർണവും ഒക്കെ കുഴിച്ചെടുക്കും പോലെ എന്തെങ്കിലുമൊക്കെ സാഹസമല്ല. കണ്ണു തുറന്നിരിക്കുമ്പോഴും കണ്ണടച്ചിരിക്കുമ്പോഴും ഈശ്വര ദർശനം സാധിക്കും, പ്രൊവൈഡഡ് ഇഫ് യു ആർ ഏബിൾ ടു ഗോ ബിയോണ്ട് യുവർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. സങ്കുചിത വ്യക്തി താൽപര്യങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെ തലത്തിൽ നിന്ന് ഉയരാമെങ്കിൽ എല്ലാം ഏകസാരം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ആലോചിക്കുവോ? ഈ നാല് കാര്യകാരണ നിയമവും അതിന്റെ രണ്ട് കൺക്ലൂഷൻസും വെച്ച് വാസുദേവ സർവമിതി എന്ന് ആലോചിക്കാൻ മെനക്കെടുവോ? പ്ലീസ് പറയൂ. മനസ്സിലാവില്ല എന്ന് മാറ്റിവെക്കണ്ട, മനസ്സിലാക്കണം എന്ന് വാശി വേണ്ട, മനസ്സിലായേടത്തോളം വിചാരം ചെയ്യുമെന്ന് തീരുമാനിക്കുക. ഓക്കെ, സൂചിപ്പിക്കുകയായിരുന്നു ഇക്കാലത്ത് ഇത് പറയാൻ എന്തെളുപ്പം. എന്താ കാരണം? ലോകത്തെ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എനർജി എന്ന് ശാസ്ത്രലോകം വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ഈ വൈവിധ്യം കാണുമ്പോഴും വാസ്തവമായിരിക്കുന്ന വസ്തുതയാണത്. ഈ കാഴ്ചയെ ശാസ്ത്ര പാഠത്തിന്റെ പശ്ചാത്തലത്തിൽ എന്താ പറയുക? Though we see and experience various expressions, but the substratum or the stuff of everything is nothing but one and the same. ഈ ആശയം മനസ്സിലായോ? അത് ശാസ്ത്രലോകം വ്യക്തമാക്കി തന്നത്. ഇന്ന് പരീക്ഷണങ്ങൾ ഏറ്റവും സ്ഥൂല തലത്തിൽ നക്ഷത്രങ്ങളെയൊക്കെ അന്വേഷിച്ചു പോയിട്ടുണ്ട്, സൂക്ഷ്മ തലത്തിൽ ആറ്റങ്ങളെ അന്വേഷിച്ചു പോയിട്ടുണ്ട്. രണ്ടന്വേഷണവും എത്തി നിൽക്കുന്നത് ഒക്കെ ഊർജമയം എന്നിടത്ത്. വേറൊരു ഹൈപ്പോത്തിസിസ്, ഇത് തെളിയിക്കുക എന്നുള്ളത് ഒട്ടും പ്രായോഗികമല്ല, ഒരു ഹൈപ്പോത്തിസിസ് അവർ മുന്നിൽ വയ്ക്കുന്നുണ്ട്. എന്താ ഹൈപ്പോത്തിസിസ്? ടോട്ടൽ എനർജി മസ്റ്റ് ബി സീറോ. എല്ലാം എനർജിയാണ്, സമ്മതിച്ചു. ആകത്തുകയിൽ ഊർജം വട്ടപൂജ്യമായിരിക്കും. ഇതാണ് ഒരു ഹൈപ്പോത്തിസിസ്. ഇത് വേദാന്തികൾ ഉദ്ധരിക്കുന്നതിനെ കുറിച്ച് സയന്റിസ്റ്റിന് അത്ര നല്ല അഭിപ്രായമല്ല. കാരണം നിങ്ങൾ ഈ സീറോ എടുത്ത് അങ്ങോട്ട് എഴുന്നള്ളിക്കുമ്പോ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് വല്ല ഫിസിക്സും വിവരം ഉണ്ടോ സ്വാമി എന്നൊക്കെയാണ് അവരുടെ ഒരു ആക്ഷേപം. ഇത് ഇങ്ങനെ സ്ഥാപിക്കണമെന്ന ഒരു വാശിയും സ്വാമിക്കില്ല. കേട്ടില്ലേ? പക്ഷേ ഗവേഷണ വിദ്യാർത്ഥികളെ ഈ വിഷയത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ. സീറോ എന്നതുകൊണ്ട് നിങ്ങൾ എന്താ അർത്ഥമാക്കുന്നത്? അത് നിങ്ങളുടെ സൗകര്യം പോലെ കണ്ടെത്തി പറയും. സ്റ്റീഫൻ ഹോക്കിങ്സ് ആണ് ഈ ഒരു പ്രയോഗം നടത്തിയത്. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു സീറോ, അത് സീറോ ആയിരിക്കണം. അതിനെ പറയുന്ന ന്യായം എന്താണ്? എവിടെ ഒരു മാറ്റർ ഫോം ചെയ്യപ്പെടുന്നുവോ ഇക്വലന്റ് ആയിട്ട് മറ്റൊരു ഫോഴ്സും കൂടി ഉണ്ടാവുന്നുണ്ട്, അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഇപ്പൊ കണമുണ്ടാവുന്നതോടെ അവിടെ ആറ്റോമിക് എനർജി ഉണ്ടാവുന്നുണ്ട്, അത് പോസിറ്റീവാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആകട്ടെ നെഗറ്റീവാണ്. ആകത്തുകയിൽ ഇത് നള്ളിഫൈ ചെയ്തു പോവും. ഓക്കെ, ടോട്ടൽ എനർജി ഈക്വൽ ടു സീറോ. ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഭൗതിക പ്രപഞ്ചത്തിന്റെ അസ്തിത്വത്തെ ഒന്നാമത് നമുക്ക് നിഷേധിക്കാം. ഈ കാണുന്നത് പോലെ ഒന്നുമില്ല, ദറ്റ് ഈസ് സംതിങ് എൽസ്. ആ എൽസ്

0: ഇൻ എ സ്പെഷ്യൽ വേ, പ്രത്യേക പ്രകാരത്തിൽ ഈ പ്രപഞ്ചത്തെ നാം അംഗീകരിക്കുന്നു. ആ പ്രകാരത്തെ കുറിച്ച്, മായാ സംബന്ധിയായ അനിർവചനീയതയെ കുറിച്ച് ആചാര്യസ്വാമികളുടെ ഗംഭീര നിരീക്ഷണമുണ്ട്. വിവേക ചൂടാമണിയിൽ വീണ്ടും സന്നാപ്യസന്നാപ്യുഭയാത്മികാനോ ഭിന്നാപ്യഭിന്നാപ്യുഭയാത്മികാനോ സാംഗാപ്യനങ്കാപ്യുഭയാത്മികാനോ മഹാദ്ഭുത അനിർവചനീയ രൂപാ. അതുണ്ട് അങ്ങനെ അങ്ങോട്ട് പറയവയ്യ, ഉണ്ട് അങ്ങോട്ട് പറഞ്ഞൂടെ പറയാൻ പറ്റില്ല. എന്താ കാര്യം? ഉള്ളതാണെങ്കിൽ അതെപ്പോഴും ഉള്ളതായിരിക്കേണ്ടേ, അതുകൊണ്ട് ഉണ്ടെന്ന് പറയാൻ വയ്യ. എന്നാ ഇല്ല എന്ന് പറയാ, ഉണ്ടല്ലോ അതുകൊണ്ട് ഇല്ല എന്ന് തള്ളാനും വയ്യ. തള്ളലൊക്കെ നല്ല ശീലമുണ്ട്, പക്ഷെ ഇത് തള്ളാൻ പറ്റില്ല. ഇല്ല എന്ന് തള്ളാനും പറ്റില്ല. എന്നാ ഉണ്ടില്ല എന്ന് പറയാ, അങ്ങനെ ഒരു പ്രയോഗം ഇല്ലല്ലോ. സന്നാപ്യ സന്നാപ്യുഭയാത്മിക ഉണ്ട് ഇല്ല അങ്ങനെയും പറയാൻ പറ്റില്ല. ഏതായാലും പരബ്രഹ്മ തത്വം ഉണ്ടല്ലോ, ഉണ്ട്, അദ്വൈതമുണ്ട്. അതിൽ ഇതിരിക്കുന്നു എന്ന് പറയാമോ, അതിന്റെ അംഗമാണ് എന്ന് പറയാമോ? ഹേ, തീക്കട്ടയിൽ ഉറുമ്പരിക്കുകയേ, ദാറ്റ് ഈസ് ഇംപോസിബിൾ. കേട്ടില്ലേ? വാസ്തവത്തിൽ ഈ അവാസ്തവികത, ഇലൂഷൻ ഇരിക്കുക വയ്യ. എന്നാ അത് വേറെ എവിടെയെങ്കിലും പോയിരുന്നോട്ടെ, ഇതിന്റെ അംഗമല്ല, അനംഗമാണ്. അതിന് അങ്ങനെ ഒരു അസ്തിത്വം സാധ്യമേ അല്ല. സ്ഫുരണം സദാത്മകമസത്കൽപ്പാർത്ഥകം ഭാസത്തെ, യാതൊരു സത്താസ്വരൂപത്തിന്റെ സ്ഫുരണം കൊണ്ടാണോ കൽപ്പിതമായ ലോകം ഭാസിക്കുന്നത്. അപ്പൊ ഈ ലോകത്തിന്റെ എക്സിസ്റ്റൻസ് ഉണ്മ എന്ന് പറയുന്നത് പരമമായ ഉണ്മയിൽ നിന്ന് കടം വാങ്ങിയതാണ്. സാംഗാപ്യനങ്കാപ്യുഭയാത്മിക അതുണ്ടിനെ ചെയ്യുന്നു. സന്നാപ്യ സന്നാപ്യുഭയാത്മികാണോ ഭിന്നാപ്യ ഭിന്നാപ്യുഭയാത്മികാണോ സാംഗാപ്യനങ്കാപ്യുഭയാത്മികാണോ മഹാദ്ഭുത അനിർവചനീയ രൂപ. അത് അംഗമാണെന്ന് പറയില്ല, പറയാൻ പറ്റില്ല. അവയവമാണെന്ന് പറയാൻ പറ്റില്ല, അവയവം അല്ല എന്ന് പറയാൻ പറ്റില്ല. അതിലിരിക്കുന്നു, അതിൽ നിന്ന് ഭേദം ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഭേദം ഉണ്ടെന്നും പറയാൻ പറ്റില്ല. എന്തേലും ഒന്ന് പറയൂ. മഹാദ്ഭുത അനിർവചനീയ രൂപ, അത് വലിയൊരു അത്ഭുതമാണ്. ഈ അത്ഭുതത്തെ തന്നെയാണ് ശാസ്ത്രവും കണ്ടെത്തിയിരിക്കുന്നത്. ശാസ്ത്രത്തിന്റെ പ്രത്യേകതയായിട്ട് എന്താ പറയുക, അത്ഭുതം കണ്ടെത്തും തോറും അതിലെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുമാറ് ടെക്നോളജിക്കലായിട്ട് വികസിപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഇതാണ് ശാസ്ത്രത്തിന് കൊടുക്കുന്ന പ്രത്യേക ക്രെഡിറ്റ്. മനസ്സിലായില്ലേ? ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച

0: പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത, 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി ഷിബു ബേബി ജോൺ. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സുപ്രധാന മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ ഇരുവർക്കുമിടയിൽ നടക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ മോദി പങ്കെടുക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. ജക്കാർത്തയിലും യോഗ്യകർത്തയിലും വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചത്. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെയും മുഖ്യമന്ത്രി സന്ദർശിച്ചു. ദുരന്തത്തിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. ഇടവിട്ടുണ്ടാകുന്ന മഴ തെരച്ചിലിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: കള്ളാടിയിലെത്തിയ മുഖ്യമന്ത്രി കൊങ്കൺ റെയിൽവേ അധികൃതരും നിർമ്മാണ കമ്പനിയായ ദിൽബ് ബിൽഡേഴ്സുമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. മണ്ണിടിച്ചിൽ പ്രദേശത്ത് നിന്ന് രക്ഷപ്പെട്ട തൊഴിലാളികൾ കഴിയുന്ന മേപ്പാടി വിംസ് ഹോസ്പിറ്റലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. ഇപ്പോൾ കളക്ടറേറ്റിൽ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണ്. ഈ യോഗത്തിന് ശേഷം തുരങ്കപാത സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വ്യക്തമാക്കും. മണ്ണിടിച്ചിൽപ്പെട്ട 5 പേരെ കൂടി കണ്ടെത്താനായുണ്ട്. ഇവർക്കായുള്ള തെരച്ചിലാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. 4 സോണുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഇടയ്ക്കിടെയുണ്ടാകുന്ന മഴ തെരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. തെരച്ചിൽ നാളെയും തുടരും.
0: കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെ മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തീകരിച്ച് കരാർവനി അധികൃതർക്ക് കൈമാറി. ഝാർഖണ്ഡ് സ്വദേശിയായ അൻമോലിന്റെ മൃതദേഹം ഇന്ന് രാത്രി വിമാനമാർഗം റാഞ്ചിയിലെത്തിക്കും. മറ്റ് 2 പേരുടെ മൃതദേഹങ്ങളും സ്വദേശങ്ങളിലെത്തിക്കാൻ ക്രമീകരണം ഒരുക്കുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു. മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അപകട സാധ്യതകൾ എന്തെല്ലാമെന്ന് പരിശോധിച്ച ശേഷമേ തുരങ്കപാതയുടെ പണി തുടരൂ എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. അപകടത്തിന് ഇടയാക്കിയ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കാനും സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചതായും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു. ദുരന്തത്തിൽ കരാറുകാരുടെയും സർക്കാർ വകുപ്പുകളുടെയും ഭാഗത്തുനിന്ന് ഗുരുതര അനാസ്ഥയുണ്ടെന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷനും ഉത്തരവിട്ടു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ചൂരൽമല, മുണ്ടക്കൈ, പുത്തുമല പ്രദേശങ്ങളിൽ കുടുങ്ങിയവർക്കായി അവശ്യ വസ്തുക്കൾ ഉറപ്പാക്കാൻ മന്ത്രിമാരായ എ പി അനിൽകുമാറും ടി സിദ്ദിഖും നിർദ്ദേശം നൽകി. പ്രദേശത്തെ വിവിധ ഉന്നതികളിലെ താമസക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൂരൽമലയിലെ ഒറ്റപ്പെട്ട കുടുംബങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ ഹെൽത്ത് സബ് സെന്റർ സജ്ജമാക്കാനും നിർദ്ദേശമുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള പ്രവേശനവും കർശനമായി നിയന്ത്രിക്കും. പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് പുറത്തുവരുന്നതെന്നും പരാതികളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഷെയർ MSC എന്ന കമ്പനിക്ക് നൽകുന്നത് സംബന്ധിച്ച കത്ത് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു തീരുമാനവും സർക്കാർ എടുക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. െ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കില്ലെന്ന് കേന്ദ്രം അറിയിച്ചതായി വനം മന്ത്രി ഷിബു ബേബി ജോൺ. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചതായും ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം കൊച്ചിയിൽ ഇന്ന് ആരംഭിച്ചു. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന

0: മന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായ പ്ലീനറി സെഷനിൽ വനിതാ ശിശു വികസന സഹമന്ത്രി സാവിത്രി താക്കൂർ പങ്കെടുത്തിരുന്നു. വനിതാ കേന്ദ്രീകൃത വികസനത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്ന പ്രദർശനവും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. സമ്മേളനം നാളെ സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലയിൽ കാലവർഷം ശക്തമാകുന്നു. ജില്ലയിൽ 10 വീടുകളാണ് ഇതുവരെ ഭാഗികമായി തകർന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മരം വീണാണ് വീടുകൾക്ക് കേടുപാടുണ്ടായത്. കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. വയത്തൂർ ക്ഷേത്രം റോഡിൽ പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൽ വെള്ളം കയറിയതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന തിരമാല ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 15 1.5 മീറ്റർ കണ്ട് ഉയർത്തിയിരിക്കുകയാണ്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്.
0: കോഴിക്കോട് 2 ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ ചാത്തമംഗലം, മാവൂർ, കൊടിയത്തൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചെറുപുഴയും ഇരുവഴിഞ്ഞിയും ചാലിയാറും നിറഞ്ഞു കവിഞ്ഞതോടെയാണ് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറിയത്. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും കൃഷിനാശമുണ്ടാവുകയും ചെയ്തു. ഒളവണ്ണയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ശക്തമായ മഴയെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ മലയിടിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. ഇതുവഴിയുള്ള ഗതാഗത നിയന്ത്രണം 3 ദിവസം കൂടി തുടർന്നേക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പഴയ മൂന്നാർ CSI പള്ളിക്ക് സമീപം വിള്ളലുണ്ടായ സ്ഥലത്തെ മണ്ണാണ് അതിവേഗം നീക്കം ചെയ്തു വരുന്നത്. മണ്ണ് 3 ദിവസത്തിനകം മാറ്റി മലയിടിച്ചിൽ ഭീഷണി ഒഴിവാക്കാനും ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുമാണ് ശ്രമം. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ഏതു നിമിഷവും വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തി അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. ബൈപ്പാസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇതുമൂലം മൂന്നാറിൽ മണിക്കൂറുകൾ നീളുന്ന കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. യാത്രാവിലക്ക് നീളുന്ന പശ്ചാത്തലത്തിൽ വിദേശ സഞ്ചാരികളടക്കം വ്യാപകമായി ബുക്കിംഗ് റദ്ദാക്കുന്നത് മൂന്നാറിലെ മൺസൂൺ ടൂറിസത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്.
0: രാജ്യത്തെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഓരോ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത മികച്ച പദ്ധതിയാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തവനൂർ തപാൽ ഓഫീസിൽ സജ്ജമാക്കിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. തപാൽ വകുപ്പുമായി സഹകരിച്ച് കൂടുതൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ രാജ്യത്ത് ആരംഭിക്കുമെന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്നുള്ള പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ 4 ജില്ലകളിൽ സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും ഇന്ന് പണിമുടക്ക് നടത്തി. സ്വകാര്യ ബസ് റൂട്ട് മാത്രം ആശ്രയിക്കുന്ന യാത്രക്കാരെ പണിമുടക്ക് സാരമായി ബാധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: ജില്ലയിലെ സ്വകാര്യ ബസ് ജീവനക്കാരും ഉടമകളും പൂർണ്ണമായും ട്രിപ്പ് മുടക്കി പണിമുടക്കിന്റെ ഭാഗമായി. ഇതുമൂലം ജില്ലയിലെ കിഴക്കൻ മേഖല ഉൾപ്പെടെ സ്വകാര്യ ബസ് റൂട്ടുകൾ മാത്രമുള്ള പല സ്ഥലങ്ങളിലും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത്. കോട്ടയം, ആലപ്പുഴ, കൊല്ലം എന്നീ ജില്ലകളിലും ഇതേ ആവശ്യമുന്നയിച്ച് ഇന്ന് നടന്ന സ്വകാര്യ ബസ് സമരം പൂർണ്ണമാണ്.
0: പത്തനംതിട്ട കടവനിട്ട കല്ലേലി മുക്കിൽ വീട്ടിലെ ലിഫ്റ്റിൽ തല കുടുങ്ങി വയോധികൻ മരിച്ചു. 75 വയസ്സുള്ള മാത്തുക്കുട്ടിയാണ് മരിച്ചത്. ഫയർഫോഴ്സ് എത്തിയെങ്കിലും രക്ഷിക്കാനായില്ല. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ 1 സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 കോടിയായിരുന്ന സമ്മാനത്തുക 30 കോടിയാക്കി സർക്കാർ ഉത്തരവിറക്കി. 50 ലക്ഷമായിരുന്ന 3 സമ്മാനം 25 ലക്ഷമാക്കിയിട്ടുണ്ട്. ടിക്കറ്റ് വിലയിൽ മാറ്റമില്ല. ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റിന്റെ പ്രകാശനം ഈ മാസം 17 മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ കാണാതായ 5 പേർക്കായി തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ

0: സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി ഷിബു ബേബി ജോൺ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. പനികൾക്കെതിരെ ജാഗ്രത പുലർത്താം. തയ്യാറാക്കിയത് സുനീഷ് വിതുര, മാധ്യമപ്രവർത്തകൻ. അവതരണം സോഫിയ ഡാനിയൽ. കാലവർഷത്തോടൊപ്പം സംസ്ഥാനത്ത് പലതരത്തിലുള്ള പകർച്ചപ്പനികളും വ്യാപകമാകുകയാണ്. പനി ബാധിച്ച് ചികിത്സയ്ക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡെങ്കിപ്പനി, എലിപ്പനി, H1N1, ചിക്കുൻഗുനിയ, വൈറൽ പനി, മലേറിയ, ടൈഫോയിഡ്, വെസ്റ്റ്നൈൽ പനി തുടങ്ങി പല പനികളും പലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. സാധാരണയായി അണുബാധയുടെ ലക്ഷണമാണ് പനി. ശരീര താപനിലയിലെ വർധനയും ശരീരവേദനയും തലവേദന, ക്ഷീണം, വിശപ്പില്ലായ്മ, ചിലപ്പോൾ വിറയൽ എന്നിവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ.
2: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
3: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.
1: അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക തന്ത്രപ്രധാന ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനൊപ്പം ഓസ്ട്രേലിയയിലെ സജീവമായ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിലും ഈ സന്ദർശനം നിർണായക പങ്കുവഹിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: ഇന്ത്യ ഓസ്ട്രേലിയ ഉഭയകക്ഷി ബന്ധം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് പ്രമുഖ ആരോഗ്യമേഖലാ വിദഗ്ധനും മെമ്പർ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി ജേതാവുമായ ദീപക് സംഘ്വി ആകാശവാണിയോട് പറഞ്ഞു. ഇന്ത്യയിലെ മികച്ച വിദ്യാഭ്യാസ മേഖലയിലൂടെ ഉയർന്നുവരുന്ന ആരോഗ്യ പ്രവർത്തകരും എഞ്ചിനീയർമാരും ഓസ്ട്രേലിയയിലെ തൊഴിൽ പ്രതിസന്ധിക്ക് വലിയ പരിഹാരമാകും. പകരം ഇന്ത്യയുടെ നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ നിർണായക ധാതുക്കളും അപൂർവ മൂലകങ്ങളും ഓസ്ട്രേലിയയിൽ നിന്ന് ലഭ്യമാകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ശക്തമായ പങ്കാളിത്തം വരും നാളുകളിൽ കൂടുതൽ സാമൂഹിക സാമ്പത്തിക പുരോഗതിക്ക് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിൽ എത്തിയത്. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി, സഹമന്ത്രി സാവിത്രി താക്കൂർ, മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്, മന്ത്രി ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ ഇന്നത്തെ യോഗങ്ങളിൽ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. സമത്വവും സ്ത്രീ ശാക്തീകരണവും ഉറപ്പാക്കുന്നതിന് ഒരുമിച്ച് മുന്നേറണമെന്ന് ശ്രീമതി അന്നപൂർണ ദേവി പറഞ്ഞു. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സർക്കാർ സാങ്കേതികമായും നിയമപരമായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര സർക്കാർ തുരങ്കപാത നിർമ്മാണത്തിന് പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ നിർമ്മാണ കരാർ ഏറ്റെടുത്തവർ പാലിച്ചോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ സഹായധനം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അതിനിടെ ദുരന്ത ബാധിത പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് വൈകുന്നേരം സന്ദർശിച്ചു. ദുരിതാശ്വാസ ക്യാമ്പിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. കളക്ട്രേറ്റിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗവും ചേർന്നു. രാജ്യത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലെ സുരക്ഷ, എമിഗ്രേഷൻ സംവിധാനം, യാത്രക്കാർക്കുള്ള സൌകര്യം തുടങ്ങിയവ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, റാംമോഹൻ നായിഡു എന്നിവർ വിലയിരുത്തി. ഓട്ടോമേറ്റഡ് എക്സ്റേ ട്രേ റിട്ടേൺ സിസ്റ്റം വിമാനത്താവളങ്ങളിൽ സജ്ജമാക്കാൻ ശ്രീ അമിത്ഷാ നിർദ്ദേശം നൽകി. വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് മുൻഗണനാടിസ്ഥാനത്തിൽ വികസനം നടപ്പാക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകി. രാജ്യത്ത് തപാൽ വകുപ്പുമായി സഹകരിച്ച് കൂടുതൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തവനൂർ തപാൽ ഓഫീസിൽ സജ്ജമാക്കിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഓരോ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ എന്നത് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതിയാണെന്നും ശ്രീ സുരേഷ് ഗോപി അറിയിച്ചു. കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് അൽ സബാഹുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കുവൈത്ത് കിരീടാവകാശി കാണിക്കുന്ന പ്രതിബദ്ധതയെ ശ്രീ ജയശങ്കർ അഭിനന്ദിച്ചു. കൂടിക്കാഴ്ചയിൽ ഗൾഫ് മേഖലയിലെ സംഭവ വികാസങ്ങളും ചർച്ചയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും.

0: @AARNews_TVMX handle ലഭ്യമാണ്.
1: കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ഫുട്ബോൾ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരക്രമം നിശ്ചയിച്ചു. ഫ്രാൻസ്, മൊറോക്കോ, നോർവെ, ഇംഗ്ലണ്ട്, സ്പെയിൻ, ബെൽജിയം, അർജന്റീന, സ്വിറ്റ്സർലാന്റ് എന്നീ ടീമുകളാണ് ക്വാർട്ടറിലെത്തിയത്. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ശനിയാഴ്ച സ്പെയിൻ ബെൽജിയം പോരാട്ടവും ഞായറാഴ്ച നോർവെ ഇംഗ്ലണ്ട് അർജന്റീന സ്വിറ്റ്സർലാന്റ് മത്സരങ്ങളും നടക്കും. ഗെയിംസിന് തെലങ്കാന വേദിയാകും. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. രാജ്യത്തെ യുവാക്കൾക്ക് അവരുടെ കായിക പ്രതിഭ പ്രകടിപ്പിക്കാനുള്ള മികച്ച വേദിയായി ഈ ഗെയിംസ് മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. എൽ നിനോ പ്രതിഭാസം കൃഷിയിലുണ്ടാക്കുന്ന ആഘാതം നേരിടാൻ കേന്ദ്ര സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല അവലോകന യോഗത്തിനുശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: केंद्र सरकार ने चुनौती का सामना करने की तैयारी अप्रैल में ही शुरू कर दी थी. मैं लगातार कृषि मंत्री वरिष्ठ अधिकारियों के संपर्क में हूं और जो हमारी टीम है वो भी लगातार मॉनिटरिंग कर रही है. सचिव भी लगातार मॉनिटरिंग कर रहे हैं. अलनीनो मॉनिटरिंग सेल और ट्राप बेदर बाज ग्रुप लगातार मानसून, बुआई की स्थिति, फसलों की स्थिति और बाजार की स्थिति पर नजर रखे हुए हैं.
1: കേന്ദ്ര സർക്കാരിന്റെ ലഹരിമുക്ത ഭാരത യജ്ഞം ഇതുവരെ 23 കോടിയിലധികം ജനങ്ങളിലേക്ക് എത്തിയതായി സാമൂഹിക നീതി മന്ത്രാലയം അറിയിച്ചു. ഇതിൽ 7.81 കോടിയിലധികം യുവാക്കളും 5.24 കോടി സ്ത്രീകളും ഉൾപ്പെടുന്നു. രാജ്യം ലഹരിമുക്തമാക്കാൻ വിവിധ മന്ത്രാലയങ്ങളും സന്നദ്ധ സംഘടനകളും ആശുപത്രികളും ഒത്തൊരുമിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ പറഞ്ഞു. ലഹരി വിപത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇപിഎഫ് പലിശ ജൂലൈ 15 അക്കൌണ്ടുകളിൽ എത്തുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 2025-26 സാമ്പത്തിക വർഷത്തെ 8.25% പലിശ 34 കോടിയോളം വരുന്ന ഇപിഎഫ് അക്കൌണ്ടുകളിൽ ലഭ്യമാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. 1.44 ലക്ഷം കോടി രൂപയാണ് വരിക്കാർക്ക് കൈമാറുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ലഘുയാത്രാ വിമാനമായ 19-സീറ്റർ സാരസ് MK2 രൂപകൽപ്പന വിജയകരമായി പൂർത്തിയാക്കിയ നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസിനെ സിവിൽ ഏവിയേഷൻ മന്ത്രി രാംമോഹൻ നായിഡു അഭിനന്ദിച്ചു. തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഈ വിമാനങ്ങൾ രാജ്യത്തെ വിദൂരത്തും ഉയർന്ന പ്രദേശങ്ങളിലുമുള്ള വിമാനത്താവളങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനുള്ള ഉഡാൻ പദ്ധതിക്ക് ഊർജ്ജമാകുമെന്നും മന്ത്രി പറഞ്ഞു. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടെഹ്റാനുമായി ഇനി ചർച്ചകൾക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തുർക്കിയെ തലസ്ഥാനമായ അങ്കാറയിൽ നാറ്റോ ഉച്ചകോടിക്കിടെ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ്. ഹോർമൂസ് കടലിടുക്കിൽ 3 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമണം ശക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പ്രസ്താവന. ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളും തമ്മിലുള്ള ചരക്ക് വ്യാപാര കരാർ പുതുക്കുന്നതിനുള്ള 13-ാമത് സംയുക്ത സമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഈ മാസം 10 വരെ ഓൺലൈനായും നേരിട്ടുമുള്ള ഹൈബ്രിഡ് രീതിയിലാണ് യോഗം നടക്കുന്നത്. വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട സബ് കമ്മിറ്റികൾക്ക് ആവശ്യമായ തന്ത്രപ്രധാന നിർദ്ദേശങ്ങൾ ജോയിന്റ് കമ്മിറ്റി നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രവാസി കൂട്ടായ്മയും ധാതു തൊഴിൽ മേഖലകളിലെ പങ്കാളിത്തവും പ്രധാന ലക്ഷ്യങ്ങൾ. കാർഷിക മേഖലയിൽ എൽനിനോ പ്രതിഭാസം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി നേരിടാൻ രാജ്യം സജ്ജമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വയനാട്, കള്ളാടി ദുരന്ത ബാധിത പ്രദേശം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സന്ദർശിച്ചു. തുരങ്ക നിർമ്മാണത്തിൽ സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
3: ആകാശവാണി.
4: തൊഴിലാളി മണ്ഡലം.
3: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് പുനരുപയോഗത്തിന്റെ തൊഴിൽ ലോകം. ചെറുകിട സംരംഭകനായ ശ്രീ ജേക്കബുമായി സെബിൽ ജുഹാൻ നടത്തുന്ന അഭിമുഖം.
4: തൊഴിലാളി മണ്ഡലത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് തൊഴിലാളി മണ്ഡലത്തിൽ നമ്മളോടൊപ്പമുള്ളത് വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ്. പല പല കാര്യങ്ങൾ ചെയ്ത് പരീക്ഷിച്ച് പരീക്ഷിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും യുണീക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വന്തമായിട്ടെല്ലാം ഉണ്ടാക്കുന്ന ജേക്കബ് അജയനാണ് ഇന്ന് നമ്മളോടൊപ്പം തൊഴിലാളി മണ്ഡലത്തിലുള്ളത്. നമസ്കാരം.
5: നമസ്കാരം
4: അച്ഛൻ്റെ സ്വദേശം എവിടെയാണ്?
5: കോഴിക്കോട്.
4: കോഴിക്കോടാണ്. എപ്പം മുതലാണ് ഇങ്ങനെ ഓരോരോ പുതിയ സാധനങ്ങൾ ഇങ്ങനെ പരീക്ഷിക്കണം അല്ലെങ്കിൽ ചെയ്യണമെന്നൊക്കെ ആ ഒരു പരീക്ഷണമൊക്കെ തുടങ്ങിയത് ഏത്
5: പറയുന്നത്? എക്സ്പീരിയൻസ് ഇന്ന് ചെറുപ്പം മുതലേ ഉണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക ചെയ്യാന്നുള്ള മാറ്റങ്ങൾ ചെയ്ത് വരുന്നതാണ്.
4: ഇപ്പൊ എത്ര പ്രായമായി?
5: ഇപ്പൊ 81.
4: 81 എന്നാലും നല്ല എനർജറ്റിക് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അല്ലെ?
5: സെയിൽസ് ഒക്കെ ഉണ്ട്. ഉത്പാദിപ്പിച്ചു കൊടുക്കേണ്ട ആൾക്കാർ വിളിക്കും കൊണ്ട് എത്തിച്ചു കൊടുക്കുക,
4: അതൊക്കെ ചെയ്യുന്നു.
5: 3 ജില്ലയിലെ സപ്ലൈ ഉണ്ട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്.
4: എത്രാം ക്ലാസ് വരെ പഠിച്ചു?
5: പഠിപ്പ് പല ഭാഷയും പലതും പഠിച്ചിട്ടുണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കല്ലേ.
4: അത് ശരിയാണ്, അത് തീർച്ചയായിട്ടും അങ്ങനെയാണ്. സ്കൂളിൽ എത്ര വരെ പഠിച്ചു എന്ന് ഓർമ്മയുണ്ടോ?
5: അത് 10th class.
4: 10th class വരെ പഠിച്ചു. എന്നിട്ട് പിന്നെ ആദ്യമായിട്ട് ഇപ്പൊ പറഞ്ഞില്ലേ പല സാധനങ്ങൾ പരീക്ഷിച്ചു നോക്കിയല്ലോ, ആദ്യമായിട്ടൊക്കെ പരീക്ഷിക്കുന്ന സാധനം ഇപ്പൊ ഓർമ്മയുണ്ട്? എന്താണ് ഫസ്റ്റ് ഈ പുതിയൊരു സാധനം ചെയ്യാന്ന് വിചാരിച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ?
5: അത് പലതും ഉണ്ടാക്കുന്നുണ്ട്. പണ്ട്
6: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഗാനമന്ദാരം പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത് ശരണം വിളികളുടെ കാലം. അതിനാൽ നമുക്കൊരു അയ്യപ്പഗാനമായാലോ? ശരണമന്ത്രങ്ങളുടെ മഹാപ്രവാഹത്തിൽ ഒരു കുട്ടിപ്പാട്ടൊഴുകിച്ചേരുന്നു. തേടിവരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി, തിരുവിളക്കൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി. 1975 റിലീസായ സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിലെ ഈ പാട്ടുപാടിയ കുഞ്ഞു ഗായികയുടെ പേര് അമ്പിളി. ഈ പാട്ട് പാടുമ്പോൾ കുട്ടി ഗായികയുടെ പ്രായം 12. നിഷ്കളങ്കമായ ശബ്ദത്തിൽ കൊച്ചുകുട്ടി പാടിയ ആ പാട്ട് അരനൂറ്റാണ്ട് പിന്നിടുമ്പോഴും മലയാളികൾ മാറോടണയ്ക്കുന്നു. അന്നത്തെ കുട്ടി ഗായിക ഇപ്പോൾ ജീവിതപകുതി പിന്നിട്ടു. ആ ഗാനം ആലപിച്ച അമ്പിളി അക്കാലം ഓർമ്മിച്ചെടുക്കുന്നു. സ്വാമി അയ്യപ്പനിൽ വയലാർ

ദേവരാജൻ കൂട്ടുകെട്ടിനു വേണ്ടി ആ പാട്ടുപാടി റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ കൗമാരത്തിലേക്ക് കടന്നിട്ടേയുള്ളൂ. മുന്നിൽ AVM തിയേറ്ററിലെ സി ബ്ലോക്കിലെ മൈക്ക്, റെക്കോർഡിംഗ് റൂമിൻ്റെ ചില്ലുജാലകത്തിനപ്പുറത്ത് സൗണ്ട് എഞ്ചിനീയർ വിശ്വനാഥൻ്റെയും മെറിലാൻഡ് സുബ്രഹ്മണ്യ മുതലാളിയുടെയും ഗാനശില്പികളുടെയും മുഖങ്ങൾ. വാത്സല്യം കലർന്ന കൗതുകമായിരുന്നു എല്ലാവർക്കും. AVM സ്റ്റുഡിയോയിലിരുന്നാണ് ദേവരാജൻ മാഷ് പാട്ടിൻ്റെ വരികൾ പഠിപ്പിച്ചു തന്നത്. എന്തൊരു ഭാവമാധുര്യമായിരുന്നു മാഷിൻ്റെ ആലാപനത്തിൽ. കുട്ടികളുടെ പാട്ട് പാടുമ്പോൾ ശിശുസഹജമായ നിഷ്കളങ്കത വന്നു നിറയും ആ ശബ്ദത്തിൽ. അയ്യപ്പനെ മനസ്സിൽ ധ്യാനിച്ചു പാടി തുടങ്ങാനാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം. എന്നാൽ ശബ്ദത്തിൽ അടക്കി പിടിച്ചൊരു ഗദ്ഗതം വേണം. പക്ഷേ പുറത്തു വന്നുകൂടാ. പറഞ്ഞു തന്ന പോലെ തന്നെ പാടി. അധികം ടേക്കുകളൊന്നും വേണ്ടി വന്നില്ല എന്നാണ് ഓർമ്മ. മാസ്റ്റർ നന്നായി റിഹേഴ്സൽ ചെയ്യിച്ചിരുന്നത് കൊണ്ടാകാം. റെക്കോർഡിംഗ് കഴിഞ്ഞ ശേഷം ഓർക്കസ്ട്രാക്കാർ വന്ന് പുറത്തു തട്ടി അഭിനന്ദിച്ചത് മറന്നിട്ടില്ല. സിനിമയിൽ പാട്ടിനൊത്ത് ചുണ്ടനക്കിയത് ബേബി സുമതിയാണ്. ഈശ്വര വിശ്വാസികളല്ലാത്ത രണ്ട് മഹാപ്രതിഭകൾ ചേർന്നാണല്ലോ കാലാതിവർത്തിയായ ആ ഭക്തിഗാനം സൃഷ്ടിച്ചതെന്ന് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നും. ശിശുസഹജമായ നിഷ്കളങ്കതയാണ് വയലാറിൻ്റെ രചനയുടെ കാതിൽ. അതിലെ വരികൾ കേട്ടു നോക്കണം. നീട്ടി നിൽക്കും കൈകളിൽ നീ നിധി തരില്ലേ, എൻ്റെ വീട്ടിലൊരു കൊച്ചനുജനായി കൂടെ വരില്ലേ, ആറ്റുനോറ്റ് ഞങ്ങൾ വരും നിൻ തിരുനടയിൽ, എന്നും കാത്തരുളുക വരമരുളുക കൈമണങ്ങുന്നേൻ അയ്യപ്പസ്വാമി, അഭയമയ്യപ്പസ്വാമി. നമുക്ക് കേൾക്കാം കണ്ണും പൂട്ടി ഭക്തിയോടെ ആ ഗന്ധർവനാഥം.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ആകസ്മികമായ ഒരു ചുംബനത്തിൽ നിന്ന് മലയാളത്തിൻ്റെ ഒരു അനശ്വര പ്രണയഗാനത്തിൻ്റെ തുടക്കം. പരിഭവിച്ചോടിയകുന്ന നായിക ജയഭാരതിയെ പ്രണയവിവശനായി പിന്തുടർന്നുകൊണ്ട് നസീറിൻ്റെ കഥാപാത്രം പാടുന്ന പാട്ട്. ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോളൊരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു, മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതി, ശങ്കർ ഗണേഷ് ഈണമിട്ട്, ഗാനഗന്ധർവൻ യേശുദാസ ലഭിച്ച സൂപ്പർ ഹിറ്റ് ഗാനം. ചിത്രം അയലത്ത സുന്ദരി. ശാരദാ സ്റ്റുഡിയോയുടെ കൺസോളിലിരുന്ന് ആദ്യമായി ആ വരികൾ യേശുദാസ് പാടി കേട്ടതും പിന്നീട് ബാംഗ്ലൂരിലെ ഒരു ഉദ്യാനത്തിൽ നസീർ അത് പാടി അഭിനയിക്കുന്ന രോമാഞ്ചമുണർത്തിയ അനുഭവങ്ങൾ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകൻ ഹരിഹരൻ പറയും. പ്രണയ സല്ലാപത്തിനിടെ കാമുകിയായ ജയഭാരതിയുടെ അടുത്തേക്ക് ചുണ്ടുകൾ കൊണ്ട് ചെല്ലുന്നു കാമുകൻ പ്രേം നസീർ. ഏതോ സ്വകാര്യത്തിനായി കാതോർത്ത് പാവം കാമുകിയുണ്ടോ അറിയുന്നു കാമുകന്റെ ഉദ്ദേശം വേറെയാണെന്ന്. അപ്രതീക്ഷിതമായ ചൂടുചുംബനത്തിന്റെ ആഘാതത്തിൽ ഒരു നിമിഷം തരിച്ചിരുന്ന ശേഷം പൊടുന്നനെ നസീറിന്റെ കൈകളിൽ നിന്ന് കുതറി മാറി സാരി കൊണ്ട് മുഖം തുടച്ച് വിതുമ്പലോടെ ഓടിയകലുന്നു നായിക ജയഭാരതി. തിരക്കഥയിലില്ലാത്ത ചുംബനമായിരുന്നു അത്. പ്രശസ്തമായ ഗാനരംഗത്തിന്റെ ചിത്രീകരണം ഓർത്തെടുക്കവേ പൊട്ടിച്ചിരിച്ചുകൊണ്ട് സംവിധായകൻ ഹരിഹരൻ പറഞ്ഞു, ജയഭാരതി ഞെട്ടിപ്പോയതും അതുകൊണ്ട് തന്നെ. കഥ അവിടെ തീർന്നില്ല. ചിത്രീകരണം കഴിഞ്ഞ് സംവിധായകന്റെ അടുത്ത് ഓടിയെത്തി ജയഭാരതി പറഞ്ഞു, ഹരിഹരൻ സാറേ, എന്താ ഈ നസീർ സാർ ഇങ്ങനെ? ഛേ, ഹരിഹരന് ചിരിയാണ് വന്നത്. സ്വന്തം സിനിമയിലെ പ്രണയരംഗത്തിന്റെ പൂർണതയ്ക്ക് വേണ്ടി താൻ തന്നെ ഒപ്പിച്ച പണിയാണെന്നറിയില്ലല്ലോ പാവം ജയഭാരതിക്ക്. ഗാന ചിത്രീകരണത്തിന് മുമ്പ് തികച്ചും അപ്രതീക്ഷിതമായി നായികയെ ഉമ്മ വെക്കണമെന്ന് നസീറിനെ ചട്ടം കെട്ടിയത് ഹരിഹരനാണ്. ഗാനത്തിന്റെ കാൽപ്പനിക ഭാവത്തിനിണങ്ങുന്ന തുടക്കമാകും അതെന്നായിരുന്നു സംവിധായകന്റെ കണക്കുകൂട്ടൽ. നസീറിനും ഉണ്ടായിരുന്നില്ല എതിർപ്പ്. കാമുകിയുടെ പ്രതികരണം തികച്ചും സ്വാഭാവികമാക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നതിനാൽ ജയഭാരതിയോട് അക്കാര്യം മുൻകൂട്ടി പറഞ്ഞില്ല എന്ന് മാത്രം. മാത്രമല്ല, ഗാനത്തിന്റെ വരികൾ ഇങ്ങനെ: അധരം കൊണ്ട് അധരത്തിൽ അമൃത് നിവേദിക്കും, അസുലഭ നിർവൃതി അറിഞ്ഞു ഞാൻ. അപ്പോൾ ഒറിജിനാലിറ്റി ആയിക്കോട്ടെ എന്ന് കരുതി. ചുംബനത്തിന് പിന്നിലെ നിഗൂഢമായ തിരക്കഥ സംവിധായകൻ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ജയഭാരതി തരിച്ചു നിന്നു. ഈ ഗാനം യേശുദാസ് നസീറിന് വേണ്ടി പാടുമ്പോൾ ഏത് കാമുകിയുടെ ഹൃദയമാണ് കോരിത്തരിക്കാത്തത്? ഈ പാട്ടിന്റെ പശ്ചാത്തലത്തിൽ ഗിത്താർ വായിച്ചത് ആരെന്നറിയുമോ? സാക്ഷാൽ സംഗീത കുലപതി ഇളയരാജ. നമുക്ക് കേൾക്കാം യേശുദാസിന്റെ ആലാപനവും മങ്കൊമ്പിന്റെ വരികളും ശങ്കർ ഗണേഷിന്റെ ഈണവും ചേർന്ന ആ സുന്ദരം.

0: മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമുക്ക് മടങ്ങിയെത്താം ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാവം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. വർഷങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരത്ത് വയലാർ അനുസ്മരണം നടക്കുന്നു. വാഗ്മിയും എഴുത്തുകാരനും കവിയും നാടകകൃത്തും തിരക്കഥാകൃത്തുമൊക്കെയായ കണിയാപുരം രാമചന്ദ്രനാണ് മുഖ്യ പ്രഭാഷകൻ. അനുസ്മരണം കഴിഞ്ഞ് ഒരാൾ കണിയാപുരത്തെ ഒന്ന് ചൊടിപ്പിക്കാനായി ചോദിച്ചു, സത്യത്തിൽ നിങ്ങൾ വയലാറിൽ മഹത്വം അടിച്ചേൽപ്പിക്കുകയല്ലേ? വയലാറിനേക്കാൾ പ്രതിഭയുള്ള എത്രയോ ഗാനരചയിതാക്കളെ കണ്ടില്ലെന്ന് നടിക്കുകയല്ലേ? പാട്ടിൽ ലാളിത്യവും നിരീക്ഷണവുമുള്ള എത്രയോ ഗാനരചയിതാക്കൾ മലയാളത്തിലുണ്ട്, അത് വയലാറിനുണ്ടോ? എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ വയലാറിനെ മാത്രം പുകഴ്ത്തുന്നു? അതിന് കണിയാപുരൻ രാമചന്ദ്രൻ പറഞ്ഞ മറുപടി ഇതായിരുന്നു: പ്രപഞ്ചത്തിൽ സൂര്യനേക്കാൾ ഊർജമുള്ള കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. സൂര്യനേക്കാൾ പതിന്മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രങ്ങൾ എത്രയോ ആയിരമുണ്ട്. സൂര്യനേക്കാൾ തിളക്കമുള്ളവയും ഉണ്ട്. എങ്കിലും നമുക്കിഷ്ടം സൂര്യനെയാണ്. കാരണം സൂര്യനാണ് മനുഷ്യനോട് ഏറ്റവും

ത്ത് നിൽക്കുന്നത് സൂര്യനാണ് നമുക്ക് ഇരുട്ടും വെളിച്ചവും തരുന്നത്, നമുക്ക് വേണ്ടി മഴ പെയ്യിക്കുന്നത്, വൃക്ഷലതാദികളെ തളിർപ്പിക്കുന്നത്, പുഷ്പിക്കുന്നത്, അതുപോലെ വയലാറും മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ആദ്യം വയലാറിന്റെ പേര് പറയുന്നത്. കണിയാപുരം ആവേശഭരിതനായി തുടർന്നു. വയലാർ ഇതിലെല്ലാം ഉപരി ചങ്കുറപ്പുള്ള മനുഷ്യനായിരുന്നു. കണിയാപുരം തുടർന്നു. മതവും ജാതിയും കൊടികുത്തി വാഴുന്ന കാലമാണ്. കാലം 1972 ഓർക്കണം. അദ്ദേഹത്തിന്റെ രചനകളിൽ നിന്നാണ് എന്നിലെ കമ്മ്യൂണിസം ഉയർന്നത്. ഭഗവാൻ കാലുമാറുന്നു പോലുള്ള നാടകങ്ങൾ എഴുതാൻ എനിക്ക് പ്രചോദനമായത്. അച്ഛനും വാപ്പയും എന്ന സിനിമയിൽ അത്തരത്തിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. നിങ്ങൾ വരികൾ ശ്രദ്ധിക്കുക. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്നത് സ്റ്റേറ്റ്മെന്റ്, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്നത് ലോകോത്തര കവിത. ആയിരം ആയിരം മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി. ദൈവം തെരുവിൽ മരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു. ആർക്കെഴുതാനാകും ഇത്തരമൊരു ഗാനം? വയലാറിനെ കൊണ്ടേ ഇത് സാധിക്കൂ. ഇതൊക്കെ കൊണ്ടാണ് വയലാറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വാചാലനായി പോകുന്നത്. വയലാർ അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കവേ സാഹിത്യകാരനവരും മികച്ച പ്രഭാഷകനുമായ സുകുമാർ അഴീക്കോട് പറഞ്ഞു, മരിച്ചവരെ ജീവിപ്പിക്കുന്ന എന്തോ മരുന്നൊക്കെ സയൻസ് കണ്ടുപിടിക്കാൻ പോകുന്നെന്ന് പറയുന്നു. വാർത്ത വായിച്ചപ്പോ എനിക്ക് ചിരിയാണ് വന്നത്. മരിച്ചിട്ടും ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ഓജസ്സോടെ വയലാർ ജീവിക്കുന്നത് ഈ ശാസ്ത്രജ്ഞന്മാർ കാണുന്നില്ലേ? കണിയാപുരത്തിന് ഇഷ്ടപ്പെട്ട സുകുമാർ അഴീക്കോട് മാഷിന് ഏറെ പ്രിയപ്പെട്ട ആകാ

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: വീണ്ടും നമ്മൾ തിരിച്ചു വരുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. പ്രശസ്ത സംവിധായകൻ ഹരിഹരന്റെയും സാഹിത്യകാരനവർ MD വാസുദേവൻ നായരുടെയും കൂട്ടുകെട്ടിൽ 1986 റിലീസായ സൂപ്പർ ഹിറ്റ് സിനിമയാണ് നഖശതങ്ങൾ. ഗുരുവായൂർ അമ്പലത്തിന്റെ പശ്ചാത്തലത്തിൽ ലളിതമായ ഒരു കവിത പോലെ ഒരു നല്ല തിരക്കഥയായിരുന്നു ആ ചിത്രത്തിന്റെ പ്രത്യേകത. ഒപ്പം അതിലെ തേനൂറുന്ന ഭാവസാന്ദ്രമായ ഗാനങ്ങളും ഏറെ ശ്രദ്ധയ്ക്കപ്പെട്ടു. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി, മഞ്ഞൾ കുറിമുണ്ട് ചുറ്റി എന്ന ഗാനം ഏറെ ഹിറ്റായി. കൗമാരപ്രായക്കാരായ വിനീതും അന്തരിച്ച നടി മൗനിഷയുമാണ് നായകനും നായികയുമായി ചിത്രത്തിലെത്തിയത്. വിശ്വകവി ONV യെയാണ് സംവിധായകൻ ഹരിഹരൻ പാട്ടെഴുതാൻ ഏൽപ്പിച്ചത്. ഹരിഹരൻ സിനിമയുടെ സിറ്റുവേഷൻ പറഞ്ഞുകൊടുത്ത് ONV യുടെ തൊട്ടടുത്തിരിക്കുകയാണ്. ONV പാട്ടെഴുതി കൊടുക്കുന്നു. ആ പാട്ട് ഹരിഹരൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ ONV സ്വയം തൃപ്തി തോന്നാതെ വീണ്ടും വീണ്ടും തിരുത്തുന്നു, എഴുതുന്നു. ഹരിഹരൻ ചിന്തിച്ചു, എഴുതുന്നതെല്ലാം മനോഹരമായ കവിതകൾ തന്നെ, പിന്നെ എന്തിന് വീണ്ടും എഴുതുന്നു? സഖി കെട്ടു ഹരിഹരന്. അദ്ദേഹം ONV യോട് ചോദിച്ചു, ഇതുവരെ കുറിച്ചതെല്ലാം നല്ല പാട്ടാണല്ലോ, പിന്നെ എന്താണ് അവ സെലക്ട് ചെയ്യാത്തത്? മറുപടിയായി ONV പറഞ്ഞു, ഈ പാട്ടിന്റെ രചയിതാവായി വരുന്ന കഥാപാത്രം കൗമാരക്കാരനായ 10-ാം ക്ലാസ്സുകാരനാണ്. 15-വയസ്സുകാരന്റെ കഴിവിനും ഭാവനയ്ക്കും ഒത്ത ഗാനമേ അവിടെ വരാവൂ. ഉള്ളിലെ മഹാകവിയെ ബോധപൂർവം മാറ്റി നിർത്തി ഒരു ഗ്രാമീണ ബാലനായി മാറിയാണ് ONV മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി എന്ന ഈരടികൾ കുറിച്ചത്. അത്ര ലളിതവും സുന്ദരവുമായിരുന്നു ആ രചന. വരികൾ എഴുതി കിട്ടിയപ്പോൾ ഗാനങ്ങൾ കീണമൊരുക്കുന്ന ബോംബെ രവി ആദ്യം അന്വേഷിച്ചത് ഗാനത്തിന്റെ ലൊക്കേഷനായ ഗുരുവായൂരിനെ കുറിച്ചാണ്. കാരണം അദ്ദേഹം സിനിമയിലെ പാട്ടിന്റെ ലൊക്കേഷൻ മൂഡ് അറിഞ്ഞതിന് ശേഷമേ ആ പാട്ടിന് സംഗീതം ചെയ്യൂ. ഗുരുവായൂരിലെ അന്തരീക്ഷം അറിയണം. അതിനായി പടത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീകുട്ടനെ വിളിച്ചു വരുത്തി ഗുരുവായൂരിലേക്ക് അയച്ചു. ശ്രീകുട്ടൻ ക്ഷേത്ര പരിസരത്ത് മുഴുവൻ ശബ്ദങ്ങളും ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ടേപ്പ് റെക്കോർഡറിൽ പകർത്തി. നട തുറക്കുന്നതു മുതൽ അടയ്ക്കും വരെയുള്ള ശബ്ദങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ചു കേട്ട ശേഷമാണ് ബോംബെ രവി കമ്പോസിംഗ് തുടങ്ങിയത്. പാട്ടിന്റെ ഘടനയും മൂടും മനസ്സിൽ കണ്ട് ബോംബെ രവി ഒരുക്കിയ ആ ഗാനം ഗാനാസ്വാദകരുടെ ഹൃദയം കവർന്നു. അനശ്വരയായ നടി മോനിഷിയുടെ നിഷ്കളങ്കമായ മുഖമോർവ് വരും പഴയ തലമുറയുടെ മനസ്സിൽ ഇന്നും ആ ഗാനം കേൾക്കുമ്പോൾ. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി, മഞ്ഞൾ കുറിമുണ്ട് ചുറ്റി.

അന്നത്തെ ഗാനമന്ദാരം എന്ന പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഗാനമന്ദാരം പരിപാടി എല്ലാ ഞായറാഴ്ചയും ബുധനാഴ്ചയും, ഞായർ ഉച്ചയ്ക്ക് 12 മണിക്കും ബുധൻ രാത്രി 8 മണിക്കും. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ടെക്ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക്ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക്ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജി.
3: റേഡിയോ സാന്ത്വനം 90.4 FM കേൾക്കാം അപ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.

0: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക് സ്വാഗതം. 60 വർഷത്തിനിപ്പുറം മലയാളികളുടെ മനസ്സിൽ വിസ്മയമായി നിൽക്കുന്ന ഒരു ചലച്ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ. മലയാളത്തിലെ ആദ്യത്തെ ഹൊറർ സിനിമ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്ന്. 1964 വൈക്കം മുഹമ്മദ് ബഷീറിന്റെ തിരക്കഥയിൽ വിൻസെന്റ് മാസ്റ്റർ സംവിധാനം ചെയ്ത സിനിമ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സാങ്കേതിക തികവിന്റെ വിസ്മയം തീർത്ത ചിത്രം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാവങ്ങളുടെ വേശ്യ എന്ന കഥാസമാഹാരത്തിലെ നീലവെളിച്ചം എന്ന കഥയിൽ നിന്ന് പിറവികൊണ്ട ചിത്രം. കഥയെഴുത്തിനിടയിൽ തലശ്ശേരിയിലെ ഒരു വീട്ടിൽ താമസിക്കുകയും അവിടെയുണ്ടായ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ രൂപപ്പെടുകയും ചെയ്ത കഥ. നീലക്കുയിലിലൂടെ മലയാള സിനിമാ ലോകത്തെത്തിയ ചന്ദ്രധാരയുടെ ചിത്രം. നീലവെളിച്ചത്തിൽ നിന്ന് പിറവികൊണ്ട ഭാർഗവി നിലയം എന്ന ചലച്ചിത്രം. പി ഭാസ്കരൻ, ബാബുരാജ് കൂട്ടുകെട്ടിൽ രൂപം കൊണ്ട ഒരു പിടി നല്ല ഗാനങ്ങൾ കൂടി അടങ്ങിയതാണ് ഈ ചിത്രം. ഏകാന്തതയുടെ അപാര തീരം എന്ന ഗാനം രചിച്ചത് വിശ്വവിഖ്യാതനായ ബഷീർ തന്നെയായിരുന്നു. ഈ ഗാനം പാടിയതാകട്ടെ യശശരീരനായ ശ്രീ കമുകറ പുരുഷോത്തമനും, ഒപ്പം പത്മദളാക്ഷൻ എന്ന പപ്പു കുതിരവട്ടം പപ്പുവായതും ഈ ചിത്രത്തിലൂടെയായിരുന്നു. വിജയനിർമ്മലയുടെ അതുല്യമായ അഭിനയത്തിലൂടെ ഭാർഗവി എന്ന കഥാപാത്രം മലയാളിയുടെ മനസ്സിൽ ചേക്കേറി. ഒപ്പം മധുവിൻ്റെയും നസീറിൻ്റെയും പി ജെ ആൻ്റണിയുടെയും അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവ് കൂടിയായിരുന്നു 1964 പുറത്തിറങ്ങിയ ഭാർഗവി നിലയം. പി എൻ സുന്ദരത്തിൻ്റെ ഛായാഗ്രഹണവും കൊന്നനാട്ടിൻ്റെ കലാസംവിധാനവും ഈ ചിത്രത്തിന് മിഴിവ് കൂട്ടി. പ്രശസ്തനായ ഒരു നോവലിസ്റ്റും അയാൾ താമസിക്കുന്ന വീടിനുള്ളിലുള്ള മരണപ്പെട്ട ഒരു സ്ത്രീയുടെ ആത്മാവും തമ്മിലുള്ള ബന്ധത്തിൻ്റെയും ആ മരണത്തിൻ്റെ ദുരൂഹതകൾ ചുരുളഴിക്കുന്നതുമാണ് ഭാർഗവി നിലയത്തിൻ്റെ ഇതിവൃത്തം. പുതിയ ഒരു നോവൽ എഴുതുവാനായി നോവലിസ്റ്റ് ഭാർഗവി നിലയത്തിൽ എത്തുന്നു. അവിടെ താമസിക്കുവാനെത്തുന്ന അയാളെ നാട്ടുകാർ മുഴുവൻ വളരെ അതിശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. രാത്രിയിൽ അലർച്ചയും പട്ടികളുടെ ഓരിയിടലും മൂങ്ങകളുടെ ശബ്ദവും വവ്വാലിൻ്റെ ബഹളവും ഒക്കെ കേൾക്കുന്ന അപമൃത്യു നടന്ന വീട്, അതായിരുന്നു ഭാർഗവി നിലയം. മാറാല പിടിച്ച വള്ളിപ്പടർപ്പുകളും ചപ്പുചപറുകളും നരിച്ചീറുകളും നിറഞ്ഞ ഇലക്ട്രിക് വെളിച്ചമില്ലാത്ത വീട്. എന്നാൽ ഏകാന്തമായ ഒരിടം തേടി നടന്ന നോവലിസ്റ്റിന് ഇതൊന്നും ഒരു തടസ്സമേ ആയിരുന്നില്ല.
1: അത് മനുഷ്യർക്ക് താമസിക്കാൻ കൊള്ളില്ല. അവിടെ ഒരു രക്തരക്ഷസ് കുടിയിരിപ്പുണ്ട്.
2: രക്തരക്ഷസ് വേണമെങ്കിൽ താഴെ ഏതെങ്കിലും മുറി താമസിക്കട്ടെ. ഞാൻ മോളിൽ താമസിക്കും.
3: ചെന്ന് താമസിച്ച് നോക്കും.
2: ഞാൻ എവിടെയെല്ലാം താമസിച്ചിരിക്കുന്നു വിശദാമത.
3: ഇത് അതുപോലെയല്ല. നിങ്ങൾ രാത്രി അവിടെ ഉറങ്ങുമ്പോൾ ജനലുകളെല്ലാം പൊട്ടപ്പെട്ടാ നടയും.
4: പൈപ്പുകൾ തുറന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കും. ഓണിപ്പടിയിൽ ആരോ ടപ് ടപ് കയറുന്നതോ ഇറങ്ങുന്നതോ പോലെ ചിലങ്കകളുടെ ശബ്ദം. ചെളിയും കിളിയും ചെളിയും. പിന്നെ നെഞ്ചത്തിരുന്ന് കഴുത്തിനിഞ്ഞക്കും.
2: എന്റെ ഹൃദയം പരിശുദ്ധമാണ്, എന്നെ ഉപദ്രവിക്കില്ല. ആ വേണമെങ്കിൽ ഞാൻ ആ രക്തരക്ഷസിന്റെ കഥ എഴുതാം. ആരാണ് ഈ രക്തരക്ഷസ്?
3: ആ വീട്ടിലെ ഓമന സുന്ദർ, 21 വയസ്സ്, BA ഫൈനലിന് പഠിക്കുകയായിരുന്നു. പേര് ഭാർഗവി.
0: ഭാർഗവി എന്ന പെൺകുട്ടി നൃത്തം ഇഷ്ടപ്പെട്ട നൃത്തം കളിക്കുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നുവെന്നും പ്രേമ നൈരാശ്യത്താൽ മരണപ്പെട്ടതാണെന്നും കാമുകന്റെ മരണമറിഞ്ഞ അവൾ വീട്ടുമുറ്റത്തെ കിണറ്റിൽ ചാടി മരിച്ചതാണെന്നും പകൽ പോലും ആ ഭാഗത്തേക്ക് പോകാൻ മടിക്കുമെന്നും പറഞ്ഞിട്ടും നോവലിസ്റ്റ് അതൊന്നും ചെവിക്കൊള്ളാതെ അവിടെ തന്നെ താമസിച്ച് അവളുടെ തന്നെ കഥ എഴുതുവാൻ തീരുമാനിക്കുന്നു. രാത്രി ഭാർഗവി നിലയത്തിലെത്തുന്ന അയാൾ കിണറ്റിൽ ചാടി മരിച്ച ഭാർഗവിയോട് കിണറ്റിലേക്ക് നോക്കി താനൊരു സാഹിത്യകാരനാണെന്നും ഇവിടുത്തെ പുതിയ താമസക്കാരനാണെന്നും ഒരു പാവമാണെന്നും പറയുന്നു. അയാൾ അവളെ ഭാർഗവിക്കുട്ടി എന്ന് സംബോധന ചെയ്യുന്നു. തനിക്ക് പോകാൻ മറ്റൊരിടമില്ലെന്നും കയ്യിൽ കാശെല്ലാം തീർന്നിരിക്കുകയാണെന്നും ഭാർഗവിക്കുട്ടിയോട് അയാൾ പറയുന്നു. മുറിയിലെ മാറാല മുഴുവൻ വൃത്തിയാക്കി തൻ്റെ എഴുത്തുമേശ തയ്യാറാക്കി ഇലക്ട്രിക് വെളിച്ചമില്ലാത്ത മുറിയിൽ റാന്തൽ വിളക്ക് തെളിച്ച് സംഗീതവും നൃത്തവും ഇഷ്ടമായിരുന്ന മരണപ്പെട്ട ഭാർഗവിക്കുട്ടിക്ക് വേണ്ടി അയാൾ തൻ്റെ ഗ്രാമഫോണിൽ പാട്ട് വയ്ക്കുന്നു. തൻ്റെ കസേരയ്ക്ക് അഭിമുഖമായി ഒരു കസേരയിട്ട് അയാൾ സാങ്കല്പികമായി ഭാർഗവിക്കുട്ടിയോട് സംസാരിച്ചു തുടങ്ങുന്നു.
2: നീ എന്നെ ഇന്ന് കൊല്ലും. ശരി, നീ ഒരു പുരുഷനെ സ്നേഹിച്ചു. നിന്റെ സർവസ്വവുമായി സ്നേഹിച്ചു, അയാൾ നിന്നെ വഞ്ചിച്ചു. ആ ചിന്തയിലൂടെ ഭയങ്കര വിദ്വേഷത്തോടെ മറ്റു പുരുഷന്മാരെ നോക്കുന്നത് ശരിയാണോ ഭാഗ്യവതി? കുറെ കാലം കൂടി നീ ജീവിച്ചിരുന്നെങ്കിൽ നിന്റെ ധാരണ തെറ്റാണെന്ന് അനുഭവപ്പെടുമായിരുന്നു. ഭാർഗവി കുട്ടി, എന്റെ ദേവി, എന്റെ ഈശ്വരി എന്ന്

0: ആരാധിക്കാൻ ആളുണ്ടാകുമായിരുന്നു. ഇനിയിപ്പോൾ നിന്നെ സംബന്ധിച്ചിടത്തോളം ചരിത്രം ആവർത്തിക്കപ്പെടുകയില്ല.
1: ജീവിതത്തിലെ നിമിഷങ്ങൾ
0: ഓരോന്നായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഹൃദയത്തിലുമുണ്ട് ശവകുടീരം, ഓരോ ഹൃദയത്തിലുമുണ്ട് ശ്മശാനം. പ്രേമത്തിന്റെ ശവകുടീരം, പ്രേമത്തിന്റെ ശ്മശാനം.
2: അവളെ ഒരു സുഹൃത്തിനെ പോലെ കണ്ട് ഓരോ കാര്യങ്ങളും പറയുന്നു. ഇവിടെ ധാരാളം പുസ്തകങ്ങളും പാട്ടുകളും ഉണ്ടെന്നും ഭാർഗവിക്കുട്ടിക്ക് അതൊക്കെ ഉപയോഗിക്കാമെന്നും അയാൾ പറയുന്നു. അയാൾ പുറത്തു പോകുന്ന സമയത്ത് ഭാർഗവി നിലയത്തിൽ ചില മാറ്റങ്ങളൊക്കെ നടക്കുന്നു. മുറിക്കുള്ളിൽ മെഴുകുതിരി താനെ കത്തുകയും ഭാർഗവിക്കുട്ടിക്കായി തലേന്ന് നീക്കിയിട്ടിരിക്കുന്ന കസേര തനിയെ തിരിയുകയും ഗ്രാമഫോണിൽ പാട്ട് തനിയെ കേൾക്കുകയും ചെയ്യുന്നു. ഭാർഗവിക്കുട്ടിയുടെ സാന്നിധ്യം ആ മുറിയിൽ എത്തിയിരിക്കുന്നു. ഭാർഗവിയുടെ അമ്മാവന്റെ മകനായ എമ്മന്റെ സഹോദരിയും ഭർത്താവും ഭാർഗവി നിലയത്തിൽ ഒരു രാത്രി തങ്ങാൻ വന്നിരുന്നുവെന്നും എന്നാൽ ആ വീട്ടിലെ പ്രേതം അവരെ അവിടെ കിടത്തിയില്ലെന്നും ഒരു ദിവസം അവിടെ സുഖമായി കഴിഞ്ഞ താങ്കൾ ഒരു അത്ഭുതമാണെന്നും മറ്റുള്ളവർ നോവലിസ്റ്റിനോട് പറയുന്നു. എം എൻ സാറിന് ഭാർഗവിയെ കല്യാണം കഴിക്കുവാൻ താല്പര്യമുണ്ടായിരുന്നെന്നും അവൾ മറ്റൊരാളിൽ അനുരക്തയായതുകൊണ്ട് അത് നടന്നില്ലെന്നും നോവലിസ്റ്റ് മറ്റുള്ളവരിൽ നിന്നും മനസ്സിലാക്കുന്നു.
3: അതൊരു അസത്ത് പെണ്ണായിരുന്നെന്നാണ് എം എൻ സാറ് പറയുന്നത്. ഏതായാലും സാറ് സൂക്ഷിക്കണം, മനുഷ്യർക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമല്ല സാറേ അത്. ഈ ഭൂമിയിൽ എത്രയോ മനുഷ്യർ മരിച്ചിരിക്കുന്നു സാറേ. ഇത് ദുർമരണമാണ്, ശപിക്കപ്പെട്ട സ്ഥലമാണ്. ആ പറമ്പിലോ മുറ്റത്തോ നടക്കുമ്പം കാല് തട്ടി വീഴും, തലയിൽ ഓടി വന്ന് വീഴും. സന്ധ്യയ്ക്ക് ആ കിണറ്റിനടുത്ത് നിന്നാൽ ഉടനെ കിണറ്റിൽ തള്ളിയിടും. രാത്രി അവൾ പെരിച്ചാഴിയാകും, പട്ടിയാകും, പൂച്ചയാകും. പാതിരാത്രിയാകുമ്പം അവളൊരു കറുത്ത പൂച്ചയായി ഇങ്ങ് വന്ന് സാറിനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കും.
2: അയാൾ ഭാർഗവിക്കുട്ടിയെ കുറിച്ച് കഥ എഴുതുവാൻ തുടങ്ങുന്നു. ആളുകൾ നിന്നെപ്പറ്റി പറയുന്ന നുണകളല്ല, ഭാർഗവിയുടെ സത്യമായ കഥയാണ് താൻ എഴുതുവാൻ ഉദ്ദേശിക്കുന്നതെന്നും അത് സത്യസന്ധമായിരിക്കണമെന്നുമാണ് തന്റെ ആഗ്രഹമെന്നും അയാൾ ഭാർഗവിക്കുട്ടിയോട് പറയുന്നു.
0: ഭാർഗവിക്കുട്ടി, ഒരാശയം എന്റെ മനസ്സിൽ ഉദിച്ചിരിക്കും. ഭാർഗവിക്കുട്ടിയെ പറ്റി ഒരു കഥ എഴുതാൻ ഞാൻ വിചാരിക്കുന്നു. ആളുകൾ നിന്നെപ്പറ്റി പറയുന്ന നുണകളല്ല, ഭാർഗവിക്കുട്ടിയുടെ സത്യമായ കഥ. മതിലിന്റെ അപ്പുറത്തുള്ള വീട്ടിൽ ശശികുമാർ, ഇപ്പുറത്തുള്ള വീട്ടിൽ ഭാർഗവി. അവിടെ നിന്ന് ഗാനപ്രവാഹം, ഇവിടെ ചിലങ്കകളുടെ ജിലിം ക്ലിം ജിലിം ജിലിം ക്ലിം ജിലിം. രണ്ട് ഹൃദയങ്ങളുടെ ഇടയിൽ ഒരു മതിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്.
2: ഭാർഗവിയുടെ വീടിന് തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാനെത്തുന്ന ശശികുമാറും ഭാർഗവിയും തമ്മിലുള്ള പ്രണയത്തെപ്പറ്റി നോവലിസ്റ്റ് അവളോട് പറയുന്നു. ഒരു ദിവസം അയാൾ ഭാർഗവിക്കുട്ടിയുടെ മുറിയിൽ കയറുന്നു. അതിനുള്ളിൽ അയാൾ ഒരു പെട്ടി കണ്ടെത്തുന്നു, ഒപ്പം അവളുടെ ഒരു ചിത്രവും ശശികുമാർ അവൾക്കായി സമ്മാനിച്ച ഒരു സിത്താറും. അയാൾ കണ്ടെടുത്ത ഭാർഗവിക്കുട്ടിയുടെ പെട്ടിക്കുള്ളിൽ ചില കത്തുകളും മറ്റുമുണ്ടായിരുന്നു. എന്നാൽ അയാൾ ഇല്ലാത്ത സമയത്ത് ആ പെട്ടി കൈക്കലാക്കുവാൻ ആരോ ഒരാൾ എത്തുകയും അത് മുൻകൂട്ടി കണ്ട നോവലിസ്റ്റ് അത് രഹസ്യമായി മാറ്റിവെക്കുകയും ചെയ്യുന്നു. വീട്ടിലെത്തുന്ന ചെറിയ പരിക്കണ്ണി എന്ന ആളിനെ കൊണ്ട് നോവലിസ്റ്റ് ഭാർഗവി നിലയത്തിലെ കിണറും പറമ്പുമൊക്കെ വൃത്തിയാക്കിക്കുന്നു. അവിടെ ഒരു സ്ത്രീയുണ്ടെന്നും ഭാര്യയായിരിക്കുമെന്നുമൊക്കെയാണ് ചെറിയ പരീക്കുട്ടി കരുതിയിരിക്കുന്നത്. അതിനൊരു കാരണവുമുണ്ട്. അയാൾ അവിടെ എത്തുന്ന ദിവസം ഒരു സ്ത്രീ ശബ്ദം കേൾക്കുകയും അതവിടുത്തെ കൊച്ചമ്മയായിരിക്കുമെന്നാണ് അയാൾ വിശ്വസിക്കുകയും ചെയ്യുന്നത്. ഭാർഗവിക്കുട്ടിയോട് ഓരോ ദിവസവും നോവലിസ്റ്റ് അയാളുടെ സ്വകാര്യങ്ങളും അവളുടെ സ്വപ്നത്തെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഒരിക്കൽ കടപ്പുറത്ത് വെച്ച് നോവലിസ്റ്റ് ഒരു സ്ത്രീയെ കാണുകയും കടൽവെള്ളം കോരി ആ സ്ത്രീ അയാളുടെ ദേഹത്തേക്ക് തളിക്കുകയും ചെയ്യുന്നു. നിമിഷ നേരത്തിനുള്ളിൽ അവർ അപ്രത്യക്ഷയാകുകയും ചെയ്യുന്നു. അത്തരം ചില സാന്നിധ്യങ്ങളും മുന്നറിയിപ്പുകളുമൊക്കെയായി ഭാർഗവിക്കുട്ടി അവരോടൊപ്പം ജീവിക്കുന്നു. കടപ്പുറത്ത് വെച്ച് തൻ്റെ നേരെ ഓടിയെടുത്ത സ്ത്രീ ഭാർഗവിക്കുട്ടിയാണെന്ന് നോവലിസ്റ്റ് തൻ്റെ കയ്യിലുള്ള അവളുടെ ചിത്രത്തിലൂടെ മനസ്സിലാക്കുന്നു. ഒരിക്കൽ ഭാർഗവിക്കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന കിണർ വൃത്തിയാക്കുവാൻ നോവലിസ്റ്റ് കിണറിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയും കിണറ്റിലേക്ക് അയാൾ കാൽ തെറ്റി വീഴുകയും ചെയ്യുന്നു. ചെറിയ പരിക്കണ്ണി അയാൾ മരിച്ചു എന്ന് കരുതി സുഹൃത്തുക്കളെ അറിയിച്ച് വിലപിക്കുമ്പോൾ നോവലിസ്റ്റ് ജീവനോടെ അവിടെ എത്തുന്നു. കിണറ്റിലേക്ക് താഴ്ന്നു തന്നെ ആരോ ഉയർത്തി മുകളിൽ എത്തിച്ചതാണെന്നും മറ്റൊന്നും തനിക്ക് ഓർമ്മയില്ലെന്നും അയാൾ പറയുന്നു. താൻ എഴുതിക്കൊണ്ടിരിക്കുന്ന നോവലിലെ ചില ഭാഗങ്ങൾ നോവലിസ്റ്റ് അദൃശ്യയായ ഭാർഗവിക്കുട്ടിയെ വായിച്ചു കേൾപ്പിക്കുന്നു.
0: കന്യകേ, നീ എന്തേ വരാത്ത? വസന്തകാല രാത്രി ഒടുങ്ങ ഈ ഏകാന്തത എന്നെ ദഹിപ്പിക്കുകയാണ്. കന്യകേ, നീ എന്തേ വരാത്തത്? മൃദുലമായ നിന്റെ ഹൃദയത്തുടിപ്പോടെ തളിനിലകൾ ചലിക്കുമ്പോൾ, മധുരമായ നിന്റെ മന്ദഹാസത്തോടെ കുളിർനില വെത്തി നോക്കുമ്പോൾ, ശീതളമായ നിന്റെ പൂമേനിയുടെ സുഗന്ധസ്മരണയോട് നിശാഭവനെ നിന്നെ തഴുകുമ്പോൾ, കന്യകേ, വെമ്പലാർന്ന നിന്റെ കാലടി വയ്പ്പാണ് ഞാൻ കേൾക്കുന്നത്. അവൾ വരുന്നു, അവൾ വരുന്നു. പ്രേമസാഗരമായ എന്റെ രാജകുമാരി വരുന്നു. വിശ്രാന്തിയില്ലാതെ എന്റെ ഹൃദയത്തെ കൊണ്ട് എന്തിനാണ് നീ ഇങ്ങനെ ഇരിപ്പിക്കുന്നത്?
2: പുറത്ത് ഒരു ചിലങ്കയുടെ ശബ്ദം കേട്ട് അയാൾ നോക്കുമ്പോൾ, മുറ്റത്തെ മാവിൻ കൊമ്പിൽ ഒരു ഊഞ്ഞാലും അതിൽ വെള്ള വസ്ത്രം ധരിച്ച് ഊയലാടുന്ന ഭാർഗവിക്കുട്ടിയെയും കാണുന്നു.

0: ചക്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള.
1: Wake up with the rhythm of success. Your dream, your moment, your station, Radio Santhunam 90.4 FM. Stay tuned.
0: തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
2: തിരികെ എത്തുമ്പോൾ താൻ എഴുതി വച്ചിരിക്കുന്ന നോവലിന്റെ ചില ഭാഗങ്ങൾ തീപിടിക്കുകയും അത് ഭാർഗവിക്കുട്ടി ചെയ്തതാണെന്നും അയാൾ മനസ്സിലാക്കുന്നു. താൻ എഴുതി തുടങ്ങിയ ഭാർഗവിയുടെ കഥയിൽ എവിടെയോ പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നും യഥാർത്ഥ കഥയിൽ വന്ന മാറ്റം ഭാർഗവിക്കുട്ടിക്ക് ഇഷ്ടമാവാത്തത് കൊണ്ട് അവളത് കത്തിച്ചതാണെന്നും നോവലിസ്റ്റ് മനസ്സിലാക്കുന്നു. അയാൾ ഭാർഗവിക്കുട്ടിയുടെ പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന ഒരു പത്രത്തിന്റെ ഭാഗം പുറത്തെടുത്ത് വായിക്കുന്നു. അതിലെ വാർത്ത ഇങ്ങനെയായിരുന്നു.
3: അത്യാസ്മയിൽ ഒന്നാം ക്ലാസ് മുറിയിൽ നിന്നും ഒരു അനാഥപ്രേതം കണ്ടുകിട്ടിരിക്കുന്നു. പുരുഷനാണ്. ഏതോ സ്ത്രീയുടെ തലയിൽ നിന്നും മുറിച്ചെടുത്തെന്ന് തോന്നിക്കുന്ന പുരുഷരുടെ മുടി മാത്രമാണ് പോക്കറ്റിൽ ഉണ്ടായിരുന്നത്. പ്രേമനൈരാശ്യം മൂലമുണ്ടായ ആത്മഹത്യയാണെന്ന് ഊഹിക്കുന്നു.
2: ഒപ്പം ചില ഭീഷണി കത്തുകളും അതിലുണ്ടായിരുന്നു. നീ എൻ്റെ ഭാര്യയായില്ലെങ്കിൽ ആരുടെയും ഭാര്യയായിരിക്കില്ല എന്ന് മറ്റുമായിരുന്നു അതിൻ്റെ ഉള്ളടക്കം. അത് എഴുതിയിരുന്നത് എം എൻ എന്ന പേരിലുമായിരുന്നു. നോവലിസ്റ്റ് എം എൻ പറ്റി കൂടുതൽ അന്വേഷിക്കുന്നു. അയാൾ ഒരു ക്രൂരനും മദ്യപാനിയും ധനവാനുമൊക്കെ ആയിരുന്നുവെന്ന് അയാൾക്ക് ബോധ്യമാകുന്നു. ഭാർഗവിക്കുട്ടിയുടെ സുഹൃത്തുക്കളായ രണ്ടുപേരെയും അയാൾ കണ്ടെത്തുന്നു. അവരൊക്കെ കരുതിയിരിക്കുന്നത് അവളെ സ്നേഹിച്ച ശശികുമാർ അവളെ വഞ്ചിച്ച് കടന്നു കളഞ്ഞുവെന്നാണ്. പലയിടത്തുനിന്ന് പല അഭിപ്രായങ്ങളാണ് ഭാർഗവിക്കുട്ടിയുടെ കാമുകനായ ശശികുമാറിനെ കുറിച്ച് അയാൾക്ക് ലഭിച്ചത്. നോവലിസ്റ്റ് നിരന്തരം ഭാർഗവിക്കുട്ടിയോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഭാർഗവി നിലയത്തിൽ നോവലിസ്റ്റിന് നേരെ ആക്രമണവും മറ്റും ഇടയ്ക്കിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇരുട്ടിന്റെ മറവിൽ അതാരാണെന്ന് മനസ്സിലാക്കാൻ അയാൾക്ക് സാധിച്ചതുമില്ല. മറ്റുള്ളവർ ഉദ്ദേശിക്കുന്നത് പോലെ ഭാർഗവിയുടേത് ഒരു ആത്മഹത്യയല്ലെന്ന് അയാൾക്ക് ഇതിനകം മനസ്സിലായി കഴിഞ്ഞിരുന്നു. കഥ ഏകദേശം പൂർണ്ണമായപ്പോൾ അയാളത് ഭാർഗവിക്കുട്ടിയെ വായിച്ചു കേൾപ്പിക്കുവാൻ തയ്യാറെടുക്കുന്നു. എന്നാൽ വെളിച്ചമില്ലാത്തതിനാൽ പുറത്തേക്ക് പോയി മണ്ണെണ്ണയുമായി എത്തുമ്പോൾ അന്ധകാരത്തിൽ മൂടപ്പെട്ട ഭാർഗവി നിലയം ഒരു നീല വെളിച്ചത്തിൽ പ്രകാശമാനമായിരിക്കുന്നത് അയാളെ അത്ഭുതപ്പെടുത്തുന്നു. അവൾ കഥ കേൾക്കാൻ തിടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് നോവലിസ്റ്റിന് മനസ്സിലാകുന്നു. അയാൾ കഥ വായിച്ചു തുടങ്ങുന്നു.
3: ഇന്നലത്തെയോ നാളത്തെയോ അല്ല, സമയകാലങ്ങളെ പിന്നിട്ട് ഇന്നലെയുടെ അനന്തകോടി യുഗങ്ങളിൽ ലയിച്ചു പോയ കുറേയധികം ജനനമരണങ്ങളും കണ്ണുനീരും പുഞ്ചിരിയും പിന്നിട്ട് മേഘങ്ങളുടെ ഘോരഗർജനങ്ങളും ഇടിവാളിന്റെ ഉഗ്രമായ തിളക്കങ്ങളും പിന്നിട്ട് പേമാരിയും കൊടുങ്കാറ്റും പിന്നിട്ട് ശവഗ്രസ്തവും അനുഗ്രഹീതവുമായ ആയിരം ആയിരം ദിനരാത്രങ്ങളെ പിന്നിട്ട് എന്നത്തെയും പോലെ പ്രശാന്ത സുന്ദരമായി തുവള്ളപ്പൊടിയുടെ പരിപൂർണ വൃത്തമായി ഉദിച്ചു പൊന്തുകയായി ഒരു പൂർണ്ണചന്ദ്രൻ.
2: വർഷങ്ങൾക്ക് മുമ്പുള്ള നാളുകളിലേക്കാണ്, ഭാർഗവിയുടെ യൗവന കാലത്തിലേക്കാണ് പിന്നീട് കഥ പോകുന്നത്. തന്റെ വീടിന് സമീപത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ശശികുമാറിനെ തേടി ഭാർഗവി എത്തുന്നു. അവൾക്ക് കോളേജിലെ ആവശ്യത്തിനായി ഒരു നൃത്തവും ഗാനവും വേണം. അതായിരുന്നു ആവശ്യം. ശശികുമാർ ഭാർഗവിക്കായി ഒരു ഗാനം തയ്യാറാക്കുന്നു.

0: മലപ്പുറം താമസിക്കുന്ന ശശികുമാറിനെ ഭാർഗവി പ്രണയിച്ചു തുടങ്ങുന്നു.
1: തിരിഞ്ഞ കടൽ കണ്ടോളൂ.
2: ഞാൻ കടൽ കാണുന്നില്ല.
1: പിന്നെ
2: പൂനിലാവ്?
1: നിലാവോ കാണുന്നില്ലല്ലോ.
2: ഞാൻ കാണുന്നുണ്ട്, പൂനിലാവ് മാത്രമല്ല.
1: പിന്നെ
2: അഗാധമായ രണ്ട് മഹാസമുദ്രങ്ങൾ, നിന്റെ മോഹന നയനങ്ങൾ.

അമ്മാവൻ്റെ മകളായ ഭാർഗവിയെ വിവാഹം കഴിക്കണം എന്ന ചിന്തയുമായി നടക്കുന്ന നാണക്കുട്ടൻ എന്ന നാരായണൻ നായർ, ഇപ്പോഴത്തെ എം എൻ ശശികുമാറിനെ കാണാനെത്തുന്നു. അയാൾക്ക് ഭാർഗവിയിലും ശശികുമാറിലും ചില സംശയങ്ങളുണ്ട്. ഓരോ ദിനവും കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. അവരുടെ ബന്ധവും തീവ്രമായി കൊണ്ടേയിരുന്നു. അവരുടെ പ്രണയത്തിൻ്റെ ഓർമ്മയ്ക്കായി ശശികുമാർ ഭാർഗവിയുടെ മുടിയിഴകൾ മുറിച്ച് സൂക്ഷിച്ചു വയ്ക്കുന്നു.

0: എന്നാൽ നാണക്കുട്ടലിൽ അവർ തമ്മിലുള്ള പ്രണയബന്ധം അലസോരമുണ്ടാക്കുന്നു.
1: ശ്രീമതി, ആ പൂവന്തി ഏതു?
2: ഏത് പൂ?
1: രക്തനക്ഷത്രം പോലെ കടും ചുവപ്പായ പൂ.
2: ഓ, അതോ തിടുക്കപ്പെട്ട് അന്വേഷിക്കുന്നെന്തിന്?
1: ചവിട്ടി അരച്ചു കളഞ്ഞു എന്നറിയാൻ.
2: കളഞ്ഞുവെങ്കിൽ എന്ത്?
1: ഒന്നുമില്ല, എന്റെ ഹൃദയമായിരുന്നു അത്.
2: എന്നെ ആരും സ്നേഹിക്കുന്നില്ല.
1: ആരും സ്നേഹിക്കണ്ട, എനിക്കത് ഇഷ്ടമില്ല.
2: എന്ത്,
1: എന്തിനാണ് ഇപ്പൊ ഈ സ്നേഹമൊക്കെ?
2: എനിക്ക് സ്നേഹം വേണം.
1: വേണ്ട,
2: സ്നേഹിക്കണം, അല്ല ഞാൻ മരിച്ചു പോകും.
1: എന്ത്,
2: എന്നെ സ്നേഹിക്കും?
1: ഭാഗ്യവി, ഞാൻ സ്നേഹിക്കണമെന്നോ?
2: അതെ.
1: ഭാർഗവി, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നിന്റെ ആത്മാവിനെ, നിന്റെ ഹൃദയത്തെ, നിന്റെ ശരീരത്തെ, നീ തൊട്ടു നിൽക്കുന്ന മതിലിനെ, നീ നിൽക്കുന്ന ഭൂമിയെ, നീ ശ്വസിക്കുന്ന വായുവിനെ, ഈ മഹാപ്രപഞ്ചത്തെ ഞാൻ സ്നേഹിക്കുന്നു.
2: എന്ത്, പറഞ്ഞത് കേട്ടില്ല.
1: നിന്റെ ഓരോ രൂപകൂപങ്ങളെയും ഞാൻ സ്നേഹിക്കുന്നു ഭാർഗവി.
0: നാണുകുട്ടൻ എന്ന എം.എൻ. തന്റെ തോക്കുകൊണ്ട് ശശികുമാറിനെ രഹസ്യമായി കൊല്ലാൻ ശ്രമിക്കുന്നു. നാണുകുട്ടനാണ് തന്നെ വധിക്കുവാൻ ശ്രമിച്ചതെന്ന് ശശികുമാറിന് മനസ്സിലാകുന്നില്ല. അയാളിൽ നിന്ന് രക്ഷപ്പെടുന്ന ശശികുമാറിനോട് ഈ നാട്ടിൽ നിന്ന് പോകണമെന്ന് ഭാർഗവി കേണപേക്ഷിക്കുന്നു. താൻ പോകാൻ ഉദ്ദേശിക്കുന്നത് ലക്നൌവിലേക്കാണെന്നും 6 മാസത്തിന് ശേഷം തിരികെ എത്തുമെന്നും അയാൾ ഭാർഗവിയോട് പറയുന്നു. ആഴ്ചയിൽ ഓരോ കത്ത് വീതം അയക്കാമെന്നും അവരുടെ സംഭാഷണം നാണുകുട്ടൻ കേൾക്കുകയും അയാളിൽ പ്രതികാരമുണ്ടാവുകയും ചെയ്യുന്നു. ശശികുമാർ തന്റെ പ്രിയപ്പെട്ട സിത്താർ ഭാർഗവിക്ക് നൽകി വേദനയോടെ ലക്നൌവിലേക്ക് യാത്രയാകുന്നു. എന്നാൽ അയാളെ കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ശശികുമാറിനൊപ്പം നാണുകുട്ടൻ എന്ന എം.എൻ.ഉം യാത്ര ചെയ്യാനെത്തുന്നു. താൻ ഡൽഹിക്ക് പോവുകയാണെന്നും ഒപ്പമുള്ളയാൾ എത്തിയില്ലെന്നും ആ ടിക്കറ്റിൽ ശശികുമാറിന് യാത്ര ചെയ്യാമെന്നും ഒപ്പം ഭാർഗവി തന്നുവിട്ടതായി പറയുന്ന ഒരു പൊതിയും നാണുകുട്ടൻ ശശികുമാറിന് നൽകുന്നു.
3: ഹലോ, ഞാൻ നിങ്ങളെ തിരക്ക് നടക്കുകയായിരുന്നു. വരണം, ടിക്കറ്റ് വാങ്ങണ്ട. വരണം, ടിക്കറ്റ് ഉണ്ട്.
4: എന്താ ടിക്കറ്റ് എടുക്കണ്ടെന്ന് പറഞ്ഞത്?
3: ഞാനും ഡൽഹി വരെ ഉണ്ട്. എന്റെ കൂടെ ഒരു ക്ലാസ്മേറ്റ് വരാമെന്ന് കേട്ടിരുന്നു. ഇപ്പോ ആ ചങ്ങാതിയുടെ വീട്ടിൽ ഒരു മരണം. ആ ടിക്കറ്റ് ബാക്കി വന്നു.
4: താങ്ക് യു.

0: ഭാർഗവി തന്നയച്ചതാണ്.
1: ശശികുമാറിനൊപ്പം കുറെ ദൂരം യാത്ര ചെയ്ത ശേഷം മറ്റൊരു സ്റ്റേഷനിൽ ഇറങ്ങി നാണുക്കുട്ടൻ തിരികെ മടങ്ങുകയും ചെയ്യുന്നു. ശശികുമാറിന്റെ വിശേഷങ്ങളടങ്ങിയ കത്ത് തേടി ഭാർഗവി കാത്തിരുന്നു.

ഭാർഗവിയോടത്തുള്ള വിവാഹം നടത്തുവാൻ നാണക്കുട്ടൻ ഒരു ശ്രമം നടത്തുന്നു. ശശികുമാറിന്റെ ഓർമ്മകളിൽ അവൾ ചുവരിൽ അവനായുള്ള വരികൾ കോറിയിടുന്നു.

0: ആണുകുട്ടൻ ആ സത്യം ഭാർഗവിയോട് വെളിപ്പെടുത്തുന്നു. ഭാർഗവി ഇനി ശശികുമാറിനെ കാത്തിരിക്കണ്ട എന്നും ഭാർഗവി തന്നയച്ചതാണെന്ന് വരുത്തി ശശികുമാർ യാത്രയാകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കൊടുത്ത പൊതിയിൽ വിഷം കലർത്തിയ ഏത്തപ്പഴം നൽകിയിരുന്നുവെന്നും അത് കഴിച്ച് ശശികുമാർ ട്രെയിനിൽ വെച്ച് മരണപ്പെട്ടു എന്നും അറിയിക്കുന്നു.
1: എനിക്ക് കുറച്ച് പറയാനുണ്ട്.
2: എനിക്കൊന്ന് കേൾക്കണ്ട?
1: കേൾക്കണം. ഞാൻ അവനെ ശരിപ്പെടുത്തി കഴിഞ്ഞു. കുറെ ഏത്തപ്പഴം നീ തന്നയച്ചതാണെന്ന് പറഞ്ഞു. അവനത് തിന്നു. അതിൽ വിഷം
2: ഉണ്ടായിരുന്നു.
1: ഇനി നമുക്ക് ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കാം. എന്റെ ഭാര്യയാകുന്നില്ലെങ്കിൽ നീ ഇനി ജീവിക്കണ്ട.
0: തന്റെ ഭാര്യയാകുന്നില്ലെങ്കിൽ ഇനി നീ ജീവിക്കേണ്ട എന്ന് ആക്രോശിച്ചുകൊണ്ട് നാണക്കുട്ടൻ അവളെ മുറ്റത്തെ കിണറ്റിൽ തള്ളിയിട്ട് കൊല്ലുന്നു. കഥ മുഴുവൻ ഭാർഗവിയെ വായിച്ചു കേൾപ്പിച്ച ശേഷം നിൽക്കുന്ന നോവലിസ്റ്റിന് നേരെ നാണക്കുട്ടൻ എന്ന എം എൻ എത്തുന്നു.
1: കഥ കൊള്ളാം. നിങ്ങൾ ബുദ്ധിമാനാ. പഴത്തിൽ വിഷം കൊടുത്തു എന്ന് കണ്ടുപിടിച്ചതിന് അഭിനന്ദനം. പക്ഷേ അങ്ങുമിങ്ങും ചില പിശകുകളുണ്ട്.
3: എവിടെയാണ് പിശക് മിസ്റ്റർ എം എൻ?
1: അവൻ ഏത്തപ്പഴം കൊടുത്തിട്ട് ഞാൻ ഉടനെ തീവണ്ടിയിൽ നിന്നിറങ്ങിയില്ല. വണ്ടി നീങ്ങിയ ഉടനെ ശശികുമാർ മയക്കത്തോടെ രാജകുമാരി എന്നോ മറ്റു പറഞ്ഞു. തുടർന്ന് വെള്ളവും ചോദിച്ചു. മരിക്കാൻ പോകുന്നവന് വെള്ളമെന്തിന്?
0: താൻ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് കിട്ടണമെന്നും കിട്ടിയില്ലെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്നതിനെ നശിപ്പിക്കുന്നതാണ് തന്റെ രീതിയെന്നും നാണക്കുട്ടൻ എന്ന എം എൻ പറയുന്നു. ഭാർഗവിക്കുട്ടിയുടെ സത്യമായ കഥ എഴുതി നിങ്ങൾ എന്നെ കുറ്റവാളിയാക്കിയെന്നും പറയുന്നു. നിങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തന്റെ ജീവൻ സുരക്ഷിതമല്ല എന്നും അയാൾ അറിയിക്കുന്നു. നോവലിസ്റ്റിനെ ഇല്ലാതാക്കുകയായിരുന്നു നാണക്കുട്ടൻ എന്ന എം എൻ്റെ അടുത്ത ലക്ഷ്യം. അയാൾ അതിനായി തയ്യാറെടുക്കുന്നു. സംഘർഷത്തിനൊടുവിൽ നാണക്കുട്ടൻ കാൽവഴുതി കിണറ്റിൽ വീഴുന്നു. അയാളെ രക്ഷിക്കുവാൻ ഒരു ശ്രമം നോവലിസ്റ്റ് നടത്തുന്നുവെങ്കിലും നാണക്കുട്ടൻ കിണറ്റിൽ മരിക്കുന്നു.
4: ലോകാലോകങ്ങളുടെ സൃഷ്ടാവേ, നിന്റെ ഹിതം.
5: ഭാർഗവിക്കുട്ടി, എന്റെ പ്രിയ സുഹൃത്തെ, നീ നിന്റെ അകലത്തെ ദേവന്റെ അടുത്തേക്ക് പോകും. ഞാൻ നിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു.

0: നീയും ഞാനുമെന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നും ഞാൻ മാത്രം അവശേഷിക്കാൻ പോവുകയാണ്. ഞാൻ മാത്രം.
1: ഒരു ഹൊറർ ചിത്രം എന്നതിലുപരി സംഗീത റൊമാൻസ് ചിത്രമായും

0: പ്രേക്ഷക ശ്രദ്ധ നേടിയ ചിത്രം കൂടിയായിരുന്നു ഭാർഗവി നിലയം. അതുകൊണ്ട് തന്നെ ഇന്നും ഇതൊരു ഇതിഹാസ ചിത്രമായി നിലനിൽക്കുന്നു. അബ്രവാളിയിലെ അത്ഭുതങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അബ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848557 8785.

0: നമസ്കാരം കൂട്ടുകാരെ, വീണ്ടും കഥാരംഗിലേക്ക് സ്വാഗതം. മഹാഭാരതത്തെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ രണ്ട് ഇതിഹാസങ്ങളാണ് രാമായണവും മഹാഭാരതവും. മഹാഭാരതത്തിൽ പാണ്ഡുവിന്റെ പുത്രന്മാരായ പാണ്ഡവരും ധൃതരാഷ്ട്രരുടെ പുത്രന്മാരായ ധാർത്തരാഷ്ട്രന്മാരും തമ്മിൽ രാജ്യാവകാശത്തിന് വേണ്ടി നടത്തുന്ന ഉഗ്രമായ യുദ്ധത്തെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. അന്തിമ ജയം പാണ്ഡവർക്കാണ് ലഭിച്ചത്. പണ്ഡിതമന്യനായ കുട്ടികൃഷ്ണമാരാര് മഹാഭാരത കഥാ സന്ദർഭങ്ങളെ ആസ്പദമാക്കി ഭാരത പര്യടനം എന്നൊരു കൃതി രചിച്ചിട്ടുണ്ട്. പാണ്ഡവ ജ്യേഷ്ഠനാണല്ലോ യുധിഷ്ഠിരൻ, ധർമ്മദേവന്റെ പുത്രൻ. യുധിഷ്ഠിരന്റെ ധർമ്മനിഷ്ഠയെയും സഹജീവികളോടുള്ള സ്നേഹത്തെയും ഒക്കെ പരീക്ഷിക്കുവാൻ ദേവന്മാർ പല പരീക്ഷകളും നടത്തുകയുണ്ടായി. അതിലൊന്നാണ് ഇന്ന് നമ്മുടെ കഥാവേദിയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ദീർഘകാലത്തെ രാജ്യഭരണത്തിനു ശേഷം അഭിമന്യുവിന്റെ പുത്രനായ പരീക്ഷിതിനെ ഭരണമേൽപ്പിച്ച് പാണ്ഡവർ മഹാപ്രസ്ഥത്തിനിറങ്ങി. മാത്രമല്ല, യാത്രാമധ്യെ യോഗഭ്രഷ്ടരായി ദ്രൗപദി മുതൽ പേർ വീണെന്നും ഇന്ദ്രൻ വിമാനത്തിൽ വന്ന് യുധിഷ്ഠിരനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നും കഥ. സ്വർഗത്തിലെത്തിയ യുധിഷ്ഠിരൻ കണ്ട കാഴ്ച എന്താണെന്നോ? സഭാമധ്യത്തിൽ ഒരു സിംഹാസനത്തിൽ വീരശ്രീ പൂണ്ട് സൂര്യനെ പോലെ ശോഭിച്ചരുളുന്ന ദുര്യോധനനെ. യുധിഷ്ഠിരൻ അത് സഹിച്ചില്ല. ഇയാൾ ദുഷ്ടനും സ്വാർത്ഥനും അത്യാഗ്രഹിയുമാണ്. തങ്ങൾക്ക് അവകാശപ്പെട്ട അർദ്ധരാജ്യം പോയിട്ട് സൂചി കുത്താനുള്ള ഇടം പോലും തരില്ലെന്ന് പറഞ്ഞ് കൃഷ്ണനെ പരിഹസിച്ചയച്ചവനാണ്. ഇയാൾ കാരണമാണ് കൊടും ക്രൂരമായ യുദ്ധം നടന്നത്. ഇയാളെ എനിക്ക് കാണുകയേ വേണ്ട, എന്റെ അനുജന്മാരുള്ളിടത്തേക്ക് എന്നെ കൊണ്ടുപോകൂ എന്നിങ്ങനെ യുധിഷ്ഠിരൻ ബഹളം വെച്ചു. അപ്പോൾ ദേവന്മാർ യുധിഷ്ഠിരനെ സഹോദരന്മാരുള്ളിടത്തേക്ക് കൊണ്ടുപോകാനായി ദേവദൂതനെ നിയോഗിച്ചു. അങ്ങനെ ദേവദൂതൻ മുൻപിലും യുധിഷ്ഠിരൻ പിന്നിലുമായി അവർ നടക്കാൻ തുടങ്ങി. വഴി ക്രമേണ കൊള്ളരുതാത്തതായി. ഇരുട്ട് കൂടിത്തുടങ്ങി. ദുർഗന്ധം അനുഭവപ്പെട്ടു തുടങ്ങി. വഴിയിലെമ്പാടും തലനാരും ചണ്ടിയും ഇറച്ചിയും ചോരയും ഒക്കെ ചിന്നി കാണുമാറായി. പുഴു, കൊതുക്, ഈച്ച, തേള് മുതലായ നികൃഷ്ടങ്ങളായ ജന്തുക്കൾ എങ്ങും നിറഞ്ഞു. മുന്നോട്ട് നടക്കാൻ തീരെ വയ്യാത്ത അവസ്ഥയായി. അങ്ങേറ്റം മടുത്ത് തലകറങ്ങിയ യുധിഷ്ഠിരൻ ദേവദൂതനോട് ഇനി ഇതുപോലെ എത്ര ദൂരം പോകണം, എവിടെയാണ് എന്റെ സഹോദരങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ ഇതാ ഇവിടെ തന്നെ എന്ന് ദേവദൂതൻ മറുപടി പറഞ്ഞു. അങ്ങേക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ മടങ്ങാം എന്ന്. അപ്പോഴേക്ക് എങ്ങു നിന്നോ കൂട്ട നിലവിളി. അല്ലയോ യുധിഷ്ഠിര, അങ്ങ് പോകരുതേ, അല്പനേരം ഇവിടെ നിൽക്കൂ. അങ്ങ് വന്നപ്പോൾ ഒരു തെളിക്കാറ്റ് വീശിയതുപോലെ ഒരു ആശ്വാസം ഞങ്ങൾക്ക് തോന്നുന്നു. പോകരുതേ, ഒന്ന് നിൽക്കൂ എന്ന് വേവലാതി പൂണ്ട കൂട്ട നിലവിളിയാകിയാൽ യുധിഷ്ഠിരൻ ഒന്നും മനസ്സിലായില്ല. ആരാണിവർ? എവിടുന്നാണ് ഈ ശബ്ദം? അപ്പോൾ ഞാൻ കർണനാണ്, ഞാൻ ദ്രൗപദിയാണ്, ഞാൻ ധൃഷ്ടദ്യുമ്നനാണ് എന്നിങ്ങനെ പല ശബ്ദങ്ങൾ. യുധിഷ്ഠിരൻ അങ്കലാപ്പിലായി. ഇതെങ്ങനെ ശരിയാകും? അധർമ്മിഷ്ഠനായ ദുര്യോധനൻ സ്വർഗത്തിലും നല്ലവരായ തന്റെ സഹോദരങ്ങളും മറ്റും നരകത്തിലും. ഇതാണോ ദേവനീതി? ഇതാണോ ധർമ്മം? ഒരു നിമിഷം ചിന്തിച്ചു. എന്നിട്ട് ദേവദൂതനെ മടക്കി അയച്ചു. ആ ദുസ്സഹ ഗന്ധം സഹിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുവാൻ ഉറച്ചു. എന്നാൽ അല്പസമയത്തിനകം ഇന്ദ്രാദികളായ ദേവന്മാരൊക്കെ അവിടെ എത്തി. പ്രകാശം പരന്നു. പുണ്യഗന്ധമായ കാറ്റു വീശി. അക്കണ്ട നരകമൊക്കെ മാഞ്ഞുപോയി. ഇത് യുധിഷ്ഠിരനുള്ള ഒരു പരീക്ഷയായിരുന്നു. മനസ്സിലായോ കൂട്ടുകാർക്ക്? യുധിഷ്ഠിരൻ ആ അസഹ്യതകളൊക്കെ സഹിച്ച് സഹോദരങ്ങളെ സുഖിപ്പിക്കാൻ നിശ്ചയിച്ചപ്പോൾ യുധിഷ്ഠിരൻ ആ പരീക്ഷയിൽ വിജയിച്ചുവെന്നർത്ഥം. ആ വിജയത്തെ കുട്ടികൃഷ്ണമാരാര് ഭാരത പര്യടനത്തിൽ ഉച്ചൈസ്തരം ഘോഷിക്കുന്നു. എന്താണ് അതെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? സ്നേഹിക്കപ്പെടുന്നവർക്ക് വേണ്ടി സഹിക്കുന്ന ദുഃഖത്തിൽ കവിഞ്ഞ ഒരു സ്വർഗ അനുഭൂതി വേറെയില്ല. തന്റെ പ്രിയപ്പെട്ടവർ നരകയാതന അനുഭവിക്കുന്നത് കണ്ടപ്പോൾ, താൻ ഒരു നിമിഷം അവിടെ നിൽക്കുമ്പോൾ അവർക്ക് അല്പം ആശ്വാസം കിട്ടുമെന്നറിഞ്ഞപ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് സ്വർഗത്തേക്ക് മടങ്ങിപ്പോകാം. പക്ഷേ അവർക്ക് വേണ്ടി താൻ സഹിക്കാൻ കഴിയാത്ത ദുർഗന്ധവും അസഹ്യതകളും സഹിക്കാം എന്നാണ് അദ്ദേഹം തീരുമാനിച്ചത്. ഇതാണ് യുധിഷ്ഠിരന്റെ മഹത്വം. ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുമ്പോൾ മനുഷ്യൻ ദേവനാകുന്നു അല്ലേ? വീണ്ടും സംഗമിക്കും വരെ നന്ദി, ശുഭരാത്രി.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ സബിത കാക്കനാടൻ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: Wake up with the rhythm of success.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജി.

0: ഹലോ, നമസ്കാരം. റേഡിയോ സന്ദനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ. നമ്മളെ ടെക് ലോകത്തെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനും നിങ്ങൾ സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് അനുപേട്ട നമ്മൾ കൂടെ ഉണ്ട്. അനുപേട്ട, വെൽക്കം ബാക്ക്.
1: എല്ലാവർക്കും നമസ്കാരം.
0: ഓക്കെ അനുപേട്ട, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇ വിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് കുറച്ച് ശ്രോതാക്കൾ നമുക്ക് ഇ വിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ ചോദിച്ച് സജഷനിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ആഴ്ചയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഐഫോണിന്റെ കുറച്ച് ന്യൂസുകളും
1: വന്നിട്ടുണ്ട്.
0: അതെ അതെ. അപ്പോ ഐഫോൺ 18 ഉം 18 ഇയും ഇറങ്ങാൻ പോകുന്ന ഐഫോണും 18 ഉം 18 ഇയും 9 GB റാം കൊണ്ടായിരിക്കും വരുന്നതെന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ എന്താണ് അതിനകത്ത് വാസ്തവവും കാര്യങ്ങളും? ഈ 18 ഉം 18 ഇയിലും 9 GB വരുമ്പോഴത്തേക്ക് പ്രോ മോഡൽസിലൊക്കെ എന്തായിരിക്കും, എത്ര? കാരണം ഈ ആപ്പിൾ ഐഫോണിന്റെ എല്ലാം റാം നമുക്ക് എപ്പോഴും അത്ര ക്ലിയർ അല്ല എത്ര ഉണ്ടായിരിക്കും എന്നുള്ളത്.
1: അതെ അതെ അതെ. ഇത് ശരിക്കും ഒരു അൺവിഷ്വൽ മെമ്മറി ഡിസൈൻ ആണ്. കാരണം നോർമലി നമ്മൾ 2 ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് ഈ മെമ്മറി ഡൈസ് ഉണ്ടാക്കുന്നത്. 2 GB മൾട്ടിപ്പിൾ

0: ആയിട്ടാണ്. ഇപ്പൊ 2 GB എന്ന് പറയുമ്പോൾ 4 GB 8 GB 16 GB അങ്ങനെയാ പോകുന്നത്, 12 GB 16 GB അങ്ങനെയാ പോകുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ആപ്പിൾ ഇപ്പം ഈ ഐഫോൺ 18 അതായത് അവരുടെ ലോവർ എൻഡ് മോഡൽസിന് 18 ഉം 18 ഇക്കും 1.5 GB വെച്ചിട്ടുള്ള ഡൈസ് ആയിട്ടാണ് അവർ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ 9 GB വരുന്നത്, അതായത് 1.5 6 എന്തുകൊണ്ടാണ് അത് അവർ ചെയ്തേക്കുന്നതെന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല. രണ്ട് രീതിയിലുണ്ടാകാം. കാരണം ഒന്ന്, ഇപ്പം നമുക്ക് ഈ ഡിറാം ചിപ്പിന്റെ അവൈലബിലിറ്റി ഒരു പ്രശ്നമാണ്. രണ്ട്, അവർക്ക് എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ലോവർ മോഡൽസിന്റെ അകത്ത് മെമ്മറിയുടെ ഒരു അറേ സെറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഹയർ മോഡൽസിലും ഈ 1.5 GB തന്നെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ 12 GB കൂടുതൽ ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കണം, അങ്ങനത്തെ കുറെ റീസൺസ് കൊണ്ടായിരിക്കണം അവര് ഈ ഒരു 1.5 GB ഡൈസ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്കിപ്പം 1.5 GB 6 ഇതായിട്ടാണ് 9 GB വന്നേക്കുന്നത്. പക്ഷെ ഇതിനകത്ത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നതിന്, അതായത് അവരുടെ ആപ്പിൾ ഇന്റലിജൻസും iOS 27 ഒക്കെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നതിന് മിനിമം ആണ് ഈ 9 GB. അപ്പൊ ഈ ഐഫോൺ 18 ഉം 18 ഇക്കകത്ത് മിനിമം കോൺഫിഗറേഷനിലാണ് ഇത് വരുന്നത്,
1: റാം വരുന്നത്.
0: നോർമലി ബാക്കി അവരുടെ ഹയർ എൻഡ് മോഡൽസിലെല്ലാം 12 GB ഉണ്ട്. അപ്പൊ കാരണം ആപ്പിൾ ഇന്റലിജൻസിന്റെ ഫുൾ ഫീച്ചേഴ്സ് എനേബിൾ ചെയ്യണമെങ്കിൽ മിനിമം കോൺഫിഗറേഷൻ 12 GB
1: വേണം.
0: അപ്പൊ നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും ഈ ആപ്പിൾ 18 ഐഫോൺ 18 അകത്ത് ഫുൾ ഫീച്ചേഴ്സ്, ആപ്പിൾ ഇന്റലിജൻസിന്റെ ഫുൾ ഫീച്ചേഴ്സ് നമുക്ക് ഒരു പക്ഷേ എനേബിൾഡ് ആക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം.
1: അത് കാര്യം ഈ മറ്റേ കോൺഫറൻസിൽ തന്നെ പറയുന്നുണ്ടായിരുന്നല്ലോ, ഫുള്ളി എനേബിൾ ആയിട്ടുള്ള സിറി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പ്രോ മോഡൽസിന് മാത്രമേ
0: കിട്ടൂ, പ്രോ മോഡൽസിന് മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളത്. അപ്പൊ അതാണ് ഇതിന്റെ അകത്ത് വരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ചിപ്പിന്റെയും ഇതിന്റെയൊക്കെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് പിന്നെ രണ്ടും, അതായത് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയുണ്ടായി നമ്മള് 3nm പ്രോസസ്സിലായിരിക്കും ചിലപ്പോൾ ഐഫോൺ 18 വരുന്നതെന്നുള്ള ചിപ്പ്. പക്ഷെ അല്ല, A20 തന്നെയാണ് വരുന്നത്. A20 2nm പ്രോസസ്സിൽ തന്നെയാണ് വരുന്നത്.
1: ഓ ശരി ശരി ശരി.
0: പക്ഷെ സ്കെയിൽ ഡൗൺ വേർഷൻ ആയിരിക്കും. പ്രോ ചിപ്പിന്റെ ഫീച്ചേഴ്സ് ഉണ്ടാവില്ല. ഗേറ്റ് ഓൾ അറൌണ്ട് ടെക്നോളജി എല്ലാം ഉണ്ടെങ്കിൽ പോലും എഫിഷ്യൻസി എത്രത്തോളം പെർഫോമൻസും എഫിഷ്യൻസിയും പ്രോ ചിപ്പുകളുടെ അത്രയും ഉണ്ടാവില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.
1: അതെ,
0: തീർച്ചയായിട്ടും. പിന്നെ ഇതിന്റെ അവൈലബിലിറ്റി ശരിക്കും ഫസ്റ്റ് ഇതിന്റെ ലോഞ്ച് വരുന്നത് ഫസ്റ്റ് ഹാഫ് ഓഫ് 2027 ആണ്, അതായത് സ്പ്രിംഗ് സമയത്തായിരിക്കും. നോർമലി ആപ്പിളിന്റെ ഇപ്പം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത, നമ്മൾ പല എപ്പിസോഡുകളും പറയുകയുണ്ടായി, ആപ്പിളിന്റെ സ്പ്ലിറ്റ് ചെയ്ത ലോഞ്ചുകളാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവരുടെ പ്രോ മോഡൽസ് എല്ലാം സെപ്റ്റംബറിലും സ്കെയിൽ ഡൗൺ മോഡൽസ് എല്ലാം ജാനുവരി ഫെബ്രുവരി മാർച്ച് സമയത്ത് ലോഞ്ച് ആകുന്നത്. പിന്നെ ഈ ഫോൾഡബിളിൻ്റെ അകത്ത് നമ്മൾ ഇപ്പം പ്രോയും ഫോൾഡബിളും വരുന്നത് ശരിക്കും 12 GB വെച്ച് തന്നെയാണ്. 18 Pro 18 Pro Max പിന്നെ അൾട്രയും, അൾട്രാന്ന് വെച്ചാൽ ഫോൾഡബിൾ, ഇതെല്ലാം 12 GB റാം ആയിട്ടായിരിക്കും വരുന്നത്. ഇതിന് മാത്രമാണ് ഈ ശരിക്കും 9 GB ഒരു റാം, അത് 1.5 GB വെച്ച് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ശരിക്കും ഈ അൾട്രാ മോഡൽസിന്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ 1.5 GB ആണ്. അപ്പൊ അതിന്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഇപ്പൊ 12 GB പറഞ്ഞെങ്കിൽ 8 വരും, 8 ഡേയ്സ് ആയിരിക്കും. പക്ഷെ 12 GB എങ്കിലും മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആപ്പിൾ ഇന്റലിജൻസിന്റെ ഫുൾ ഫീച്ചേഴ്സ് എനേബിൾഡ് ആവും.
1: 12 ആയിരിക്കും, അതിൽ കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്.
0: 12 GB കൂടുതലായിരിക്കും, മിനിമം എന്തായാലും 12 GB ഉണ്ടാവും. 12 GB വേരിയൻസ് ആയിട്ടായിരിക്കും
1: വരുന്നത്.
0: അതെ, മിനിമം അതായത് എൻട്രി ലെവല് 12 GB തൊട്ട് മുന്നോട്ട് ഉണ്ടാവും. 16 GB ഒക്കെ പോവാം.
1: അപ്പൊ ഇതിന്റെ റീസൺ നമുക്ക് നിലവിൽ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ പ്രൈസിംഗിന്റെ
0: കാര്യം. അതെ അതെ, ഇപ്പൊ തന്നെ 100,000 രൂപയോളം അവര് മാക്കിന്റെ പ്രൊഡക്ഷന്
1: കൂട്ടിയിട്ടുണ്ട്,
0: ഐഫോണിന്റെ കൂട്ടാനിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ എല്ലാ പിന്നെ നിർമ്മാതാക്കളും അതിന്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ഇതിന്റെ ചൂട് പിടിച്ച് വില ഫോണിന്റെ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഐഫോണിന്റെ ശരി,
1: ആൻഡ്രോയിഡ് ഫോണുകളും വില കൂട്ടിയപ്പോ നമ്മള് ഐഫോൺ എന്താ കൂട്ടാത്തതെന്ന് ഇങ്ങനെ കൂട്ടിയപ്പോഴത്തേക്കൊരു വലിയ അടിയാവും,
0: വലിയൊരു അടിയായിരിക്കും. അതാണ്, അപ്പൊ സാധാരണ ആൾക്കാർക്ക് ഇത് കയ്യത്ത് ദൂരത്തായി മാറിക്കാണ് മാറിക്കൊണ്ടിരിക്കുകയാണ്.
1: അല്ലാതെ തന്നെ പ്രോ മോഡലിനൊക്കെ ഭയങ്കര വിലയാണ്,
0: ഭയങ്കര
1: ഇറങ്ങുമ്പോ
0: ഏകദേശം എനിക്ക് തോന്നുന്നു $300 ഒക്കെ വ്യത്യാസം വരാൻ US കറൻസി വെച്ച് നോക്കുകയാണെങ്കിൽ $300 ഒക്കെ വ്യത്യാസം വരാൻ ചാൻസസ് ഉണ്ടെന്ന് തന്നെ അഭ്യൂഹങ്ങളുണ്ട്. പക്ഷേ $300 നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അതൊരു പക്ഷേ 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ വരെ വരാൻ ചാൻസസ് ഉണ്ട് നോർമലിന്റെ അകത്ത് നിന്ന്. അപ്പൊ തന്നെ വില ഇപ്പൊ നോർമലി തുടങ്ങുന്ന തന്നെ ഐഫോണിന്റെ വില 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. അപ്പൊ അതെങ്ങനെ വരും എന്നുള്ള അറിയില്ല. ഫോൾഡബിൾ എന്തായാലും നമുക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ വിലയായിരിക്കും. പിന്നെ നമുക്ക് മാക്കിന്റെ ഇതും വെച്ച് നോക്കുകയാണെങ്കിൽ M3 ശരിക്കും ഐഫോൺ എയർ, ഐഫോൺ 17 പ്രോ മാക്സ് രണ്ടിന്റെയും പ്രോയും പ്രോ മാക്സും, പിന്നെ M4 ഐപാഡ്, 12 GB വരുന്ന ഐപാഡുകൾ, മാക്കിന്റെ M3 Plus, M5 Vision Pro, ഇതിന്റെ അകത്ത് എല്ലാം 12 GB റാമാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ 1.5 GB ഡൈ വെച്ചിട്ട് തന്നെയാണ് അത് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതാണ് നമുക്കിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയേക്കുന്ന ഇതിനെ കുറിച്ചുള്ള റാമിനെ
1: കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക്.
0: അതെ, അതിന്റെ തൊട്ട് പുറകെ തന്നെ ലോഞ്ചിനെ കുറിച്ചുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്, ഇതിന്റെ കൂടെ തന്നെ വന്നൊരു ഇൻഫർമേഷൻ ആണ്.
1: അപ്പോ ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്നത്

ഇപ്പൊ പറഞ്ഞ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, നോർമലി നമ്മൾ വരുന്ന റാമിന്റെ ഒരു രീതിയിൽ നിന്ന് മാറ്റിയിട്ട് 9 GB, അത് അതൊരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അല്ലെങ്കിൽ നമുക്ക് സാധാരണ അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 4 8 അങ്ങനെ പോകുന്നിടത്ത് 9 GB റാം എന്നുള്ള ഒരു കോൺഫിഗറേഷനിലാണ് പുതിയ ഐഫോൺ 18 സീരീസ്, അതായത് 18 ഉം 18 E ഒക്കെ വരാൻ പോകുന്നത്. ആ ഒരു അപ്ഡേറ്റ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. തുടർന്ന് ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്താന്ന് വെച്ചാൽ, ഐഫോൺ 18 സീരീസിന്റെ ലോഞ്ച് ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. എയ്റ്റീൻ സീരീസിന്റെ ലോഞ്ച് ഡേറ്റ് കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് അറിയാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഡേറ്റ്സ് ഒക്കെ എന്തായിരിക്കും? ഇപ്പോൾ 18, 18E, 18 Pro, 18 Pro Max അതിന്റെയൊക്കെ ഡേറ്റ്സും പിന്നെ ഇതിന്റെ പ്രൈസിംഗിനകത്തൊക്കെയുള്ള എന്തെങ്കിലും അപ്ഡേറ്റോ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ?
2: തീർച്ചയായിട്ടും. ശരിക്കും 18 സീരീസിന്റെ അകത്ത് നമുക്ക് സെപ്റ്റംബർ ലോഞ്ചിനെ കുറിച്ചാണ് നമുക്കിപ്പം കൂടുതൽ ഇട്ടിരിക്കുന്ന ഏകദേശം ഉള്ള ഒരു ഡീറ്റെയിൽസ്. അത് നമുക്ക് അറിയാൻ കഴിയുന്ന സെപ്റ്റംബറിൽ തന്നെ ലോഞ്ച് ഉണ്ടാവും. അത് എക്സ്പെക്ടഡ് ഡേറ്റ് എന്ന് പറയുന്നത് 8th or 9th എന്നുള്ളതാണ്. കാരണം സാധാരണ ഗതിയിൽ ആപ്പിൾ ലോഞ്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബറിലെ ഫസ്റ്റ് ട്യൂസ്ഡേ അല്ലെങ്കിൽ വെനസ്ഡേ ആയിരിക്കും. ആഫ്റ്റർ ദ US ലേബർ ഡേ. ആ US ലേബർ ഡേ കഴിഞ്ഞ് തൊട്ട് പുറകെയുള്ള ട്യൂസ്ഡേ വെനസ്ഡേ. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും 8th ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ 9th ആയേക്കാം. കാരണം ഒരു ദിവസം അവർ ആ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, കഴിഞ്ഞ നമ്മൾ 2022 iPhone 17 ലോഞ്ച് ചെയ്ത് അങ്ങനെയായിരുന്നു. കഴിഞ്ഞിട്ട് ഒരു ദിവസം ഗ്യാപ് ഇട്ടിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും പോകാം. സെപ്റ്റംബർ 9th എന്നുള്ള ഒരു ഡേറ്റ് കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു 11th കൊടുക്കാം എക്സ്ട്രാ ട്രാവൽ ഡേക്ക് വേണ്ടിയിട്ടുള്ള. ഇതെല്ലാം ശരിക്കും അവർ ഈ ഫസ്റ്റ് വീക്ക് തന്നെ അവർ തീരുമാനിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഐഫോണിന്റെ സെയിൽസ് ഫിഗേഴ്സ് കാണിക്കുന്നത് അവരുടെ ആ ഒരു മിഡ് സെപ്റ്റംബർ സെയിൽസ് തന്നെ അവർക്ക് കിട്ടും. കാരണം ഫോൺ ലോഞ്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർ സ്റ്റോറുകളിലെല്ലാം ഇത് വിട്ടിട്ട് മിഡോടുകൂടി തന്നെ അവർക്ക് സെയിൽ ഡാറ്റ ഫിഗേഴ്സ് കയറി തുടങ്ങും. അപ്പൊ അതൊരു ഇതാണ്. പിന്നെ റവന്യൂ എത്രത്തോളം കിട്ടും എന്നുള്ള റെക്കഗ്നിഷൻ കിട്ടും ക്വാർട്ടർ എൻഡ് ആകുന്നതിന് മുമ്പേ തന്നെ, അതായത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആ
1: ക്വാർട്ടർ.
2: എക്സാക്ട്ലി. പിന്നെ അതേപോലെ തന്നെ എത്രത്തോളം സ്റ്റോക്ക് അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റോക്ക് എത്രത്തോളം വേണ്ടി വരും. ഹോൾഡേ സീസൺ വരികയാണ് പിന്നെ തൊട്ട് പുറകെ തന്നെ അവിടുത്തെയൊക്കെ യൂറോപ്പിലും അമേരിക്കയിലും വരും. നമുക്ക് ഇവിടെയും ഹോൾഡേ സീസൺ ആണ് ആക്ച്വലി ക്രിസ്മസിന്റെ ഒക്കെ. അപ്പൊ ആ സമയത്തേക്ക് അവർ സ്റ്റോക്ക് എത്രത്തോളം മാർക്കറ്റിൽ എത്തിക്കേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽസ് ആണ് അവർക്ക് കിട്ടത്തക്ക രീതിയിലാണ് അവർ സെപ്റ്റംബർ ചെയ്യുന്നത്. അപ്പൊ സെപ്റ്റംബറിൽ ശരിക്കും പ്രോ മോഡൽസ് കൊണ്ടുവരുത്താനുള്ള മെയിൻ കാരണം തന്നെ, കാരണം അവരുടെ ഏറ്റവും കൂടുതൽ ക്യാഷ് കവ് ആ പ്രോ മോഡൽസ് ആണ്. ഏറ്റവും കൂടുതൽ വോളിയം ചെയ്യുന്നത് ആ പ്രോ മോഡൽസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ ആദ്യമേ സെപ്റ്റംബറിൽ തന്നെ പ്രോ മോഡൽസ് കൊണ്ടുവരുത്തി ചെയ്യാനുള്ള കാരണം. ഇത് സ്പ്ലിറ്റ് ചെയ്യാനുള്ള കാരണവും ഈ അതേപോലെ സെയിൽസ് കൂട്ടാൻ വേണ്ടി മാത്രമല്ല, ഈ ഷിപ്മെന്റ് അതായത് ലോജിസ്റ്റിക്സ് ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് പാടാണ്. എല്ലാ മോഡലും കൂടെ ഒറ്റയടിക്ക് ലോഞ്ച് ചെയ്യുമ്പോൾ ഓരോ മോഡൽസും അവർക്ക് ഷിപ്പ് ചെയ്യുന്നതിന്റെ തകരാറുകൾ, അതായത് മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്ന് ഈ സാധനങ്ങൾ ഒരേപോലെ തന്നെ കിട്ടണ്ടേ എല്ലാം. അപ്പൊ അതിനകത്തിപ്പം നമുക്ക് ഈ പിന്നെ റാമിന്റെ ഒക്കെ അവൈലബിലിറ്റി, പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ കാരണം ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട്, ഗ്യാപ്പുകൾ വരുന്നുണ്ട് പല മോഡൽസും തമ്മിൽ. അപ്പൊ അതൊക്കെ ഒന്ന് റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയും നമുക്ക് ന്യൂസ് കിട്ടുന്നുണ്ട്. ഈ പിന്നെ 2026 സെപ്റ്റംബർ ലൈനപ്പിന്റെ അകത്ത് വരുന്ന ഫോണുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ

0: പ്രോ മോഡൽസ് ആണ്, 18 പ്രോ മാക്സ് പിന്നെ ഫോൾഡബിൾ വരുന്ന നമ്മള് അൾട്രാ എന്ന് ഒരു കോഡ് നെയിം ഇട്ടിരിക്കുന്നത്. അതൊരുപക്ഷെ വേറെ എന്തെങ്കിലും പേരിലായിരിക്കാം വരാം, എന്നാലും ഐഫോൺ അൾട്രാ നമുക്ക് ഇപ്പൊ തൽക്കാലം വിളിക്കാം.
1: വാങ്ങാൻ പറ്റുമോ വാങ്ങാൻ പറ്റത്തില്ലയോ, ഈ അൾട്രാ മോഡലിനെയാണ് എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്
0: അറിയാൻ വേണ്ടിട്ട്. പിന്നെ അതിന്റെ നമ്മുടെ ഡിസൈൻ ലിക്കിന്റെ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറയുന്നുണ്ടായി. നോർമൽ ഫോൾഡബിൾ ഫോൺ പോലെ വ്യത്യാസമുണ്ട്. തുറന്നു നോക്കുമ്പോൾ ഐപാഡ് മിനി, നോർമലി ഐപാഡ് മിനിയുടെ ഒരു ഇതും, പക്ഷെ ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ അതിനേക്കാൾ ചെറുത്, നോർമൽ ഫോൾഡബിൾ ഫോണിനേക്കാൾ ചെറുതുമാണ്. പിന്നെ ടിം കുക്ക്, ഇപ്പൊ പ്രൈസിംഗ് പ്രഷറിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ടിം കുക്ക് ഓൾറെഡി അത് സിഗ്നൽ ചെയ്തിട്ടുണ്ട്, കാരണം ആപ്പിളിന് ഇത് കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് ചേഞ്ച് ആയിട്ടുള്ള. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മാക്കിനും മാക് ബുക്കിനും ഐപാഡിനും ആപ്പിൾ ടി വിക്കും ഹോം പോഡിനും എല്ലാം അവർ വില കൂട്ടിയിട്ടുണ്ട്.
1: ഐഫോൺ
0: ഐഫോൺ ഇതുവരെ വില കൂട്ടിയിട്ടില്ല, പക്ഷെ ഉടനെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രിഡിക്റ്റ് ചെയ്യുന്നത്. അത് പ്രിഡിക്റ്റ് ചെയ്യുന്ന, ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ $200 to $300 വരെ വ്യത്യാസം ഉണ്ടാകാനാണ് ചാൻസ്. പിന്നെ ഐഫോൺ 18 പ്രൈസിംഗ് ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു $1,249 to $1,299 വരെയാണ്
1: $18 Pro.
0: പ്രോ മാക്സിന് റഫ്ലി ഒരു $1,349 to $1,399 വരെയാണ്. ഫോൾഡബിള് ഒരു $3,000 മുകളിലായിരിക്കും. $3,000 എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യയിൽ ഒരു $10
1: ഈ $1,249 എന്ന് പറയുമ്പോൾ ഏകദേശം ഇന്ത്യൻ കറൻസി വരുമ്പോൾ 1.20 ഒക്കെ ആയിരിക്കും വരുന്നത്. അതിൽ കൂടുതലാണോ ചാൻസ്?
0: അല്ല, നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കറൻസി കൺവേർട്ട് ചെയ്യുമ്പോൾ, അതെ, ഡ്യൂട്ടി കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്, പിന്നെ ജി എസ് ടി ഉണ്ട്, എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ. പിന്നെ അത് മാത്രമല്ല, ഷിപ്മെന്റ് കോസ്റ്റ് ഒക്കെ ഒരുപാട് കൂടുതലാണ്. ചൈനയിൽ നിന്നാണ്, ചൈനയിൽ നിന്ന് ഇത് ഒരുപക്ഷെ യു എസ് നിന്നായിരിക്കും നമുക്ക് ഇത് ഷിപ്പ്
1: ചെയ്യുന്നത്.
0: അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇന്ത്യയിൽ ഒരു പ്രൊഡക്ഷൻ തുടങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ ഐഫോൺ 18 പ്രൊഡക്ഷൻ ഒന്നും ഇന്ത്യയിലായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വില കൂടുതൽ തന്നെ ആയിരിക്കും. എങ്ങനെ പോയാലും നമുക്ക് ഒരു 1.5 lakh rupees മുകളിലോട്ട് പ്രതീക്ഷിക്കാം, ഏറ്റവും മിനിമം. 18 കേസ് എനിക്കറിയില്ല, 18 Pro കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ ഇതിപ്പം എന്തുകൊണ്ടാണ് ഇത്രയും പൈസ ഇൻക്രീസ് വരാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, മേജർ ഫാക്ടറി മെമ്മറിയുടെ കോസ്റ്റുകൾ തന്നെയാണ്. പിന്നെ പ്രൊഡക്ഷൻ കോസ്റ്റും കൂടിയിട്ടുണ്ട്, കാരണം പല കമ്പോണൻസിനും വില കൂടിയിട്ടുണ്ട്. അപ്പം മദർ ബോർഡിനായാലും അതിന്റെ സർക്യൂട്ടറിക്കായാലും എല്ലാത്തിനും വില കൂടിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഓട്ടോമാറ്റിക്കലി അവർക്ക് അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണെന്നാണ് തിങ് ബുക്ക് പറയുന്നത്. പിന്നെ ഇത് ഇതിന്റെ ഒരു ഇതായിട്ട് ഒരു പ്രൈസ് ലിഫ്റ്റ് ഇപ്പൊ നമ്മൾക്ക് ബാക്കിയുള്ള പ്രൊഡക്ട്സിന്റെ അകത്ത് എഫക്ട് ചെയ്തേക്കുന്ന പോലെ നമ്മൾ പറയുകയാണെങ്കിൽ, $1,299 ഉള്ള സാധനത്തിന് $1,299 അവരാക്കിയിട്ടുണ്ട്. അത് $200 വ്യത്യാസത്തില്ല.
1: അപ്പൊ
0: അത് നമുക്ക് ഈ പിന്നെ മാക്കിന്റെ അകത്ത് നമുക്ക് വളരെ പ്രകടമായിട്ട് അറിയാം, $1,00,000 നമുക്ക് ഇവിടെ
1: കൂടിയിട്ടുണ്ട്.
0: അതെ, അപ്പൊ പിന്നെ ഐഫോണിന്റെ കേസ് പറയേണ്ട കാര്യമില്ല, എന്തായാലും നമുക്ക് കണ്ടറിയാം. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുന്ന ലോഞ്ച് ഡേറ്റുകളെ കുറിച്ചുള്ളത്, പ്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഡീറ്റെയിൽസ്.
1: അപ്പൊ ഇത്രയാണ് കാര്യം. എന്തായാലും നമ്മള് എന്തേ കൂടാത്തെ എന്ന് കാത്തിരുന്നു, അവസാനം കൂടിയപ്പോഴത്തേക്ക് നമ്മളെ ഭീകരമായിട്ട് ഞെട്ടിക്കുന്ന രീതിയിലുള്ള കൂടുതലായി പോയി.
0: അപ്പൊ
1: ഇനിയിപ്പോ ഇറങ്ങാൻ പോകുന്ന 18 series, 18 Pro യും Pro Max ആണെങ്കിലും അടുത്ത വർഷം ഇറങ്ങാൻ പോകുന്ന മീൻസ് ബേസ് 18 models ആണെങ്കിലും എല്ലാത്തിനും പ്രൈസിങ്ങിനകത്ത് മിനിമം ഒരു 15 to 30,000 ആ രീതിയിലെങ്കിലും വ്യത്യാസം കാണാനുള്ള സാധ്യത
0: ഉറപ്പായിട്ടുണ്ട്.
1: അതായത് നമ്മൾ പ്രീവിയസ് മോഡൽ ഇറങ്ങിയ ഫോണുകൾ കമ്പയർ ചെയ്തിട്ട് ഈ ഒരു വ്യത്യാസം വരാനുള്ള സാധ്യത ഉറപ്പായിട്ടും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് വന്നിരിക്കുന്ന ന്യൂസ് എന്താന്ന് വെച്ചാൽ, മാക് അതായത് ആപ്പിളിൻ്റെ ലാപ്ടോപ്പ് സീരീസുകളിനകത്ത് വന്നിരിക്കുന്ന ചിപ്സെറ്റിനകത്ത് ചില മാറ്റങ്ങളാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.
1: ിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ബേട്ടാ, നമ്മളിപ്പോ അറിഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല് ആപ്പിൾ അവരുടെ ലാപ്ടോപ്പ് സീരീസുകൾ, അതായത് മാക്ബുക്ക് പ്രോ സീരീസുകളിനകത്ത് M6 Pro M6 Max ചിപ്സെറ്റും ഒഴിവാക്കിയിട്ട് ഡയറക്ട്ലി M6 ചിപ്സെറ്റ് ഉണ്ട്, പ്രോയും മാക്സും ഒഴിവാക്കിയിട്ട് ഡയറക്ട്ലി M7 Pro M7 Max ചിപ്സെറ്റിലേക്ക് പോവുകയാണ്. എന്താണ് അതിന്റെ റീസൺ? എന്തെങ്കിലും പർട്ടിക്കുലർ കാര്യം ഉണ്ടായിട്ടാണോ അങ്ങനെ
2: ചെയ്യുന്നത്? ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് ശരിക്കും M6 Pro M6 Max ചിപ്പുകൾ അവർ ഒഴിവാക്കുകയാണെന്നുള്ളതാണ്. അപ്പൊ ഹൈ എൻഡ് ചിപ്പുകൾക്ക് പകരം M7 Pro M7 Max ആയിരിക്കും 2027 നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതിന്റെ ശരിക്കും AI ഫോക്കസ്ഡ് ചിപ്പ് ഡെവലപ്മെന്റ് ആണ് ഇതിന് ആ ഒരു ഫോക്കസ് കൊടുക്കാനുള്ള കാരണം. കാരണം ഈ ആപ്പിൾ ഇന്റലിജൻസ് ഇപ്പം ഗൂഗിളുമായിട്ട് ചേർന്നിട്ട് ജെമിനൈ ആയിട്ട് ചേർന്നിട്ട് അവർ ഭയങ്കര സ്ട്രോങ് ആക്കിക്കൊണ്ട് വരുന്നതുകൊണ്ട് ഒരുപാട് AI ഫീച്ചേഴ്സ് അവർ എനേബിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ AI ഫീച്ചേഴ്സിനും എനേബിൾ ചെയ്യാൻ വേണ്ട ആവശ്യമായ ഒരു പ്ലാറ്റ്ഫോം ആണ് അവരിപ്പോ ഉണ്ടാക്കുന്നത് അക്രോസ് ദ ഡിവൈസസ്. ഇപ്പൊ നമുക്ക് ഐഫോണിന്റെ അകത്ത് നോക്കിയാൽ, ഞാൻ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ 12 GB റാം, അങ്ങനെ അത് മാത്രമല്ല 2NM ന്റെ A20 ചിപ്പാണ്, അത് ഭയങ്കര സ്ട്രോങ് ചിപ്പാണ്. ആ ചിപ്പ് തന്നെ അവരിപ്പം

0: ലാപ്ടോപ്പിലോട്ടും കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ട്. കാരണം അവർ ഓൾറെഡി അങ്ങനെ ഇറക്കിയായിരുന്നു. അപ്പൊ അങ്ങനത്തെ കുറെ പ്ലാറ്റ്ഫോം അക്രോസ് ദ പ്ലാറ്റ്ഫോംസ് അവര് ഇങ്ങനെ ഒരു AI റിലേറ്റഡ് ആയിട്ടുള്ള റിവാമ്പ് റെവല്യൂഷൻ അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ M6 Pro M6 Max അവർ ഒഴിവാക്കുന്നത്. ശരിക്കും M6 വരുന്നുണ്ട്. M6 അവരുടെ എൻട്രി ലെവൽ മാക്ബുക്ക് എയറിന്റെ അകത്തും അതിന്റെ അകത്തും എല്ലാം അവർ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ M6 Pro മാക്സും വേരിയൻസും ആണ് ഇല്ലാത്തത്. ഇത് ശരിക്കും ഒരു പ്രോയും മാക്സും വേരിയൻസ് ഒരു ചിപ്പിന് ഇല്ലാത്ത ആദ്യത്തെ ഒരു സംഭവമാണിത്.
1: ആദ്യത്തെ
0: സീരീസ് ആണ്. ബാക്കി കാരണം M1 M2 M3 അകത്ത് എല്ലാത്തിന്റെ അകത്തും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ അൾട്രാ ചിപ്പ് നമ്മൾ M1 M2 M3 അകത്ത് അൾട്രാ ചിപ്പ് ഉണ്ടായിരുന്നു. അത് പക്ഷെ ഇപ്പൊ കാണുന്നില്ല. ഒരു 3 വേരിയന്റ് ആയിട്ട് നമുക്ക് കാണാൻ ചാൻസ് ഇല്ല. ഇതിന്റെ അകത്തും ഇല്ല. M7 അകത്തും കാണാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ അൾട്രാ അവിടെ ഒഴിവാക്കിയിട്ട് വേറെ എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫീച്ചേഴ്സ് അഡീഷണൽ ആയിട്ട് ഈ മാക്സിന്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് അറിവായിട്ടില്ല. എങ്കിലും വരുന്ന നാളുകളിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിവാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പിന്നെ ഇനി ഇതിന്റെ ഒരു ലൈനപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ M5 Pro M5 Max നമുക്ക് കഴിഞ്ഞ March 3 കഴിഞ്ഞ March 3 ലോഞ്ച് ആയത്. അപ്പൊ അത് മാക്ബുക്ക് പ്രോയും പിന്നെ സ്റ്റാൻഡേർഡ് മാക്ബുക്ക് എയറും ഒക്കെയാണ് അവർ അത് പവർ ചെയ്യുന്നത്. അതെല്ലാം 3 NM ചിപ്പുകളാണ്. ഇപ്പൊ ഈ M7 എന്ന് പറയുന്നത് 2 NM ആണ്. M6 3 NM
1: ആണ്.
0: അതെ. അപ്പം അത് 3 NM ചിപ്പുകളാണ്. അപ്പം ആപ്പിളിന്റെ പുതിയ ഫ്യൂഷൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ പുതിയ 18-core CPU പിന്നെ 12 performance core ഒക്കെ വെച്ചുകൊണ്ടുള്ള ഹൈ പെർഫോമൻസ് സൂപ്പർ കോർസ് ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ചിപ്പാണ് അത്. അത് മാത്രമല്ല, അതിന്റെ ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ് ആണ് ഏറ്റവും നമ്മൾ പറയേണ്ട കാര്യം. അതിന് കാരണം 40 കോറുകളുണ്ട്. നോർമലി നമുക്ക് ഇന്റലിന്റെ ഒക്കെ ശരിക്കും 18-20 കോറുകൾ നിൽക്കുമ്പോഴാണ് ആപ്പിൾ 40 കോറുകൾ കൊണ്ടുവരുന്നത്. പക്ഷെ എന്തുകൊണ്ടോ AMD റൈസനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. AMD റൈസൺ ഏകദേശം ഡൈനാമിക് ആണ് അവർ പറയുന്നത്. കാരണം കോറിന്റെ ആക്ച്വലി നമ്മുടെ പ്രോസസിംഗ് CPUവിന്റെ പ്രോസസിംഗ് കോറും കൂടെ അവർ ഷെയർ ചെയ്യും. ഹൈ ഗ്രാഫിക് ഇന്റൻസ് ആയിട്ടുള്ള സാധനങ്ങൾ, അതുകൊണ്ടാണ് AMD ചിപ്പുകൾക്ക് ഭയങ്കര ഡിമാൻഡ്
1: വരുന്നത്.
0: പക്ഷെ ആപ്പിളിന്റെ GPU 40 cores ആണ്. അത് 4 times GPU പെർഫോമൻസ് നൽകും. AI കാര്യത്തിൽ GPU പെർഫോമൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ M4 Max M4 Pro അത് M4 അകത്ത് M5 അകത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അടുത്ത M7 അകത്ത് എങ്ങനെ ആവുന്നുള്ളത് അറിയില്ല. ആർക്കിടെക്ചർ അവർ പുറത്ത് വിട്ടിട്ടില്ല. 2 NM ആണെന്ന് മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. A20 കൂടെ തന്നെയാണ് അതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്.
1: അപ്പൊ
0: ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ
1: കഴിഞ്ഞിട്ടുള്ളത്.
0: അക്രോസ് ആപ്പിളിന്റെ ഡിവൈസസ് ഇല്ലാത്തെല്ലാം അവര് AI ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ്
1: ശ്രമമാണ്.
0: അപ്പൊ അവർക്ക് ഇപ്പം സ്വന്തമായിട്ട് ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഗൂഗിളുമായിട്ട് ചേർന്നിട്ട് ജെമിനൈ ആയിട്ട് ചേർന്നിട്ട് അവർ അത് മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻവയോൺമെന്റ് ഫുൾ അവർ മാറ്റാണ്.
1: അപ്പൊ അതാണ് ആപ്പിളിന്റെ M-series ചിപ്പുകളെ പറ്റി നമുക്ക് കിട്ടുന്നത്. അതായത് പുതിയ വരുന്ന ലാപ്ടോപ്പുകളിനകത്ത് M6 ചിപ്പുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം വരുന്ന ലാപ്ടോപ്പുകൾ M7 M7 Pro M7 Pro Max ആ രീതിയിലായിരിക്കും ചിപ്പുകൾ വരുന്നത്. ഇനി നമുക്ക് വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, മോട്ടോറോള അവരുടെ ഒരു പുതിയ പാഡ് ഇറക്കിയിരിക്കുകയാണ്, മോട്ടോ പാഡ് 70 Pro. അത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതിന്റെ ന്യൂസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.

0: Feel the music with Radio Santhvanam 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രൻ 90.4 FM. അതിനിടെ മോട്ടോറോള അവരുടെ ഒരു പുതിയ പാഡ് കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലെ, മോട്ടോ പാഡ് 70 Pro. അതിന്റെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. 10,200 mAh ബാറ്ററിയും 13-inch സ്ക്രീൻ 3.5K ഡിസ്പ്ലേ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ ബാക്കി വരുന്ന സ്പെക്കുകൾ എന്തൊക്കെയാണ്, ഇതിന്റെ പ്രൈസിംഗിന്റെ കാര്യം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്?
2: മോട്ടോറോടെ ഒരു പുതിയ ഫ്ലാഗ്ഷിപ്പ് ടാബ്ലറ്റ് ആണ് അത്. അവര് ഇപ്പൊ ഇന്ത്യയിൽ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുകയാണ്. July 4 ലോഞ്ച്. നമുക്ക് ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും എല്ലാം മേടിക്കാൻ സാധിക്കും. ഇതിന്റെ പ്രൈസ് പോയിന്റ് വന്നിട്ട് 37,000 രൂപയാണ് ബേസ് മോഡൽ. 8GB 128GB സ്റ്റോറേജിന് വരുന്നത്. ഈ 256GBയുടെ വേരിയന്റിന് ഏകദേശം 40,000 രൂപയാകും. പിന്നെ ഇതിന്റെ കൂടുതൽ ബണ്ടിൽഡ് ആയിട്ടുള്ള കീബോർഡും എല്ലാം കൂടെ വരുന്നതിന്, അത് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് 6,000 രൂപയുള്ള, അത് വരുമ്പോഴത്തേക്ക് ഏകദേശം 46,000 രൂപയാകും. പിന്നെ ഒരു 4,000 rupees ഡിസ്കൗണ്ട് ICC ബാങ്ക് ഹോൾഡേഴ്സ്, ബാങ്കിന്റെ കാർഡ് ഉള്ളവർക്ക്, കാർഡ് ഹോൾഡേഴ്സിന് ഒരു 4,000 rupees ഡിസ്കൗണ്ടും ഉണ്ട്. ഇത്രയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ സ്പെക്കിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ സൈസ് വന്നിട്ട് 13-inch ആണ്. 13-inch LCD സ്ക്രീൻ ആണ്. 3.5K ആണ്, 4K അല്ല. 144Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. 800 nits പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. 319 PPI ആണ്. ഡോൾബി വിഷൻ ആണ്. പിന്നെ മോട്ടോടെ പെൻ കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് അതിന്റെ സ്പെക്ക് വരുന്നത്.
1: പിന്നെ ഞാനൊരു സംശയം, കാരണം ഇന്ന് LED സ്ക്രീനുകൾ ഇത്രയും പോപ്പുലർ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഇങ്ങനൊരു പാഡിനകത്ത് അവര് അതും 3.5K ഡിസ്പ്ലേ ഒക്കെ വരുമ്പോഴത്തേക്ക് LCD കൊടുത്തിരിക്കുന്നതിന്റെ റീസൺ
2: അല്ല, 13-inch ആയതുകൊണ്ടാണ് LCD വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം കോസ്റ്റ് ഇതിനകത്ത് നിർത്തണം. രണ്ട് കോമ്പറ്റീഷൻ ഇപ്പൊ 1+ ബാഡും ഒക്കെയാണ്. 1+ ബാഡും LCD സ്ക്രീൻ ആണ്. പക്ഷെ അത് 4K ആണ്. അപ്പം അതുകൊണ്ടാണ്, കാരണം അമോലഡ് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പ്രൈസ് 1,00,000 രൂപയുടെ മുകളിൽ പോകും. അതാണ് ഓർത്തത്. ഇപ്പൊ റിട്ടേൺ ഡിസ്പ്ലേ ഉള്ള ഐപാഡിന്റെ പ്രൈസിങ് 1,00,000 രൂപയ്ക്ക് മുകളിലാണ്, മനസ്സിലായില്ല. അപ്പൊ അത് പ്രൈസ് പോയിന്റ്
1: താഴ്ത്തിയാണ്
2: LCD സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ ഡോൾബി വിഷൻ ഉണ്ട്, അപ്പൊ അത്രത്തോളം അത്യാവശ്യം ക്ലാരിറ്റി ഉള്ളതാണ്. പിന്നെ പ്രോസസറിലേക്ക് വരുമ്പോഴത്തേക്ക് സ്നാപ് ഡ്രാഗണിന്റെ 8th Gen 4 ആണ്, 5 അല്ല 4 ആണ്. ഒക്ടാ കോർ ആണ്. 8GB റാം, 256GB വരെ സ്റ്റോറേജ്, എക്സ്പാൻഡബിൾ ആണ്. നമുക്ക് മൈക്രോ SD കാർഡ് യൂസ് ചെയ്യാൻ
1: പറ്റും.
2: 2TB SD കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. 2TB വരെയുള്ള മൈക്രോ SD കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അവരുടെ ഹലോ

0: ആണ് ആൻഡ്രോയിഡ് 16 ആണ്. അപ്പൊ അങ്ങനത്തെ പിന്നെ മോട്ടറുള്ള ഒരു 4 വർഷത്തേക്കുള്ള അപ്ഗ്രേഡ്സും അവർ പറയുന്നുണ്ട്. ആൻഡ്രോയിഡ്
1: സോഫ്റ്റ്വെയർ
0: അപ്ഗ്രേഡ്സും പറയുന്നുണ്ട്. ബാറ്ററിയിലേക്ക് വരുമ്പോഴത്തേക്കും അത് വൂപ്പിംഗ് 10,200 mAh ബാറ്ററി ഉണ്ട്, 45 watts വയർഡ് ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. അത് സെയിം വൺ പ്ലസിന്റെ പാഡുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ സെയിം തന്നെയാണ്. പിന്നെ ക്യാമറയുടെ കേസിൽ 13 MP ഒരു റിയർ ക്യാമറയും 8 MP ഒരു ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. നോർമൽ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, ഭയങ്കര കിടിലൊന്നും അല്ല. ആവശ്യം വരുന്നില്ല. പിന്നെ സ്പീക്കേഴ്സ് 4 JBL 2 സ്പീക്കേഴ്സ് ആണ്, ഡോൾബി അറ്റ്മോസ് ഉള്ള. 2 മൈക്രോഫോൺ ഉണ്ട്, വൈഫൈ 7 ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് സിം കാർഡ് ഇടാൻ പറ്റില്ല. സിം ഇല്ലാത്ത മോഡലാണ് ഇതെല്ലാം.
1: സെല്ലുലാർ ഉള്ള മോഡൽസ് ഇറക്കുന്നില്ല.
0: ഇല്ല ഇല്ല ഇല്ല,
1: ഓൾലി വൈഫൈ മോഡൽസ് ആണ്,
0: അത്രേ ഉള്ളൂ. പിന്നെ സ്ലിം ആണ്, 6.2 mm തിക്നെസ്സേ ഉള്ളൂ, 589 g ഉള്ളൂ. പിന്നെ സെൻസേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൈറോസ്കോപ്പ് ഉണ്ട്, ആക്സിലറോമീറ്റർ ഉണ്ട്, ഹാൾ സെൻസർ ഉണ്ട്, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഇത്രയാണ് എന്റെ ബേസിക് സ്പെക് എന്ന് പറയുന്നത്. പിന്നെ ഇത് നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ ഓഫ്ലൈൻ വഴിയോ നമുക്ക് മേടിക്കാൻ സാധിക്കും.
1: ജൂലൈ 4 എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്ലിപ്കാർട്ടിലാണല്ലേ എന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്?
0: ഫ്ലിപ്കാർട്ടിലാണ്. അപ്പൊ അത് ഓഫ്ലൈൻ സ്റ്റോറിലും അവൈലബിൾ ആയിരിക്കും.
1: ഓക്കെ, അപ്പോ അത്രയാണ് നമുക്ക് മോട്ടോയുടെ പാഡ് 70 Pro പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നത്. ആ ഒരു പ്രൈസിംഗ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു സ്പെക്കാണ് ഇതിനകത്ത് വരുന്നത്, അല്ലേ? കാരണം 10,000 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളെല്ലാം ചിപ്സെറ്റും വലിയ മോശമാണെന്ന് പറയാൻ
0: പറ്റില്ല.
1: അപ്പൊ അതാണ് മോട്ടോ പാഡ് 70 Pro ഡീറ്റെയിൽസ് വരുന്നത്. അടുത്ത് നമുക്ക് വന്നിരിക്കുന്ന ഒരു ലീക്ക് എന്താന്ന് വെച്ചാല് സ്നാപ് ഡ്രാഗൺ 8 Lite Gen 6 8 Lite Gen 6 Pro കുറച്ച് ലീക്സ് ആണ് വന്നിരിക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദ്രൻ 90.4 FM.

0: రేడియో శాంతనం 90.4 FM. డౌన్లోడ్ అప్లికేషన్ ఫ్రమ్ గూగుల్ ప్లే స్టోర్ ఆర్ యాప్ స్టోర్ అండ్ ఎంజాయ్ యువర్ ఫేవరెట్ ప్రోగ్రామ్స్ అండ్ మ్యూజిక్.
1: തിരികെ എത്താൻ ടെക് വൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അനുപട്ട, സ്നാപ്ഡ്രാഗന്റെ 8 Lite Gen 6 8 Lite Gen 6 Pro അതിന്റെ കുറച്ച് ലീക്സ് വന്നിരിക്കുകയാണ്. അപ്പോ ഇത് എങ്ങനെയാണ്, നമുക്ക് ഏതൊക്കെ ഫോണുകളിലാണ് ഇത് വരാൻ സാധിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഈ പുതിയ ലീക്സും അപ്ഡേറ്റ്സും ആയിട്ടെന്നുള്ള നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? കാര്യം എന്ന് വെച്ചാല് പുതിയ ഫോണുകൾ ഇറങ്ങുന്നതെല്ലാം മിക്കവാറും ഇപ്പൊ പഴയ സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് വെച്ചാണ് ഇറങ്ങുന്നത്. അപ്പൊ ഈ ഇതൊക്കെ ഏതെങ്കിലും ഫോണുകൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്.
2: തീർച്ചയായിട്ടും പുതിയ സീരീസ് വൺ പ്ലസും പിന്നെ അതേപോലെ തന്നെ IQ അവരുടെ എല്ലാം ഫോണുകളിലെല്ലാം ഈ മോഡൽസ് വരുന്നുണ്ട്. പക്ഷെ അതിന്റെ എല്ലാം പ്രൈസിംഗ് ഭയങ്കര കൂടുതലായിരിക്കും വ്യത്യാസം. അപ്പൊ ഈ ബഡ്ജറ്റ് ഫോൺസിലാണ് ഇപ്പം സ്നാപ്ഡ്രാഗന്റെ പഴയ സീരീസ്
1: വെച്ചിട്ടാണ് എല്ലാവരും
2: സിക്സ്ജനും ഫോർ ജനും ഒക്കെ വെച്ചിറക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് അറിയാൻ കഴിയുന്നത് പിന്നെ ലീക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഡിജിറ്റൽ സ്റ്റാറ്റ് സ്റ്റേഷൻ എന്നൊരു വിഷയമാണ് ലൂപ്പോ വഴി. അപ്പൊ അതിനകത്ത് അവർ പറഞ്ഞേക്കുന്നത് സ്നാപ്ഡ്രാഗന്റെ 8 സീരീസ് 2nm-ലും 3nm-ലും അവർ ഇറക്കുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണെന്നുള്ളതാണ്, നമുക്ക് 2nm ഏതാണ് 3nm ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് പിന്നെ കോമൺ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ CPU ഇപ്പോൾ 8 Gen പുതിയ ലേറ്റസ്റ്റ് സാധനങ്ങളിൽ CPU അതായത് ഒറിയോൺ CPU കോറിന്റെ പുതിയ വേർഷൻസ് ആണ് വരുന്നത്. AI കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് അവരത് ചെയ്തേക്കുന്നത്. പിന്നെ അപ്ഡേറ്റഡ് Adreno GPU ഉണ്ട്, പിന്നെ ഫാസ്റ്റർ മെമ്മറി സപ്പോർട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വളരെ പ്രകടമായിട്ട് അറിഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സീരീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 8 Lite Gen 6 Pro ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്. അത് 2nm-ലാണ് വരുന്നത്, TSMC 2nm പ്രോസസ്സിലാണ് വരുന്നത്. അതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 2+3+3 ഒറിയോൺ CPU ആർക്കിടെക്ചറാണ്. അതായത് 2 performance cores 3 activation cores 3 load cores ആയിരിക്കും സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. അതായത് 2+3+3 ഒറിയോൺ CPU ആർക്കിടെക്ചർ വിത്ത് 16 MB ഷെയർഡ് L2 ക്യാഷ് ആണ്. Adreno 850 GPU ആണ് വരുന്നത്, 18 MB GMM ഉണ്ട്, അതായത് ഗ്രാഫിക്സ് മെമ്മറി. പിന്നെ LPDDR6 LPDDR5X RAM സപ്പോർട്ട് ചെയ്യുന്നത്.
1: ഓക്കെ,
2: അപ്പൊ അത്രത്തോളം ഫാസ്റ്റർ ആയിട്ടുള്ള മെമ്മറീസ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. പിന്നെ അൾട്രാ പ്രീമിയം ഫോൺസിൻ്റെ അകത്തും ട്രൂ ഫ്ലാഗ്ഷിപ്സിൻ്റെ അകത്ത് മാത്രമായിരിക്കും ഇത് സപ്പോർട്ട്
1: ചെയ്യുക.
2: ഇങ്ങനെ അങ്ങനെയുള്ള മോഡൽസിൽ മാത്രമേ ഇത്
1: വരികയുള്ളൂ.
2: അപ്പൊ തന്നെ പ്രൈസിങ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സ്നാപ്ഡ്രാഗൺ 8 Lite Gen 6 സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വരുന്നതിൻ്റെ അകത്ത് അതും 2nm തന്നെ ആയിരിക്കും. ഒറിയോൺ CPU ആർക്കിടെക്ചറിന്റെ സ്കെയിൽ ഡൗൺ വേർഷൻ ആയിരിക്കും. 16 MB L2 ക്യാഷ് തന്നെ ഉണ്ട്. Adreno 845 GPU ആണ്, കുറച്ചുകൂടെ 850 അതെ. 16 MB പകരം 18 MB ഗ്രാഫിക്സ് മെമ്മറിക്ക് പകരം 12 MB ഗ്രാഫിക്സ് മെമ്മറിയെ കാണുള്ളൂ ഇതില്. LPDDR5X LPDDR6 ഇല്ല, LPDDR5X മാത്രമേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ബാലൻസ് ബിറ്റ്വീൻ പെർഫോമൻസ് ആൻഡ് പവർ എഫിഷ്യൻസി ആണ്. അപ്പൊ ഇത് ഒരു സെമി ഫ്ലാഗ്ഷിപ്സിന്റെ അകത്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം.
1: 8 Lite Gen 6
2: പിന്നെ അഡീഷണൽ 3nm വേരിയൻസും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 Lite Gen 5 പുതിയ വേർഷൻസ് ആയിരിക്കാം.
1: ഓ ശരി ശരി, അതാണ് ഈ
2: 3 nanometer വരുന്നതാണ്. പിന്നെ ഒരു 8 Snapdragon 8 Gen 5 Pro ചിലപ്പം വരാൻ ചാൻസസ് ഉണ്ട്. അതെല്ലാം 3nm.
1: അപ്പൊ ഈ Gen 6 2 nanometer തന്നെ
2: 2 nanometer തന്നെ. പിന്നെ ഒരു അലോങ് സൈഡ് ഒരു സാധനം കൂടെ വരാനുണ്ട്. അതായത് 8 Lite Gen 5 കൂടെ തന്നെ ഈ പറഞ്ഞ നമ്മളിപ്പോ പറഞ്ഞ പ്രോസസേഴ്സ് എല്ലാം ഒരു പക്ഷേ അതായത് Gen 5 Pro അല്ലെങ്കിൽ 8 Lite Gen 5.1 or 5.2 അങ്ങനത്തെ എഡിഷൻസ് ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട്. കാരണം SM885OQ എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ സൈറ്റില്. കാരണം അത് പിന്നെ സൈറ്റിലല്ല ലിസ്റ്റ് ചെയ്തേക്കുന്നത്, അവർ ശരിക്കും സർട്ടിഫിക്കേഷന് വേണ്ടി ലിസ്റ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പൊ ആ മോഡലിന്റെ കേസൊക്കെയാണ് ഇത് നമ്മൾ പറഞ്ഞത്. SM88 45 എന്ന് പറഞ്ഞൊരു മോഡൽ വരുന്നുണ്ട്. ഇതൊക്കെ ഏതൊക്കെ മോഡൽസിലേക്ക് വിഷ്വലൈസ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. പക്ഷെ എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് Gen 5 Pro അല്ലെങ്കിൽ 8 Lite Gen 5.0 എഡിഷനോ അങ്ങനത്തെ എന്തെങ്കിലും എഡിഷൻസ് ഒക്കെ ആയിരിക്കാം എന്നുള്ളതാണ്.
1: ഓക്കെ,
2: പിന്നെ മീഡിയ ടെക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് പുതിയ 2nm-ന്റെ 9600 Pro മീഡിയ ടെക്ക് ശരിക്കും കോൾകോമിന്റെ ചിപ്പിനേക്കാൾ ഗ്രാഫിക്സിൽ കുറച്ചുകൂടെ കൊള്ളാം എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ അവര് ആ Gen 6 കുറച്ചും കൂടെ അവർ അതുകൊണ്ട് ഈ ഡിലേ വരുത്തുന്നതിന്റെ കാര്യം അത് തന്നെയാണ്. കാരണം GPU കുറച്ചും കൂടെ എഫക്റ്റീവ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റംസ് അവർ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ മീഡിയ ടെക്ക് ഒഫീഷ്യലി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും, മീഡിയ ടെക്കും പറഞ്ഞിട്ടില്ല, സ്നാപ്ഡ്രാഗണും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതിന്റെ കൂടുതൽ വ്യക്തമായ ചിത്രങ്ങൾ നമുക്ക് സെപ്റ്റംബറോടുകൂടി നമുക്ക് അറിയാൻ കഴിയും. കാരണം ബൈ എൻഡ് ഓഫ് ദിസ് ഇയർ ആണ് ഇത് ലോഞ്ച് ചെയ്യാൻ അവർ പ്ലാൻ ചെയ്യുന്നത്.
1: അപ്പോൾ ഉള്ള ഫോണുകളിലൊക്കെ ആയിരിക്കും ഇത് വരുന്നത്.
2: അതെ.
1: ശരി ശരി.
2: അപ്പൊ വൺ പ്ലസ് ഓൾറെഡി അത് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വൺ പ്ലസും പറഞ്ഞിട്ടുണ്ട്, ഒപ്പോ പറഞ്ഞിട്ടുണ്ട്, IQ
1: പറഞ്ഞിട്ടുണ്ട്.
2: Gen 6
1: എനിക്കൊന്ന് വിവോയ്ക്കാത്ത മിക്കവാറും ഡിമെൻസിറ്റിയുടെ ജിപ്പ് തന്നെ.
2: അതെ. ഇത്രയാണ് നമുക്ക് ഈ സ്നാപ്ഡ്രാഗനെ കുറിച്ച് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ്.
1: അപ്പൊ അതാണ് നമുക്ക് സ്നാപ്ഡ്രാഗൻ 8 ജെൻ 6 സിക്സ് പ്രോയെ പറ്റിയുള്ള ഡീറ്റെയിൽസും ലീക്സും കിട്ടുന്നത്. അപ്പോൾ ഇത് ഇത് ഈ ചിപ്പുകൾ വെച്ച ഫോണുകൾ മിക്കവാറും നമുക്ക് സെപ്റ്റംബറിൽ ആപ്പിളിന്റെ ഒക്കെ ലോഞ്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആപ്പിളിന്റെ കുറച്ച് ഫോണുകൾ ഉറപ്പായിട്ടും ഉണ്ടാവും. ആ ഫോണുകൾ വരുന്ന ഈ ഒരു നവംബർ ഡിസംബർ ആ ടൈമിലായിരിക്കും, അതിലൊക്കെ ആയിരിക്കും ഈ ഒരു ചിപ്പ് വെച്ചുള്ള ഫോൺ
2: വരാനുള്ളത്.
1: ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ, കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് അല്ലെങ്കിൽ മാസമായിട്ടും തന്നെ അവരെ പറയാം, നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ സംസാര വിഷയമായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇനി ആവാൻ പോകുന്ന കാര്യമാണ് ഫ്യൂവൽസിന്റെ കാര്യം. അതായത് എത്തനോൾ ഫ്യൂവൽ, നമ്മളിപ്പോൾ നിലവിൽ നമ്മൾ E20 ഫ്യൂവൽ വ്യാപകമായിട്ട് തന്നെ ഉപയോഗിക്കുന്നു. അതിനുശേഷം തുടരെ നമുക്ക് ഈ 85 വന്നു, ഈ 100 വന്നു. അപ്പോൾ ഇതൊന്നും നമ്മളെ സാധാ വണ്ടികളിൽ ഇപ്പോൾ അടിക്കാൻ പറ്റത്തില്ല, ഈ 85 ഈ 100 ഒന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എഞ്ചിൻ സെപ്പറേറ്റ് ഡിസൈൻ ചെയ്ത് കമ്പനികൾ ഇറക്കി തുടങ്ങി. ഇപ്പോൾ മാരുതിയുടെ വണ്ടിയും ടൂ വീലർ നോക്കുമ്പോഴത്തേക്ക് ഹീറോയുടെ കമ്പനിയൊക്കെ അങ്ങനെ ഒന്ന് രണ്ട് ബൈക്കുകളും കാറും ഒക്കെ ഇറക്കി ഫ്ലെക്സ് ഫ്യൂവൽ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഒരു ഡിസ്കഷൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് EV എടുക്കുന്നതായിരിക്കുമോ ഈ ഫ്ലെക്സ് ഫ്യൂവൽ വെച്ചുള്ള വണ്ടി എടുക്കുന്നതായിരിക്കും ലാഭം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം, തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.

0: Music with Radio Santhvanam 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അനുവിട ഈ എത്തനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പെട്രോൾ ഫ്യുവൽ, അപ്പോ E20 പെട്രോൾ 2023 ശേഷം ഇറങ്ങിയ ഒട്ടുമിക്ക വണ്ടികളിലും E20 പെട്രോൾ കോമ്പാറ്റബിൾ ആണ്. അതിന് മുന്നേ ഇറങ്ങിയ പല വണ്ടികളിലും ഇപ്പോഴത്തെ E20 പെട്രോൾ അടിക്കുന്നതുകൊണ്ട് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട്. പലർക്കും മൈലേജ് കുറഞ്ഞു, പല വണ്ടികൾക്കും സ്റ്റാർട്ടിങ് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, വണ്ടി നിന്നു പോകുന്നതിന്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് നേരിട്ട് പരിചയമുള്ള എന്റെ സുഹൃത്തുക്കളുടെ തന്നെ സ്കൂട്ടറുകളും ബൈക്കുകളും ഒക്കെ സ്റ്റാർട്ടാവാതുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പോ ഇപ്പോഴത്തെ ഒരു സംസാര വിഷയം എന്ന് വെച്ചാൽ, ഇപ്പോ E85 E100 ഫ്യൂൽ ഇറങ്ങി തുടങ്ങി, അതിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള എഞ്ചിൻ വെച്ചിട്ടുള്ള വണ്ടികളും കമ്പനികളും ഇറക്കി തുടങ്ങി. ഇപ്പോ മാരുതി ആണെങ്കിലും മാരുതി സുസുക്കി വാഗനർ ഇറക്കി, ഹീറോ മോട്ടോകോപ്പ് അവരുടെ രണ്ട് ബൈക്കുകൾ ഇറക്കി. EV മാർക്കറ്റും ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പോ ഇപ്പോഴത്തെ ചർച്ച എന്ന് പറഞ്ഞാൽ EV ആയിരിക്കുമോ അതോ ഫ്ലെക്സ് ഫ്യൂവൽ വെച്ചിട്ടുള്ള വണ്ടികളായിരിക്കും നമുക്ക് ലാഭകരം ലോങ് ടേമിൽ നോക്കുമ്പോഴത്തേക്ക്, എന്താണ് അതിനെ പറ്റി?
2: ശരിക്കും അതൊരു കോൺട്രവേഴ്ഷ്യൽ പോയിന്റ് ആണ്. ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ച് ശരിക്കും ഈ എത്തനോൾ എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇതൊരു ശാശ്വതമായ പരിഹാരമല്ല, കാരണം ഇതിന്റെ അകത്ത് ദൂരവ്യാപകമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്കിപ്പോൾ 85 100 പോയി കഴിഞ്ഞാൽ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള എഞ്ചിൻ നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കണം. ഇന്റർനാഷണലി E20 അതായത് 20% ഇതിനോട് വരെ ഉള്ള കപ്പാസിറ്റിയുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫ്യൂവലിനെ സപ്പോർട്ട് ചെയ്യുന്ന എഞ്ചിൻസ് മാത്രമേ ഡെവലപ്ഡ് ആയിട്ടുള്ളൂ. അതിന് മുകളോട്ടുള്ള എല്ലാം ശരിക്കും എഞ്ചിൻ ഡാമേജസ് ഉണ്ടാക്കുന്നതാണ്. കാരണം എത്തനോളിലേക്ക് പോകുമ്പോൾ പ്യുവർലി ആൽക്കഹോൾ സ്പിരിറ്റായി മാറിയ. രണ്ടാമത്തെ കേസ്, ഇനി EV നമുക്ക് എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. EV ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡീസ്റ്റബിലൈസ് ചെയ്യുന്ന നമ്മുടെ ഒരു എൻവയോൺമെന്റിനെ ഡീസ്റ്റബിലൈസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. കാരണം ബാറ്ററി മാനുഫാക്ചറിങ് അതൊരു വലിയ ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. കാരണം ഇതിന് വേണ്ടിയിട്ടുള്ള റെയർ എർത്ത് നമുക്ക് മൈൻ ചെയ്യേണ്ടി വരും. ഇത് മൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഭൂമി മൊത്തം നമ്മൾ മൈൻ ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് രണ്ടിന്റെയും ഒരു ഒരു ഒരു ഫൈൻ ലൈൻ ഉണ്ട്. ആ ഫൈൻ ലൈൻ ആണ് ശരിക്കും നമുക്ക് ആവശ്യം. അപ്പൊ അതിന് എത്രത്തോളം എന്തൊക്കെ ടെക്നോളജീസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ടെക്നോളജിയുണ്ട്, അത് പെട്രോളും ഉണ്ട് ബാറ്ററിയും ഉണ്ട്. അത് ഒരു ശാശ്വതമായൊരു ടെക്നോളജി ആയിട്ട് നമുക്ക് ഇപ്പം പ്രതീക്ഷിക്കാം. ഫോർ എക്സാമ്പിൾ ടൊയോട്ട ഇതുവരെ ഈ അവർ ഇവല്ല എന്ന് പറഞ്ഞൊരു മോഡൽ ഇറക്കുന്നുണ്ടെങ്കിൽ പോലും അത് മാരുതിയാണ്, മാരുതിയുടെ ഇതാണ്. പക്ഷെ ടൊയോട്ട സ്വന്തമായിട്ട് ഒരു ഈ EV വണ്ടിയിലേക്ക് വരാത്തതിൻ്റെ ഒരു മെയിൻ കാരണം അവരുടെ ഹൈബ്രിഡ്സ് ആണ്. കാരണം ടൊയോട്ട എപ്പോഴും ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു ലെവലിലാണ് അവർ അവരുടെ കമ്പനി എത്തിക്സ് കൊണ്ടുപോകുന്നത്. അപ്പൊ അത് നമ്മൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എപ്പോഴും ഹൈബ്രിഡ്, അതായത് പാർഷ്യലി പെട്രോളും പാർഷ്യലി
1: ഇലക്ട്രിക്കും.
2: അങ്ങനെ ഒരു മോട്ടോർ ഉണ്ടാവും, ഒരു മോട്ടോർ നമുക്ക് സിറ്റി ഡ്രൈവിന് അർബൻ ഡ്രൈവിന് ആ മോട്ടോർ യൂസ് ചെയ്യാം, അപ്പോൾ ഫ്യൂവൽ എഫിഷ്യൻസി കൂടും. ലോങ് ഡ്രൈവിന്
1: ഓട്ടോമാറ്റിക്കലി
2: ഫ്യൂവലിലേക്ക് നമ്മളുടെ ഫോസിൽ ഫ്യൂവലിലേക്ക് സ്വിച്ച് ചെയ്യും. ഇതാണ് ശാശ്വത. അപ്പൊ അതൊരു ഫൈൻ ലൈൻ ആണ്. അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ടെക്നോളജി, ഇപ്പൊ ഫ്യൂവൽ സെൽസ് ഉണ്ട്, ഹൈഡ്രജൻ ഫ്യൂവൽ സെൽസ് ഉണ്ട്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള എനർജി നമുക്ക് എനർജി കൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു ടെക്നോളജി ആയിട്ട് നമുക്ക്, ശാശ്വതമായ ഒരു ടെക്നോളജി ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇത് രണ്ടും ശരിക്കും ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെന്റ് ആണ് ഇനിഷ്യലി. കാരണം EV ഗ്രാഫ് ഇപ്പൊ കയറി നിൽക്കുകയാണ്, പക്ഷെ അതിന് താഴേക്ക് വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി നമുക്ക് നമ്മളെ ഫോൺ ഉപയോഗിക്കുന്ന പോലെ തന്നെ ബാറ്ററി ചീത്തയായി കഴിഞ്ഞാൽ ബാറ്ററി നമ്മൾ റീപ്ലേസ് ചെയ്യണം. അപ്പൊ ചീത്തയായ ബാറ്ററി റീസൈക്കിൾ ചെയ്യാൻ പറ്റുമോ, റീസൈക്കിൾ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു, ചിലവർ പറ്റില്ല എന്ന് പറയുന്നു. അപ്പൊ അതിന് നമുക്ക് വ്യക്തമായ ഒരു ഉത്തരവില്ല. അപ്പൊ ഇത് അവിടെ കൊണ്ട് ഡിസ്പോസ് ചെയ്യും, അത് കണ്ടാമിനേറ്റഡ് ആവും. കാരണം അത് ഹാംഫുൾ ആണ്, അത് യൂസ് ചെയ്യുന്നത് ഹാംഫുൾ ആണ്. ഇപ്പം നമ്മൾ എത്തനോളിലേക്ക് വരികയാണെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ഇന്ത്യൻ കണ്ടീഷനിൽ നമുക്കിപ്പം E20 ആയിരുന്നു നമ്മുടെ സ്റ്റാൻഡേർഡ്സ്. അതിപ്പോൾ 80-100% ഇപ്പം അഖിൽ പറഞ്ഞ പോലെ

0: ാണെങ്കിൽ ഗവൺമെന്റ് ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ പെട്രോളിയം കമ്പനീസ് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അവർക്ക് നേരിട്ട് കൊടുക്കുക, കാശ് മേടിക്കുക. പക്ഷേ ഇതിന്റെ ഒളിഞ്ഞടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ട് ക്രോപ്പുകളും ഏറ്റവും വാട്ടർ ഹംഗ്രി ക്രോപ്പുകളാണ്. അത് ഇപ്പം ഈ എത്തനോൾ പ്ലാന്റ്സ് എല്ലാം നിൽക്കുന്നത് വാട്ടർ വളരെ സ്കേഴ്സ് ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്സിലുമാണ്, ഒന്ന് യു പി, ഒന്ന് മഹാരാഷ്ട്ര. അപ്പം ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഇതുകൊണ്ട് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷമല്ലേ ഉണ്ടാകുന്നതെന്നുള്ള ചോദ്യമാണ് വരുന്നത്.
1: ഓക്കെ,
0: അതിനെക്കുറിച്ച് കൃത്യമായി ഒരു ഉത്തരം തരാൻ ഗവൺമെന്റിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഗവൺമെന്റ് എന്തുകൊണ്ടും അവരുടെ ഓവർ ഹെഡ് കുറയ്ക്കാനേ നോക്കുകയുള്ളൂ. കാരണം ഇപ്പോൾ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ഇപ്പോൾ യുദ്ധമൊക്കെ വന്നതിന് ശേഷം ഭയങ്കരമായ കോസ്റ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഓവർ ഹെഡാണ് ഗവൺമെന്റിന് ഉണ്ടാക്കുന്നത്. കാരണം സബ്സിഡൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇപ്പോൾ കമ്പനികൾക്ക്, ഓയിൽ കമ്പനികൾക്ക് ഫുൾ ഹാൻഡ് ഫ്രീ ഹാൻഡ് കൊടുത്തേക്കാണ് പൈസയും
1: തീരുമാനിക്കാനായിട്ട്.
0: അതിൻ്റെ ഓവർ ഹെഡ് നമ്മൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സാധനം കയറി പോവാണ്. അത് ഗവൺമെന്റിന്റെ ചുമതലയാണ് അത് കുറയ്ക്കുക എന്നുള്ളത്. അപ്പം അതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ വി ഒരു പരിഹാരമാണ്. കാരണം ഈ വിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല.
1: ശരി,
0: കാരണം ഈ വി നമുക്ക് ഈ വി ടെക്നോളജി, ബാറ്ററി ടെക്നോളജി ഇപ്പോൾ അത്യാവശ്യം ഡെവലപ്പിംഗ് സ്റ്റേജിലാണെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടെക്നോളജി, സസ്റ്റൈനബിൾ ടെക്നോളജിയിലേക്ക് നമുക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ചാർജ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം, ഫീച്ചേഴ്സ് എല്ലാം, ചാർജിങ് പോയിന്റ്സും എല്ലാം ഏകദേശമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കും. പിന്നെ അത് മാത്രമല്ല, കോസ്റ്റ് ഓവർ ഹെഡ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒളിഞ്ഞടക്കുന്ന അതിലും ഉണ്ട് കുറച്ച് കാര്യങ്ങൾ. കാരണം ഈ വിയുടെ നമ്മളിപ്പോൾ കോസ്റ്റ്, മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണെന്നുള്ളത് സത്യമാണ്.
1: ഓക്കെ,
0: പക്ഷേ നമ്മൾ ചിന്തിക്കാത്തൊരു ഫാക്ടറുണ്ട്, ഇതിൻ്റെ ടയറ്. ടയർ ശരിക്കും നമ്മൾ നോർമൽ ഫ്യൂവൽ, ഫോസിൽ ഫ്യൂവൽ വെഹിക്കിൾസിൻ്റെ അത്രയും നിലനിൽക്കാത്തൊരു സംഭവമാണ്. നമുക്കൊരു നോർമൽ ഡീസൽ വണ്ടി അല്ലെങ്കിൽ പെട്രോൾ വണ്ടിക്കകത്ത് നമ്മൾ ടയറുകൾ ഒരു 45,000 km, 50,000 km വരെ മാക്സിമം പോകുമായിരിക്കും. പക്ഷേ ഈ വി വണ്ടിക്കകത്ത് 20,000 km വെച്ച് തന്നെ വേറെ ടയർ ഉണ്ടാകുകയാണ്.
1: ഓക്കെ,
0: അപ്പോൾ എവറി 20,000 km നമ്മൾ ടയർ മാറാൻ നിൽക്കണം. അത് മാത്രമല്ല, ഇതിൻ്റെ ടയറിൻ്റെ കോസ്റ്റ് മറ്റേക്കാൾ കൂടുതലുമാണ്.
1: കൂടുതലാണ്. ഓക്കെ,
0: അപ്പോൾ അങ്ങനെ നോക്കുമ്പം നമുക്ക് ഇതിന് കോസ്റ്റ് എഫിഷ്യൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതും പറയാൻ പറ്റില്ല. എന്നാലും ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നമുക്ക് പെട്രോൾ, ഈ വി മറ്റേ എത്തനോളിനേക്കാൾ നമുക്ക് എന്തുകൊണ്ടും ധൈര്യമായിട്ട് കൊണ്ടു കിടക്കാൻ പറ്റുന്ന ഒരു വണ്ടി, കംപ്ലയിൻസ് ഇല്ലാതെ അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ലാതെ കൊണ്ടു കിടക്കാൻ പറ്റുന്ന ഒരു വണ്ടി എന്നുള്ള നിലയിൽ നമുക്ക് ഈ വിയെ ചൂസ് ചെയ്യാൻ പറ്റും. അതാണ്. പിന്നെ ഈ ഹൈബ്രിഡും കൂടെ നമ്മൾ പോപ്പുലർ ആയി കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും ഹൈബ്രിഡ് തന്നെയാണ് യൂസ് ചെയ്യാൻ നല്ലതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നത്, കാരണം ഡാറ്റ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഹൈബ്രിഡ് തന്നെയാണ് കുറച്ചും കൂടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള സാധനം. കാരണം പെട്രോൾ ശരിക്കും ഇനി ഡീസൽ എന്ന് പറയുന്ന സാധനം ഇല്ല, അടുത്ത ഡീസൽ എന്ന് പറയുന്നതാണ് ഈ ഹൈബ്രിഡ് എന്ന് പറയുന്നത്. കാരണം പെട്രോൾ ശരിക്കും, പെട്രോളിൻ്റെ യൂസേജ് ഫോസിൽ ഫ്യൂവലിൻ്റെ, ഇപ്പം തന്നെ നമുക്ക് BS6 പെട്രോൾ അവൈലബിൾ ആണ് ഇന്ത്യൻ ഓയിലിൻ്റെയും പല കമ്പനീസിൻ്റെയും. ഇപ്പോൾ ജിയോയുടെ പെട്രോളൊക്കെ BS6 കംപ്ലയൻസ് ഉള്ളതാണ്. അപ്പോൾ ഹൈലി പ്യൂരിഫൈഡ് ആണ്. അതിൻ്റെ എക്സോസ്റ്റ് ഗ്യാസ് അത്രയും പൊല്യൂഷൻ ഉണ്ടാക്കുന്നതല്ല എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ വേണമെങ്കിൽ നമുക്ക് E20 വരെ, ഈ 80E100 വരെ, 85E100 വരെ പോകുന്നതിനേക്കാൾ E20 വരെയൊക്കെ, ഈ അതുപോലെ ഫ്ലെക്സ് ഫ്യൂവൽ സപ്പോർട്ട് ചെയ്യുന്ന എഞ്ചിനുകൾ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. 20%-ൽ കൂടുതൽ ശരിക്കും 10 ആണ് അഭികാമ്യം, മാക്സിമം 20 വരെ. അപ്പോൾ അതിലേക്ക് പോയി, അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ശരിക്കും അത് ഭൂമിക്കും നമ്മളുടെ അവസ്ഥയിൽ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ അവസ്ഥയിൽ, ഇപ്പോൾ സന്തുലിതമായ കാലാവസ്ഥയാണ്, നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത കാലാവസ്ഥ. അവിടെ വെള്ളവും കൂടി ഇല്ലാതെ വരുമ്പോൾ, വെള്ളവും കൂടെ ഇതേപോലെ ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഇന്ത്യയുടെ അവസ്ഥ വളരെ, ജിയോഗ്രാഫിക്കൽ അവസ്ഥ ഭയങ്കര പ്രശ്നമാകും. അത് ജിയോഗ്രാഫിക്കൽ അവസ്ഥ നമ്മളെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഫുഡിനെയും നമ്മളുടെ ജീവിതത്തിനെയും എല്ലാം നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്.
1: തീർച്ചയായിട്ടും.
0: അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഈ വിയോ അല്ലെങ്കിൽ ഒരു എത്തനോൾ വണ്ടിയോ അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് വണ്ടി ഏതാണെന്ന് വെച്ച് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ ടെക്നോളജീസ് എല്ലാം നേസൻ സ്റ്റേജിലാണ്,
1: എല്ലാം ഒരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ എന്താണെന്ന് ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് വണ്ടികളുടെ കാര്യം
0: നിൽക്കുന്നത്.
1: ഇലക്ട്രിക് വണ്ടി ആയിരിക്കോ തുടർന്ന് ഭരിക്കാൻ പോകുന്നത്, അതോ ഈ പറയുന്ന ഫ്ലെക്സിബിൾ പോലത്തെ സംഭവം വരുമോ, അതോ ഹൈബ്രിഡ് വരും. പക്ഷേ ഈ ഹൈബ്രിഡ് വണ്ടികളുള്ള റിസർച്ചസ് വളരെ കുറവല്ലേ? കാരണം ടൊയോട്ട പോലുള്ള ചില ബ്രാൻഡുകൾ മാത്രമാണ് അതിൽ.
0: ഇപ്പൊ ഹൈബ്രിഡ് ശരിക്കും എല്ലാ വണ്ടികൾക്കും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ മാരുതിക്കുണ്ട്, ടൊയോട്ട ഇന്ത്യയിലെ കണ്ടീഷൻ ഞാൻ പറഞ്ഞു, ടൊയോട്ടയ്ക്കുണ്ട്, ഇപ്പൊ റെനോ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ യൂറോപ്പിൽ ഫോക്സ് വാഗൺ ഉണ്ട്.
1: ഞാൻ കേട്ടിരുന്നു ഈ വർഷം അവസാനത്തോടെ MG അവരുടെ ഒരു മോഡൽ, KIA അവരുടെ മോഡൽ ഇറക്കുന്നു.
0: അതെ അതെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഹൈബ്രിഡ് കുറച്ച് ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ അകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും ഇവിയുടെ ഒരു കടന്നുകയറ്റം അവിടെ ഉണ്ട്. കാരണം ഇപ്പൊ ബി വൈ ഡി ഇപ്പം ഹൈബ്രിഡ് മോഡലുമായിട്ട് ഇന്ത്യയിലും വരുന്നുണ്ട്. ചൈനയിൽ ഓൾറെഡി അവരുടെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ആ അതിൽ അവരുടെ ബാറ്ററിയുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ മോട്ടറിന്റെ ക്വാളിറ്റി എല്ലാം ബന്ധപ്പെട്ടിരിക്കും ആ ഒരു എഞ്ചിൻ ആ ഒരു സൈഡിന്റെ.

0: ആ ഒരു ഇതുണ്ട്. അപ്പൊ അത് ഏറ്റവും നല്ലത് ആരാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അവർക്ക്. പക്ഷെ അവിടെയും ഉള്ള പ്രശ്നം ബി വൈ ഡി അവര് ഒരു ഫോസിൽ ഫ്യൂവലിന്റെ എഞ്ചിൻ ഉണ്ടാക്കാൻ അവർ കേപ്പബിൾ അല്ല. മനസ്സിലായി? ആ ട്രഡീഷൻ അവർക്ക് ഇല്ല. അവർക്ക് മോട്ടർ ഡിസി മോട്ടോർസ് ഉണ്ടാക്കിയിട്ടുള്ള ട്രഡീഷനേ ഉള്ളൂ, അല്ലെങ്കിൽ ബാറ്ററി ഉണ്ടാക്കിയുള്ള ട്രഡീഷനേ ഉള്ളൂ. അപ്പൊ ഇത് രണ്ടും കൂടെ കോമ്പൻസേറ്റ് ചെയ്യുന്ന ആരാണെന്ന് ഉള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒന്ന് വെയിറ്റ് ചെയ്ത് ഇത് ഈ ടെക്നോളജികളെല്ലാം ഇവോൾവ് ചെയ്തതിന് ശേഷം മാത്രം പുതിയൊരു വണ്ടി അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജിയിലേക്ക് പോകുക എന്നുള്ളതാണ് ഏറ്റവും സെൻസിബിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അതുവരെ നിങ്ങൾ തൽക്കാലം നമ്മൾ ഉള്ള പെട്രോൾ വണ്ടികളോ അല്ലെങ്കിൽ ഉള്ള ഡീസൽ വണ്ടികളോ ആയിട്ട് മുന്നോട്ട്
1: പോകുന്നത്. പിന്നെ അത്രയ്ക്ക് അത്യാവശ്യം എന്നുള്ളവര് ഒരുപാട് ഹൈ എൻഡ് മോഡൽസിലോട്ട് പോകാതെ 20 ലാക്സ് ഒക്കെ അകത്ത് വരുന്ന രീതിയിലുള്ള EVs ഒക്കെ ചൂസ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: ഓക്കെ, അപ്പൊ അതാണ് ഒരു ഒരു ഒരു എന്താണ് ഫ്യൂച്ചർ എന്ന് പറയാൻ പറ്റാത്ത രീതിയിലാണ് ഓട്ടോമൊബൈൽ വേൾഡ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ എന്തൊക്കെ അപ്ഡേറ്റ്സ് ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഇത്രത്തോടെ നമുക്ക് ഇന്നത്തെ ന്യൂസ് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി വരുന്നു. അപ്പോൾ നമുക്ക് തുടർന്നും ഇതിപ്പോൾ നമുക്ക് ഒരുപാട് ശ്രോതാക്കൾ നമുക്ക് E20 പെട്രോളിലേക്ക് ഡൗട്ട്സ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ടോപ്പിക് കൂടി തന്നെ ഇൻക്ലൂഡ് ചെയ്തത്. വരുന്ന എപ്പിസോഡുകളിലും ഈ പറയുന്നത് നമ്മൾ കൂടുതൽ, കാരണം ഇപ്പോൾ ഈ വണ്ടികൾ ഓട്ടോമൊബൈൽ വേൾഡിൽ വരുന്ന ചേഞ്ചസ് ആയിരിക്കും ഒരു വലിയ ചർച്ചാ വിഷയമാണ്. അതെ അതെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ നമ്മൾ ഉറപ്പായിട്ടും ഉൾപ്പെടുത്തുന്നതായിരിക്കും. ശ്രോതാക്കൾക്ക് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് നമ്മൾ വാട്സ്ആപ്പ് നമ്പറിൽ അയക്കാം. നമ്മളെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ് 8848585. ഒരിക്കൽ കൂടി പറയാം 8848585. അപ്പോ ഇതോടു കൂടി നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഞാൻ അഖിൽ സൈനിങ് ഓഫ്,
0: അനൂപ് സൈനിങ് ഓഫ്. ബൈ ബൈ.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്. You're listening to an entertainment world. Radio Santhanam 90.4 FM. Stay tuned.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848557 85.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടിമൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പരവാലേ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. അടുത്ത മാസം മുതൽ ക്രൂഡ് ഓയിൽ ബാരലിന് $15 കുറയ്ക്കുമെന്ന സൗദി പ്രഖ്യാപനം ഇന്ധന വിപണിക്ക് നൽകുന്നത് പുതിയ പ്രതീക്ഷ. ഇതോടെ സൗദിയിൽ നിന്നുള്ള എണ്ണ 20 വർഷത്തിനിടെയുള്ള ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കും. മധ്യപൂർവ്വ മേഖലയിലെ ശരാശരി വിലയേക്കാൾ $1.5 കുറവാണ് ഇതെന്ന് ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദക കമ്പനിയായ അരാംകോ അറിയിച്ചു. സൗദിയുടെ പ്രഖ്യാപനത്തോടെ UAE, കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും വില കുറച്ചേക്കും. ഹോർമൂസ് കടലിടുക്കിലൂടെ പോയ 3 എണ്ണ കപ്പലുകൾക്ക് നേരെ തിങ്കളാഴ്ച മിസൈൽ ആക്രമണം ഉണ്ടായതായി ബ്രിട്ടീഷ് നാവികസേനയുടെ മാരിടൈം ഏജൻസിയായ UKMTO അറിയിച്ചു. അതിൽ ഒമാന്റെ തീരത്തോട് ചേർന്നുള്ള പാതയിലൂടെ പോയ കപ്പലിന് മിസൈലേറ്റ് തീപിടിച്ചു. ഒമാനിലെ ലിമാഹിന് കിഴക്ക് 8 നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം. ആക്രമണത്തിൽ നാവികർക്കാർക്കും പരിക്കില്ല, എണ്ണ ചോർച്ചയും ഉണ്ടായിട്ടില്ല. മുന്നറിയിപ്പ് അവഗണിച്ച് ഒമാന്റെ തീരത്തുകൂടി പോയ ഖത്തറിൽ നിന്നുള്ള പ്രകൃതിവാതകം കയറ്റിയ കപ്പലാണ് ഇവിടെ ആക്രമിക്കപ്പെട്ടതെന്ന് ഇറാന്റെ ദേശീയ ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ആക്രമിച്ചത് ഇറാനാണെന്ന് സ്ഥിരീകരിച്ചില്ല. ശ്രീലങ്കൻ തീരനഗരമായ നെഗുംബോയിലെ ജയിലിൽ തടവുകാർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ മരിച്ചവരുടെ എണ്ണം 27 ആയി. പരിക്കേറ്റ 100 പേർ ആശുപത്രിയിലാണ്. സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മുൻ ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിൽ 3-അംഗ സമിതിയെ സർക്കാർ നിയോഗിച്ചു.

സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും വിദേശ തടവുകാരുൾപ്പെടെ 700 പേരെ ജയിലിൽ നിന്ന് ഒഴിപ്പിച്ചെന്നും അധികൃതർ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിന് സമീപം വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി അമേരിക്ക ശക്തമായ സൈനിക നടപടി ആരംഭിച്ചു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, കമാൻഡ് നെറ്റ്വർക്കുകൾ, തീരദേശ റഡാറുകൾ, റെവല്യൂഷണറി ഗാർഡിന്റെ ചെറുബോട്ടുകൾ എന്നിവയുൾപ്പെടെ 80-ലധികം കേന്ദ്രങ്ങളിലാണ് US സെൻട്രൽ കമാൻഡ് ആക്രമണം നടത്തിയത്. കൂടാതെ ഇറാന്റെ എണ്ണ വിൽപ്പനയ്ക്കുമേൽ അമേരിക്ക വീണ്ടും കർശന ഉപരോധം ഏർപ്പെടുത്തി. ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ ഹ്യൂസ്റ്റണിൽ നടക്കുന്ന ഫോമ ഇന്റർനാഷണൽ കൺവെൻഷന്റെ ഭാഗമായി ഓഗസ്റ്റ് 1 രാവിലെ 8 മണി മുതൽ 11 മണി വരെ വിപുലമായ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഫെയർ സംഘടിപ്പിക്കുന്നു. ആരോഗ്യ സംരക്ഷണം, രോഗപ്രതിരോധം, ആരോഗ്യ ബോധവൽക്കരണം എന്നിവ ലക്ഷ്യമിട്ട് എല്ലാ പ്രായത്തിലുമുള്ളവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് പരിപാടി ഒരുക്കിയിരിക്കുന്നത്. ഹ്യൂസ്റ്റണിലെ ആരോഗ്യ മാധ്യമ രംഗങ്ങളിൽ സജീവ സാന്നിധ്യവും മികച്ച സംഘാടകയുമായ ഡോക്ടർ റെയ്ന റോക്ക് ചെയർപേഴ്സണായ മെഡിക്കൽ സെഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഹെൽത്ത് ഫെയർ സംഘടിപ്പിക്കുന്നത്. നോർത്ത് അമേരിക്കൻ ചർച്ച് ഓഫ് ഗോഡ് 29th ദേശീയ കോൺഫറൻസ് ജൂലൈ 9 മുതൽ 12 വരെ കൊളറാഡോയിലെ ഡെൻവർ മരിയോ ടെക് സെന്ററിൽ നടത്തും. യുണൈറ്റഡ് ബൈ ദി സ്പിരിറ്റ് എന്നതാണ് ഈ വർഷത്തെ കോൺഫറൻസിന്റെ പ്രമേയം. പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകളും അസ്ത്ര മിസൈലുകളും ഇന്തോനേഷ്യയ്ക്ക് നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയന്തോയും ചൊവ്വാഴ്ച നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്താനും അപൂർവ ധാതുക്കളുടെ വിതരണ ശൃംഖല വികസിപ്പിക്കാനും ധാരണയായി. അപൂർവ ധാതുക്കൾ, സാങ്കേതിക വിദ്യ, ഭക്ഷ്യസുരക്ഷ, മരുന്നുകൾ, സമുദ്രസുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങി വിവിധ മേഖലകളിൽ പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള 14 കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ചരമറിയിപ്പ്. അമയന്നൂർ തേമ്പള്ളിയിലായ വള്ളിക്കാട്ടിൽ റവറന്റ് തോമസ് ഇട്ടിക്കോർ എപ്പിസ്കോപ്പിയുടെ ഭാര്യ ഏലിയാമ ഇട്ടി അമേരിക്കയിലെ ഹ്യൂസ്റ്റണിൽ അന്തരിച്ചു. സംസ്കാരം പിന്നീട്. തെങ്ങണ ഉതിരക്കളം രാജീരാജൻ അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. മോനിപ്പള്ളി കന്നുംകുളമ്പിൽ KJ എബ്രഹാം അന്തരിച്ചു. സംസ്കാരം പിന്നീട്. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555877.